ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 20, കൊല്ലവർഷം 1202, ചിങ്ങം 26, 2026 സെപ്റ്റംബർ 11 തീയതി വെള്ളിയാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 54 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന വിജയൻ.
2: മനുഷ്യ ജീവിതത്തെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിലൊന്നാണ് ചിന്തകൾ. മനുഷ്യൻ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് അവന്റെ ചിന്താശേഷിയാലാണ്. ഒരു മനുഷ്യന്റെ സ്വഭാവവും വ്യക്തിത്വവും അവന്റെ ചിന്തകളാൽ രൂപപ്പെടുന്നു. ഒരാൾ എല്ലായ്പ്പോഴും നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നുവെങ്കിൽ അവൻ നല്ല വ്യക്തിയായി വളരും. നല്ല ചിന്തകൾ മനുഷ്യനെ ഉയർച്ചയിലേക്ക് നയിക്കുമ്പോൾ ദുഷ്ചിന്തകൾ അവനെ താഴ്ചയിലേക്ക് നയിക്കുന്നു. ഒരു വിത്ത് മണ്ണിൽ വീണാൽ അത് വളർന്ന് ഒരു വലിയ വൃക്ഷമാകുന്നതുപോലെ ഒരു ചെറിയ ചിന്ത മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. അതിനാൽ നമ്മുടെ മനസ്സിൽ ജനിക്കുന്ന ഓരോ ചിന്തയും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ മനസ്സിൽ സ്നേഹം, കരുണ, ക്ഷമ, സഹാനുഭൂതി തുടങ്ങിയ നല്ല ചിന്തകൾ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകൂ. നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല ആളുകളുമായി ഇടപഴകുക എന്നിവ മനസ്സിൽ നല്ല ചിന്തകൾ വളരാൻ സഹായിക്കുന്നു. പ്രാർത്ഥനയും ധ്യാനവും മനസ്സിനെ ശാന്തമാക്കി നല്ല ചിന്തകൾ വളരാൻ സഹായിക്കുന്നു. നല്ല ചിന്തകൾ നിറഞ്ഞ മനസ്സാണ് സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതത്തിന്റെ അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ മാറ്റാൻ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. നമ്മുടെ ചിന്തകളെ നല്ല വഴിയിലേക്ക് മാറ്റിയാൽ മതി. നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുകയും ജീവിതത്തെ പ്രകാശമാക്കുകയും ചെയ്യും. നല്ല ചിന്തകൾ നല്ല പ്രവൃത്തികൾക്കും നല്ല പ്രവൃത്തികൾ നല്ല ജീവിതത്തിനും വഴിയൊരുക്കുന്നു. മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും പിന്നിൽ ഒരു ചിന്ത ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ് ചിന്തകൾ. നമ്മുടെ മനസ്സ് ഒരു തോട്ടം പോലെയാണ്. ആ തോട്ടത്തിൽ നാം നല്ല വിത്തുകൾ വിതച്ചാൽ നല്ല പുഷ്പങ്ങളും നല്ല ഫലങ്ങളും ലഭിക്കും. പക്ഷേ ദുഷ്ചിന്തകളുടെ വിത്ത് വിതച്ചാൽ അവിടെ മുള്ളുകളും പുല്ലുകളും കൊണ്ട് നിറയും. മഹാത്മാഗാന്ധി പറഞ്ഞത്, ഒരു മനുഷ്യന്റെ മഹത്വം അവന്റെ ചിന്തകളിലും പ്രവൃത്തികളിലും ആണ് എന്നാണ്. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം പറഞ്ഞത്, മഹത്തായ സ്വപ്നങ്ങളും നല്ല ചിന്തകളും ആണ് വലിയ വിജയങ്ങളുടെ തുടക്കം എന്നതാണ്. ശ്രീബുദ്ധൻ പറഞ്ഞത് എന്തെന്നാൽ, നാം എന്തു ചിന്തിക്കുന്നു അതാണ് നാം ആകുന്നത് എന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും മാനസിക സമ്മർദ്ദങ്ങൾക്കും ആശങ്കകൾക്കും അടിമപ്പെടുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ശുഭചിന്തകൾ വലിയ ആശ്വാസമാണ്. ശുഭചിന്തകൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടാനുള്ള ശക്തി നൽകുകയും ചെയ്യുന്നു. പരാജയം വന്നാൽ അതൊരു പാഠമായി കാണാൻ ശുഭചിന്ത സഹായിക്കുന്നു. ശുഭചിന്തകൾ മനുഷ്യബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. കുടുംബത്തിലും സമൂഹത്തിലും സൗഹൃദപരമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ നല്ല ചിന്തകൾക്ക് വലിയ പങ്കുണ്ട്. ഒരാൾ നല്ല ചിന്തകൾ പങ്കുവയ്ക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നു. ശുഭചിന്തകൾ ശുദ്ധജലത്തെ പോലെയാണ്, അത് മനസ്സിനെ സന്തോഷിപ്പിക്കും. അശുഭചിന്തകൾ മലിനജലത്തെ പോലെയാണ്, അത് ആത്മവിശ്വാസം ഇല്ലാതാക്കും. ശുഭചിന്തകൾ ഔഷധം പോലെയാണ്, നല്ല ചിന്തകൾ മനസ്സിന് സമാധാനം നൽകുന്നു. എനിക്ക് കഴിയും എന്ന ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ശുഭചിന്തകളിലൂടെയാണ്. വിജയത്തിന്റെ ആദ്യപടി തന്നെ ശുഭചിന്തയാണ്. ഒരു കാര്യത്തിൽ പരാജയം വന്നാലും ഇതൊരു പാഠമാണ് എന്ന് കരുതാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ശുഭചിന്തയാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷം കണ്ടെത്താനും സഹായിക്കാനും സ്നേഹത്തോടെ പെരുമാറാനും നമ്മെ നയിക്കുന്നത് ശുഭചിന്തകളാണ്. ശുഭചിന്തകൾ നല്ല ജീവിതത്തിന്റെ വിത്തുകളാണ്. നല്ല ചിന്തകൾ സന്തോഷവും സമാധാനവും

0: നിറഞ്ഞ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. നല്ല ചിന്തകളാൽ നമ്മുടെ ജീവിതം പ്രകാശിക്കട്ടെ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബീന വിജയൻ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. സിൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗവൺമെന്റ് കോളേജിൽ നടത്തുന്ന പൊതുചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കും. ED വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ വിവിധ വശങ്ങൾ ആലോചിക്കാനുണ്ടെന്നും അതിന്റെ മെറിറ്റ് അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14-ാണ്. UGC നെറ്റ് ജൂൺ 2026 പരീക്ഷയിലെ ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി പേപ്പറുകൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കോമേഴ്സ് പേപ്പറുകൾ 9-നും സോഷ്യോളജി പേപ്പർ ഇന്നലെയുമാണ് നടന്നത്. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാകും. MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. ദുബായിൽ വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ സെമി ഫൈനലിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ബംഗ്ലാദേശിനെ 40 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, ഒളപ്പമണ്ണയുടെ മംഗളദേവത എന്ന കവിത, ആലാപനം രഘു കുണ്ടൂർകുന്ന്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടർന്ന് കേൾക്കാം. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. കാസർകോട് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന എരിക്കുളം മൺപാത്ര നിർമ്മാണ ഗ്രാമത്തിന്റെ പൈതൃകം, പ്രവർത്തനം, പ്രതീക്ഷ തുടങ്ങിയ വിഷയങ്ങൾ സംസാരിക്കുന്നു മൺപാത്ര നിർമ്മാണത്തിലേർപ്പെട്ടിരിക്കുന്ന അവിടുത്തെ സ്ത്രീകൾ. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിയിൽ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഗാനാമൃതം. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പുതുവസന്തം. 12:10 സേവന വാർത്തകൾ. 12:15 ബക്കർത്തോട്ടുമലും സംഘവും പാടിയ മാപ്പിളപ്പാട്ടുകൾ. 12:40 ആരോഗ്യദീപ്തി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖം. 2:00 1:00 മില്ലേനിയം മെലഡീസ്. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർന്നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി.

0: India's space journey reflects this philosophy.
1: Parliamentary Affairs Minister Kiran Rijiju has described the parliamentary form of democracy as the best form of governance in the world. He was addressing students of Jawahar Navodaya Vidyalaya's after presenting awards of 27th National Youth Parliament Competition 2025-26 at GMC Balyogi Auditorium in Parliament House. In cricket, India thrashed Bangladesh by 40 runs in the first semi-final of the Women's Asia Cup 2026 at the Dubai International Cricket Stadium, securing their place in the final. And that is the end of this news bulletin.
2: Agashabani, Kannur. Kavyanjali. ഇന്ന് ഒളപ്പമണ്ണയുടെ മംഗളദേവത എന്ന കവിത ആലപിക്കുന്നത് രഘു കുണ്ടൂർകുന്ന്.
3: പാർത്തു നിൽക്കുന്നു ഞാനീ അരണ്യം പൂകിയിടുമ്പോൾ പൂത്ത പുന്നയിൽ പുല്ലമരുതിൻ കിളിക്കൂട്ടം സരസം ശുകകുലം തുമ്പത്തു പാടിയിടവേ മരത്തിൻ കടകൊത്താൻ മടിച്ചു നിന്നേനൽപ്പം ചോലയിൽ കുളിക്കുന്ന ദേവത തോരാനിട്ട ചേലവ

കാമചേതന വെട്ടിത്തിളങ്ങുന്നൊരൻ മഴുത്തായ വെട്ടുന്നു പടുമരക്കാടുകളതുവെന്തു കത്തുമ്പോൾ ഉരുകിയ പൊന്നൊലിക്കുന്നു നീളെ ഈ പൊന്നു മണ്ണിൽ പിന്നെ വിരിഞ്ഞു വന്നു പല തോപ്പുകൾ നെൽപ്പാടങ്ങൾ കദളീ വനങ്ങളും അണിയായി റബ്ബർ മരം നിവർത്തും പച്ചക്കുടത്തണലിൽ പ്യൂറേറിയ പടരും കുളിർമണ്ണിൽ കാലത്ത് ബക്കറ്റുമായി കറവിന്നണയുന്നു വേലക്കാർ അവരുടെ കൂടെ ഞാൻ നടക്കുമ്പോൾ പുലരിക്കരികിലൻ ദന്തഗോപുരമൊരു പുക പോലകലത്തു മങ്ങി നിൽക്കുകയത്രേ കോൾമയിർ കൊള്ളൂ ഞാനി ജാഗ്രത്തിൽ പുതിയൊരു ഭൂമിയിൽ നിന്നു ഞാനൻ കാമധേനുവിൻ ചാരേ ഈ സമൃദ്ധിയിലെന്റെ പൗരുഷം ചിറകെടുത്തു.

ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗം. അപ്പുവിന്റെ അമ്മ, ആറോൺ റോമി മെൻഡോൺസയുടെ ചെറുകഥ, വി കെ ദിവാകരന്റെ കവിതകൾ, 1.5 മണിക്കൂർ ടി വി കെ എൻ കണ്ണോം അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗത്തിൽ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. ചിത്രയും സംഘവും പാടിയ ഗാനമാണ് ആദ്യം. കൺമണിയെ എന്ന് തുടങ്ങുന്നു.

മഞ്ചരിയും സംഘവും പാടിയതാണ് അർച്ചനയിലെ അടുത്ത ഗാനം. മണിമലയാറിൻ തീരത്ത് വാഴുന്ന മധുമന്ദഹാസിനി ദേവി.

0: ചിത്രപാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ചെറുശ്ശേരി സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ടി കെ ഡി മുഴപ്പിലങ്ങാട് അനുസ്മരണം ഇന്ന് വൈകുന്നേരം 3:30 കണ്ണൂർ ജവഹർ ലൈബ്രറി ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ടി ഒ മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് നടക്കാനിരുന്ന പയ്യന്നൂർ തളിപ്പറമ്പ് താലൂക്കുകളിലെ ദേവസ്വം പട്ടയങ്ങളുടെ വാദം കേൾക്കൽ നടപടി 23-ലേക്ക് മാറ്റിവച്ചു. വിദ്യാർത്ഥികളുടെ യാത്രാ സൌകര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള സ്റ്റുഡന്റ് ട്രാവൽ ഫെസിലിറ്റി യോഗം ഇന്നുച്ചയ്ക്ക് 2:30 കാസർകോട് ജില്ലാ കലക്ടറുടെ കാര്യാലയത്തിൽ ചേരും. ഒയ്സ്ക ഇന്റർനാഷണൽ, പിണറായി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി എന്നിവയുടെ നേതൃത്വത്തിൽ പെരളശ്ശേരി എ കെ ജി എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നേവി വിദ്യാർത്ഥികൾക്കായി ഇന്ന് പിണറായി ആയുർവേദ ഹോസ്പിറ്റൽ ക്യാമ്പസിൽ ഏകദിന പരിസ്ഥിതി ശില്പശാല സംഘടിപ്പിക്കുന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ 60th ഫൌണ്ടേഷൻ ഡേയുടെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 3:00 തളിപ്പറമ്പ് ടൌൺ സ്ക്വയറിൽ കരിവെള്ളൂർ മുരളി സാംസ്കാരിക പ്രഭാഷണം നടത്തുന്നു. പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നികുതിദായകരുടെ സൌകര്യാർത്ഥം പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ 10:30 മുതൽ 12:30 വരെ ബാപ്പിക്കാൻതോട് അംഗനവാടിയിൽ ക്യാമ്പ് ചെയ്ത് നികുതി സ്വീകരിക്കുന്നു. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ 2026-27 വർഷത്തെ വസ്തുനികുതി കുടിശ്ശികയുള്ള നികുതിദായകർക്കായി ഇന്ന് രാവിലെ 11 മുതൽ 3:00 വരെ കുരിയോട് സൌത്തി കേനായനാർ ക്ലബ്ബ്, മൈലുള്ളിമെട്ട വിദ്യോദയം വായനശാല എന്നിവിടങ്ങളിൽ നികുതി പിരിവ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നികുതിദായകരുടെ സൌകര്യാർത്ഥം ഇന്ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1:00 ചിരത്തുംകണ്ടി അഴീക്കോടൻ സ്മാരക കലാകേന്ദ്രം, രാമവിലാസം എൽ പി സ്കൂളിന് സമീപം സുധീഷ് ക്ലബ്ബ് എന്നിവിടങ്ങളിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ക്യാമ്പ് ചെയ്യുന്നു. അഴീക്കോട് കച്ചേരിപ്പാറ കേരള ഫോക്ലോർ സെന്റർ ട്രസ്റ്റിന്റെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം നാളെ രാവിലെ 9:00 കെ വി സുമേഷ് എം എൽ എ നിർവഹിക്കും. കണ്ണൂർ ടെക്നീഷ്യൻസ് ആന്റ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി, വെട്ടിയാർ സ്മാരക വായനശാല ആന്റ് ഗ്രന്ഥാലയം, ശ്രീസ്ത ഹരിത സംഘം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നാളെ ഉച്ചയ്ക്ക് 2:30 വെട്ടിയാർ സ്മാരക വായനശാലയിൽ കാർഷിക സദസ് സംഘടിപ്പിക്കുന്നു. കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന 6th ഓൾ കേരള ചെസ് ചാമ്പ്യൻഷിപ്പ് നാളെ നടക്കും. എൽ കെ ജി മുതൽ 12th ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി 3 കാറ്റഗറികളിലായാണ് മത്സരം. യൂണിവേഴ്സൽ ബ്രെയിൽ ആന്റ് ടോക്കിംഗ് ബുക്ക് ലൈബ്രറി, ഇന്നർവീൽ ക്ലബ് ഓഫ് കണ്ണൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 19 കാഴ്ചപരിമിതർക്കായി അഖില കേരള ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ധർമ്മശാല മാതൃക അന്ധവിദ്യാലയം

0: ആലയത്തിൽ നടക്കുന്ന മത്സരത്തിൽ രണ്ട് അംഗങ്ങൾ വീതമുള്ള ടീമുകൾക്ക് പങ്കെടുക്കാം. 16 മുൻപ് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9446684446. കണ്ണൂർ ജില്ലയിലെ ക്ഷീരവികസന യൂണിറ്റ് ഓഫീസുകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ ഡയറി പ്രൊമോട്ടർമാരെ നിയോഗിക്കുന്നതിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 14 വരെ നീട്ടി. കണ്ണൂർ ആയിക്കര ആരോഗ്യമാതാ ദേവാലയത്തിൽ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷവും ഊട്ടുനേർച്ചയും നാളെ സമാപിക്കും. പയ്യന്നൂർ എടാട്ട് തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കലശ മഹോത്സവം 13 വരെ നടക്കും. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ തൃപ്പുത്തരി ഉത്സവം ഇന്ന് നടക്കും. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പടിപ്പുര പുനർനിർമ്മാണത്തിനോടനുബന്ധിച്ചുള്ള ചടങ്ങ് നാളെ രാവിലെ 8 മണിക്ക് നടക്കും. ചെറുപുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടവും നാളെ പുലർച്ചെ തിരുവപ്പനയും ഉണ്ടാകും. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് കണ്ണൂർ ജില്ലാതല ICDSL നേതൃത്വത്തിൽ നടക്കുന്ന പോഷൺ മാഹ് 2026 ബാലിസ്പന്ദനം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 11 മണിക്ക് കണ്ണൂർ ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണൽ അഡ്വക്കേറ്റിയോ മോഹനൻ MLA നിർവഹിക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ സമാപിച്ചു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ തളാബ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581. മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
7: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
8: ചേട്ടാ ചായ എടുക്കട്ടെ?
7: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
8: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
7: അപ്പോ കാത്തിരിപ്പില്ലേ?
8: ഇല്ല,
9: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
10: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തെന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
11: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
12: എന്തേട്ടാ ഒരു വിഷമം?
13: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
12: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
13: അതെവിടുന്ന്?
12: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
14: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ

0: സൗജന്യം. വിളിക്കൂ 8111 999 582.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: 29,999 രൂപ വരെയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
7: അതിനായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു.
5: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
8: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
9: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 1:66:29 തിരുവനന്തപുരം മാംഗ്ലൂർ മലബാർ എക്സ്പ്രസ് 12 മിനിറ്റ് വൈകിയോടുന്നു.

ഇന്ന് 7 മണിക്ക് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടർന്ന് കേൾക്കാം ശ്രീതിലകം, പെൺമയുടെ തിളക്കം. കാസർകോട് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന എരിക്കുളം മൺപാത്ര നിർമ്മാണ ഗ്രാമത്തിന്റെ പൈതൃകം, പ്രവർത്തനം, പ്രതീക്ഷ തുടങ്ങിയ വിഷയങ്ങൾ സംസാരിക്കുന്നു മൺപാത്ര നിർമ്മാണത്തിലേർപ്പെട്ടിരിക്കുന്ന അവിടുത്തെ സ്ത്രീകൾ. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീത മാധുരിയിൽ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. ഒൻപത് മണിക്ക് ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി. 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് പുതുവസന്തം, പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 ബക്കർ തോട്ടുമലും സംഘവും പാടിയ മാപ്പിളപ്പാട്ടുകൾ. 12:40 ആരോഗ്യദീപ്തി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. 1 മണിക്ക് മില്ലേനിയം മെലഡീസ്.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോടിലെ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക്. ഇ ഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. സന്ദർശനവേളയിൽ സിൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് കോളേജിൽ നടത്തുന്ന പൊതുചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സിൽവാസയിലെ സ്വാമി വിവേകാനന്ദ വിദ്യാമന്ദിർ, നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദാമനിലെ പുതുതായി ഉദ്ഘാടനം ചെയ്ത നമോ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ദാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു സീ ഫ്രണ്ട്, നമോ പാത്ത് സീ ഫ്രണ്ട് എന്നിവയുൾപ്പെടെ പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും സി പി രാധാകൃഷ്ണൻ സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാവും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യു എ ഇ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
2: റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് അൽസിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവ് സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി എന്നിവരുൾപ്പെടെ ലോക നേതാക്കൾ രണ്ട് ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിൽ നിന്ന് വിദേശകാര്യമന്ത്രി മൌറോ വിയേരിയും സൌദി അറേബ്യയിൽ നിന്ന് വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ് എന്നിവരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മറ്റു രാഷ്ട്രത്തലവന്മാർ. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരും പരിപാടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയേക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് റഷ്യൻ പ്രസിഡന്റും ബ്രസീൽ വിദേശകാര്യമന്ത്രിയും ഇന്നലെ രാത്രി തലസ്ഥാനത്തെത്തി. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഇന്ന് രാവിലെ എത്തും.
1: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ രാഷ്ട്രപതി ഭവൻ മ്യൂസിയം, അമൃത് ഉദ്യാൻ എന്നിവയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. രാഷ്ട്രപതി ഭവന്റെ മുൻവശത്തെ മുറ്റത്ത് നടക്കാറുള്ള ചേഞ്ച് ഓഫ് ഗാർഡൻ ചടങ്ങ് നാളെ നടക്കില്ലെന്നും രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമനുമായി കൂടിക്കാഴ്ച നടത്തി. സാമൂഹിക വികസനം, ജലസേചനം, സഹകരണ മേഖല, ചെറുധാന്യങ്ങൾ ഉൾപ്പെടെ പ്രകൃതിദത്ത കൃഷിരീതികൾ, സൌരോർജ്ജം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആഗാഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായുള്ള ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയാണ് പാർലമെന്ററി ജനാധിപത്യമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പാർലമെന്റ് ഹൌസിലെ ജി എം സി ബാലയോഗി ഓഡിറ്റോറിയത്തിൽ 27-ാമത് ദേശീയ യുവ പാർലമെന്റ് മത്സരത്തിന്റെ പുരസ്കാരദാന ചടങ്ങിനുശേഷം ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ പ്രതീകമെന്ന നിലയിൽ പാർലമെന്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകിയ കേന്ദ്രമന്ത്രി, തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിലൂടെ പൌരന്മാർ സ്വയംഭരണം നടത്തുന്ന ഇന്ത്യയ്ക്ക് പാർലമെന്ററി ജനാധിപത്യം

0: സംവിധാനമാണ് ഏറ്റവും അനുയോജ്യമെന്നും വ്യക്തമാക്കി. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക് ലഭിച്ചു. കഴിഞ്ഞ ഒരു ദശാബ്ദമായി മാതൃ നവജാത ശിശുക്കളിലെ ടെറ്റനസ് പൂർണ്ണമായും ഇല്ലാതാക്കിയതിനും പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിലൂടെ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെ നേരിടുന്നതിൽ ഇന്ത്യ കാഴ്ചവച്ച നേതൃപരമായ പങ്കിനെയും അംഗീകരിച്ചാണ് പുരസ്കാരം ലഭിച്ചതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. പകർച്ചവ്യാധികളെയും പകർച്ചവ്യാധികളല്ലാത്ത രോഗികളെയും നേരിടാൻ ഇന്ത്യ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. കിഴക്കൻ തിമോറിയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്കുകിഴക്കൻ ഏഷ്യൻ റീജിയണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിക്കാൻ മറ്റന്നാൾ കോഴിക്കോട്ടെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമായിരിക്കും അൻവർ ഇബ്രാഹിം കോഴിക്കോട്ട് എത്തുക. യു ജി സി നെറ്റ് ജൂൺ 2026 പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി പേപ്പറുകൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 13 വരെ ഔദ്യോഗിക യു ജി സി നെറ്റ് പോർട്ടൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരസൂചികളിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. പൊതുമേഖല ബാങ്ക് ജീവനക്കാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കും. പ്രവൃത്തിദിനം ആഴ്ചയിൽ 5 ആക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 7 യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. സംസ്ഥാന പട്ടയമേളയ്ക്ക് ഇന്ന് തൃശൂരിൽ തുടക്കമാവും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി എ പി അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇ ഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ട് പറഞ്ഞു. വിഷയത്തിൽ വിവിധ വശങ്ങൾ ആലോചിക്കാനുണ്ടെന്നും അതിന്റെ മെറിറ്റ് അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ രക്ഷിച്ച് പുനർനിർമ്മാണം നടത്തുന്ന പ്രക്രിയയിലാണ് യു ഡി എഫ് ഗവൺമെന്റെന്നും പൊതുസമൂഹത്തിന്റെ വിശ്വാസമാണ് യു ഡി എഫിനെ വലിയ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലെത്തിച്ചതെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തെ പിറകോട്ടാണ് നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാവും. കുണ്ടായിത്തോട് കെ എഫ് ബി കേന്ദ്രത്തിൽ എം കെ രാഘവൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇന്റർനാഷണൽ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട രജനീഷ് ഹെൻറിയെ യോഗത്തിൽ അനുമോദിക്കും. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ ദുബായിൽ ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രണ്ടാം സെമിയിൽ ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 8 മത്സരം. മറ്റന്നാൾ ഫൈനലിൽ ഇന്ത്യ ഇന്നത്തെ മത്സരവിജയികളുമായി ഏറ്റുമുട്ടും. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ അത്ലറ്റിക്സ് ഫൈനൽ സീരീസിൽ വിജയിച്ച് ഏഷ്യൻ ഗെയിംസ് തയ്യാറെടുപ്പിന് കരുത്തേകി ഇന്ത്യൻ താരങ്ങൾ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വനിതാ വിഭാഗത്തിൽ പരുൾ ചൌധരിയും പുരുഷ വിഭാഗത്തിൽ അവിനാഷ് സാപ്ലയും ഒന്നാമതെത്തി. 200 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് ഉടമയായ അനിമേഷ് ഗുജൂർ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട വിജയം സ്വന്തമാക്കി. ഹാമർ ത്രോയിൽ 2 ഇന്ത്യൻ ദേശീയ റെക്കോർഡുകൾ പിറന്നു. 2016 നീരജ് കുമാർ സ്ഥാപിച്ച 70.73 മീറ്റർ എന്ന റെക്കോർഡ് മറികടന്ന് 71.02 മീറ്റർ ദൂരമെറിഞ്ഞ് നിർഭയ് ചൌധരി പുരുഷ വിഭാഗത്തിലും 68.35 മീറ്റർ ദൂരമെറിഞ്ഞ തന്യ ചൌധരി വനിതാ വിഭാഗത്തിലും ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി. പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ രോഹിത് യാദവും വനിതകളിൽ അന്നു റാണിയും ഒന്നാമതായി. വനിതാ ലോങ് ജമ്പിൽ ആൻസി സോജനും പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ തജീന്ദർ പാൽ സിംഗ് ടൂറും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി.
0: സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കൊച്ചിയിൽ CBSE ക്ലസ്റ്റർ 11 അത്ലറ്റിക്

മീറ്റിന്റെ ആദ്യ ദിനത്തിൽ 616 പോയിന്റുമായി എറണാകുളം ജില്ല മുന്നിൽ. 135 പോയിന്റ് നേടി ഇടുക്കി രണ്ടും 117 പോയിന്റോടെ തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്തുമാണ്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലിയും ദാമൻദിയും സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം.

0: ആകാശവാണി കണ്ണൂർ, സമയം 7 മണി. ട്രെയിൻ സമയം, ട്രെയിൻ നമ്പർ 1:63:45, ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 14 മിനിറ്റ് വൈകിയോടുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: ജനുവരി 18 മഹാത്മജി ഉപവാസം അവസാനിപ്പിച്ച ദിവസം. കോൺഗ്രസ് പ്രസിഡന്റ് ബാബു രാജേന്ദ്ര പ്രസാദ് തലേന്നാൾ രാത്രി നടന്ന സംഭവവികാസങ്ങളെ കുറിച്ച് വിവരിച്ചു.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

ഉന്നത നേതാക്കൾ ഡൽഹിയിൽ സമാധാനം സ്ഥാപിക്കാൻ അവരെടുത്ത തീരുമാനം ഗാന്ധിജിയെ അറിയിക്കുകയും സമാധാന ഉടമ്പടി രേഖയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. 18-ാം തീയതി കാലത്താണ് അവസാന ഒപ്പുകൾ ചേർക്കപ്പെട്ടത്. രേഖകയിൽ ഒപ്പുവെച്ചവരെല്ലാം തന്നെ മഹാത്മജി ആവശ്യപ്പെട്ട പ്രകാരമുള്ള നിബന്ധനകൾ പാലിക്കാൻ തയ്യാറായി. കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ ബാബു രാജേന്ദ്രപ്രസാദും രേഖയിൽ ഒപ്പുവെക്കുകയുണ്ടായി. ഡൽഹി ചീഫ് കമ്മീഷണർ ഖുർഷിദ്, ഡെപ്യൂട്ടി കമ്മീഷണർ M.S. Randhawa എന്നിവർ നഗരഭരണ സമിതിക്ക് വേണ്ടിയും രേഖയിൽ ഒപ്പുവെച്ചു. 3 പ്രധാനപ്പെട്ട സമുദായങ്ങളുടെയും പ്രാതിനിധ്യം അവിടെയുണ്ടായിരുന്നു. ഡൽഹിയിൽ പലയിടത്തുമായി ഹിന്ദു മുസ്ലിം മൈത്രി സംഗമങ്ങൾ നടന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ സബ്സി മണ്ഡിയിൽ നിന്നും 150 മുസ്ലിങ്ങൾ ചേർന്ന് നടത്തിയ സമാധാന ജാഥയെ ഹിന്ദുക്കൾ ഫലവർഗങ്ങളും മധുരപാനീയങ്ങളും നൽകി ആലിംഗനം ചെയ്ത് സ്വീകരിച്ചു. തനിക്ക് നൽകപ്പെട്ട ഉറപ്പുകളിലും സമുദായ മൈത്രി പ്രകടനങ്ങളിലും ഗാന്ധിജി സന്തുഷ്ടനായിരുന്നുവെങ്കിലും തന്റെ മനസ്സിൽ ഇപ്പോഴും കെട്ടിക്കിടക്കുന്ന സംശയങ്ങൾ താഴ്ന്ന സ്വരത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി. ബാപ്പു പറഞ്ഞു, നിങ്ങൾ എന്നെ അറിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നല്ലതുതന്നെ, പക്ഷേ പ്രഖ്യാപനങ്ങളും ഉറപ്പുകളും ഡൽഹിയെ സംബന്ധിച്ച് മാത്രമാണെങ്കിൽ ഞാനതിൽ ഒട്ടും സംതൃപ്തനല്ല, സന്തുഷ്ടനുമല്ല. ഡൽഹിക്ക് പുറത്തും ചുറ്റുവട്ടത്തും നടക്കുന്ന വർഗീയ ഏറ്റുമുട്ടലുകളും അവസാനിപ്പിച്ചേ മതിയാകൂ. അതും നിങ്ങളുടെ ബാധ്യതയാണ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘവും ഹിന്ദു മഹാസഭയും സമാധാന രേഖയിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ സമാധാന പ്രതിജ്ഞ ഡൽഹിക്ക് മാത്രം ബാധകവും മറ്റിടങ്ങൾക്ക് ബാധകവുമല്ലെങ്കിൽ സമുദായ മൈത്രി ഉടമ്പടിക്ക് യാതൊരർത്ഥവുമില്ല. ഇത്തരത്തിലുള്ള വഞ്ചനാത്മകമായ സമീപനം തൽപരകക്ഷികളിൽ നിന്നും ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നേതാക്കൾക്ക് സമുദായ മൈത്രി ഇന്ത്യയിൽ ഉടനീളം സ്ഥാപിക്കപ്പെടേണ്ടതാണെന്ന് തങ്ങളുടെ സ്വന്തം അനുയായികളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപോലെ അത് ദോഷം വരുത്തിവെക്കും. സമുദായ സംഘടനകൾക്ക് അറുതി വരുന്നില്ലെങ്കിൽ നമ്മുടെ രണ്ടു രാജ്യങ്ങളുടെയും ഭാവി ഇരുളടഞ്ഞതായിരിക്കും. മുസ്ലിം അഭയാർത്ഥികൾ പാകിസ്ഥാനിലും ഹിന്ദു അഭയാർത്ഥികൾ ഇവിടെയും കൊടും യാതനകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സമുദായങ്ങളിലും ചീത്തയാളുകൾ ഉള്ളതുപോലെ തന്നെ നല്ലവരുമുണ്ട്. ആ നല്ലവരുടെ വാക്കുകൾക്കും ഉറപ്പുകൾക്കും

0: വിലകൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഉപവാസത്തിൽ നിന്നും പിന്മാറുന്നത്. ഗണേഷ് ദാസ് ബാപ്പു ഉപവാസം അവസാനിപ്പിക്കണമെന്നും സമാധാന നിബന്ധനകൾ തങ്ങൾ പാലിച്ചുകൊള്ളാമെന്നും ഉറപ്പു നൽകി. ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സയ്യിദ് ഹുസൈൻ പാകിസ്ഥാൻ ജനങ്ങളുടെ സ്നേഹാദരങ്ങളും ഉത്കണ്ഠകളും നേരിട്ടർപ്പിക്കാനാണ് താൻ എത്തിയിരിക്കുന്നതെന്ന് അറിയിച്ചു. ബാപ്പു ഉപവാസം ഉടൻ തന്നെ അവസാനിപ്പിച്ചു കാണാൻ പാകിസ്ഥാനിലെ ജനങ്ങളും സർക്കാരും ഒരുപോലെ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം മഹാത്മജിയെ അറിയിച്ചു. ബാപ്പു ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തങ്ങൾ നിരുപാധികം അംഗീകരിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ചുറ്റുമുള്ളവർ പറയുന്നത് ക്ഷമാപൂർവം കേട്ട ഗാന്ധിജി ഇങ്ങനെയാണ് പ്രതിജ്ഞിച്ചത്: ഞാൻ ഉപവാസം നിർത്തുന്നു, ദൈവത്തിന്റെ ഇംഗിതം നടപ്പാകുക തന്നെ ചെയ്യും. ഹിന്ദു ഇസ്ലാമിക പാർസി ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ നിന്നും പാരായണം നടന്നു. ക്രിസ്ത്യൻ സങ്കീർത്തന ഗീതം ആലപിക്കപ്പെട്ടു. തുടർന്നുകൊണ്ട് ഭജനവും ഗാന്ധിജിക്ക് ഏറെ ഇഷ്ടപ്പെട്ട രാംധുനും കേൾപ്പിക്കപ്പെടുകയുണ്ടായി. അതിനുശേഷമാണ് മഹാത്മജി നാരങ്ങാനീര് കഴിച്ച് ഉപവാസം അവസാനിപ്പിച്ചത്. ഈ ദിനം മറ്റൊരു തരത്തിലും ശുഭസൂചകമായിരുന്നു. ഗുരു ഗോവിന്ദ് സിംഗ്ജിയുടെ ജന്മദിനം കൂടിയായിരുന്നു അത്. ഉപവാസം നിർത്തിയ ഉടനെ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഗാന്ധിജി ഒരു സന്ദേശം എഴുതിച്ചു: കോപാവേശം ഉപേക്ഷിച്ച സിഖുകാർ യഥാർത്ഥ ധീരത പ്രകടിപ്പിച്ചിരിക്കുന്നു. ഗുരു ഗോവിന്ദ് സിംഗ് മഹാരാജിന്റെ അധ്യാപനത്തെ അവർ അംഗീകരിച്ചിരിക്കുന്നുവെന്നർത്ഥം.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: രജിസ്ട്രാർ മുമ്പാകെ സത്യവാചകം ചൊല്ലിക്കഴിഞ്ഞ ഉടനെ ചീഫ് ജസ്റ്റിസ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി, ഇനി നിങ്ങൾ നിങ്ങളുടെ തലപ്പാവ് എടുത്തു മാറ്റണം. ഈ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ബാരിസ്റ്റർമാർ ധരിക്കേണ്ടുന്ന ഉടുപ്പിനെ സംബന്ധിച്ചുള്ള കോടതി റൂളുകൾക്ക് നിങ്ങൾ വഴിപ്പെടണം. എന്റെ സ്വാതന്ത്ര്യത്തിന് ചില അതിർത്തികളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ കോടതിയിൽ ഞാൻ ധരിക്കും എന്ന് നിഷ്കർഷിച്ച തലപ്പാവ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ കൽപ്പനയനുസരിച്ച് ഞാൻ എടുത്തുകളഞ്ഞു. ഈ കൽപ്പനയെ ഞാൻ എതിർത്തിരുന്നുവെങ്കിൽ അത് ന്യായീകരിക്കുവാൻ കഴിയുമായിരുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതിനേക്കാൾ വലിയ സമരങ്ങൾ നടത്തുവാനായി എന്റെ ശക്തി സൂക്ഷിച്ചുവെക്കണം എന്ന് എനിക്ക് തോന്നി എന്ന് മാത്രമേയുള്ളൂ. ഒരു യോദ്ധാവിന്റെ നിലയിൽ എനിക്കുള്ള സാമർത്ഥ്യത്തെ തലപ്പാവ് ധരിക്കുന്ന കാര്യത്തിനു വേണ്ടി ചെലവാക്കി കളയരുത് എന്ന് ഞാൻ നിശ്ചയിച്ചു. അത് കുറെ കൂടി സാരമായ ഒരു കാര്യത്തിനു വേണ്ടി ചെലവഴിക്കുവാൻ പോരുന്നതാണ്. എന്റെ ഈ കീഴടക്കം അത് ഒരു ദൗർബല്യമായിരുന്നുവോ? അബ്ദുള്ള സേട്ടിനും മറ്റ് സ്നേഹിതർക്കും രുചിച്ചില്ല. തലപ്പാവ് ധരിക്കുവാനുള്ള അധികാരം ഞാൻ വിട്ടുകൊടുക്കരുത് എന്നായിരുന്നു അവരുടെ അഭിപ്രായം. റോമിലിരിക്കുമ്പോൾ റോമക്കാരെ പോലെ പ്രവർത്തിക്കുക എന്ന് ചൊല്ലിലടങ്ങിയ തത്വം അവരെ ധരിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചു. ഇന്ത്യയിൽ ഒരു ഇംഗ്ലീഷുകാരനായ ജഡ്ജി നിങ്ങളോട് തലപ്പാവെടുത്ത് മാറ്റുവാൻ കൽപ്പിക്കുകയാണെങ്കിൽ ആ കൽപ്പന അനുസരിക്കാതിരിക്കുന്നത് ന്യായമായിരിക്കും. എന്നാൽ നെറ്റാളിലെ കോടതിയിലെ ഒരു ആചാരത്തെ അഗണ്യമാക്കുന്നത് കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ നിലയിൽ എനിക്ക് യോഗ്യമായിരിക്കില്ല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഇപ്രകാരമുള്ള വാദങ്ങളാൽ എന്റെ സ്നേഹിതരെ ഏതാണ്ട് സമാധാനിപ്പിക്കുവാൻ എനിക്ക് പറ്റി. എന്നാൽ ഒരേ

കാര്യത്തെ രണ്ട് വ്യത്യസ്ത പരിതസ്ഥിതികളിൽ വ്യത്യസ്തമായ നിലയിൽ വീക്ഷിക്കേണ്ടി വരും എന്ന തത്വം പൂർണമായി അവരെ ധരിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചില്ല എന്നാണ് തോന്നുന്നത്. എങ്കിലും എന്റെ ജീവിതത്തിൽ അത്രയും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് എത്ര ആവശ്യമായിരിക്കും, എത്ര ഭംഗിയായിരിക്കും എന്ന് സത്യത്തിലുള്ള എന്റെ നിഷ്ഠ തന്നെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. വേണ്ടുന്നിടത്ത് വിട്ടുവീഴ്ച ചെയ്യാനുള്ള സന്നദ്ധത സത്യാഗ്രഹത്തിന്റെ തന്നെ ഒരു മുഖ്യഭാഗമാണ് എന്ന് ഞാൻ പിന്നീട് കണ്ടു. അത് പലപ്പോഴും സ്നേഹിതരുടെ നീരസം സമ്പാദിക്കുവാനും എന്റെ ജീവനെ തന്നെ അപായത്തിൽപ്പെടുത്തുവാനും കാരണമായിട്ടുണ്ട്. അതിൽ ആശ്ചര്യമില്ല. എന്തുകൊണ്ടെന്നാൽ സത്യം വജ്രം പോലെ കഠോരവും അതോടൊപ്പം തന്നെ കമലം പോലെ മൃദുലവുമാണ്. നിയമലംഘനത്തിന്റെ പ്രാതികൂല്യം എന്റെ പേര് ഒന്നുകൂടി പരസ്യപ്പെടാൻ കാരണമായി. മിക്ക പത്രങ്ങളും സംഘം അസൂയ കൊണ്ട് പ്രവർത്തിച്ചതാണ് എന്ന അഭിപ്രായക്കാരായിരുന്നു. ഈ പ്രസിദ്ധി എന്റെ പ്രവൃത്തിയെ കുറെ എളുപ്പമാക്കി തീർത്തു. വക്കീൽ പ്രവൃത്തി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ടാം പ്രവൃത്തി മാത്രമായിരുന്നു. അവസാനം വരെയും അത് അങ്ങനെ തന്നെയായിരുന്നു. എന്റെ നെറ്റാൾവാസത്തെ ന്യായീകരിക്കുവാനായി ഞാൻ മുഖ്യമായി പൊതുപ്രവൃത്തിയിലാണ് ശ്രദ്ധ പതിക്കേണ്ടിയിരുന്നത്. വോട്ടവകാശാപഹരണ ബില്ലിനെ സംബന്ധിച്ച ഹർജി അയച്ചതുകൊണ്ട് മാത്രം മതിയായിരുന്നില്ല. കാര്യത്തിന്റെ ഗൌരവം കൊളോണിയൽ സെക്രട്ടറിയെ ധരിപ്പിക്കുവാൻ ഇടവിടാതുള്ള പ്രക്ഷോഭം അത്യാവശ്യമായിരുന്നു. ഈ ഉദ്ദേശ്യം സാധിപ്പാൻ ഒരു സ്ഥിരസ്ഥാപനം ഏർപ്പെടുത്തുന്നത് ആവശ്യമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അബ്ദുള്ള സേട്ടിനോടും മറ്റ് സ്നേഹിതന്മാരോടും ആലോചിക്കുകയും സ്ഥിരമായ ഒരു പൊതുസ്ഥാപനം ആവശ്യമാണ് എന്ന് ഞങ്ങളെല്ലാവരും തീർച്ചപ്പെടുത്തുകയും ചെയ്തു. ഈ പുതിയ സ്ഥാപനത്തിന് എന്ത് പേരിടണം എന്ന കാര്യം എന്നെ അത്യധികം വിഷമിപ്പിച്ചു. അത് യാതൊരു പ്രത്യേക കക്ഷിയുടെയും പക്ഷത്തിൽപ്പെട്ടതാവാൻ പാടില്ല. കോൺഗ്രസ് എന്ന പേർ ഇംഗ്ലണ്ടിലെ യാഥാസ്ഥികന്മാർക്ക് രുചിക്കുന്നതല്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഇന്ത്യയുടെ ജീവൻ കോൺഗ്രസാണ്. അതിനെക്കുറിച്ച് നെറ്റാളിലെ ജനങ്ങൾക്ക് പ്രതിപത്തി ഉണ്ടാക്കുക ആവശ്യമാണ്. അങ്ങനെയിരിക്കെ ആ പേരിനെ അംഗീകരിക്കാതിരിക്കുന്നത് ഭീരുത്വമാവും. അതുകൊണ്ട് പുതിയ സ്ഥാപനത്തിന് കോൺഗ്രസ് എന്ന് പേരിടണം എന്ന് ഞാൻ ശുപാർശ ചെയ്തു. അങ്ങനെ ചെയ്യുന്നതിനുള്ള എന്റെ കാരണങ്ങൾ ഞാൻ പൂർണമായി വിവരിച്ചു. അങ്ങനെ മെയ് 22 നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ജന്മമെടുത്തു. അന്ന് അബ്ദുള്ള സേട്ടിന്റെ മുറിയിൽ ജനങ്ങൾ വന്ന് നിറഞ്ഞിരുന്നു. കോൺഗ്രസ് സ്ഥാപനത്തിന് സർവരുടെയും സോത്സാഹമായ ആനുകൂല്യം ലഭിച്ചു. അതിന്റെ ഘടന വളരെ ലഘുവായിരുന്നു. എന്നാൽ വരിസംഖ്യ അങ്ങനെയല്ല. മാസം തോറും 5 ഷില്ലിംഗ് കൊടുക്കുന്നവർക്കെ അംഗമാകുവാൻ പാടുള്ളൂ. ധനികന്മാരെ കൊണ്ട് കഴിയുന്നത്ര കൊടുപ്പിച്ചിരുന്നു. അബ്ദുള്ള സേട്ട് മാസം തോറും 2 പവൻ കൊടുക്കാം എന്നേറ്റു. മറ്റു 2 സ്നേഹിതരും അതേ സംഖ്യ വാഗ്ദാനം ചെയ്തു. വരിസംഖ്യയുടെ കാര്യത്തിൽ ഞാനും ലുപ്ത് കാണിക്കരുത് എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ 1 പവൻ കൊടുക്കാം എന്നേറ്റു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായൊരു തുകയല്ല. എന്നാൽ സ്വന്തം സമ്പാദ്യം കൊണ്ട് കഴിഞ്ഞുകൂടാൻ കഴിയും എന്ന് വന്നാൽ ഈ സംഖ്യ കൊടുക്കുന്നതും പ്രയാസമായിരിക്കില്ല എന്ന് എനിക്ക് തോന്നി. അതിൽ എന്നെ ഈശ്വരൻ സഹായിക്കുകയും ചെയ്തു. 1 പവൻ കൊടുക്കുന്ന കുറേ മെമ്പർമാരെ കിട്ടി. അതിലധികമായിരുന്നു 10 ഷില്ലിംഗുകാരുടെ എണ്ണം, അതായത് 1/2 പവൻ. ഇതിനു പുറമെ ഓരോരുത്തരുടെ സംഭാവനകളും ഉണ്ടായിരുന്നു. അത് നന്ദിപൂർവം സ്വീകരിച്ചു. ചെന്ന് ചോദിക്കുമ്പോഴേക്കും ആരും വരിസംഖ്യ കൊടുക്കില്ല എന്ന് ഞങ്ങൾ അനുഭവം കൊണ്ട് കണ്ടു. ഡർബനിനു പുറമെയുള്ള സ്ഥലങ്ങളിലെ മെമ്പർമാരെ ഈ ആവശ്യത്തിന് ഇടയ്ക്കിടെ ചെന്ന് കാണുക പ്രയാസമായിരുന്നു. ഒരു നിമിഷത്തിലെ ഉത്സാഹം പിന്നത്തെ നിമിഷത്തിൽ തേഞ്ഞുമാഞ്ഞു പോകുന്നത് സാധാരണമാണ്. ഡർബനിലെ മെമ്പർമാരുടെ വരിസംഖ്യ കിട്ടുവാൻ പോലും വളരെ വിഷമിക്കേണ്ടി വന്നിരുന്നു. സെക്രട്ടറി ഞാനായതുകൊണ്ട് വരിസംഖ്യ പിരിക്കുന്ന ഭാരം എനിക്കായിരുന്നു. പിരിവ് കാര്യത്തിൽ മാത്രം എന്റെ ക്ലർക്കിനെ ദിവസം മുഴുവനും പ്രവൃത്തിയെടുപ്പിക്കേണ്ട ഘട്ടത്തിലെത്തി. അയാൾക്ക് ആ പണിയിൽ മനസ്സ് മടുത്തു. വരിസംഖ്യ 1 കൊല്ലത്തേക്ക് മുൻകൂറായി അടയ്ക്കേണ്ടതാണ് എന്ന് നിർബന്ധമാക്കുകയേ ഇനി നിവൃത്തിയുള്ളൂ എന്ന് എനിക്ക് തോന്നി.
ഒരു കൊല്ലം

0: ത്തേക്കുള്ള വരിസംഖ്യ ചുരുങ്ങിയത് 3 പവനായിരിക്കണം എന്ന് തീർച്ചപ്പെടുത്തുകയും ചെയ്തു. ഇതുകൊണ്ട് വരിസംഖ്യ പിരിക്കുന്ന പ്രവൃത്തി വളരെ എളുപ്പമായി.
1: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. അസാപ് കേരളയുടെ ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10 ക്ലാസ്, പ്രായം 18 വയസ്സിന് മുകളിൽ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94-95-99-97-21. കണ്ണൂർ പരശ്ശിനിക്കടവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഒരു വർഷത്തെ എച്ച് ഡി സി എം കോഴ്സിലേക്ക് 45 വയസ്സ് കഴിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 15 മുൻപായി ബിരുദം, എസ് എസ് എൽ സി എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് ഇ ഗ്രാന്റ് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോൺ നമ്പർ 04972784044. അസാപ് കേരള പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഗ്രാജുവേറ്റ് ഇന്റേൺ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13 വൈകിട്ട് 6 മണി. ഫോൺ നമ്പർ 94-95-99-97-12. പൈവളികെ ഗ്രാമപഞ്ചായത്തിൽ കൊക്കച്ചാൽ അട്ടകോളി വാർഡുകളിലേക്ക് ആശാവർക്കർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 19 ഉച്ചയ്ക്ക് 2:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. പഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരായ 10 ക്ലാസ് പാസായ വനിതകൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 25-45. ഫോൺ നമ്പർ 94-96-04-97-19. വേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ എൽ ഐ ഡി ആന്റ് ഇ ഡബ്ല്യു വിഭാഗത്തിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 04994-27-00-34. കാസർകോട് ജില്ലയിൽ മഞ്ചേശ്വരം ബ്ലോക്കിൽ നടപ്പിലാക്കി വരുന്ന വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി വെറ്ററിനറി സർജൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 11 മണിക്ക് കാസർകോട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 04994-255-483. സംസ്ഥാനത്ത് പ്ലസ് വൺ മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാന്റ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ലംസം ഗ്രാന്റ്, സ്റ്റൈപ്പൻഡും മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ 04712304594. പരവനടുക്കം പെൺകുട്ടികൾക്കായുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ചിത്രകലയിൽ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിന് അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 17 ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂളിൽ നടക്കും. മാസ്റ്റർ ഇൻ ഫൈൻ ആർട്സ്, ബാച്ചിലർ ഇൻ ഫൈൻ ആർട്സ്, ഡിപ്ലോമ ഇൻ ഫൈൻ ആർട്സ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഫോൺ 04994-239969. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ

0: വാർത്തകൾ തിരുവനന്തപുരം റിലേ
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലി, ദമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. പുതിയ വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. തുടർച്ചയായി സ്കൂളുകളിൽ ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതി കേരളത്തിൽ ഇന്ന് ആരംഭിക്കും. വനിതാ ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നാളെ മുതൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ദേശീയ തലസ്ഥാനം സജ്ജമായി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
2: ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്തോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 പ്രധാന വികസ്വര രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഖ് തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും ഡൽഹിയിൽ എത്തിച്ചേരുന്നുണ്ട്. യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങളുടെ തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഡൽഹിയിൽ നിന്ന് പ്രമുഖ റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. യാത്രക്കാർ പോലീസ് നിർദ്ദേശിക്കുന്ന ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്നും അത്യാവശ്യ അടിയന്തര സേവന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ഉച്ചകോടി പ്രമാണിച്ച് മെട്രോ സർവീസുകൾ നിർത്തലാക്കുമെന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്ന് ഡൽഹി മെട്രോ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. സെൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ദാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു കടൽത്തീരം, നമോപത് കടൽത്തീരം ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. പുതുതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുമെന്നും പരമ്പരാഗത വിത്തിനങ്ങളുടെ ഉപയോഗത്തിന് യാതൊരു നിയന്ത്രണവുമുണ്ടാകില്ലെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ വിവിധ കർഷക സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലെ വിത്ത് നിയമം കാലഹരണപ്പെട്ടതാണെന്നും വ്യാജവിത്തുകൾ തടയാൻ പുതിയ നിയമം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും സീഡ് സെക്യൂരിറ്റി ഫണ്ട് സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക സഹകരണം ഉൾപ്പെടെ ശക്തവും നീതിയുക്തവുമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി കൂട്ടായ ശ്രമങ്ങൾക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ആവർത്തിച്ചു. തിമോർ ലെസ്തേയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യാ മേഖലാ സമിതിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദൂരവും ദുഷ്കരവുമായ പ്രദേശങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനത്തിനായി കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതുൾപ്പെടെ നടപടി സ്വീകരിക്കും. ഈ മേഖലകളിൽ താമസിക്കുന്നവർക്ക് ടെലി കൺസൾട്ടേഷൻ, തുടർ ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനായി ഇ സഞ്ജീവനി സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
3: We are also leveraging technology to overcome geographical barriers. Platforms such as e-Sanjeevani are facilitating teleconsultations, referrals and continuity of care particularly for people living in remote and rural areas. An important outcome of these discussions was the adoption of the Declaration on the Human Resources for Health Equity in Specialized Care.
1: ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യ മേഖലയ്ക്കുള്ള പുരസ്കാരം ഇന്ത്യയ്ക്ക് സമ്മാനിച്ചു. പാർലമെന്ററി ജനാധിപത്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ജനങ്ങൾ തങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന പാർലമെന്ററി വ്യവസ്ഥ ഇന്ത്യയ്ക്ക് ഏറ്റവും അനുയോജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് ഹൌസിൽ നടന്ന 27-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിലെ വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: ആകാശവാണിയിൽ നിന്ന്
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനായി 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയായ കൂടെയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ പാലക്കാട് ജില്ലയിലെ അഗളിയിൽ നടക്കും. ഇത്തരത്തിലുള്ള കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ രാത്രി 11 മണി മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമിഫൈനലിൽ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയ്ക്കായി ദീപ്തി ശർമ്മ 3 വിക്കറ്റ് വീഴ്ത്തി. 40 പന്തിൽ 64 റൺസ് നേടിയ ഇന്ത്യൻ ഓപ്പണർ ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വ്യോമസേനയുടെ സെഖോൺ മാരത്തൺ 2-ാം പതിപ്പ് ഒക്ടോബർ 4 തിരുവനന്തപുരത്ത് നടക്കും. ദക്ഷിണ വ്യോമ കമാൻഡ് സംഘടിപ്പിക്കുന്ന മാരത്തണിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: വ്യോമസേനയിൽ നിന്ന് പരമവീര ചക്രം നേടിയ ഏക ഫ്ളയിംഗ് ഓഫീസറായ നിർമ്മൽ സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥമാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ആക്കുളത്ത് ലുലു മാളിൽ നിന്നാവും മാരത്തോണിന്റെ ആരംഭം. 21.1 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ ഓട്ടം, 5 കിലോമീറ്റർ ഫൺ റൺ എന്നീ 3 വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തവണ 3000-ൽ അധികം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം വക്താവ് തിരുവനന്തപുരത്ത് പറഞ്ഞു.
0: 2020 ഇ കൊമേഴ്സ് ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ വിലക്കുറവ് പ്രഖ്യാപിക്കുമ്പോഴെല്ലാം മുൻപുള്ള 30 ദിവസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ വില വെളിപ്പെടുത്തേണ്ടതാണെന്ന് ഭേദഗതിയിൽ പറയുന്നു. 2027 ജനുവരി 1 മുതൽ ഭേദഗതി നിലവിൽ വരും. ഈ വർഷത്തെ യുജിസി നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിൽ നടന്ന പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ മാസം 13 വരെ ഉത്തരസൂചികയിലെ ആക്ഷേപങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. തൊഴിൽ നഷ്ടപ്പെട്ടതിനു ശേഷവും H-1B വിസയുള്ളവർക്ക് അമേരിക്കയിൽ തുടരാൻ അനുവദിക്കുന്ന ഗ്രേസ് പീരിയഡ് അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ച് ട്രംപ് ഭരണകൂടം. പുതിയ തൊഴിലുടമയെ കണ്ടെത്താനോ മറ്റൊരു മാർഗം തേടാനോ 60 ദിവസം വരെയാണ് ഗ്രേസ് പീരിയഡ് നൽകിയിരിക്കുന്നത്. സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമയുമായുള്ള വ്യവസ്ഥയിലെ ജോലി അവസാനിച്ചാലുടൻ തൊഴിലാളി രാജ്യം വിടണം എന്ന മുൻകാല നയം പുനഃസ്ഥാപിക്കാനാണ് നിർദ്ദേശം ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ 1 രാജ്യവ്യാപകമായി നടത്തുന്ന 1 ദിവസം 1 മണിക്കൂർ 1 എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ശ്രീ മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വഴി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കൃഷിയിൽ മാറ്റം വരുത്തുന്നതിനും കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ശാസ്ത്രം, നയം, വിപണി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സമഗ്ര സമീപനം വേണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ ഡ്രൈലാൻഡ് കോൺഗ്രസ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 800-ലധികം പ്രതിനിധികൾ 3 ദിവസത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി ഇന്ത്യ മാറിയതായി അന്താരാഷ്ട്ര നാണയനിധി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2-ാം പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 7.8% വളർച്ച രേഖപ്പെടുത്തിയതിനെ IMF അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. പുതിയ വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. തുടർച്ചയായി സ്കൂളുകളിൽ ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതി കേരളത്തിൽ ഇന്ന് ആരംഭിക്കും. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ്

0: ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
3: യുവത്വം, ദീർഘായുസ് ആരോഗ്യം. കണ്ണൂരിൽ ഗ്ലോവേദ റിവൈവ് ആയുർമെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു.
4: 105 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കോഴിക്കോട് ആര്യവൈദ്യ വിലാസിനി വൈദ്യശാലയുടെ വിശ്വാസവും ചികിത്സാനുഭവമുള്ള സ്ഥാപനം
3: ഗ്ലോവേദ റിവൈവ് ആയുർമെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ, കണ്ണൂർ. ഫോൺ 9074-41-9074.
1: എഫ് എം ഡയറി തുടർന്ന് കേൾക്കാം.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: മണ്ണിന്റെ ഗന്ധവുമായി പെൺകരവിരുതിന്റെ വിസ്മയമാർന്ന വിരിയലുകൾ ഏറെയുണ്ടായിരുന്നു നമ്മുടെ മൺപാത്ര നിർമ്മിതികളിൽ. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന എരിക്കുളം എന്ന മൺപാത്ര നിർമ്മാണ ഗ്രാമം ഇന്നും അത്തരം അത്ഭുതകരമായ സർഗമികവിന്റെ സംഗീതം പൊഴിക്കുന്നു. അവിടുത്തെ വിശേഷങ്ങൾ തുടർന്ന് കേൾക്കാം ഇന്നത്തെ ശ്രീതിലകം പരിപാടിയിൽ.
1: കുലത്തൊഴിൽ എന്ന് പറയുമ്പോൾ മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായി സ്വീകരിച്ച ഒരു കൂട്ടം ജനങ്ങൾ.
0: മൺപാത്ര നിർമ്മാണം എന്ന കുലത്തൊഴിലിന്റെ ചരിത്രവും ഐതിഹ്യവും വിശദീകരിക്കുന്നത് മുൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പൊതുപ്രവർത്തകയുമായ ശ്രീലത കെ വി.
1: കുശവൻ എന്ന് പറയും, കുലാലൻ എന്ന് പറയും, കുംഭാരൻ എന്ന് പറയും, ആന്തൂർ നായർ എന്ന് പറയും, ആന്ധ്രാ നായർ എന്ന് പറയും, വേളാൻ ഓടാൻ എന്ന് പറയും. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഈ ഓരോ പേരുകളാണ്. ഇവിടെ കുശവ സമുദായത്തിൽപ്പെടുന്ന മൺപാത്ര നിർമ്മാണ തൊഴിലാളികളുടെ ഒരു കൂട്ടം. പണ്ട് കാലങ്ങളിൽ സമുദായ അംഗങ്ങൾ മറ്റെവിടെയോ താമസം ഉണ്ടായിരുന്നു എന്നും ഇതുപോലെ മൺപാത്ര നിർമ്മാണത്തിന് അനുയോജ്യമായിരുന്നില്ല ആ മണ്ണ് എന്നും അങ്ങനെ നമ്മുടെ പൂർവികർ ഇത് തേടി വന്ന സമയത്ത് എരിക്കുളം വയലിൽ കാണുകയും 1200 വർഷങ്ങൾക്ക് മുന്നേ നടന്ന സംഭവങ്ങളാണ് ചരിത്രരേഖകൾ കൃത്യമായി അത് പറയുന്നുണ്ട്. 180 വീടുകളിൽ 600 അംഗങ്ങൾ മൺപാത്ര നിർമ്മാണ തൊഴിലാളികളായി ഈ എരിക്കുളം പ്രദേശത്തുണ്ട്. കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് മുതൽ മഞ്ചേശ്വരം വരെ 10 മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ഓരോരു ഗ്രാമപ്രദേശങ്ങളുണ്ട്. എരിക്കുളം, പിലിക്കോട്, പെരിയ, പൈക്കം, കീക്കാനം, അങ്ങനെ 10 സ്ഥലങ്ങൾ ഇവരുണ്ട്. 1800 വർഷം പഴക്കമുള്ള എരിക്കുളം ശ്രീ വേട്ടകുരുമകൻ ക്ഷേത്രം. ആ ക്ഷേത്രവും ഉപദേവാലയങ്ങളും ആ ക്ഷേത്രത്തിന്റെ രീതികളും ആ വിശ്വാസങ്ങളും ആചാരങ്ങളും ആ പണ്ടുകാലങ്ങളിലെ സംസ്കാരങ്ങളും ഇപ്പോഴും സംരക്ഷിച്ചു പോകുന്ന ഒരു ഏരിയയാണിത്. പഴമയെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് പുതുമയിലേക്ക് പോകുന്ന ഒരിടം ആയി എരിക്കുളം മാറുന്നു. എരിക്കുളം എന്ന പേരിന് അഗസ്ത്യമുനി പണ്ട് തപസ് ചെയ്ത് എരിഞ്ഞടങ്ങാത്ത ഒരു കുളം ഇവിടെ ഉണ്ട് എന്നും ആ കുളത്തിൽ നിന്നും അഗ്നിജ്വാലകൾ ഇങ്ങനെ എപ്പോഴും എരിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു എന്നും അതുകൊണ്ടാണ് എരിയുന്ന കുളം എന്നുള്ള രീതിയിൽ എരിക്കുളമായി നമുക്ക് പേര് ലഭിച്ചത് എന്നും പുരാണം പറയുന്നു.
0: പൊയ്പോയ കാലത്തെ യാത്രയുടെ സന്തോഷങ്ങളും സൗഹൃദങ്ങളും കലർന്ന ഓർമ്മകൾ, ഒപ്പം ഒരല്പം ചരിത്രവും.
2: നമ്മള് ചെറുത്തൂർ ചന്തക്ക് പോകുമ്പോ ഒരു ഒരു ഓട്ടോ ഉണ്ടങ്ങ് പള്ളിക്കര എത്തിരാകുമ്പോ അത് മുമ്പിൽ വെക്കാൻ വേണ്ടിട്ടാ നടച്ചന്തയിൽ വെക്കാം.
0: മൺപാത്ര നിർമ്മാണ തൊഴിലാളി സാവിത്രി.
2: തലയിൽ വെച്ചിട്ടാകുമ്പോ നമുക്കൊരു കനവും തോന്നില്ല, നമുക്ക് നടക്കാൻ നല്ല സ്പീഡാണ്. അതൊരു വർത്താനോലം പറഞ്ഞ് ചിരിച്ച് കൊണ്ടാന്ന് പോലും.
0: ശ്രീലത.
1: അതെടുത്ത് പോകുന്ന സമയത്ത് നമ്മൾ വഴിയിൽ ചുമട് താങ്ങി എന്ന് പറയുന്ന ഒരു വലിയൊരു ഒരാളെ ഹൈറ്റിലുള്ള ഒരു കല്ലാണ്. നന്ന ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പകുതി ഭാരം നമ്മുടെ തലയിലുണ്ടാകും, പക്ഷെ പകുതി ഭാരം കുറച്ച് ആ ചുമട് താങ്ങിയിലേക്ക് നിരക്കി വെച്ചുകൊണ്ട് കുറച്ചൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്.
0: അക്കാലത്തെ വസ്ത്രധാരണവും പയമ പറച്ചിലും ഒക്കെ ഓർക്കുകയാണ് ലീല.
3: അന്ന് പറഞ്ഞ ഇന്നത്തെ വേഷവും കാര്യമൊന്നുമല്ല. കുറച്ച് കുറച്ച് പ്രായം വന്ന സമയത്ത് നമ്മൾ ലുങ്കിയും ബ്ലൗസ് ഇട്ടിട്ടാണ് പോയത്. ഫസ്റ്റിന് മുണ്ടായിരുന്നു, മുണ്ടിന് ഞാൻ മാറി മറക്കലില്ല അന്ന്, മുറിയൻ ബ്ലൗസ്. അന്ന് നമുക്കൊരു നാണക്കേടോ കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല. 10-20 പേര് ഒന്നിച്ച് ചുമടെടുത്തിട്ട് ഇവിടുന്ന് എരിക്കുളത്ത് നിന്ന് കലയെടുത്ത് പോകുമ്പോൾ 1 ദൂരെ ഒരു പാറയുണ്ട്. ആ പാറയിൽ കയറി നിന്ന് നോക്കും എത്ര പേര് ബാക്കിൽ വരുന്നുണ്ട്. ഇവര് നമ്മളെ കൂടെ എത്താൻ വേണ്ടിയിട്ട് നമ്മ കാത്തു നിൽക്കും. എല്ലാവർക്കും കൂടെ പോവാനും നല്ല വാങ്ങലും കളിച്ച് രസിച്ച് വീട്ടിലത്തെ ദുഃഖങ്ങളായാലും

0: സന്തോഷമായാലും ഈ ഒന്നിച്ചു പോകുമ്പോ പങ്കുവെച്ചുകൊണ്ടാണ് എല്ലാരും പോലും. ആ സമയത്ത് ഞങ്ങൾക്ക് 35-40 kilo ഭാരം തലയിലുണ്ടാകുമ്പോ അതൊരു ഭാരമായിട്ട് തോന്നിയില്ല. 7 ദിവസം തുടർച്ചയായിട്ട് പോയ ദിവസമുണ്ട് പാത്രം കൊണ്ട്. 8-ാമത്തെ ദിവസം പോവാതിരിക്കുമ്പോ അന്ന് മനസ്സ് ഭയങ്കര ഇന്നും പോവായിരുന്നു എന്നിലെ ഒരു ഇതാണ് അന്ന് മനസ്സിൽ തോന്നിയത്. അപ്പൊ ഓരോ വീട്ടിലെ കാര്യം പയമ്മ പറഞ്ഞോണ്ട് നമ്മ പോവും.
1: എരിക്കുളത്തെ മൺപാത്രം ഭൗമസൂചികയിൽ ഇടം പിടിക്കുമ്പോൾ ഒരു നിർമ്മാണ പൈതൃകവും ജീവിത സംസ്കാരവും കൂടിയാണ് അംഗീകരിക്കപ്പെടുന്നത്. അഭിമാനാർഹമായ ആ പ്രത്യേകതകളിലേക്ക്.
2: എരിക്കുളത്തെ 35 acre വരുന്ന വയൽ, ആ വയലിൽ നിന്ന് നമ്മൾ തന്നെ കുഴിച്ചെടുക്കുന്ന മണ്ണ്.
1: ശ്രീലത,
2: മറ്റ് അസംസ്കൃത വസ്തുക്കളോ മറ്റൊന്നും നമ്മൾ ചേർക്കാതെ തികച്ചും പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ട് ജൈവപരമായ രീതിയിൽ നിർമ്മിക്കുന്ന, യാതൊരു കെമിക്കൽസും ഇല്ലാതെ നിർമ്മിക്കുന്ന മൺപാത്രം. ഒരുപാട് പഴക്കമുള്ള, 800+ വർഷം പഴക്കമുള്ള നമ്മളെ ആചാരങ്ങളും നമ്മളെ രീതികളും അതിനനുസരിച്ച് ചെയ്യുന്നതും, ഇനി ഒരു പക്ഷേ ഭൂമിയിൽ മറ്റെവിടെയും ഈ ഒരു രീതിയിലേക്ക് ഇതുപോലുള്ള ഒരു പ്രൊസീജിയറിൽ നിർമ്മിക്കാൻ ആവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന മൺപാത്രം. 35 acre നിന്ന് നമ്മൾ പലവണ്ണം 1800 വർഷത്തോളം നമ്മൾ കുഴിച്ച് നമ്മൾ മണ്ണെടുത്തു. ഇനി നമ്മൾ വെളിയിൽ നിന്ന് നമ്മളെ പറമ്പിലെ മണ്ണാണ് നമ്മൾ അതിൽ ഫില്ല് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ വർഷങ്ങൾക്ക് ഇപ്പുറം ആ ഫില്ല് ചെയ്ത മേൽമണ്ണ് കളിമണ്ണായി മാറുന്നു എന്നുള്ളത് ആ അത്ഭുതമായിരിക്കാം. ഒരു പക്ഷേ നമ്മളെയൊക്കെയും ഇതേ പ്രദേശത്ത് ഇതുപോലെ കേന്ദ്രീകരിക്കുന്നതും ഇതുപോലെ മുന്നോട്ട് പോകുന്നതും.
1: ഉർമിള,
3: കൃഷിയും മൺപാത്ര നിർമ്മാണമായിട്ടും ബന്ധമുണ്ട്. എരിക്കുളത്തെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. കാര്യം ജൈവം മാത്രമേ ഉപയോഗിക്കൂ, മറ്റു രാസവളങ്ങളോ ഒന്നും ഉപയോഗിക്കില്ല. ഇതിൽ ജൈവവളം ഉപയോഗിക്കുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ, രാസവളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉപ്പിന്റെ അംശം കൂടുതലാണ്. ഉപ്പ് അലിഞ്ഞിട്ട് ഈ മണ്ണിലേക്ക് അലിയും. അപ്പൊ പിന്നെ നമുക്ക് ഈ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. കലർപ്പില്ലാതെ നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങി പാകം ചെയ്യാൻ പറ്റുന്ന ഇതും കൂടെയാണ് നമ്മളെ മൺപാത്രം. നമ്മളെ പച്ചക്കറി എന്ന് പറഞ്ഞാൽ നല്ല പച്ചക്കറിയാണ്. രാസപദാർത്ഥങ്ങളും അല്ലെങ്കിൽ ഒരു കെമിക്കലും ഇന്ന് വരെ നമ്മളെ കളിമണ്ണിൽ നമുക്ക് കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റൂല. പഞ്ചഭൂതങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുവാണ് അഗ്നി. ആ അഗ്നിയിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നതാണ് നമ്മളെ പാത്രം. അപ്പൊ അതിൽ നമുക്കൊരു മായും നമുക്ക് കലർത്താൻ വേണ്ടിയിട്ട് പറ്റൂല.
1: എരിക്കുളം ശ്രീവേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രവും അവിടുത്തെ ദേവതയുടെ അനുഗ്രഹ വർഷവുമാണ് എരിക്കുളത്തിന്റെ അനന്യമായ പൈതൃക സമ്പത്തിന് നിദാനം എന്ന അടിയുറച്ച വിശ്വാസമാണ് ഇവിടത്തെ ജീവിതക്രമത്തിന് ചിട്ടയേകുന്നത്.
2: ഇവിടെ എരിക്കുളത്ത് ശ്രീ വേട്ടകുരുമകൻ കോട്ടൻ ക്ഷേത്രം.
1: ശ്രീലത,
2: ആ ക്ഷേത്രത്തിന്റെ ആചാരവും ക്ഷേത്രത്തിന്റെ രീതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൺപാത്ര നിർമ്മാണത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. മലയാള മാസത്തിലെ 15-ാമത്തെ ദിവസവും 30-ാമത്തെ ദിവസം സംക്രമവും, ഈ 2 ദിവസം ക്ഷേത്രത്തിലെ മറ്റ് കാര്യങ്ങൾ, മറ്റ് ആലോചനാ കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പ്രദേശത്തുള്ള നിവാസികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, ഇതിനൊക്കെയായി ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള മുഴുവൻ മൺപാത്ര നിർമ്മാണ തൊഴിലാളികളും ക്ഷേത്രത്തിലേക്ക് ഒത്തുചേരുന്ന ദിവസമാണ് മാസത്തിൽ 2 തവണ. അപ്പൊ ഈ 2 ദിവസവും മൺപാത്ര നിർമ്മാണ തൊഴില് ചെയ്യൂല. ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടന്ന ദിവസം മേടമാസം 25-ാം തീയതി, അന്ന് നമുക്ക് മൺപാത്ര നിർമ്മാണം ഉണ്ടാവില്ല. ഒക്ടോബർ ലാസ്റ്റ് നവംബർ മാസത്തിൽ, അതായത് തുലാവമാസം 21-ാം തീയതി, ഈ ക്ഷേത്രത്തിലെ ഉപദേവാലയമുണ്ട് പടിഞ്ഞാറ് ചാമുണ്ടി ക്ഷേത്രം, അവിടെ ഉത്സവം നടക്കുന്ന ദിവസമാണ്. ആ 9 ദിവസവും പരിസരത്തുള്ള ഈ മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ അവരുടെ തൊഴിൽ ചെയ്യൂല. അതുപോലെ ധനുമാസം, അതായത് ഡിസംബർ മാസം 23-26, ആ 3-4 ദിവസങ്ങളിലും മൂലക്ഷേത്രമായ എരിക്കുളം ശ്രീ വേട്ടകുരുമകൻ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ആ ദിവസങ്ങളിലും ഈ മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യൂല. ക്ഷേത്ര ആചാരങ്ങളും മൺപാത്ര നിർമ്മാണ തൊഴിലുമായി പാരമ്പര്യം സംരക്ഷിക്കുന്ന രീതിയിൽ പ്രത്യേക വിശ്വാസത്തോടെ നിർമ്മിക്കുന്ന ഒരു രീതിയാണ് ശരിക്കും നിലവിൽ വരുന്നത്. ആ ഒരു രീതിയിൽ എന്ന് പറയുന്ന സമയത്ത് ചില സ്ത്രീകൾക്ക് മാസത്തിൽ ഉള്ള 2 ദിവസം ഈ തൊഴിലിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. രാവിലെ 4 മണിക്ക് അമ്പലത്തിൽ പാട്ടുവെക്കുമ്പോൾ തുടങ്ങിയിട്ടുള്ള ഇവരുടെ ദിനചര്യ വൈകുന്നേരം 7-8 മണി അത് എത്ര എന്നില്ല തുടരുന്ന ആ ഒരു ദിനചര്യയിൽ ഇവർക്ക് ആകെ റെസ്റ്റ് കിട്ടുന്നത് ഒരു മാസത്തിലെ 2 ദിവസം എന്നുള്ളത് ഈ മെൻസസ് സമയത്ത് കറക്റ്റ് റെസ്റ്റ് ആണ്.
1: ഉർമിള,
3: നമ്മളെ ക്ഷേത്രവും ഈ തൊഴിലുമായിട്ട് നല്ല ബന്ധമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നതാണത്, ഈ പ്രദേശത്ത് എന്തോ ഒരു ശക്തിയും അതിനനുസരിച്ചിട്ട് തന്നെ പോകുന്ന ഒരു തൊഴിലുമാണ് നമ്മളത്. കാരണം മണ്ണ് വികസിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും ഒരു കുഴി കുഴിച്ചാലും അതിൽ നിന്ന് ഒരു 2 കൂട്ടിയെങ്കിലും മണ്ണ് കിട്ടാതെ ആ ഈശ്വരന്റെ ആ ഒരു ഇത് തന്നെയാണ് നമ്മളെ. ഈ മകരമാസം 28 എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഭൂമിദേവി പുഷ്പിണിയാവും. ആ ഒരു 7 ദിവസം നമ്മൾ ഈ പണിയെടുക്കൂല. അത്രയും ചിട്ടയോടുകൂടിയാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്.
1: എരിക്കുളത്തെ വിഷുക്കലത്തിന് സമാനതകളില്ല. ശ്രീലത,
2: ഒരു വർഷത്തിൽ 12 മാസത്തിൽ 5 മാസം മാത്രമാണ് മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവനത്തിനുള്ള മാർഗമായി ഈ തൊഴിലിനെ ആശ്രയിക്കാൻ വേണ്ടി പറ്റുന്നത്. അവരുടെ വീട്ടിലുള്ള ഒരു സാമ്പത്തികമായി ഒരു ഭദ്രത വരുന്നത് ഈ വിഷുക്കാലത്താണ്. അതായത് മൺപാത്രത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വിഷുക്കലം തന്നെയാണ്. എല്ലാ വീടുകളിലും കണിവെക്കുന്നതിനായി വിഷുവിന് വിഷുക്കലം ആവശ്യമാണ്. സ്പെഷ്യലി എരിക്കുളത്തെ വിഷുക്കലത്തിന് ഒരു പ്രത്യേകതയുമുണ്ട്. വിഷുവിന്റെ സമയത്ത് എല്ലാ ചുട്ടവട്ടങ്ങളോടും

0: ഇത്രയും കൃത്യമായ രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ വിഷുക്കലത്തിന് പച്ചരി നൈസായി കലക്കിയെടുത്ത് അതിനോണ്ട് നമ്മൾ വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ വരച്ച് അതിനെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് ഈ വിഷുക്കലം. ഈയുടെ ഒരു പ്രാദേശികമായ വിൽപ്പനക്ക് ഓരോ ആൾക്കും ഓരോരു ഏരിയ ഉണ്ട്. ആ ഓരോ ഏരിയയിലാണ് ഓരോരാൾ വിൽക്കാൻ വേണ്ടി പോകുന്നത്. ആ പ്രദേശത്തെ വീടുകൾ, ആ പ്രദേശത്തെ ക്ഷേത്രങ്ങൾ ഒക്കെ ഇവരെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കും.
1: വൈവിധ്യമാർന്നതാണ് ഇവിടത്തെ മൺപാത്രങ്ങൾ.
2: പലതരം കരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കറി വെക്കുന്ന ചട്ടിയുണ്ട്,
1: തമ്പായി
2: ചോറ് വെക്കുന്ന കലമുണ്ട്, അത് വാർക്കുന്ന കഞ്ഞിക്കലമുണ്ട്, മങ്ങണുണ്ട്, കുഞ്ഞങ്ങണുണ്ട്. മങ്ങണം കുഞ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ചോറ് വെക്കുന്ന സാധനം മങ്ങണം, കറി കൂട്ടുന്ന സാധനം കുഞ്ഞു മങ്ങണം, ചോറ് വെക്കുന്നത് ചോറ് വെക്കുന്ന കലം, അത് വാർക്കുന്നത് കഞ്ഞിക്കലം, പിന്നെ കറി വെക്കുന്നത് ചട്ടി വലിയേട്ടിയുണ്ട്, ചെറിയേട്ടിയുണ്ട്. പിന്നെ വിഷുക്കാലങ്ങളിൽ കണിക്കലം എന്ന് പറഞ്ഞൊരു കലമുണ്ട്, അത് ഞങ്ങൾ പ്രത്യേകം മണ്ണെടുത്തിട്ടുണ്ടാക്കുന്നതാണ്. കുടിയിൽ മുതൽ കൊട്ടാരം വരെ മൺപാത്രം കണി കാണാൻ വേണം. അങ്ങനെ അന്നും ഇന്നും നമ്മൾ ഓരോ വീടുകളിൽ കീഞ്ഞു കയറി അത് വെക്കുന്നുണ്ട്. കണിക്കലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിലവല്ലൊരു സാധനമാണ്. നമ്മൾ ഇതിന് മാസം ഒന്നാം തീയതി മുതൽ നമ്മൾ ഇത് വെക്കുന്നുണ്ട്. വിഷുവിന്റെ അന്ന് രാത്രിക്ക് വരെ നമുക്കവിടെ കച്ചവടമാണ്. ഏതൊരു വീട്ടിലും അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇനി ഇക്കോ പ്രാവശ്യം വെച്ച തട്ടിയിൽ അടുത്ത പ്രാവശ്യം വെക്കില്ല.
1: പണ്ട് നിലവിലുണ്ടായിരുന്ന ഒരു വിനിമയ രീതി എന്നാണ് ബാർട്ടർ സമ്പ്രദായത്തെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ പഠിച്ചിരുന്നത് ശ്രീലത.
0: സാധനങ്ങൾ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്ന ബാർട്ടർ സമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മൺകലങ്ങൾ കൊടുത്ത് പകരം നെല്ല്, തേങ്ങ, പച്ചക്കറികൾ ഇവ വാങ്ങുന്ന സമ്പ്രദായം ഈ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഒരുപാട് സ്ട്രെയിൻ വരുന്നത്. എത്ര ദൂരമാണോ കലം ചുമടായി നടന്നത്, അതേ ദൂരം നെല്ല് തലച്ചുമടായി തിരിച്ചു വരേണ്ടി വരുന്ന ഒരു അവസ്ഥ. ആ സമയത്താണ് സഹോദരിമാർ പരസ്പരം അവരുടെ പ്രയാസങ്ങളും അവരുടെ പ്രശ്നങ്ങളും അവരുടെ ചിന്തകളും അവരുടെ തമാശകളും എല്ലാം പയമ എന്നുള്ള രൂപേണ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് സ്വന്തം പ്രാരബ്ധത്തെ എൻജോയ് ചെയ്ത കൂട്ടരാണ്. ഈ എരിക്കുളത്തിന് ഒരു കൂട്ടായ്മയുണ്ട്.
1: സാമൂഹിക ബന്ധങ്ങൾ ദുർബലമാകുന്ന ഇന്നത്തെ ജീവിത രീതിയിൽ എരിക്കുളത്തെ കൂട്ടായ്മ ഏവരെയും വിസ്മയിപ്പിക്കും.
0: ഒരു വർണ്ണനക്കതീതമായ ഒരു കൂട്ടായ്മയാണ്. ഏപ്രിൽ മാസം 15 മുതൽ 30 വരെ നമ്മൾ മൺപാത്രത്തിനാവശ്യമായ മണ്ണ് ശേഖരിക്കുന്നു പറഞ്ഞു. അതിനുശേഷം ജൂൺ മാസത്തിൽ നമ്മൾ കൃഷിക്കാവശ്യമായ നിലമുഴും. എരിക്കുളം വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന്റെ ദൈനംദിന ചെലവുകൾക്കായി, ക്ഷേത്ര ആവശ്യങ്ങൾക്കായി 35 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യും. ആ 35 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് ഒരു 5 ഏക്കർ സ്ഥലം ദേവസ്വത്തിന്റെയും ബാക്കി വിവിധ വ്യക്തികളുടെ സ്ഥലവുമാണ്. ഈ വ്യക്തികളുടെ സ്ഥലം മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് എല്ലാവർക്കും കുഴികുത്തി മണ്ണ് ശേഖരിക്കും അവര് സൗജന്യമായി വിട്ടുതരുന്നു എന്നുള്ളതാണ്. അതേ സ്ഥലത്ത് ഇപ്പൊ ക്ഷേത്ര ആവശ്യങ്ങൾക്കായി 35 ഏക്കറിലും കൃഷി ചെയ്യുന്നു. ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ഏത് പോസ്റ്റിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഏത് സാധാരണക്കാരായിക്കോട്ടെ, ടീച്ചേഴ്സ്, പോലീസ്, എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ദേവസ്വത്തിന് വേണ്ടി, ക്ഷേത്രത്തിന് വേണ്ടി 3 ദിവസം വയലിലിറങ്ങും. അതൊരു ഉത്സവം തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് ചളിയിലിറങ്ങും. ഈ വയൽ മുഴുവൻ ആൾക്കാരെ കൊണ്ട് നിറയും. കൊയ്ത്തിന്റെ സമയത്ത് ഇതേപോലെ ആൾക്കാരെല്ലാം കൊയ്യും. ആ കൊയ്ത കറ്റകൾ മുഴുവൻ വണ്ടിയിൽ ക്ഷേത്ര ദേവസ്വം ഹാളിൽ കൊണ്ട് നടക്കും. വരി വരിയായി പരമ്പരാഗത രീതിയിൽ കല്ലിങ്ങനെ വെച്ച് ആണുങ്ങൾ ലെവലായി നിന്ന് കറ്റ തല്ലും. പെണ്ണുങ്ങൾ അത് കോരിയെടുത്ത് അതിങ്ങനെ പാറ്റി തൂറ്റി വൃത്തിയാക്കിയെടുക്കും. ആ ഒരു കൂട്ടായ്മ ഒരുപക്ഷെ മറ്റെവിടെയും കാണാൻ പറ്റാത്തതാണ്.
1: ഉർമിള,
3: ഏതെങ്കിലും ഒരു ഒരു കുടുംബത്തിൽ ഒരു കേസുണ്ടെങ്കിൽ അത് കോടതിയിൽ നിന്ന് തീരാത്ത കേസ് വരെ നമ്മളെ അമ്പലത്തിൽ തീർന്നിട്ടുണ്ട്. തീർക്കലുമുണ്ട്. ഇന്നും അത് അതിന്റെ ആ ഒരു രീതിയിൽ തന്നെ പോകുന്നുമുണ്ട്. അത്രയും ഒരു ഐക്യത്തോടും ഇതായിട്ടാണ് നമ്മളിത് പോകുന്നുള്ളത്.
1: വീണ്ടും ശ്രീലത.
0: മാസത്തിൽ 2 തവണ ക്ഷേത്രകാര്യങ്ങളും മറ്റു നാട്ടുകാര്യങ്ങളും ആലോചിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ആ ഒരു നിർദ്ദേശാനുസരണം പ്രവർത്തിച്ചുകൊണ്ട് ഒരു കോട്ടം തട്ടാത്ത കൂട്ടായ്മ എരിക്കുളത്തിന്റെ പ്രത്യേകത.
1: യന്ത്രവൽക്കരണത്തിലൂടെ നിർമ്മാണം ഏറെ സുഗമമായിട്ടുണ്ട്.
0: ഇപ്പോ മെഷീനറീസ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളതാണ് പുതുമ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. മണ്ണ് കുഴക്കുന്ന മെഷീൻ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതുപോലെ മോട്ടറൈസ്ഡ് ചക്രം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ കാല് കൊണ്ടൊന്ന് പ്രസ് ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി കറങ്ങ്, നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് നമുക്ക് അതിൽ നിന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നേരത്തെ 2 പേരുടെ കായിക അധ്വാനം ആവശ്യമുള്ളിടത്ത് ഇത് ഒരാളുടെ കായിക അധ്വാനം മതി എന്നുള്ളത് നമുക്കൊരു സൗകര്യമാണ് എന്നതാണ് പറയാനുള്ളത്.
1: വിപണനമാണ് കച്ചവടത്തിന്റെ മർമ്മം. പുത്തൻ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വ്യക്തമായ മാർഗരേഖ ആവിഷ്കരിച്ചിട്ടുണ്ട്.
0: ഇന്ന് വിപണനം എന്നുള്ളത് ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് കടകളിൽ, വാഹനങ്ങളിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് പതിവ്. കടകളിൽ കൊടുക്കുമ്പോഴും വീടുകളിൽ കൊടുക്കുമ്പോഴും വ്യത്യാസം ഒരുപാടുണ്ട്. അതായത് വീടുകളിൽ നമ്മൾ തലച്ചുമടായി പോയി ഒരു ചട്ടിക്ക് നമ്മൾക്ക് ആവറേജ് ഞാൻ പറയുന്നു 100 രൂപ ആണ് എങ്കിൽ നമ്മളത് ഒരു കടയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അത് 50 രൂപയായി നമുക്ക് ചുരുങ്ങും. കാരണം കടക്കാരനും അതിന്റെ ഒരു പെർസെന്റേജ് കിട്ടണം. നമ്മൾ ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കലങ്ങളെല്ലാം ഒരിടത്ത് ശേഖരിച്ചുകൊണ്ട് നിശ്ചിത തുക ഇതിന് നിശ്ചയിച്ചുകൊണ്ട് ആ തുക ഈ നിർമ്മിച്ച ഓരോ തൊഴിലാളികൾക്കും കൊടുക്കുന്ന രീതിയിലേക്കായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇവർക്ക് ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളത്. അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ സൊസൈറ്റി രൂപീകരിക്കുന്നതും ഭൗമസൂചിക

0: ആ പദവി കിട്ടിയതിന് ശേഷം നമ്മുടെ മൺപാത്രം ആ ഒരു രീതിയിലേക്ക് ഇതിന്റെ വഴിതിരിയും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്.
1: ടൂറിസം മേഖലയിൽ വില്ലേജ് ടൂറിസത്തിനുള്ള സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്.
0: ഒരുപാട് വിദേശികൾ ആയ ടൂറിസ്റ്റുകൾ കാണാനായി എരിക്കുളം പ്രദേശത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. മൺപാത്ര നിർമ്മാണം, അതുപോലെ ഓലമെടയുന്നത്, ഈ ട്രഡീഷണൽ ഫുഡ്, മറ്റൈറ്റംസ്, അതൊക്കെ ഈ പ്രദേശത്ത് വന്ന് നമ്മുടെ ഈ പ്രദേശത്തുള്ള ഈ സമുദായ സംഘടനയുടെ ആൾക്കാരെ ബന്ധപ്പെട്ടുകൊണ്ട് അവരെ ടൂറിസ്റ്റുകളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഭക്ഷണമടക്കം അവർക്ക് ഉണ്ടാക്കിക്കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്ന ഒരു രീതി ഇപ്പോൾ തുടരുന്നുണ്ട്. അതിനെ കുറച്ചുകൂടി വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനും നമ്മൾക്കുണ്ട്. അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ ഓരോ പരിപാടികൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റു പരിപാടികൾ വരുമ്പോൾ ഉണ്ടാകുന്ന എക്സിബിഷൻസിൽ പ്രത്യേക ഒരു സ്റ്റാള് മൺപാത്ര നിർമ്മാണത്തിന്റെ ലൈവായി കാണിക്കുന്ന ഒരു സ്റ്റാള് ഓരോ എക്സിബിഷൻസുകളിലും ഉണ്ടാകാറുണ്ട്. അത് അവിടെയൊക്കെ പോയി ഞാൻ അടക്കമുള്ള ഈ ഇരിക്കുന്ന ഏച്ചിമാരടക്കമുള്ളവർ പോയി അതിന്റെ ഡെമോൺസ്ട്രേഷൻ അവിടെ കാണിച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ ടൂറിസവും പബ്ലിസിറ്റിയും ആ ഒരു രീതിയിലും കൂടി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്.
1: തൊഴിലിന്റെ ഭാവിയെക്കുറിച്ച് ചില ആശങ്കകൾ.
2: ഇപ്പോ എന്ന് പറഞ്ഞാൽ ആർക്കും പണിയെടുക്കാൻ പറ്റുന്നില്ല. 60 വയസ്സിന് മുകളിൽ അവർ മാത്രമേ പണിയെടുക്കുന്നുള്ളൂ.
1: തമ്പായി:
2: അപ്പൊ ഈ പണി തീർത്തും അന്യം നിന്ന് പോകുന്നതിൽ ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ട്.
1: ലീല:
3: 60 വയസ്സാവാനായില്ലേ, ഇനി എത്ര കാലം നമ്മൾക്ക് ഈ പണിയെടുക്കാൻ പറ്റും? പുതിയ തലമുറ പഠിച്ചു വരുന്നില്ല, ഈ പണി ഇന്ന് നിന്നു പോവോന്നില്ലേ, ആ ഒരു മനഃപ്രയാസം ശരിക്കുണ്ട് നമ്മക്ക്.
1: സർഗാത്മകമായ ഈ തൊഴിൽ നിലനിൽക്കണമെങ്കിൽ പുതുതലമുറ മുന്നോട്ട് വരണം. അതിനായി വ്യക്തമായ ആക്ഷൻ പ്ലാൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. ശ്രീലത:
0: പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ട് തൊഴിൽ അന്യം നിന്ന് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ താല്പര്യമുള്ള കുട്ടികളെ അടക്കം അവർക്കൊരു ട്രെയിനിങ് കൊടുക്കാൻ ഇവിടുത്തെ മൺപാത്ര നിർമ്മാണ സമുദായ സഭാ സംഘടന KMSS എന്ന സംഘടന മുൻകൈ എടുത്തുകൊണ്ട് ഇതിൽ താല്പര്യമുള്ള കുട്ടികളെ പ്രത്യേകം ട്രെയിൻ ചെയ്തുകൊണ്ട് അവർക്ക് പരമ്പരാഗത വസ്തുക്കൾക്കപ്പുറം ചെറിയ ചെറിയ പൂച്ചട്ടികൾ, ടെറക്കോട്ട കൊണ്ടുള്ള അതുപോലുള്ള ഓർണമെന്റ്സ്, ചെറിയ ചെറിയ മറ്റ് അലങ്കാര വസ്തുക്കൾ ഒക്കെ നിർമ്മിക്കാൻ ആവശ്യമായ 2 ആഴ്ചത്തെ പരിശീലനം ഒരു ടേം കഴിഞ്ഞു. 2-ാമത്തെ ടേമിൽ ഇപ്പൊ ആൾക്കാരുടെ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ താല്പര്യമുള്ളവർക്ക് അതിന്റെ പരിശീലനം കൊടുക്കാൻ ആവശ്യമായ ഒരു സംവിധാനം കൂടി ഇവിടുത്തെ ഈ സംഘടന ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്.
1: മൺപാത്ര വ്യവസായത്തിന് ഭീഷണിയായി ചില കള്ളനാണയങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്. അവയ്ക്കെതിരെ ജാഗ്രത അത്യാവശ്യമാണ്.
0: മൺപാത്രത്തിൽ പാചകം ചെയ്താലുള്ള ഗുണത്തെക്കുറിച്ച് നമുക്ക് എല്ലാ കുട്ടികൾക്ക് പോലും നമുക്കറിയാം. ഇപ്പോഴും വലിയ വലിയ ഹോട്ടലുകളിലും മറ്റ് നമ്മുടെ അടുക്കളയിലേക്ക് തന്നെ മൺപാത്രങ്ങൾ വീണ്ടും സ്ഥാനം പിടിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു ആശ്വാസമാണ്. പക്ഷേ ആ ആശ്വാസത്തിന് ഒരു വില്ലൻ നമ്മുടെ ഇടയിൽ കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. കെമിക്കൽസുകളും മറ്റ് സിമന്റ് അടക്കമുള്ള വസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ച് മൺപാത്രത്തിന്റെ കളർ കോട്ട് ചെയ്തിട്ടുള്ള പാത്രങ്ങൾ നമ്മളെ ഈ മൺപാത്രത്തിന്റെ ആസ്ഥാനമായ എരിക്കുളത്തുകൂടി ഈ വില്ലൻ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതും അത് നമ്മുടെ ഈ തൊഴിലിന് നമുക്ക് എപ്പോഴും ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ മണ്ണിന്റെ ഘടനയിലും മറ്റുള്ള രൂപത്തിലും വ്യത്യാസമായി കറുത്ത ചട്ടികൾ നമുക്ക് കാണാനിടയായിട്ടുണ്ട്. പാലക്കാട് നിലം വരുന്നുണ്ട് കറുത്ത ചട്ടികൾ. എരിക്കുളത്തെ മൺപാത്രം ഒരിക്കലും കറുത്ത കളറിലല്ല, മണ്ണിന്റെ കളറിൽ തന്നെയാണ്.
1: വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനവും വർദ്ധിച്ചു വരുന്ന പ്രായവും ആരോഗ്യ സംബന്ധിയായ അലട്ടലുകളായി പിടികൂടിയിരിക്കുന്നു.
2: നമുക്ക് തന്നെ ഒന്നും പണിയെടുക്കാൻ പറ്റില്ല. ഇപ്പോ കാലു ഏതിനടുത്തിലും ഇരിക്കാൻ പറ്റുന്നില്ല.
1: തമ്പായി:
2: അതിന് എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നമ്മളെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കണം എന്നാണ് നമുക്ക് ഗവൺമെന്റോടും ഇല്ല ബാക്കിയുള്ള ജനങ്ങളോടും പറയാനുള്ളത്. നമുക്ക് ഗവൺമെന്റിന്റെ ആനുകൂല്യം കിട്ടിയാൽ തന്നെ ഒരു കുടുംബത്തിന് 25,000 രൂപ കാലം ഉണ്ടാക്കുന്ന അബിയിൽ മണിക്കണ്ടിട്ട് 25,000 രൂപ കിട്ടിയിട്ട് അത് ഓരോ വീടുകളിലും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. എല്ലാ വീടുകളും അത് പണിയെടുക്കുന്നുമുണ്ട്. പിന്നെ ഒന്നും നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു മൺപണിക്കാര് നമുക്ക് കിട്ടിയിട്ടില്ല. ഈ മൺപാത്രത്തിനായിട്ട് നമുക്ക് പെൻഷനോ കാര്യമോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. അതെന്തെങ്കിലും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ നമുക്ക് വലിയൊരു ഉപകാരമായിരുന്നു.
1: സംഘടനയുടെ പ്രവർത്തനങ്ങൾ, പ്രതീക്ഷകൾ. ശ്രീലത:
0: കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ KMSS എന്നുള്ള പേരിൽ നമ്മുടെ സംഘടന അറിയപ്പെടുന്നു. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ മറ്റ് പ്രശ്നങ്ങളുമായി നമുക്ക് സർക്കാരിനെയും മറ്റ് ആരെയെങ്കിലും നമുക്ക് പോകേണ്ട സാഹചര്യം വരുന്ന സമയത്ത് ഈ സംഘടനാ ബേസിൽ നമ്മൾ പോകുന്നു എന്നുള്ളതാണ്. മൺപാത്ര നിർമ്മാണ തൊഴിലാളികളെ അവരുടെ തൊഴിലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സൊസൈറ്റി രൂപീകരിക്കാൻ ആവശ്യമായ എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളും ഞാൻ അടക്കമുള്ള നമ്മുടെ സംഘടനാ ഭാരവാഹികൾ അത് ചെയ്യുന്നുണ്ട്. എരിക്കുളം മൺപാത്രത്തിന് ഭൗമസൂചിക പദവി ലഭിക്കാൻ പോകുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ 90% പൂർത്തിയാക്കി കഴിഞ്ഞു. ഭൗമസൂചിക പദവി കിട്ടുന്നത് വഴി നമ്മൾ ആഗ്രഹിക്കുന്നു വിൽപ്പന, നമ്മളെ മറ്റു കാര്യങ്ങൾ, ഇതിനെല്ലാം ഒരു മാറ്റം വരും. നമ്മളെ മൺപാത്രത്തിന്റെ ഗുണമേന്മ ജനങ്ങളിലേക്ക് എത്തും, ലോകത്തിന്റെ നെറുകയിലേക്ക് നമ്മളെ മൺപാത്രം എത്തുന്ന കാലം വിദൂരമല്ല എന്ന് ഞങ്ങളെ മനസ്സിൽ ആ ഒരു പ്രത്യാശയുണ്ട്. അതിലേക്കാണ് ഞങ്ങളുടെ സഞ്ചാരം. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
1: പ്രതിസന്ധികൾ ഏറെയുണ്ടെങ്കിലും

0: എരിക്കുളം മൺപാത്ര നിർമ്മാണ ഗ്രാമത്തിൽ നിന്നുള്ള സ്ത്രീ ശബ്ദങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ശ്രീതിലകം പരിപാടി സമാപിച്ചു. നിർവഹണം ജീജ ശ്രീജിത്ത്, കൂടെ സ്മിത മാണിക്കോത്ത്. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
0: കോൺഫിഡന്റ്, കോൺഫിഡൻഷ്യൽ, ഈ വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? കോൺഫിഡന്റ്, സി ഒ എൻ എഫ് ഐ ഡി ഇ എൻ ടി, കോൺഫിഡന്റ്, ആത്മവിശ്വാസമുള്ള, ഉറപ്പുള്ള, തീർച്ചയുള്ള. മിയ ഇസ് വെരി കോൺഫിഡന്റ് അബൌട്ട് ഹർ അപ്പിയറൻസ്. തന്റെ രൂപത്തെക്കുറിച്ച് മിയ വളരെ ആത്മവിശ്വാസത്തിൽ ആണ്. മിയ ഇസ് വെരി കോൺഫിഡന്റ് അബൌട്ട് ഹർ അപ്പിയറൻസ്. ഐ എം കോൺഫിഡന്റ് ദാറ്റ് ഷീൽ കോൾ മീ, അവൾ എന്നെ വിളിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തീർച്ചയുണ്ട്. ഐ എം കോൺഫിഡന്റ് ദാറ്റ് ഷീൽ കോൾ മീ. ഇനി കോൺഫിഡൻഷ്യൽ, സി ഒ എൻ എഫ് ഐ ഡി ഇ എൻ ടി ഐ എ എൽ, കോൺഫിഡൻഷ്യൽ, രഹസ്യാത്മകമായ, പരമരഹസ്യമായ, സ്വകാര്യമായ. ദീസ് ഡോക്യുമെന്റ്സ് ആർ കോൺഫിഡൻഷ്യൽ, ഈ രേഖകൾ രഹസ്യ സ്വഭാവമുള്ളവയാണ്. ദീസ് ഡോക്യുമെന്റ്സ് ആർ കോൺഫിഡൻഷ്യൽ. വട്ട് ഐ എം ഗോയിങ് ടു ടെൽ യു ഇസ് ഹൈലി കോൺഫിഡൻഷ്യൽ, പ്ലീസ് കീപ് ഇറ്റ് ടു യുവർ സെൽഫ്. ഞാൻ താങ്കളോട് പറയാൻ പോകുന്ന കാര്യം പരമരഹസ്യമാണ്, ദയവായി അത് നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക. അതായത്, ദയവായി നിങ്ങളുടെ മനസ്സിൽ തന്നെ വയ്ക്കുക, മറ്റാരോടും പറയാതിരിക്കുക. വട്ട് ഐ എം ഗോയിങ് ടു ടെൽ യു ഇസ് ഹൈലി കോൺഫിഡൻഷ്യൽ, പ്ലീസ് കീപ് ഇറ്റ് ടു യുവർ സെൽഫ്. See you later. This is Smita Manikoth.
2: Aakashabani, Kannur.
3: Regal Jewelers, New Bus Stand Road, Thavakkara. Railway Arippugal.
4: Prayojaka, Regal Jewelers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikkod, Kannur and Palakkad.
5: Namaskaram, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്,
2: റീഗൽ ജ്വല്ലേഴ്സ്. റെയിൽവേ അറിയിപ്പുകൾ, ട്രെയിൻ നമ്പർ 1:63:47 മാംഗ്ലൂർ എക്സ്പ്രസ് 12 മിനിറ്റും 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 28 മിനിറ്റും വൈകി ഓടുന്നു.
6: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
4: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
7: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
8: മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
9: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
10: യുവത്വം, ദീർഘായുസ്, ആരോഗ്യം. കണ്ണൂരിൽ ഗ്ലോവേദ റിവൈവ് ആയുർമെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു.
11: 105 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കോഴിക്കോട് ആര്യവൈദ്യ വിലാസിനി വൈദ്യശാലയുടെ വിശ്വാസവും ചികിത്സാനുഭവമുള്ള സ്ഥാപനം
10: ഗ്ലോവേദ റിവൈവ് ആയുർമെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ, കണ്ണൂർ. ഫോൺ 9074419074.
7: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം, കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
2: പ്രിയ ശ്രോതാക്കളെ, ഇനി വാർത്തകൾ ഡൽഹിയിലെ.
12: नमस्कार, समाचार प्रभात के साथ मैं फरहत नाज. और अब मुख्य समाचार। 18वां ब्रिक्स शिखर सम्मेलन कल नई दिल्ली के भारत मंडपम में शुरू होगा। रूस के राष्ट्रपति व्लादिमीर पुतिन सम्मेलन में भाग लेने के लिए नई दिल्ली पहुंचे। अंतर्राष्ट्रीय मुद्रा कोष ने भारत को वैश्विक आर्थिक विकास का प्रमुख इंजन बताया। चालू वित्त

0: മൈജി പ്രൈസ് ബാലൻസ് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
1: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
2: ഈ തടിയാ, ഈ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
3: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
4: ഓഫർ September 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: മാർക്കോസ് പാടിയ ഗാനമാണ് അടുത്തത്. അൽഹംദുലില്ലാ ദിക്ർ എന്നും ചൊല്ലേ.

0: LIC അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലുടനീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷൻ, ഒപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർ പൽ ആപ്കെ സാത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്.

0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: കണ്ണൂർ ഷെരീഫ് പാടിയ ഗാനം. കരയുന്നു ഞാനിലാഹി, കര കാണാ കടല് നോക്കി.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC, ഹർ പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: ഷാഫി കൊല്ലം പാടിയ ഗാനം. ഹൃദയത്തിനീ വിധം നാദമില്ലെങ്കിൽ.

മാപ്പിളപ്പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. 1893 സെപ്റ്റംബർ 11 ഷിക്കാഗോയിൽ ലോക മതസമ്മേളനത്തിനിടെ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ശ്രദ്ധേയമായ പ്രസംഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെയും മൂല്യങ്ങളെയും സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ഡൽഹിയിലെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ ഇന്ന് പ്രവർത്തിക്കില്ല. ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ സുഗമമാക്കുന്നതിനാണ് തീരുമാനം. വിശാഖപട്ടണത്ത് 2 ദിവസത്തെ ട്രൈ സർവീസസ് മിസൈൽ ടെക്നോളജി സെമിനാർ സമാപിച്ചു. നാവിക ആയുധ സാങ്കേതിക വിദ്യയിലെ ഭാവി നൂതന മിസൈൽ സംവിധാനങ്ങളുടെ വികസനം എന്നിവ കേന്ദ്രീകരിച്ചായിരുന്നു INS കലിംഗ സംഘടിപ്പിച്ച സെമിനാർ. CSIR UGC നെറ്റ് ജൂൺ 2026 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. കേരളത്തിലെ സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന പദ്ധതിയായ കോടയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ പാലക്കാട് അഗളിയിൽ. ഇത്തരം കുട്ടികളുടെ വീട് സന്ദർശിച്ച് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ സമഗ്ര വികസനത്തിന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി തയ്യാറാക്കിയ രൂപരേഖ റെയിൽവേ മന്ത്രിക്ക് സമർപ്പിക്കാൻ ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർക്ക് കൈമാറി. 400 കോടിയുടെ സ്ഥലം 45 വർഷത്തേക്ക് 24.6 കോടി രൂപയ്ക്ക് പാട്ടത്തിന് നൽകിയത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. ദേശീയ ജൂനിയർ ഫുട്ബോളിൽ ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ കേരളത്തിന് ജയം. ആന്ധ്രാപ്രദേശിലെ അനന്തപൂരിൽ ഉത്തർപ്രദേശിനെ എതിരില്ലാത്ത 6 ഗോളിലാണ് കേരളം പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ ഗാനാമൃതം. വരികൾക്കിടയിൽ യാമം എന്ന വാക്ക് വരുന്ന ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനാമൃതത്തിൽ. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ഈ മനോഹര തീരം. വെച്ചു തിരുമലയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. കൊടുങ്ങി
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം, ചിത്രം 2 മുഖങ്ങൾ. അപ്പൻ തച്ചത്തിന്റെ വരികൾക്ക് ഈണം പകർന്നത് MK അർജുനൻ.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം
3: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: ONV വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് യേശുദാസും സേതു പാർവതിയും ചേർന്ന് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ഇസബെല്ല.

0: ഏറ്റവും വലിയ വിലക്കുറവുമായി മൈ ജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
1: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956007.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ഹരിഹരനും ചിത്രയും ചേർന്നു പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം സിദ്ധാർത്ഥ, ഗാനശില്പികൾ കൈതപ്രം, വിദ്യാസാഗർ.

0: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വില കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
1: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
0: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കവർ സ്റ്റോറി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

0: അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
1: എന്താ സംശയം? അത് മൈജിയിലല്ലേ.
0: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ടീം സി അപ്ലൈ.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: കാര്യം കാണാനൊരു

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
3: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
4: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ. ടിവി സപ്ലൈ.
5: യവനിക എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ONV യുടെ വരികൾക്ക് ഈണം പകർന്നത് MB ശ്രീനിവാസൻ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
1: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും.

0: ഓണം മൈജി തൂക്കി.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: യേശുദാസ് പാടിയ ഗാനം, ചിത്രം തമ്പുരാൻ.

0: കൈതപ്രത്തിന്റെ വരികൾക്ക് സലീൽ ചൗധരി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം തമ്പുരാൻ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
0: സുഷിൻ ശ്യാം, ഉണ്ണിമേനോൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ഭീഷ്മപർവം. വിനായക ശശികുമാറിന്റെ വരികളാണ്, സുഷിൻ ശ്യാമിന്റെ സംഗീതം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: അവൾ കാത്തിരുന്നു അവനും. ഈ ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികളാണ് ശ്യാമിന്റെ ഈണം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ചിത്രപാടിയ ഗാനം, ചിത്രം കാക്കക്കുയിൽ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ദീപൻ ചാറ്റർജി.

0: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
1: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈ ജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
2: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കുലപതി. ഗിരീഷ് മുത്തഞ്ചേരിയുടെ വരികളാണ്, മോഹൻ സിത്താരയുടെ ഈണം.

ഗാനാമൃതം സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ നാളെ തുടക്കമാകും. ആഗോളക്ഷേമം ലക്ഷ്യമാക്കി വിവിധ വിഷയങ്ങളിൽ അർത്ഥവത്തായതും ക്രിയാത്മകവുമായ ചർച്ചകൾ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നതിൽ ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് പ്രസിഡന്റ് സോജിയായി ന്യൂഡൽഹിയിലെത്തി. വളർന്നുവരുന്ന സമ്പദ്വ്യവസ്ഥയ്ക്ക് അവസരങ്ങൾ വിപുലീകരിക്കാനും പങ്കാളിത്തം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ നാന്തേഡിൽ വാഹനാപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചു. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കൃഷിയിൽ മാറ്റം വരുത്തുന്നതിന് ശാസ്ത്രം, നയം, വിപണി എന്നിവ അടിസ്ഥാനമാക്കി സമഗ്ര സമീപനം വേണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഡൽഹിയിൽ ഡ്രൈ ലാൻഡ് കോൺഗ്രസ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒക്ടോബർ 1 നടത്തുന്ന ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നിച്ച് എന്ന ശുചീകരണ ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. സ്വച്ഛതാ ഹി സേവ മുന്നൊരുക്കത്തിന്റെ ഉന്നതതല അവലോകന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ഇന്ത്യ സെമിഫൈനലിൽ കടന്നു. ചൈനയിൽ പാകിസ്ഥാനെ എതിരില്ലാത്ത 19 ഗോളിനാണ് ഇന്ത്യ തകർത്തത്. എഫ് എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. അലർജി, കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം പള്ളിച്ചൽ ദേശീയ ആരോഗ്യ ദൌത്യം ആയുഷ് ആയുർവേദ PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: ഡോക്ടർ. കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം ഒരുപോലെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ അലർജി. എന്താണ് അലർജി, അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
2: പ്രധാനമായിട്ടും ത്വക്രോഗം, ശ്വാസരോഗം, ചുമ, രാജി

0: ഗ്രീഷ്മ തുടങ്ങിയ ശ്വസന വ്യവസ്ഥ സംബന്ധമായ രോഗങ്ങൾ, ഊർധ്വജത്രുഗത രോഗങ്ങൾ, അതായത് കഴുത്തിന് മുകളിലുള്ള രോഗങ്ങൾ, ശോഫം അഥവാ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ, വിരുദ്ധാഹാരം നിമിത്തമുള്ള രോഗങ്ങൾ, ഗരവിഷം അഥവാ ഭക്ഷണത്തിലൂടെ എത്തുന്ന വിഷാംശം എന്നിവയ്ക്കൊക്കെ വിഷചികിത്സയും രസായന ചികിത്സ തുടങ്ങി ആയുർവേദത്തിൽ ശരിയായ ചികിത്സകളാണ് ഉള്ളത്. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ വ്യാധിക്ഷമത്വം എന്നാണ് ആയുർവേദം വിവക്ഷിക്കുന്നത്. ഈ സംവിധാനമാണ് ശരീരത്തിനെ രോഗം വരാതെ സംരക്ഷിക്കുന്നത്. ഇതിൽ രണ്ട് ഘടകങ്ങൾ ആയുർവേദം വിവരിക്കുന്നുണ്ട്. ഒന്ന്, രോഗാണുവിൽ നിന്നോ രോഗം വരുന്ന സാഹചര്യത്തിൽ നിന്നോ ശരീരത്തിന് ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് പോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഘടകം. അതിനെ നാം പറയുന്നത് വ്യാധ്യുത്പാദക പ്രതിബന്ധകത്വം എന്നാണ്. രണ്ടാമത്തേത്, ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിൽ കടന്ന് മേൽപ്പറഞ്ഞ സംവിധാനത്തിന് വിള്ളലുണ്ടാക്കി രോഗം വരുത്താൻ സാധ്യതയുള്ള വസ്തുക്കളെ ഇല്ലാതാക്കുന്ന സംവിധാനമാണ്. അതിനെ ആയുർവേദം പറയുന്നത് വ്യാധിബല വിരോധിത്വം എന്നാണ്. എല്ലാ രോഗങ്ങളുടെ ചികിത്സയിലൂടെയും ഈ ഘടകങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇതിന് സഹായകരമായ ഒട്ടനവധി ഔഷധങ്ങളും യോഗങ്ങളും ശോധന അഥവാ പഞ്ചകർമ്മ ഉൾപ്പെടെയുള്ള ചികിത്സകളും വീണ്ടും ഇവ വരാതിരിക്കുന്നതിനായി രസായന ചികിത്സകളും ഒക്കെ തന്നെ ആയുർവേദത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അലർജിയെ നമുക്ക് വളരെ ഭംഗിയായി തന്നെ ചികിത്സിക്കാൻ ആയുർവേദത്തിന് സാധിക്കും.
1: ഡോക്ടർ, അലർജിയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
0: അലർജിക്കുള്ള കാരണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എന്തിനോടും അലർജി ഉണ്ടാകാം എന്ന് പറയേണ്ടി വരും. അതായത് സൂര്യപ്രകാശം മുതൽ ഭക്ഷണവും ഔഷധങ്ങളും വരെ അലർജി ഉള്ളവരുണ്ട്. കാലാവസ്ഥാ വ്യത്യാസത്തിൽ പോലും അലർജിയിലെ ലക്ഷണങ്ങൾ നാം കാണാറുണ്ട്. സൂര്യപ്രകാശം, അന്തരീക്ഷത്തിലെ ഈർപ്പം, പുക, പൊടിയോടുള്ള കാറ്റ്, പ്രത്യേക ഗന്ധങ്ങൾ, അതായത് പെർഫ്യൂംസ്, ചിലതരം പെർഫ്യൂമുകൾ, അന്തരീക്ഷത്തിലെ പൊടിയുടെ അംശം, അന്തരീക്ഷ താപനില തുടങ്ങിയവയോട് ശരീരം അമിതമായി പ്രതികരിക്കാറുണ്ട്. വളർത്തുന്ന മൃഗങ്ങളുടെ രോമങ്ങൾ, അവയുടെ ശരീരത്തിലുള്ള സൂക്ഷ്മമായ ജീവികൾ തുടങ്ങിയവയൊക്കെ അലർജി ഉണ്ടാക്കാം. വീടിനുള്ളിലെ പൊടി, പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, അവയുടെ പൊടി, മാറാല, അതുപോലെ എട്ടുകാലി, പാറ്റ, പൂമ്പാറ്റ മുതലായ ജീവികളിൽ നിന്നും വരുന്ന അലർജി, അതേപോലെ തന്നെ പ്ലാസ്റ്റിക്, പെയിന്റ്, റെയിൻകോട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊക്കെ വരുന്ന ഒരുതരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അലർജിയായി മാറാറുണ്ട്. അതുപോലെ അന്തരീക്ഷത്തിലുള്ള അലർജനുകൾ ഏറ്റവും പ്രധാനമായും പൂമ്പൊടിയാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, റബ്ബർ വൃക്ഷം, റബ്ബർ പൂക്കുന്ന ഒരു കാലമുണ്ട്. ആ സമയത്ത് അതിൻ്റെ പൊടി അലർജിയായി മാറുന്നത് നാം കാണുന്നുണ്ട്. അതേപോലെ ഭക്ഷണത്തിലേക്ക് പോയാൽ ഗോതമ്പ് അലർജിയുള്ളവരുണ്ട്, പാലും തൈരും മോരും ഒക്കെ അലർജിയുള്ളവരുണ്ട്. പ്രത്യേകിച്ചും ഞണ്ട്, ചിപ്പി തുടങ്ങിയ ചിലതരം മത്സ്യങ്ങൾ, നാൽക്കാലികളുടെ മാംസങ്ങൾ, കൈതച്ചക്ക തുടങ്ങിയ ചില പഴവർഗ്ഗങ്ങൾ, ചേന തുടങ്ങിയ ചില കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചെറുനാരങ്ങ പോലെയുള്ള അല്ലെങ്കിൽ സോയ പോലെയുള്ള പച്ചക്കറികൾ, ചായ, കാപ്പി, അതേപോലെ പുളിപ്പിച്ച ഫെർമെന്റഡ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, ഇവയൊക്കെ നാം അലർജിക്കായിട്ട് പല രോഗികളിലും കാണുന്നു. അതേപോലെ തന്നെ ആഹാരത്തിൽ നാം ശ്രദ്ധിച്ചാൽ ഫുഡ് അഡിക്റ്റീവ്സ് ആയിട്ടുള്ള അതിൻ്റെ പ്രിസർവേറ്റീവ്സ് ആയ വിനാഗിരി, രാസവസ്തുക്കൾ, അതുപോലെ ചിലർക്ക് ഡിറ്റർജൻറ്റുകളും സാനിറ്റൈസറും പോലും അലർജിയാണ്. അതേപോലെ റബ്ബർ ഗ്ലൗസുകൾ, അതേപോലെ ലോഹങ്ങൾ, പ്രത്യേകിച്ചും അലൂമിനിയം ഒക്കെ പലർക്കും അലർജിക്കായിട്ട് കാണുന്നു. പ്ലാസ്റ്റിക്, ഇവയൊക്കെ അലർജിക്കായി കാണുന്നു. ഇവ കൂടാതെ ആയുർവേദത്തിൽ പരാമർശിക്കപ്പെടുന്ന വിരുദ്ധാഹാരത്തിന്റെ ഉപയോഗം, ഉദാഹരണത്തിന് പാലും പാലുൽപ്പന്നങ്ങളും, ചെറുനാരങ്ങ വിഭാഗത്തിൽപ്പെടുന്ന പുളിപ്പുള്ള പഴവർഗ്ഗങ്ങൾ, ഇവ ഒരുമിച്ച് കഴിക്കുമ്പോൾ അലർജിയായിട്ട് പലർക്കും കാണുന്നുണ്ട്. അതുപോലെ പാലും മത്സ്യവും ഒരേ സമയം ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നവരിലും നാം അലർജി കാണുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധാഹാരം ഉൾപ്പെടെ അലർജിക്കായതുകൊണ്ട് തന്നെ നാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാൻ.
1: ഡോക്ടർ, സാധാരണ രീതിയിൽ അലർജിയിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ലക്ഷണങ്ങൾ നമുക്ക് പറയുമ്പോൾ അത് ഏതെല്ലാം തരത്തിലുള്ള അലർജിയുടെ വകഭേദങ്ങളിലാണ് ഈ ലക്ഷണങ്ങൾ വരുന്നത് കൂടി പറയേണ്ടി വരും. അതായത് നമുക്ക് അഞ്ച് തരത്തിലാണ് ഇത് വരിക. അലർജി കൊണ്ടുള്ള ആസ്മ അഥവാ ശ്വാസമുട്ടൽ, മൂക്കൊലിപ്പ്, ചുമ, തുമ്മൽ തുടങ്ങിയ അത്തരം ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ്, അതുപോലെ തന്നെ പീനസം തലവേദന മുതലായ മറ്റു ലക്ഷണങ്ങൾ

0: ഉപകരണങ്ങളുള്ള അലർജി, അതുപോലെ ഭക്ഷണത്തിൽ നിന്നും ഔഷധങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അലർജി, അഞ്ചാമത് പ്രാണികളിൽ നിന്നും ഉണ്ടാകുന്നവ. അപ്പൊ ഇവയ്ക്ക് ഓരോന്നിനും ഓരോ ലക്ഷണങ്ങളാണ് ഉള്ളത്. ആദ്യം നമുക്ക് അലർജി കൊണ്ടുള്ള ശ്വാസംമുട്ടലിന് എന്താണ് ലക്ഷണമെന്ന് നോക്കാം. അലർജനുകളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ശ്വാസതടസ്സം, ചുമ, നെഞ്ചിനു പിടുത്തം, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്, അപൂർണമായ വേഗത്തിൽ ശ്വാസചലനം, നടക്കാനും പടി കയറാനും പറ്റാതെയാവുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് നാം ഇവിടെ കോമൺലി കാണുന്നത്. ഇത് രാത്രിയിൽ കൂടുതലാകാറുണ്ട്. കിടക്കുന്നത് കൊണ്ടുള്ള പൂളിംഗ് ഓഫ് സെക്രീഷൻ കാരണം കഫം പുറത്തു പോകാതെയും ഹോർമോൺ പ്രവർത്തനങ്ങളിലുള്ള വ്യത്യാസം കൊണ്ടുമാണ് രാത്രിയിൽ ഇത് കൂടുന്നത്. ഇനിയും അലർജി മൂലമുള്ള തുമ്മൽ, മൂക്കൊലിപ്പ്, ജലദോഷം, ചുമ തുടങ്ങിയ വളരെ സാധാരണമായ മറ്റൊരു അവസ്ഥയിലേക്ക് നമുക്ക് നോക്കാം. അവിടെ കാലാവസ്ഥയിലോ അന്തരീക്ഷത്തിലോ ഉള്ള വ്യത്യാസം പോലും അലർജിക്ക് കാരണമാകുന്നു. ഭക്ഷണം ഇവ പ്രധാനം. ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണ്ടിവരും. അതുപോലെ മൂക്ക്, ചെവി, കണ്ണ് എന്നിവിടങ്ങളിൽ അതിയായ ചൊറിച്ചിൽ, മൂക്കടപ്പ് ഇവ ഉണ്ടാകും. ഇത് വർദ്ധിച്ച് ശ്വാസതടസ്സമാകാനും സാധ്യതയുണ്ട്. അതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം നമ്മൾ കാണാറുണ്ട്. അവിടെ കണ്ണിന് താഴെ കരിവാളിപ്പ് ഇതിന്റെ മറ്റൊരു ലക്ഷണമായി തന്നെ കാണാൻ കഴിയും. കണ്ണിന് ചുവപ്പും ചൊറിച്ചിൽ, അതുപോലെ കണ്ണിൽ നിന്നും വെള്ളം വരിക, കണ്ണിന് പുകച്ചിൽ തുടങ്ങിയവയും അലർജി കൊണ്ടുണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങളാണ്. ഇതേപോലെ പീനസം അഥവാ സൈനസൈറ്റിസ് ഉള്ള രോഗികൾക്കും നമുക്ക് ഇത്തരം അലർജിക് മാനിഫെസ്റ്റേഷൻസ് കാണാൻ സാധിക്കും. അവിടെ മൂക്കിന് ചുറ്റുമുള്ള അസ്ഥികളിലെ അറകളിൽ കഫം നിറച്ച് അത് അണുബാധയുണ്ടാക്കി മഞ്ഞ നിറത്തിലോ ഇളം പച്ച നിറത്തിലോ മൂക്കൊലിപ്പ് ഉണ്ടാക്കുന്നു. കഫത്തിന് ദുഷിച്ച ഗന്ധവും ഉണ്ടാകും. ശക്തമായ തലവേദന, പനി, രുചിക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പീനസ രോഗികളിൽ മൂക്കടപ്പും രാത്രി ശ്വാസതടസ്സവും മണമറിയാൻ സാധിക്കായികയും ഒക്കെ തന്നെ ഇവിടെ ലക്ഷണങ്ങളായി പേഷ്യൻസിൽ കണ്ടുവരുന്നു. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രോഗ ലക്ഷണമാണ് അർട്ടിക്കേരിയ. ഇതിൽ ചൊറിഞ്ഞു തടിക്കൽ സാധാരണമായി ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും തണുപ്പ് കാലാവസ്ഥ കാരണവുമൊക്കെയാണ് ഉണ്ടാകുന്നത്. ശരീരമാസകലം ചൊറിച്ചിൽ വന്ന് ചുവന്ന് തടിച്ച് നീര് വന്ന് വീർക്കുന്നു. ഇത് കലശലാകുമ്പോൾ വയറുവേദനയും ഛർദിയും വയറിളക്കവും ഒക്കെയായി മാറുന്നു. അവിടെയൊക്കെ മുന്നേ ഉണ്ടായിരുന്ന അലർജിയാണ് ഇതിന് കാരണമാകുന്നതെന്ന് പോലും പലപ്പോഴും രോഗികൾ മറന്നുപോവുകയും പിന്നീട് ഛർദിക്കും വയറുവേദനയ്ക്കും മാത്രം ചികിത്സ ചെയ്യുകയും കൃത്യമായ രോഗം മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് അർട്ടിക്കേരിയ എന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ആവാതെ വീണ്ടും നിലനിൽക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ കൃത്യമായും ഡോക്ടറെ കാണുകയും അതിന് വേണ്ടുന്ന ചികിത്സ തേടുകയും തന്നെ വേണം. ഹോം റെമഡീസായി നമുക്ക് കറിവേപ്പിലയും മഞ്ഞളും ഒക്കെ അരച്ച് പുറമേ പുരട്ടാവുന്ന ഒരു രോഗമാണ് തുടക്കത്തിലാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഇതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. ഇനി അഞ്ചാമതായിട്ട് ഭക്ഷണത്തിൽ നിന്നും ഔഷധങ്ങളിൽ നിന്നുമുള്ള അലർജിയാണ് ഏറ്റവും പ്രധാനം. ഇതിൽ മേൽപ്പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകാം. കൂടാതെ ഛർദിയും വയറുവേദനയും വയറിളക്കവും ഒക്കെ തന്നെ കൂടെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എണ്ണ ചേർന്ന ഭക്ഷണം, മുട്ട, പാൽ, കടല, കിഴങ്ങുവർഗ്ഗങ്ങൾ ഇവയൊക്കെ കൂടാതെ രാത്രി വൈകിയുള്ള ഭക്ഷണം, തണുത്ത വെള്ളം ഒക്കെ ഇതിനൊരു പ്രധാന കാരണങ്ങളായി തീരാറുണ്ട്. തലയിൽ തേക്കുന്ന എണ്ണ പോലും പ്രധാനമാണെന്നുള്ളതാണ് അലർജി എന്ന രോഗത്തിന് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. പലപ്പോഴും മുടി വളരാനും മറ്റും തണുപ്പുള്ള മരുന്നുകൾ ഉപയോഗിച്ച്, അതായത് കറ്റാർവാഴയോ ചുവന്നുള്ളിയോ ഒക്കെ ചേർത്ത മരുന്നുകൾ ഉപയോഗിച്ച് എണ്ണ കാച്ചി തേക്കുന്ന ഒരു ശീലം ഒട്ടും തന്നെ അലർജിയെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. അവിടെയൊക്കെ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് അലർജി വല്ലാണ്ട് കൂടുകയും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തേനീച്ച, കടന്തൽ, മറ്റ് ഷഡ്പദങ്ങൾ, തേൾ, ഞണ്ട് തുടങ്ങിയവയുടെ ദംശനം അത് കടിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അലർജി, ചെറിയ അളവിൽ ഇവയുടെ വിഷാംശം ഉള്ളിലെത്തിയാൽ ശക്തിയായ വേദനയും ചൊറിച്ചിലും നീരും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ അളവിൽ ഇവയുടെ വിഷാംശം ശരീരത്തിലെത്തിയാൽ ഇത് അലർജിക്ക് കാരണമായി തീരുകയും മരണകാരണമായി പോലും നാം ഇത് കണ്ടുവരുന്നു.
1: ഡോക്ടർ, ആയുർവേദ വിധി പ്രകാരം അലർജിയുടെ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ്?
0: ഇത് തടയുന്നതിനായി ആയുർവേദം മുന്നോട്ട് വെക്കുന്ന മാർഗങ്ങൾ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കേണ്ടി വരും. അതായത് ആഹാരം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിഹാരം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഔഷധം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഹാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയുർവേദ വിധിപ്രകാരം ശരീരപ്രകൃതിക്ക് അനുസൃതമായ ആഹാരമാണ് നാം കഴിക്കേണ്ടത്. അതിനായി ശരീരപ്രകൃതി നമുക്കറിയേണ്ടതുണ്ട്. അതായത് ഉദാഹരണത്തിന് കഫപ്രകൃതിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് തലയിൽ എണ്ണ തേക്കുന്ന ആവശ്യകത തന്നെയില്ല. അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ അത് യുക്തമായ ഔഷധം ചേർത്ത് കാച്ചിയ എണ്ണയായിരിക്കണം. അതുപോലെ വിരുദ്ധാഹാരം ഒഴിവാക്കുക, രാത്രി വൈകിയുള്ള ഭക്ഷണം, തണുപ്പിച്ച വെള്ളം ഒരു ഭക്ഷണവും ഉപയോഗിക്കാതിരിക്കുക, വിഷാംശമടങ്ങിയ ഭക്ഷണം ഒഴിവാക്കേണ്ടതുണ്ട്, ദഹിക്കാൻ വിഷമതയുള്ള ആഹാര പദാർത്ഥങ്ങൾ നാം ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാം ശ്രദ്ധിക്കണം. അതേപോലെ മഞ്ഞൾ, ചുക്ക്, വെളുത്തുള്ളി, കറിവേപ്പില, കടുക്, ജീരകം, ഉലുവ, ഏലക്ക തുടങ്ങിയ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ദഹനശക്തി കൂട്ടുവാനും അലർജി മൂലമുള്ള പ്രശ്നങ്ങൾ തടയുവാനും സഹായിക്കും. വിശപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക എന്ന ശീലമുണ്ടാവണം. ആവശ്യത്തിന് അനുയോജ്യമായ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അത് ചുക്ക്, തുളസി തുടങ്ങിയ ദഹന ശക്തി കൂട്ടുന്ന ഔഷധങ്ങൾ നമുക്കവിടെ ചേർക്കാവുന്നതാണ്. ചില പ്രത്യേക ശരീരപ്രകൃതി ഉള്ളവർക്ക്, അതായത് കഫപിത്ത പ്രകൃതിക്കാർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വിശപ്പില്ലാതെ തന്നെയും കഴിക്കാം. ഇനി വിഹാരത്തിലേക്ക് വരാം, അഥവാ ശീലങ്ങളിലേക്ക് വരാം. അതായത് രാത്രിയുള്ള കുളി, കാലത്ത് നേരത്തെയുള്ള കുളി, ഉറക്കമളപ്പ്, അതായത് പകലുറക്കം, സമയം തെറ്റിയുള്ള ഭക്ഷണം, രാത്രി വൈകിയുള്ള ഭക്ഷണം, മാനസിക പിരിമുറുക്കം, മാനസിക ആഘാതം, ഇവയൊക്കെ ഇതിന് കാരണമാകാം. അതുപോലെ ഒരുപാട് നേരം തണുത്ത കാറ്റേൽക്കുക, അല്ലെങ്കിൽ വ്യായാമമില്ലാത്ത ഒരു ജീവിത രീതി, ഇതൊക്കെ ഇതിന് കാരണമാകാം. ഇനി ഔഷധത്തിലേക്ക് വന്നാലോ, ഭക്ഷണം തന്നെയാണ് പ്രധാനമായ ഔഷധം. ആയുർവേദം അനുശാസിക്കുന്നതും അത് തന്നെയാണ്. ആഹാരത്തെ തന്നെയാണ് ഔഷധമായി നാം സേവിക്കാനായി പറയുക. അതുപോലെ കുളിക്കുന്ന രീതി, അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുളിക്കുമ്പോൾ നമ്മൾ തല കുളിക്കുന്നത് തല കുനിച്ച് തന്നെ കുളിക്കുകയും നീരിറക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാതെയും അതുപോലെ അലർജിക് പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഒക്കെ അത് വളരെയേറെ സഹായിക്കും. അതുപോലെ മുഖവും ശരീരവും ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ള ഒരു ശീലവും നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതേപോലെ നമ്മുടെ ആഹാരവും വിഹാരവും ഔഷധവും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ ആയുർവേദ സമീപനത്തിലൂടെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അലർജിയും അതേപോലുള്ള അനുബന്ധമായ രോഗങ്ങളെ ഒക്കെ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇതേപോലെ തന്നെ ആസ്മ പോലുള്ള രോഗങ്ങളിലും അതേപോലെ സൈനസൈറ്റിസ് പോലുള്ള രോഗങ്ങളിലും ഒക്കെ തന്നെ യോഗയിലെ പ്രാണായാമങ്ങൾ വളരെയേറെ പ്രയോജനം ചെയ്യുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് VK സുരേഷ്. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. ഫിക്കി, CII, അസോച്ചം എന്നീ വ്യവസായ സംഘടനകളുമായി സഹകരിച്ച് ബ്രിക്സ് ബിസിനസ് കൌൺസിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും കരുത്തുറ്റ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കുന്നതിനും അതിർത്തി കടന്ന നിക്ഷേപ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും തന്ത്രപ്രധാന വേദിയായി ഫോറം നിലകൊള്ളുന്നു. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കും. ആഗോള ക്ഷേമം ലക്ഷ്യമാക്കി വിവിധ വിഷയങ്ങളിൽ അർത്ഥവത്തും ക്രിയാത്മകവുമായ ചർച്ചകൾ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് LCC, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രാബോ സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി എന്നിവരുൾപ്പെടെ ലോക നേതാക്കൾ രണ്ടു ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലം

ത്തിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ രാഷ്ട്രപതി ഭവൻ, മ്യൂസിയം, അമൃത് ഉദ്യാൻ എന്നിവയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. രാഷ്ട്രപതി ഭവന്റെ മുൻവശത്തെ മുറ്റത്ത് നടത്തുന്ന ചേഞ്ച് ഓഫ് ഗാർഡൻ ചടങ്ങ് നാളെ ഉണ്ടാകില്ലെന്നും രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ഡൽഹിയിലെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ ഇന്ന് പ്രവർത്തിക്കില്ല. ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും സുരക്ഷാ നടപടികളും സുഗമമാക്കുന്നതിനാണ് തീരുമാനം. ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 108.77 US ഡോളറിൽ എത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, പണപ്പെരുപ്പം തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചത്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ 7.8% വളർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി ഇന്ത്യ മാറിയെന്ന് അന്താരാഷ്ട്ര നാണയനിധി അറിയിച്ചു. വെല്ലുവിളികൾക്കിടയിലും സേവന കയറ്റുമതി മേഖലകളിലെ മികച്ച പ്രകടനമാണ് വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന് IMF കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം ഡയറക്ടർ ജൂലി കോസാക് പറഞ്ഞു. എണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധന ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും IMF നിരീക്ഷിച്ചു വരികയാണെന്നും അവർ അറിയിച്ചു. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7ാം പതിപ്പ് ഇന്ന് മുംബൈയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, നിതിൻ ഗഡ്കരി എന്നിവർ ഫെസ്റ്റിനെ അഭിസംബോധന ചെയ്യും. ഫിൻടെക്കിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് നയരൂപകർത്താക്കൾ, നിയന്ത്രണ ഏജൻസികൾ, കേന്ദ്ര ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഫിൻടെക് കമ്പനികൾ, നിക്ഷേപകർ, അക്കാദമിക് വിദഗ്ധർ എന്നിവർ 4 ദിവസത്തെ ഫെസ്റ്റിൽ പങ്കാളികളായി. 1893 സെപ്റ്റംബർ 11 ഷിക്കാഗോയിൽ ലോക മതസമ്മേളനത്തിനിടെ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ശ്രദ്ധേയമായ പ്രസംഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെയും മൂല്യങ്ങളെയും സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിവേകാനന്ദന്റെ പ്രചോദനാത്മകമായ വാക്കുകൾ ലോകമെമ്പാടും ഇന്നും പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കൃഷിയിൽ മാറ്റം വരുത്തുന്നതിനും കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ശാസ്ത്രം, നയം, വിപണി എന്നിവ അടിസ്ഥാനമാക്കി സമഗ്ര സമീപനം വേണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഡൽഹിയിൽ ഡ്രൈലാൻഡ് കോൺഗ്രസ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 25ലധികം രാജ്യങ്ങളിൽ നിന്നുമായി 800ലധികം പ്രതിനിധികൾ 3 ദിവസത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒക്ടോബർ 1 രാജ്യവ്യാപകമായി നടത്തുന്ന 1 ദിവസം 1 മണിക്കൂർ 1 എന്ന ശുചീകരണ ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടാർ ആവശ്യപ്പെട്ടു. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ മുന്നൊരുക്കത്തിന്റെ ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. പൊതുമേഖലാ ബാങ്ക് ജീവനക്കാരുടെ രാജ്യവ്യാപക പണിമുടക്ക് തുടങ്ങി. പ്രവൃത്തിദിനം ആഴ്ചയിൽ 5 ആക്കണം എന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 7 യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 28, 29, 30 തീയതികളിൽ 2ാം ഘട്ട പണിമുടക്കിനും അടുത്ത മാസം 26 മുതൽ അനിശ്ചിതകാല പണിമുടക്കിനും സംഘടന ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി പാലക്കാട്ട് അഗളിയിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. സ്കൂളുകളിൽ എത്താത്ത കുട്ടികളുടെ വീട് മന്ത്രി സന്ദർശിക്കും. സംസ്ഥാന പട്ടയമേളയ്ക്ക് ഇന്ന് തൃശൂരിൽ തുടക്കമാകും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1059 കുടുംബാംഗങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി AP അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെടുപ്പ്. കോഴിക്കോട്ടെ വിവിധ റെയിൽവേ വികസന ആവശ്യങ്ങളും യാത്രാ പ്രശ്നങ്ങളും ഉന്നയിച്ച് MK രാഘവൻ MP പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റാവത്തുമായി കൂടിക്കാഴ്ച നടത്തി. മണ്ഡലത്തിലെ വികസന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഉറപ്പു നൽകിയതായി MK രാഘവൻ MP അറിയിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാകും. കൂടായിത്തോട് KFB കേന്ദ്രത്തിൽ MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇന്റർനാഷണൽ വേൾഡ് ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട രജനീഷ് ഹെൻറിയെ യോഗത്തിൽ അനുമോദിക്കും. KFB അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഗാനമേളയും വിവിധ കലാപരിപാടികളും അരങ്ങേറും.
കേൾവി പരിമിതരായ വിദ്യാർത്ഥികളുടെ സാങ്കേതികവും ബൗദ്ധികവുമായ മികവുകൾ പ്രകടിപ്പിക്കുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനും കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൈൻ അപ്പ് 2K26 ദേശീയതല സാങ്കേതിക

0: സാങ്കേതിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് സീനിയർ ജോയിന്റ് ഡയറക്ടർ ആനി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. 6 ഇനങ്ങളിലായിരുന്നു മത്സരം. യു ജി സി നെറ്റ് June 2026 പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി പേപ്പറുകൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 13 വരെ ഔദ്യോഗിക യു ജി സി നെറ്റ് പോർട്ടൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരസൂചികകളിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. ഇംഗ്ലീഷ്, കൊമേഴ്സ് പേപ്പറുകൾ 9-നും സോഷ്യോളജി പേപ്പർ ഇന്നലെയുമാണ് നടന്നത്. സി എസ് ഐ ആർ യു ജി സി നെറ്റ് June 2026 പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലം പരിശോധിക്കാമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരദേശങ്ങളിൽ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരത്ത് നടത്തും. കൈരളി ശ്രീ നിള തിയേറ്ററുകളിലാണ് മേള. മാനവീയം വീഥിയുടെ സാംസ്കാരിക ജീവിതം അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച മാനവീയം എന്ന മലയാള ചിത്രവും മേളയിൽ പ്രദർശിപ്പിക്കും. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ഇന്ത്യ സെമിഫൈനലിൽ കടന്നു. ചൈനയിൽ പാകിസ്ഥാനെ എതിരില്ലാത്ത 19 ഗോളിലാണ് ഇന്ത്യ തകർത്തത്. നാളെ കൊറിയ മലേഷ്യ മത്സര വിജയികളെ ഇന്ത്യ സെമിയിൽ നേരിടും. പുരുഷ വിഭാഗത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:45 സെമിയിൽ മലേഷ്യയെ നേരിടും. രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ കൊറിയയെ നേരിടും. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് രണ്ടാം സെമിയിൽ ഇന്ന് ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 8:00 മത്സരം. മറ്റന്നാൾ ഫൈനലിൽ ഇന്ത്യ ഇന്നത്തെ വിജയികളുമായി മത്സരിക്കും. ദേശീയ ജൂനിയർ ഫുട്ബോൾ ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ കേരളത്തിന് ജയം. ആന്ധ്രാപ്രദേശിലെ അനന്തപൂരിൽ ഉത്തർപ്രദേശിനെ എതിരില്ലാത്ത 6 ഗോളിലാണ് കേരളം തോൽപ്പിച്ചത്. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. 17-ന് സെമിഫൈനലും 18-ന് ഫൈനലും നടത്തും. കൊച്ചിയിൽ സി ബി എസ് ഇ ക്ലസ്റ്റർ 11 അത്ലറ്റിക് മീറ്റിന്റെ ആദ്യ ദിനത്തിൽ 616 പോയിന്റുമായി എറണാകുളം ജില്ല മുന്നിൽ. 135 പോയിന്റ് നേടി ഇടുക്കി 2-ഉം 117 പോയിന്റോടെ തിരുവനന്തപുരം 3-ാം സ്ഥാനത്തുമാണ്. എറണാകുളം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിൽ Under-14, 17, 19 എന്നീ വിഭാഗങ്ങളിൽ നടത്തുന്ന മത്സരങ്ങൾ ഇന്നത്തെ മീറ്റോടെ സമാപിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് മേഖലയിലെ തൊഴിൽശാലകളിലെ അതിഥി തൊഴിലാളികൾക്ക് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. കോഴിക്കോട് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനം ജോയിന്റ് ഡയറക്ടർ എൻ ജെ മുനീർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം നീലംപേരൂർ പൂരം പടയണി ഇന്ന്. ഉച്ചപൂജ, കൊട്ടിപ്പാടി സേവ, അന്നമൂട്ട്, പുത്തൻ അന്നങ്ങളുടെ തേങ്ങാമുറിക്കൽ, തോത്താക്കളി, കോലങ്ങൾ, പൊയ്യാന, സിംഹം എന്നിവയുടെ എഴുന്നള്ളിപ്പ് ഉൾപ്പെടെ ഉണ്ടാകും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. കിഷോർ കുമാർ, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയ ഗാനം, ചിത്രം സാഗർ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: യേ ദില്ലകി ഈ ചിത്രത്തിലെ ഗാനം അഭിജിത്, ലതാ മങ്കേഷ്കർ, ഉദിത് നാരായൺ എന്നിവർ പാടിയത്.

0: എനിക്ക് ഒരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടി വിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് എൽ ഇ ഡി ടിവികൾ. കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: ചിത്രം ആന്തോളൻ, പാടിയത് കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ലതാ മങ്കേഷ്കർ പാടിയ ഗാനം, ചിത്രം അനുപമ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. സിൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗവൺമെന്റ് കോളേജിൽ നടത്തുന്ന പൊതുചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന് ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ തുടക്കമായി. FICCI, CII, അസോചാം എന്നീ വാണിജ്യ സംഘടനകളുമായി സഹകരിച്ച് ബ്രിക്സ് ബിസിനസ് കൌൺസിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7th പതിപ്പ് ഇന്ന് മുംബൈയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, നിതിൻ ഗഡ്കരി എന്നിവർ ഫെസ്റ്റിനെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാത്രിയിൽ വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും എ സി ഫാൻ ഉപയോഗം കൂടിയതും വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായെന്നും മന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് സൂക്ഷിച്ചുവെച്ച് ഉപയോഗിക്കുന്ന പദ്ധതി മൈലാട്ടിയിലും മുള്ളേരിയയിലും ശ്രീകണ്ഠപുരത്തും പോത്തൻകോടും അരീക്കോടും പുരോഗമിക്കുകയാണെന്നും മന്ത്രി സണ്ണി ജോസഫ്. ബ്രഹ്മപുരത്ത് 500 മെഗാവാട്ട് ബിസ് പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാത്ത കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് അഗളിയിൽ മന്ത്രി എൻ ശംസുദ്ദീൻ അല്പസമയത്തിനകം നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില 4 ഏറ്റവും ഉയർന്ന നിരക്കായ 108.77 US ഡോളറിലെത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, പണപ്പെരുപ്പം തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചത്. സ്വർണവില കുറഞ്ഞു. പവന് 1920 താഴ്ന്ന് 1,12,120 രൂപയായി. 14,015 രൂപയാണ് ഗ്രാമിന് വില. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ ഈ പ്രക്ഷേപണത്തിൽ ഇനി പുതുവസന്തം.

പുതുവസന്തം, പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ഇന്നാദ്യം മധുരമേ ജീവിതം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സൂര്യ ശ്യാം ഗോപാൽ പാടിയത്. ഗാനരചന മാത്യൂസ് കറിയ, സംഗീതം അനന്തരാമൻ.

പുതുവസന്തത്തിലെ അടുത്ത ഗാനം ബിപിനും ശ്വേതാമോഹനും ചേർന്ന് പാടിയതാണ് ചിത്രം കബീറിന്റെ ദിവസങ്ങൾ. ഗാനരചന പി ടി ബിനു, സംഗീതം അരുൾദേവ്.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഹേഷാം അബ്ദുൽ വഹാബ് ഈണമിട്ട് വിനീത് ശ്രീനിവാസനും സിത്താര കൃഷ്ണകുമാറും ചേർന്ന് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം മധുവിതു.

ഇനി ധീരം എന്ന ചിത്രത്തിനായി ഷിക പ്രഭാകരൻ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന മാധവൻ കിഴക്കേടത്ത്, സംഗീതം മണികണ്ഠൻ അയ്യപ്പ.

0: സോങ്സ് എന്തായി?
1: ഒരു പാട്ട് എന്റെ ഫോണിലുണ്ട്,
0: ഒന്ന് കേൾപ്പിക്കോ. ആരാ പാടിയ?
1: അത് ജിനുവിന്റെ ഫ്രണ്ട് ഒരാള് മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, പുള്ളി തന്നെയാണ് കമ്പോസ് ചെയ്ത് ട്രാക്ക് പാടിയത്. എഴുതിയതും പുതിയ

മാജിക് മൊമെന്റ് എന്ന ചിത്രത്തിനായി നജീം അർഷാദും മൃദുല വാര്യറും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന എസ് എച്ച് ഹരിപ്രിയ, സംഗീതം പി ജെ. പുതുവസന്തത്തിലെ അടുത്ത ഗാനം ഹരിമുരളി ഉണ്ണികൃഷ്ണൻ പാടിയതാണ്. ചിത്രം ലേഡി വിത്ത് ദ വിങ്സ്. ഗാനരചന സോഫി ടൈറ്റസ്, സംഗീതം ഹരിമുരളി ഉണ്ണികൃഷ്ണൻ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രിയ ശ്രോതാക്കളെ, പുതിയ ചിത്രത്തിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി പുതുവസന്തം തുടരുന്നു. അടുത്ത ഗാനം മാജിക് മഷ്റൂംസ് എന്ന ചിത്രത്തിൽ നിന്നും വിനീത് ശ്രീനിവാസനും ഖദീജ നാദിർഷയും ചേർന്ന് പാടിയത്. ഗാനരചന രാജീവ് ആലങ്കൽ, സംഗീതം നാദിർഷ.

ഇനി നജീം അർഷാദും ലക്ഷ്മി രാജേഷും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ക്രിസ്റ്റീന. ഗാനരചന ശരൺ ഇന്ദോകര. സംഗീതം ശ്രീനാഥ് എസ് വിജയ്.

നീതി പ്രവീൺ പാടിയതാണ് പുതുവസന്തത്തിലെ അടുത്ത ഗാനം. ചിത്രം ലെമൺ മർഡർ. ഗാനരചന ആദി അനിച്ചൻ. സംഗീതം സജിത് ശങ്കർ.

കൈതപ്രത്തിന്റെ വരികൾക്ക് ജേക്സ് ബിജോയ് ഈണം പകർന്ന പള്ളിച്ചട്ടമ്പി എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വിശാൽ മിശ്ര, ആവണി മൽഹാർ എന്നിവർ ചേർന്ന് പാടിയത്.

കെ എസ് ഹരിശങ്കറും ഹർഷിക ദേവനാഥും ചേർന്ന് പാടിയതാണ് ഈ ഗാനം. ചിത്രം കാന്താര. ഗാനരചന സന്തോഷ് വർമ്മ. സംഗീതം ബി അജനീഷ് ലോക്നാഥ്.

പുതുവസന്തത്തിലെ അടുത്ത ഗാനം സഞ്ജീത് ഹെഗ്ഡെ പാടിയത്. ചിത്രം മെഡിക്കൽ മിറാക്കിൾ. ഗാനരചന ശബരീഷ് വർമ്മ. സംഗീതം മുജീബ് മജീദ്.

ജ്യോതികുമാറും മെർലിനും ചേർന്ന് പാടിയതാണ് ഈ ഗാനം. ചിത്രം പൊന്നാപുരത്തെ യക്ഷി. ഗാനരചന വിമല സബാഷ്, സംഗീതം പ്രശാന്ത് മോഹൻ.

ഇനി ആശാൻ എന്ന ചിത്രത്തിനുവേണ്ടി സൂരജ് സന്തോഷ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ജോൺ പോൾ ജോർജ്.

0: പ്രിയ ശ്രോതാക്കളെ, പുതിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചലച്ചിത്രഗാന പരിപാടി പുതുവസന്തം ഇവിടെ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
1: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
5: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
6: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ. TNC apply.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: AC വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
9: AC വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
10: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: എന്തേട്ടാ ഒരു വിഷമം?
13: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
12: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
13: അതെവിടുന്ന്?
12: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
14: മൈജി ഓണം മാസോണം സീസൺ 4, ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: മൈജി പ്രൈസ് ചലഞ്ച്,
9: AC വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
10: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
15: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
8: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
9: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില, എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
16: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
17: 20 കാറുകൾ,
16: 25 സ്കൂട്ടറുകൾ,
17: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
16: 1,00,000 രൂപ വീതം 100 പേർക്ക്
17: ബമ്പർ സമ്മാനമായി BMW കാർ,
16: അങ്ങനെ 30 കോടി രൂപയുടെ
17: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 12:10 സേവന വാർത്തകൾ, 12:15 മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ബക്കർ തോട്ടമലും സംഘവും പാടിയത്. 12:40 ആരോഗ്യദീപ്തി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖം രണ്ടാം ഭാഗം. 1:00 മില്ലേനിയം മെലഡീസ് ചലച്ചിത്രഗാന പരിപാടി. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. മിന്നാ മിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 15 ഭാഗം. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 സിഎം ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ച കോൽക്കളി. 5:45 ലളിതഗാനങ്ങൾ. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവീഥി. ഫാം വിശേഷങ്ങളുമായി മാലൂർ ഇക്കോ ഫാംസ് മാനേജർ ശ്രീ ഗോപിനാഥ് മണത്തണ. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. 7:35 9:30 11:00 ചലച്ചിത്രഗാനങ്ങളാണ്. 8:00 സാഹിത്യരംഗം. അപ്പുവിന്റെ അമ്മ, ആറോൺ റോമി മെൻഡോൺസയുടെ ചെറുകഥ, വി കെ ദിവാകരന്റെ കവിതകൾ, 1.5 മണിക്കൂർ ടി വി കെ എൻ കണ്ണൂം അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 കേൾക്കാം സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 10:00 നാടകം. തുടർന്ന് ഗല ഗുലാം അലി പാടിയ ഗസൽ. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലേക്ക്.

0: MSMEs, startups, and women-led enterprises.
1: In his address, Union Commerce and Industry Minister Piyush Goyal called upon BRICS nations to work together to translate their economic strengths into jobs, wealth and prosperity for their people.
2: BRICS today represents almost one-fourth of global trade, and India is an important pillar of the intra-BRICS trade. Engineering goods and electronics account for the largest segment of India's manufactured exports. India is also known as the pharmacy of the world. We see BRICS as an important market for these and other products that India seeks to take to the world as a trusted partner.
1: Prime Minister Narendra Modi today said that while the threat of terrorism continues to evolve, India's resolve and opposition to terrorism in all its forms and manifestations remain unwavering. On the 25th anniversary of the horrific 9/11 terror attacks in the US, Mr. Modi in a social media post said, terrorism has claimed countless lives around the world. He said, as a victim of cross-border terrorism, India has been at the forefront of the fight against terrorism for several decades. Mr. Modi said India stands in solidarity with all efforts to combat the scourge of terrorism. He also shared glimpses of his visit to the 9/11 Memorial and Museum at New York City in the United States in 2014. India has crossed the significant milestone of 80 lakh human papilloma virus HPV vaccinations, marking another major step towards strengthening preventive health care and protecting against HPV infection and HPV-associated cancers. The Ministry of Health and Family Welfare said every vaccination brings India closer to a healthier and cancer-free future for its daughters. Benchmark domestic equity indices were trading around 0.5% down during the forenoon session today. The Sensex dropped 332 points to 74,571 when reports last came in. And with that, we end this news bulletin.
3: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. അസാപ് കേരളയുടെ ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10-ാം ക്ലാസ്, പ്രായം 18 വയസ്സിന് മുകളിൽ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22-ാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495999712 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കണ്ണൂർ പരശ്ശിനിക്കടവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഒരു വർഷത്തെ HDCM കോഴ്സിലേക്ക് 45 വയസ്സ് കവിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 15-ന് മുൻപായി ബിരുദം, SSLC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് ഇ ഗ്രാൻസ് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോൺ 0497274444. അസാപ് കേരള പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഗ്രാജുവേറ്റ് ഇന്റേൺ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13-ന് വൈകിട്ട് 6 മണി. കൂടുതൽ വിവരങ്ങൾക്കായി 9495999712 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പൈവളികെ ഗ്രാമപഞ്ചായത്തിൽ കൊക്കച്ചാൽ, അട്ടഗോളി വാർഡുകളിലേക്ക് ആശാവർക്കർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 19-ന് ഉച്ചയ്ക്ക് 2:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. പഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരായ 10-ാം ക്ലാസ് പാസായ വനിതകൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 25-നും 45-നും മധ്യേ. ഫോൺ 9496049719. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ LIDN EW വിഭാഗത്തിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 15-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ ഇനി പറയുന്നു: 0499427034. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ബ്ലോക്കിൽ നടപ്പിലാക്കി വരുന്ന വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി വെറ്ററിനറി സർജൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 15-ന് രാവിലെ 11 മണിക്ക് കാസർഗോഡ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 0499924553 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.

സംസ്ഥാനത്ത് പ്ലസ് വൺ മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാന്റ്സ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ലംസം ഗ്രാന്റ് സ്റ്റൈപ്പൻഡും മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്. വിശദവിവരങ്ങൾക്കായി 0471 230 4594 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പരവനടുക്കം പെൺകുട്ടികൾക്കായുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ചിത്രകലയിൽ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിന് അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച ഈ മാസം 17 ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂളിൽ നടക്കും. മാസ്റ്റർ ഇൻ ഫൈൻ ആർട്സ്, ബാച്ചിലർ ഇൻ ഫൈൻ ആർട്സ്, ഡിപ്ലോമ ഇൻ ഫൈൻ ആർട്സ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഫോൺ 0499423 9969. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിനോടനുബന്ധിച്ചുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിൽ ഇംഗ്ലീഷ് ആന്റ് വർക്ക് പ്ലേസ് സ്കിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 17 രാവിലെ 11 മണിക്ക് നടക്കും. ഇംഗ്ലീഷ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും സെറ്റുമാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെയും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 9400006496 എന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചീമേനി അപ്ലൈഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള താൽക്കാലിക കമ്പ്യൂട്ടർ പ്രോഗ്രാമറുടെ കൂടിക്കാഴ്ച 15 രാവിലെ 10:30 നടക്കും. ഫസ്റ്റ് ക്ലാസ് BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, PGDCA എന്നിവയാണ് യോഗ്യത. വിശദവിവരങ്ങൾ അറിയാൻ 9961412602 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ബക്കർ തോട്ടമലും സംഘവും പാടിയത്. ആറ്റൽ മുഹമ്മദ് അലി എന്നാരംഭിക്കുന്നു ആദ്യഗാനം.

0: ബക്കർ തോട്ടമുലം സംഘവും പാടിയ മാപ്പിളപ്പാട്ടുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതിക്ക് തുടക്കമായി. ഏഷ്യാകപ്പ് പുരുഷ വിഭാഗം ഹോക്കി സെമിയിൽ ഇന്ത്യ മലേഷ്യ പോരാട്ടം ഉച്ചകഴിഞ്ഞ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ ഉക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യയിലെ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. നാളെ ആരംഭിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് പുടിൻ പുലർച്ചെ തലസ്ഥാനത്ത് എത്തി. വൈകിട്ട് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ നിലവിലെ പശ്ചാത്തലത്തിൽ ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പ്രാദേശിക സംഭവ വികാസങ്ങളും പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണി ഗുട്ടറസുമായും വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയേക്കും. ലോകക്ഷേമം മുഖ്യലക്ഷ്യമാക്കി വിവിധ വിഷയങ്ങളിൽ ക്രിയാത്മകമായ ചർച്ചകൾക്ക് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കും. ആഗോളക്ഷേമം ലക്ഷ്യമാക്കി വിവിധ വിഷയങ്ങളിൽ അർത്ഥവത്തും ക്രിയാത്മകവുമായ ചർച്ചകൾ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. ഫിക്കി, സിഐഐ, അസോച്ചം എന്നീ വ്യവസായ സംഘടനകളുമായി സഹകരിച്ച് ബ്രിക്സ് ബിസിനസ് കൌൺസിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും കരുത്തുറ്റ വിതരണ ശൃംഖലകൾ കെട്ടിപ്പടുക്കുന്നതിനും അതിർത്തി കടന്ന് നിക്ഷേപ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനും തന്ത്രപ്രധാന വേദിയായി ഫോറം നിലകൊള്ളുന്നു. ഭീകരവാദത്തെ എതിർക്കാനും അതിനെതിരെ നിലകൊള്ളാനും ഇന്ത്യയുടെ ദൃഢനിശ്ചയം അചഞ്ചലമായി തുടരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ഭീകര ആക്രമണങ്ങളുടെ 25th വാർഷികത്തോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ

0: പങ്കുവച്ച കുറിപ്പിൽ ഭീകരവാദം ലോകമെമ്പാടും എണ്ണമറ്റ ജീവനുകൾ കവർന്നെടുത്തതായി അദ്ദേഹം വ്യക്തമാക്കി. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച പ്രധാനമന്ത്രി കുടുംബങ്ങൾക്ക് ഐക്യദാർഢ്യം അറിയിച്ചു. ഭീകരവാദമെന്ന വിപത്തിനെ നേരിടാൻ എല്ലാ ശ്രമങ്ങൾക്കും ഇന്ത്യയുടെ പിന്തുണയുണ്ടാകുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 7.8% വളർച്ച രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി ഇന്ത്യ മാറിയെന്ന് അന്താരാഷ്ട്ര നാണയനിധി അറിയിച്ചു. വെല്ലുവിളികൾക്കിടയിലും സേവന കയറ്റുമതി മേഖലകളിലെ മികച്ച പ്രകടനമാണ് വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന് IMF കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം ഡയറക്ടർ ജൂലി കോസാക് പറഞ്ഞു. എണ്ണവിലയിലുണ്ടാകുന്ന വർധന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തുന്ന സ്വാധീനത്തെയും IMF നിരീക്ഷിച്ചു വരികയാണെന്ന് അവർ അറിയിച്ചു. ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 108.77 US ഡോളറിലെത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, പണപ്പെരുപ്പം തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചത്. ഒക്ടോബർ 1 രാജ്യവ്യാപകമായി നടത്തുന്ന ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നിച്ച് എന്ന ശുചീകരണ ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ ഖട്ടർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വരെ സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ മുന്നൊരുക്കത്തിന്റെ ഉന്നതതല അവലോകന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നും കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപയോഗം കൂടിയതുകൊണ്ടാണിതെന്നും മന്ത്രി സണ്ണി ജോസഫ് കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാത്രിയിൽ വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും AC ഫാൻ ഉപയോഗം കൂടിയതും വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായെന്നും മന്ത്രി അറിയിച്ചു. KSEBയ്ക്ക് വൈദ്യുതി വാങ്ങുവാൻ പെട്ടെന്ന് സാധിക്കില്ലെന്നും അതിന് അനേകം നടപടിക്രമങ്ങളുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് സൂക്ഷിച്ചുവെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സ്കീമിംഗ് ഇല്ലെന്നും ഇതിന് പദ്ധതികൾ കാസർകോട്ട് മൈലാട്ടിയിലും മുള്ളേരിയിലും കണ്ണൂർ ശ്രീകണ്ഠപുരത്തും തിരുവനന്തപുരം പോത്തൻകോടും മലപ്പുറം അരീക്കോടും പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ബ്രഹ്മപുരത്ത് 500 MW വൈദ്യുതി പകൽ സമയത്ത് ഉൽപ്പാദിപ്പിച്ച് രാത്രിയിലേക്ക് സൂക്ഷിച്ചു വയ്ക്കുന്ന പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്തെ ദീർഘകാല കരാർ റദ്ദാക്കിയതും പ്രതിസന്ധിക്ക് കാരണമായെന്നും കരാർ പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സുപ്രീംകോടതിയിൽ കേസ് നടത്തുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. നിലവിലെ അവസ്ഥ മനസ്സിലാക്കി പ്രയാസങ്ങൾക്കിടയിലും വൈദ്യുതി നിയന്ത്രണത്തിൽ ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നലെ വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിൽ ആയിരുന്നുവെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി ലഭ്യതയിൽ 700 മുതൽ 900 MW കുറവുണ്ടായെന്നും KSEB അറിയിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതിക്ക് പാലക്കാട്ട് തുടക്കമായി. പദ്ധതി മന്ത്രി എൻ ഷംസുദ്ദീൻ അട്ടപ്പാടിയിലെ അഗളിയിൽ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: തുടർച്ചയായി സ്കൂളിൽ ഹാജരാകാതിരുന്ന കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് കൂടെ പദ്ധതി നടപ്പാക്കുന്നത്. വരും ദിവസങ്ങളിലും ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ ഓഫീസർമാർ, സ്കൂൾ അധികൃതർ, PTA പ്രതിനിധികൾ, സമഗ്ര ശിക്ഷാ പ്രതിനിധികൾ, ST പ്രൊമോട്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വീട് സന്ദർശിക്കും. ഇത്തരത്തിൽ സ്കൂളിൽ എത്താത്ത കുട്ടികളെ തിരികെ സ്കൂളിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കൂടെ പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ഇന്ത്യ സെമിഫൈനലിൽ കടന്നു. ചൈനയിൽ പാകിസ്ഥാനെ എതിരില്ലാത്ത 19 ഗോളിനാണ് ഇന്ത്യ തകർത്തത്. നാളെ കൊറിയ മലേഷ്യ മത്സരവിജയികളെ ഇന്ത്യ സെമിയിൽ നേരിടും. പുരുഷ വിഭാഗത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:15 സെമിയിൽ മലേഷ്യയെ നേരിടും. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് 2-ാം സെമിയിൽ ഇന്ന് ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 8:00 മത്സരം. മറ്റന്നാൾ ഫൈനലിൽ ഇന്ത്യ ഇന്നത്തെ വിജയികളുമായി മത്സരിക്കും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. 17-ന് സെമിഫൈനലും 18-ന് ഫൈനലും നടത്തും. ഇടുക്കി സത്രം എയർസ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണയായി. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്നാണ് നടപടി. നിർമ്മാണത്തിനാവശ്യമായ 6.5 ഏക്കർ ഭൂമി വനം വകുപ്പ് നൽകുന്നതിന് പകരം അതേ അളവിൽ ഭൂമി റവന്യൂ വകുപ്പ് കൈമാറും. കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും രതീഷ് കൃഷ്ണ.
2: വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് 3 വർഷത്തിലധികമായി സത്രം എയർ സ്ട്രിപ്പിന്റെ പണികൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. NCC എയർ വിംഗ് കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകുന്നതിനായാണ് ഇവിടെ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. 800 മീറ്റർ റൺവേ, വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹാംഗർ, വാച്ച് ടവർ എന്നിവയുടെ നിർമ്മാണം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. വ്യോമസേനയുടെ ചെറുവിമാനവും

0: ഹെലികോപ്റ്ററും പരീക്ഷണ ലാൻഡിംഗ് വിജയകരമായി നടത്തിയെങ്കിലും പിന്നീട് പെയ്ത കനത്ത മഴയിൽ റൺവേയുടെ ഷോൾഡർ ഇടിഞ്ഞുപോയി. ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതും റോഡ് ടാറിംഗ് നടത്തുന്നതും വനംവകുപ്പ് തടഞ്ഞതോടെയാണ് നിർമ്മാണം പൂർണ്ണമായും സ്തംഭിച്ചത്. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടെ പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നുവെന്ന് MLA പറഞ്ഞു. തകർന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് മണ്ണ് പരിശോധനയ്ക്ക് ടെണ്ടർ ക്ഷണിച്ചിട്ടുണ്ടെന്നും തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി.
1: 5068 കിലോമീറ്റർ ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച ചരിത്ര നേട്ടം കൈവരിച്ച് ദക്ഷിണ റെയിൽവേ. ഈ മേഖലയിലെ അവസാനത്തെ 71 കിലോമീറ്റർ പട്ടുകോട്ടെ കാരക്കുടി പാതയിലെ വൈദ്യുതീകരണ ജോലികൾ വിജയകരമായി പൂർത്തീകരിച്ചാണ് നേട്ടം കൈവരിച്ചത്. ഇതോടെ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കുന്നു. പ്രവൃത്തിദിനം ആഴ്ചയിൽ 5 ആക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 7 യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം 28, 29, 30 തീയതികളിൽ രണ്ടാംഘട്ട പണിമുടക്കിനും അടുത്ത മാസം 26 മുതൽ അനിശ്ചിതകാല പണിമുടക്കിനും സംഘടന ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതിക്ക് തുടക്കമായി. ഏഷ്യാകപ്പ് പുരുഷ വിഭാഗം ഹോക്കി സെമിയിൽ ഇന്ത്യ മലേഷ്യ പോരാട്ടം ഉച്ചകഴിഞ്ഞ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി.

0: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖം ഇന്നലെ ആരോഗ്യദീപ്തിയിൽ കേട്ടതിന്റെ തുടർന്നുള്ള ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ഇപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എങ്ങനെയാണത് പ്രതികരിക്കേണ്ടത്? എങ്ങനെയാണ്?
2: തീർച്ചയായും ഒരാൾ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവഗണിക്കരുത്. അത് പൂർണ്ണമായ പ്രാധാന്യത്തോടുകൂടി തന്നെ എടുക്കണം. ഒരു വ്യക്തി അവരുടെ അവസ്ഥ തീരെ പരിതാപകരമാകുന്ന ഒരു സമയത്ത് മാത്രമാണ് അങ്ങനെയൊക്കെ സാധാരണയായിട്ട് പറയാറുള്ളത്. ആ സമയത്ത് അതിന്റെ തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ നിനക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് പറയുകയാണ്, നിനക്ക് മാനസിക രോഗമാണ്, വട്ടാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ അധിക്ഷേപിക്കാതെ അവരെ പരിഹസിക്കാതെ അവരോട് തുറന്ന് സംസാരിക്കുക. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പലപ്പോഴും ഉപദേശങ്ങൾക്കാൾ ഉപരി ഒരു വ്യക്തിയുടെ മാനസിക പ്രയാസങ്ങൾ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുന്നത് വളരെയധികം സഹായകരമാകും. തീർച്ചയായും അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ആത്മഹത്യ ചിന്ത പോലും ചിലപ്പോൾ വളരെയധികം കുറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തീർച്ചയായും അങ്ങനെയുള്ള ചിന്താഗതികൾ പ്രകടിപ്പിക്കുന്ന കുടുംബാംഗങ്ങളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ കേൾക്കാൻ തയ്യാറാവണം. അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കുറച്ച് സമയം നീക്കി വെക്കാൻ നമ്മൾ തയ്യാറാവണം.
1: ഇപ്പൊ നമുക്കൊരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ, നമ്മളിപ്പോ ആത്മഹത്യയെക്കുറിച്ച് അവരോട് നേരിട്ട് ചോദിക്കുന്നത് അപകടകരമാവുമോ, അല്ലെങ്കിൽ അവരിൽ അത് ആത്മഹത്യാ ചിന്ത വർദ്ധിപ്പിക്കാൻ ഒരു കാരണമാവുമോ?
2: ഒരിക്കലുമില്ല. കാരണം നമ്മൾ ആ ചോദിക്കുന്ന രീതിയെ ആശ്രയിച്ച് അതിരിക്കും. നമ്മൾ ആ വ്യക്തിയെ മുദ്രകുത്താതെ ഒരു അപഹാസ്യമായ രീതിയിൽ അവരോട് ചോദിക്കാതെ അവരുടെ കാര്യം മനസ്സിലാക്കുന്ന രീതിയിൽ അവർക്കൊരു സഹായം ഉറപ്പാക്കുന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ വളരെയധികം അത് സഹായിക്കും. നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തകളുണ്ടോ എന്നൊരു ഡോക്ടർക്ക് ചോദിക്കാം, ഒരു സുഹൃത്തിന് ചോദിക്കാം, വീട്ടുകാർക്ക് ചോദിക്കാം. അപ്പോൾ അവർ അത് ആ ചിന്തകൾ ഉണ്ടെങ്കിൽ അവർക്കത് തുറന്ന് പറയാനുള്ള ഒരു സൗകര്യവും അവർക്ക് ഉള്ള ഒരു മാനസികമായ ഒരു കരുത്തും ആ സമയത്ത് കിട്ടുകയാണെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ അവർ തുറന്നു പറയുകയും അങ്ങനെയുള്ള അതിനുള്ള പോംവഴികൾ നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുകയും ചെയ്യും. ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് നേരിട്ട് ചോദിക്കുന്നത് അപകടകരമല്ല, പക്ഷെ വിധി എഴുതാതെ ശ്രമിക്കണം.
1: ഈ ആത്മഹത്യാ പ്രതിരോധത്തിൽ ആ വ്യക്തിയുടെ കുടുംബങ്ങളുടെയും സുഹൃത്തുക്കളുടെയും അല്ലെങ്കിൽ സമൂഹത്തിന്റെ തന്നെ എന്ന് പറയാം അല്ലെ, പങ്ക് എന്താണ്?
2: അതെ, സുഹൃത്തുക്കളുടെയും കുടുംബത്തിന്റെയും പിന്തുണ വളരെ പ്രധാനമാണ്. ഒരു വ്യക്തിക്ക് ആത്മഹത്യാ ചിന്ത ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയാൻ സാധിക്കുന്നൊരു അന്തരീക്ഷം എന്തായാലും വേണം. നമ്മൾ ചിലരോട് ചില വിഷമങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ നിനക്ക് ഇത്രയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിന്റെ സാമ്പത്തിക സ്ഥിതിയോ സാമൂഹ്യ സ്ഥിതിയോ ഇത്ര മെച്ചമാണല്ലോ, പിന്നെ നിനക്ക് എന്തിന്റെ കുറവാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു മുദ്രകുത്തൽ ഒരിക്കലും പാടില്ല. ഒരിക്കലും കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അഭ്യസിക്കാതിരിക്കുകയും അവരെ മുദ്രകുത്താതിരിക്കുകയും ചെയ്യണം. മാത്രമല്ല, തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഒരു മനോരോഗ വിദഗ്ധന്റെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. അതിന് സാധിക്കുന്നില്ല എങ്കിൽ മിനിമം ഒരു കുടുംബശ്രീ മുതലായ സംഘടനകളുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ പുതിയ പലതരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ട്. കുടുംബശ്രീ കൗൺസിലർമാർ, അല്ലെങ്കിൽ സ്കൂൾ കൗൺസിലർമാർ, അല്ലെങ്കിൽ പഞ്ചായത്തിലുള്ള കൗൺസിലർമാർ, ഇവരെയൊക്കെ നമുക്ക് സമീപിക്കാം. കൂടാതെ ആശുപത്രികളിലുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സോഷ്യൽ വർക്കർ, സൈക്കാട്രിസ്റ്റ് മുതലായവരെയും സമീപിക്കാം. പ്രശ്നം നമ്മൾ ഒറ്റയ്ക്ക് പരിഹരിക്കേണ്ടതില്ല. ആവശ്യമായപ്പോൾ ഡോക്ടർ, കൌൺസിലർ, സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ് തുടങ്ങിയ മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം എന്തായാലും തേടണം.
1: കഴിവതും ശാന്തമായി അവരോട് സംസാരിക്കാനും അവർ ഒറ്റക്കല്ലെന്നൊരു ബോധ്യപ്പെടുത്തലുകളും ആവശ്യമായിരിക്കും അല്ലെ?
2: അതെ.
1: ഇപ്പോ ഈ കുട്ടികളിലും കൗമാരക്കാരിലും ഒക്കെ ആത്മഹത്യാ ചിന്തകൾ ഉണ്ടാകാൻ കാരണമാകുന്ന സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്?
2: കുട്ടികളും കൗമാരക്കാരിലും പ്രായമായ ആൾക്കാരെ പോലെ തന്നെ പലവിധ മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവും. പല മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും കൗമാരപ്രായത്തിലാണ് ആദ്യമായി തുടങ്ങുന്നത് തന്നെ. ഉദാഹരണത്തിന് ചില രോഗാവസ്ഥകൾ 15-18 വയസ്സിനിടയ്ക്ക് തന്നെ തുടങ്ങാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കുട്ടികളിലെയും കൗമാരക്കാരിലെയും എല്ലാവിധ സ്വഭാവ സവിശേഷതകളും മനസ്സിലാക്കുകയും എന്തെങ്കിലും വ്യത്യാസം കാണുകയാണെങ്കിൽ അത് നിരീക്ഷിക്കുകയും വേണം. മാത്രമല്ല, പരീക്ഷ, പഠനം, സൗഹൃദം, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം, പിന്നെ റാഗിംഗ് മുതലായ സാമൂഹിക പ്രശ്നങ്ങൾ, ഇതെല്ലാം അവരെ വളരെയധികം ബാധിച്ചേക്കാം. പഠനത്തിലെ മാറ്റം, സുഹൃത്തുക്കളിൽ നിന്ന് അകന്നുപോകൽ, തുടർച്ചയായ ദുഃഖം, അമിതമായ ചിന്ത, ആത്മവിശ്വാസക്കുറവ്, എനിക്കൊന്നും സാധിക്കില്ല എന്ന തരത്തിലുള്ള നിരാശാപരമായ സംസാരങ്ങൾ, ഇവയൊന്നും തള്ളിക്കളയാതെ പൂർണ്ണമായി കുട്ടികളെ ചേർത്ത് പിടിച്ച് അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു അന്തരീക്ഷം വീട്ടിലും സ്കൂളിലും എല്ലാം ഉണ്ടാവണം. കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതിന് പകരം അവരെ കേൾക്കാനും പിന്തുണയ്ക്കാനും മാതാപിതാക്കൾ തയ്യാറാവുകയും വേണം.
1: അപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ അമിത ഉപയോഗം യുവാക്കളുടെ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നുണ്ട്?
2: സോഷ്യൽ മീഡിയയുടെ നല്ല വശങ്ങളും ചീത്തയായ വശങ്ങളുമുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ ഇന്ന് ആത്മഹത്യാ പ്രതിരോധ ദിനത്തിനെ പറ്റി സംസാരിക്കുന്നു. സോഷ്യൽ മീഡിയ വഴി ഈ സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ദൂഷ്യവശങ്ങളുമുണ്ട്. സോഷ്യൽ മീഡിയ വഴി പല വ്യക്തികളെയും വ്യക്തിഹത്യ നടത്താൻ ശ്രമിക്കാറുണ്ട്. സൈബർ ബുള്ളിയിങ് എന്ന് പറയും. കൂടാതെ ചില ആൾക്കാരെ കരുതയിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനെ പല മാനസിക പ്രയാസങ്ങളും ഈ സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കാരണം ഉടലെടുക്കാറുണ്ട്. ഇതെല്ലാം വളരെയധികം മാനസിക പ്രതിസന്ധികളിലേക്ക് ഒരു വ്യക്തിയെ തള്ളിവിടാം. അപ്പോൾ ഇതെല്ലാം വേർതിരിച്ചറിയാൻ സാധിക്കണം. പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആത്മഹത്യയെ പറ്റിയുള്ള പല വാർത്തകളും വളരെയധികം നാടകീയമായ രീതിയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ളത് ആത്മഹത്യാ ചിന്ത കൂട്ടാൻ വരെ ഒരു കാരണമായി തീരാം. അതിന് കോപ്പി കാറ്റ് സൂയിസൈഡ് എന്നൊക്കെ പറയാം. അതായത് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്ത രീതിയും ഒക്കെ വളരെ സെൻസേഷണലായ രീതിയിൽ, വളരെ നാടകീയമായ രീതിയിൽ പ്രചരിക്കുമ്പോൾ ആ വേറെ ഒരു അതേ ഒരു മാനസികാവസ്ഥയുള്ള വ്യക്തിക്ക് അതേപോലെ അത് ചെയ്യാൻ കോപ്പി അടിക്കാൻ, അതിനാണ് കോപ്പി കാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ അത് പിന്തുടരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും, പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം മൂലം സംഭവിക്കാം.
1: ഇപ്പോ സമൂഹത്തിലെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചൊരു സ്റ്റിഗ്മ നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഈ തെറ്റിദ്ധാരണകൾ എങ്ങനെയാണ് മാറ്റാനാവുക?
2: ശരിക്കും മാനസികാരോഗ്യത്തെ പറ്റി തന്നെ ഒരു മുദ്രകുത്തൽ ഇന്നത്തെ സമൂഹത്തുണ്ട്. മാനസികാരോഗ്യ വിദഗ്ധരെ പറ്റി തന്നെയുണ്ട്, മാനസിക രോഗികളെ പറ്റിയുണ്ട്, മാനസിക രോഗമുള്ള ആൾക്കാരെ പറ്റിയുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ് ജനം മുദ്രകുത്തുന്നത്. അത് വളരെ അധികം അവരെ പരിഹസിക്കുകയും അവരെ പാർശ്വവൽക്കരിക്കപ്പെടേണ്ട ഒരു സമൂഹമായി തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഇന്നത്തെ കാലഘട്ടം മുതലല്ല, പണ്ട് കാലം മുതലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളതാണ്. ഉദാഹരണത്തിന്, രണ്ടാം ലോക മഹായുദ്ധ സമയത്തെല്ലാം മാനസിക രോഗമുള്ള ആൾക്കാരെ കൊന്നൊടുക്കുക വരെ ചെയ്തിട്ടുണ്ട്. അതായത് യൂജനിക്സ് എന്ന് പറയും. ഇതെല്ലാം പാരമ്പര്യമായിട്ട് വരുന്ന രോഗങ്ങളാണെന്നും ഇതെല്ലാം പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ചിന്തയിലൂടെ ജനങ്ങളെ പൂർണ്ണമായും പെർഫെക്റ്റായി 100% ഒരു സമ്പൂർണനായ ഒരു സ്ത്രീയോ പുരുഷനോ ആക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള വൈകല്യങ്ങളുള്ളവരെയും കൊന്നെടുക്കുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് തന്നെയാണ് ഇക്കാലത്തും

0: ഈ പരിഹാസവും മുദ്രകുത്തലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കുമ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി തുറന്ന രീതിയിൽ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം. മനോരോഗ വിദഗ്ധൻ മറ്റേതൊരു ഡോക്ടറെ പോലെ തന്നെയും നമ്മുടെ ഒരു അവയവത്തെ ചികിത്സിക്കുന്ന, ഒരു ശരീരത്തിന്റെ ഒരു അവയവത്തെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് മനസ്സിലാക്കുകയും ഈ രോഗാവസ്ഥ മറ്റേത് രോഗത്തെ പോലെ തന്നെയും എല്ലാവർക്കും വരാവുന്ന, ഏത് സമയത്തും വരാവുന്ന ഒരു രോഗമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യണം. മനോരോഗമായാലും വേറെ ഏത് പ്രശ്നമാണെങ്കിലും അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂറോളജി, സൈക്യാട്രി, ഇത് രണ്ടും നമ്മുടെ ശരീരത്തിലെ തലച്ചോറിനെ തന്നെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. തലച്ചോറ്, നാഡിഞരമ്പുകളെല്ലാം ബാധിക്കുന്ന അസുഖമാണ് ന്യൂറോളജി. ന്യൂറോളജിയുടെ അടിയിൽ വരുന്ന പലതരം അസുഖങ്ങൾ. സൈക്യാട്രിയും ഒരു തലച്ചോറിന്റെ രോഗാവസ്ഥയെപ്പറ്റി പഠിക്കുന്ന ഒരു അവാന്തര വിഭാഗം തന്നെയാണ്, മെഡിസിന്റെ, അതായത് മെഡിക്കൽ ശാസ്ത്രത്തിന്റെ ഒരു അവാന്തര വിഭാഗം തന്നെയാണ്. എന്നിരുന്നാലും രണ്ടിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ വളരെ വ്യത്യാസമാണ്. രണ്ടിനെ പറ്റിയും വളരെ വ്യത്യസ്തമായ ചിന്താഗതികളാണ് ജനം വെച്ച് പുലർത്തുന്നത്. ഇതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ദിനാചരണങ്ങളിലൂടെ സാധിക്കും.
1: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം നാളെ ഇതേ സമയം. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

0: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്ത് നിന്നും റിലീസ് ചെയ്യുന്നു.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദേശീയ തലസ്ഥാനം. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തിത്തുടങ്ങി. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജസീക അലൂപോയും ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ഇറാൻ പ്രസിഡന്റ് മസൌദ് പെസഷ്കിയാൻ, യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങി പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഫലപ്രദമായ ചർച്ചകൾ ഉച്ചകോടിയിൽ നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം തുടങ്ങി പരസ്പര താൽപര്യമുള്ള നിരവധി വിഷയങ്ങൾ ഇരുവർക്കുമിടയിൽ ചർച്ചയാകും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയ്ക്കുള്ളിലെ ആഭ്യന്തര വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമായി ഇന്ത്യ

0: മാറിയതായി കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തം സാമ്പത്തിക ശേഷിയെ തൊഴിൽ, സമ്പത്ത്, സമൃദ്ധി എന്നിവയ്ക്കായി മാറ്റണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു. ലോക ജനസംഖ്യയുടെ പകുതിയെയും മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 40% പ്രതിനിധീകരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The outcomes for BRICS cooperation in the area of trade during India's chairship. However, it requires all of us to work in partnership together to translate our work into job for our people, wealth and prosperity for BRICS member states who represent half of mankind and 40% of the global GDP.
0: പ്രവർത്തന അജണ്ടകളിലും സഹകരണത്തിലും ബ്രിക്സ് വലിയ തോതിൽ വികാസം പ്രാപിച്ചതായി ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഈ പരിണാമത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തവണത്തെ അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: This year is a milestone. It's a milestone because we mark 20 years of institutionalized BRICS cooperation. In this period, BRICS has evolved substantially in its membership agenda and mechanisms of cooperation. India's chairship has sought to carry this evolution forward through the theme of building for resilience, innovation, cooperation and sustainability.
0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിൽക്കുകയാണ്. ന്യൂഡൽഹിയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്ത് ഈ മാസം 14 വരെ ഡ്രോണുകൾക്ക് സമ്പൂർണ്ണ നിരോധനവും ഏർപ്പെടുത്തി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഭൂരേഖകൾ വേഗത്തിൽ ലഭിക്കാനും ഇത് സംബന്ധിച്ച നടപടികൾ സുതാര്യമാക്കാനും പദ്ധതി സഹായിക്കും. ഭൂരേഖയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ കഴിയുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. 100% കേന്ദ്ര ധനസഹായത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതി നടപ്പിലാക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം മുൻപ് ഉള്ളതിനേക്കാൾ വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണം വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. HPV പ്രതിരോധ കുത്തിവയ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് HPV പ്രതിരോധ കുത്തിവയ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. HPV അണുബാധകളിൽ നിന്നും അനുബന്ധ അർബുദങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനാണ് HPV പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും കൊച്ചി നായരമ്പലത്ത് ഇന്ന് നടക്കും. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മത്സ്യബന്ധന ബോട്ടുകളിൽ കടലാമകളുടെ സംരക്ഷണത്തിനായി ട്രോൾ വലകളിൽ ഘടിപ്പിക്കുന്ന ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് വിതരണവും ചടങ്ങിൽ നടക്കും. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ ഞാറക്കൽ മാലിപ്പുറം ഫാമുകളിൽ PMMSY പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച ലൈവ് ഫിഷ് വെൻഡിംഗ് കിയോസ്കുകളുടെ ഉദ്ഘാടനവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനായി മികവ് 2026 അവാർഡ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്.
0: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് CSIR UGC നെറ്റ് June 2026 പരീക്ഷയുടെ അന്തിമ ഫലവും റാങ്കുകളും പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. 1893 September 11 ചിക്കാഗോയിലെ ലോക മതസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ നാഗരിക മൂല്യങ്ങളുടെയും സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു ഈ പ്രഭാഷണമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശനം. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. മറ്റന്നാളാണ്

ഫൈനൽ മത്സരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡ് വില 4 മാസത്തെ ഉയർന്ന നിരക്കിൽ. ബാരലിന് വില 108 US ഡോളറിന് മുകളിലെത്തി. കഴിഞ്ഞ ആഴ്ചയിൽ 12% വർധനയാണ് ബ്രന്റ് ക്രൂഡ് വിലയിൽ ഉണ്ടായത്. ഇന്ത്യയുടെ GDP വളർച്ചയ്ക്ക് ഇത് വെല്ലുവിളി ഉയർത്തുമെന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ടുവയ്ക്കുന്നു.

0: നടക്കുന്ന യോഗത്തിൽ ആഗോള ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൌകര്യ വികസനം, സുസ്ഥിര ഊർജ്ജ വിതരണ ശൃംഖലകൾ തുടങ്ങിയവ ചർച്ചയാകും. ഒക്ടോബർ 1 രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നിച്ച് എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വരെ സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനസംരക്ഷണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരിക്കുന്നതിനുള്ള ദേശീയ ദിനം ഇന്ന്. ധീരരായ ഫോറസ്റ്റ് ഗാർഡുമാർ, റേഞ്ചർമാർ തുടങ്ങി വനസംരക്ഷണത്തിനായി ത്യാഗം ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ അരീന സബലങ്കയും കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയും മറ്റന്നാൾ ഏറ്റുമുട്ടും. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇന്ന് ചെക്ക് അമേരിക്കൻ സഖ്യം അമേരിക്കൻ സഖ്യത്തെ നേരിടും. പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കണ്ണൂർ. മില്ലനിയം മെലഡീസ് ചലച്ചിത്രഗാന പരിപാടി. ഇന്നീ പരിപാടിയിലാദ്യം RDX എന്ന ചിത്രത്തിൽ കപിൽ കപിലൻ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന മനു മഞ്ജിത്, സംഗീതം സാം CS.

മില്ലനിയം മെലഡീസിൽ ഇനി ഹരിഹരനും മഞ്ജരിയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം മൊഹബത്ത്. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം എസ് ബാലകൃഷ്ണൻ.

0: ലാപ്ടോപ്പാണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
5: മൈജിയിലേക്ക് പോകും, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
6: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
7: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
8: ₹699 സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
9: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ September 13 വരെ മാത്രം.
10: മില്ലേനിയം മെലഡീസ് തുടരുന്നു. അടുത്ത ഗാനം കുടുംബശ്രീ ട്രാവൽസ് എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ബിജിബാൽ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
5: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
6: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
7: മില്ലനിയം മെലഡീസ് തുടരുന്നു. അടുത്ത ഗാനം മേക്കപ്പ് മാൻ എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും കല്യാണി മേനോനും ചേർന്ന് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: വി ആർ സന്തോഷിന്റെ വരികൾക്ക് ഷാബാസ് അമൻ സംഗീതം നൽകി. ജി വേണുഗോപാലും ആശാജി മേനോനും ചേർന്ന് പാടിയ ഗാനമാണ് മില്ലനിയം മെലഡീസിൽ ഇനി. ചിത്രം ഇന്ത്യൻ റുപ്പി.

0: 23% ഓഫ് മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
1: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
0: മൈജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
2: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ. ടിസി അപ്ലൈ.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ? പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
5: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
8: മില്ലനിയം മെലഡീസിൽ ഇനി ഡോക്ടർ പേഷ്യന്റ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഹരിഹരൻ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ബെന്നറ്റ് ആൻഡ് വി ട്രാക്ക്.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: അക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
2: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
1: മൈ ജി പ്രൈസ് ചാലഞ്ച്
2: എല്ലാ മൈ ജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.
1: പിന്നണി ഗായിക ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: മില്ലനിയം മെലഡീസിലെ അടുത്ത ഗാനം രാമന്റെ ഏദൻ തോട്ടം എന്ന ചിത്രത്തിനു വേണ്ടി രാജലക്ഷ്മി പാടിയതാണ്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിപാൽ.

സിദ് ശ്രീറാം, സിത്താര കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം നരിവേട്ട. ഗാനരചന കൈതപ്രം, സംഗീതം ജേക്സ് ബിജോയ്.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് അൽഫോൺസ് ജോസഫ് ഈണം പകർന്ന് കാർത്തിക് സ്വരം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം സിനിമാ കമ്പനി.

ഇനി ശ്രേയ ഘോഷാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം രതി നിർവേദം, ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ.

ഈ ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ചിത്രം വോണ്ടഡ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ദീപൻ ചാറ്റർജി, സഞ്ജീവ് ലാൽ.

മില്ലേനിയം മെലഡീസ് ചലച്ചിത്രഗാന പരിപാടി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റഷ്യൻ ഫെഡറേഷൻ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻഡറോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആശയങ്ങൾ കൈമാറിയതായി നിർമ്മലാ സീതാരാമൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിയേരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഊർജ്ജം, കൃഷി, ബഹിരാകാശം ഉൾപ്പെടെ ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിന കർമ്മ പരിപാടിയിലെ

0: lines once again. Prime Minister Narendra Modi expresses hope for positive discussions with aspiration for global welfare as world leaders gather in New Delhi for BRICS summit commencing tomorrow. Prime Minister Modi to hold bilateral talks with Russian President Vladimir Putin and Iranian President Masoud Pezeshkian today. BRICS Business Forum begins in national capital. External Affairs Minister Dr. S. Jaishankar calls for greater resilience, sustainability and cooperation amid rising global uncertainty as BRICS marks 20 years. India reiterates unwavering resolve to combat terrorism on 25th anniversary of horrific 9/11 attacks in the US. In Men's Junior Asia Cup hockey, India to take on Malaysia in semi-final at Mochi in China this afternoon. With that, we end the midday news.
1: ആകാശവാണി ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 15-ാം ഭാഗം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ പി കെ രവി, കയ്യൂർ സത്യൻ, മനോജ് പിള്ള, ദിലീപ് എം കെ. സംവിധാനം റൂബി ബാബു.

0: മാഷ് ഇന്നലെ എപ്പോഴെങ്കിലും പുഴക്കരയിൽ ആ സംഭവം നടന്നതിന്റെ അടുത്ത് പോയിരുന്നോ?
1: ഇന്നലെയോ? ഇല്ല, ഇന്നലെ ഞാൻ ആ വശത്തേക്ക് പോയതേയില്ല, ഇന്നുമില്ല. ഉത്സവ പരിപാടികളുടെ തിരക്കുമായി ഞാൻ ഇന്നലെ അമ്പലപ്പരിസരത്ത് തന്നെയായിരുന്നു. ഇടയ്ക്കൊന്ന് വീട്ടിൽ വന്നു പോയതല്ലാതെ ഇല്ല, പുഴവക്കത്തേക്ക് ഞാൻ പോയതേയില്ല. എന്താ സാർ ചോദിച്ചത്?
0: ഏയ്, വെറുതെ. ഇന്നലെ രാത്രിയിലും പോയില്ല?
1: ഭഗവാനെ രക്ഷിക്കണേ. ഇല്ല, രാത്രിയിൽ എന്തിനാ ഞാൻ അങ്ങോട്ട് പോകുന്നത്? അതും ഇന്നലത്തെ തിരക്കിനിടയിൽ.
0: അത് ശരിയാണല്ലോ മാഷേ. ആ, അത് പോട്ടെ. മാഷ് ദേ ഈ കടലാസിൽ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കൂ.
1: വായിക്കാൻ കണ്ണട. എന്താ സാർ ഇതില്?
0: ആ, വായിച്ചു നോക്കൂ, അപ്പോ മനസ്സിലാവുമല്ലോ.
1: അല്ല, അതിപ്പോ എനിക്ക് കണ്ണടയില്ലാതെ വായിക്കാൻ പറ്റില്ല. അതാ.
0: എന്നാൽ കണ്ണട വെച്ചിട്ട് വായിക്കണം.
1: കണ്ണട? അത് എന്റെ കയ്യിലില്ല ഇപ്പോ.
0: ഓ, ആ കടലാസ് ഇങ്ങ് തരൂ. ആട്ടെ, കണ്ണട എവിടെ പോയി?
1: അത് ഇന്നലെ താഴെ വീണ് അതിന്റെ ഒരു ചില്ല ഇളകി പോയി. നേരെയാക്കാൻ കൊടുത്തിരിക്കുക.
0: മാഷ് കണ്ണട ഒരു ചരടിൽ കോർത്തു തൂക്കിയല്ലേ ഇടാറ്? ഈ നാട്ടിൽ അങ്ങനെ ചെയ്യുന്ന ഏക വ്യക്തി. പിന്നെ എങ്ങനെയത് താഴെ വീണു?
1: സാർ, അത് ചരട് പൊട്ടിയാണ് അത് വീണത്.
0: ഇന്നലെ എപ്പോഴാണ് അത് വീണത്?
1: രാത്രി ഉത്സവ സമയത്ത്.
0: എന്നിട്ട് നന്നാക്കാൻ കൊടുത്തിരിക്കുകയാണല്ലേ?
1: അതെ. എന്താ സാർ?
0: അപ്പൊ പിന്നെ ഇതെന്താ മാഷേ?
1: എന്റെ കണ്ണട ഒരു ചില്ല് നഷ്ടപ്പെട്ട് ചരട് പൊട്ടി. ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി?
0: അതറിയാനാ മാഷേ ഞാനും ഇങ്ങോട്ട് വന്നത്. നേരെയാക്കാൻ കൊടുത്തിരിക്കുന്നു എന്ന് നിങ്ങളിപ്പോ പറഞ്ഞ കണ്ണട അമ്പലത്തിന് പുറകിൽ പുഴക്കരയിൽ അവിടുത്തെ മണ്ണിൽ പൊതിഞ്ഞു കിടക്കാനിടയായത് എങ്ങനെ?
1: പുഴക്കരയിലോ? എനിക്കറിയില്ല. പുഴക്കരയിലോ എല്ലാം അവസാനിക്കുകയാണ്.
0: അല്ല, ഇതിപ്പോ മാഷിന്റെ കണ്ണട തന്നെയല്ലേ? അങ്ങനെ അല്ല എന്ന അഭിപ്രായമില്ലല്ലോ. ഓ,
1: കണ്ണട എന്റെ തന്നെ. പക്ഷെ ഇതെങ്ങനെ അവിടെ എത്തി?

0: എങ്ങനെ നിങ്ങൾക്ക് കിട്ടി?
1: ആദ്യത്തെ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചത് തന്നെയല്ലേ മാഷേ? എനിക്കറിയേണ്ടത് അതിന്റെ ഉത്തരമാ. പിന്നെ ഇത് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, കുറച്ചു മുമ്പ് എന്റെ രണ്ട് പോലീസുകാർ പുഴക്കരയിൽ പോയിരുന്നു. അമ്പലപ്പറമ്പിലൂടെയാ അവർ പോയത്. പിൻഗേറ്റ് കടന്ന് പുഴക്കരയിലേക്കുള്ള പടിയിറങ്ങുമ്പോ കുറച്ചകലെയായി മണ്ണിനടിയിൽ എന്തോ ചെറുതായി തിളങ്ങുന്നത് കണ്ടു. ഈ കണ്ണടയായിരുന്നു അത്. ഈ അവസ്ഥയിൽ ഈ നാട്ടിൽ ഇതുപോലെ ചരടിൽ തൂക്കിയിടുന്ന കണ്ണട നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടേതാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമില്ലായിരുന്നു. സംഭവസ്ഥലത്തിന് ഇത്ര അടുത്തുനിന്ന് കിട്ടിയതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒന്ന് തിരക്കാമെന്ന് കരുതിയത്. പക്ഷെ നിങ്ങൾ പറയുന്നു നിങ്ങൾ ഇന്നലെ പുഴവക്കത്തേക്ക് പോയതേയില്ല എന്ന്. മാത്രമല്ല, ഈ കണ്ണട റിപ്പയർ ചെയ്യാൻ കൊടുത്തിരിക്കുകയാണെന്നും പറയുന്നു. ഇതിൽ നിന്നൊക്കെ ഞാൻ എന്താ മാഷേ മനസ്സിലാക്കേണ്ടത്?
0: ഞാൻ സത്യമാണ് ഞാൻ പറയുന്നത്. ഇന്നലെ രാത്രി ഉത്സവ തിരക്കിനിടയിൽ അമ്പലമുറ്റത്ത് വച്ചാ ഇത് പൊട്ടി വീണത്. വീണ് ഇതിന്റെ ഒരു ചില്ല് മുഴുവനായി ഇളകിപ്പോയി. അത് തിരികെ വച്ചു പിടിപ്പിച്ച് ശരിയാക്കാനായി ഞാൻ എന്റെ സഹായി പ്രകാശനെ, സാർ അറിയവനെ, അത് അപ്പോൾ തന്നെ ഞാൻ ഏൽപ്പിച്ചു. സത്യം.
1: പ്രകാശനെയോ?

0: അയാളുടെ യോഗമായിരുന്നു കള്ളന്റെ രൂപത്തിലെത്തിയത്. അങ്ങനെ അവൻ ആശുപത്രിയിലായതുകൊണ്ടാണല്ലോ എനിക്ക് അവന്റെ മുറിയിൽ കയറാനും അവന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും സാധിച്ചത്. അവന്റെ ഡയറിയിൽ അവന്റെ ആ പേര് കണ്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ തുടർന്നുള്ള താളുകളിൽ ആ ചീഞ്ഞ മനസ്സിന്റെ ദുഷിച്ച ചിന്തകൾ നിറഞ്ഞു നിന്നിരുന്നു. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് അവൻ വരച്ചിട്ടിരുന്ന രേഖാചിത്രങ്ങൾ, പേരുകൾ, പൂജയെക്കുറിച്ച് വന്ന പത്രവാർത്തയുടെ കട്ടിംഗ് എല്ലാം അവന്റെ യാഥാർത്ഥ്യത്തിന്റെ സാക്ഷ്യപത്രങ്ങളായി. ഇനിയൊരിക്കലും കണ്ടുമുട്ടില്ല എന്ന് കരുതി മറന്നു തുടങ്ങിയിരുന്നതാണ് അവനെ. പക്ഷേ അവൻ വന്നിരിക്കുന്നു ഇവിടെ എന്റെ അടുത്ത്. വരവിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് അവൻ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു എങ്കിലും അതൂഹിക്കാനായി. അല്ലാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരേണ്ട കാര്യമെന്ത്? ഈ വിധത്തിൽ വേഷവും ഭാവവും ഭാഷയും പേരും മാറ്റി ആട്ടിൻതോലിനിടയിൽ ആ പഴയ ക്രൂരനായ ചെന്നായ തന്നെ വന്നിരിക്കുന്നത് പണ്ട് ചെയ്തത് തീർക്കാനാകാതെ പോയത് മുഴുവിപ്പിക്കാൻ തന്നെ എന്ന് സംശയമില്ല. പാപത്തിന്റെ വിത്തുകൾ പാകിയ ശപിക്കപ്പെട്ട അസൂരഹൃദയത്തിൽ ദ്രോഹത്തിന്റെ മുൾച്ചെടികളെ നാം വിടൂ, വളരൂ. എന്താണ് ചെയ്യേണ്ടത് അന്ന് മനസ്സ് ചോദിച്ചു.
1: പ്രകാശ, പ്രകാശ.
2: ഈശ്വര, ആ പോലീസാണല്ലോ. ഇവരെന്തിനാ വന്നത്? ഇനി ഇവർക്ക് വല്ല തുമ്പും കിട്ടി കാണോ? പേടിയാവുന്നു.
1: ഡാ പ്രകാശ, നിന്നോട് ചിലത് സംസാരിക്കാനാ ഞങ്ങൾ വന്നത്. പക്ഷേ നീ എന്തിനാടാ ഇങ്ങനെ വിരണ്ടു നിൽക്കുന്നേ? ഞാൻ ചോദിക്കുന്നതിന് ശരിക്കുള്ള ഉത്തരം പറയണം.
2: പറയാം.
1: എന്റെ സമയം മെനക്കെടുത്തരുത്, കേട്ടല്ലോ.
2: ദൈവമേ, ഇവരെല്ലാം അറിഞ്ഞാണോ?
3: ശരി സാറേ.
1: നമ്പ്യാർ മാഷ് ഒരു കണ്ണട നന്നാക്കാൻ നിന്നെ ഏൽപ്പിച്ചിരുന്നോ?
2: ഓ, ഇതായിരുന്നു ആശ്വാസം. അപ്പൊ പേടിച്ചല്ല.
1: ഒരു കാര്യം ചോദിച്ചാൽ നിനക്ക് എത്ര നേരം വേണം മറുപടി പറയാൻ? ഞാൻ പറഞ്ഞതല്ലേ എന്റെ സമയം വെറുതെ കളയരുതെന്ന്.
2: സാറേ, തന്നിരുന്നു തന്നിരുന്നു.
1: എപ്പോ?
2: ഇന്നലെ രാത്രി അമ്പലത്തിൽ വെച്ച്.
1: എന്നിട്ടാ കണ്ണട എവിടെ?
2: ഇനി ഇതിന്

0: എനിക്കുള്ള ഉത്തരം പറഞ്ഞാൽ പിന്നെ ഞാൻ ബാക്കിയെല്ലാം പറയേണ്ടി വരും. അതോടെ ആലോചിക്കാൻ വയ്യ.
1: പ്രകാശ
2: സാർ, അത് നേരെയാക്കാൻ കൊടുത്തു.
1: എവിടെ? ആരുടെ കയ്യിൽ കൊടുത്തു നേരെയാക്കാൻ?
2: സാർ, ഇവിടെ അടുത്തൊരിടത്ത്.
1: അടുത്തെന്ന് പറഞ്ഞ അബുവിന്റെ ചായക്കടയിലോ അതോ ബാങ്കിലോ?
2: അല്ല, അത്
1: സത്യം പറയടാ, എവിടെയാ കണ്ണടാ?
0: സാറേ, സാറെ അത് കളഞ്ഞുപോയി.
1: എവിടെ?
0: അറിയില്ല സാർ. എല്ലാം മറച്ചു വെക്കാൻ അവധോളം ശ്രമിക്കണം.
1: എപ്പോ?
2: ഇന്ന് സാറേ.
1: യാ, നിനക്ക് അവസാനത്തെ അവസരമാണ്. മര്യാദക്ക് സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ പ്രകാശ, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തത്രയും പ്രകാശം നീ ഇപ്പോ കാണും. വേണോ? താഴെ നിൽക്കുന്ന പോലീസുകാരെ ഞാൻ ഈ തട്ടിമ്പുറത്തോട് വിളിക്കട്ടെ.
2: സാറേ, ആ കണ്ണട ഇന്നലെയാ കളഞ്ഞത്.
1: ഇന്നലെ എപ്പോ?
2: രാത്രി.
1: കാര്യം മുഴുവനായി പറടാ. അവന്റെ ഒരു ഒറ്റവാക്കിൽ ഉത്തരം. നിന്നോട് ഞാൻ ഇനി ഒന്നൊന്നായി ചോദിക്കണോ?
3: മിന്നാമിന്നികൾ, വെളിച്ചം കാട്ടിയ വഴി, തുടർ നാടകം, 15-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, പ്രകാശൻ, ദിലീപ് എം കെ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം കേൾക്കാം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 CM ഇബ്രാഹിമും സംഘവും അവതരിപ്പിച്ച കോൽക്കളി, 5:45 ലളിത ഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥിയിൽ ഫാം വിശേഷങ്ങളുമായി മാലൂർ ഇക്കോ ഫാംസ് മാനേജർ ശ്രീ ഗോപിനാഥ് മണത്തണം, 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ, 7:35 9:30 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങളാണ്, 8 മണിക്ക് സാഹിത്യരംഗം, അപ്പുവിന്റെ അമ്മ, ആറോൺ റോമി മെൻഡോൺസയുടെ ചെറുകഥ, വി കെ ദിവാകരന്റെ കവിതകൾ, 1.5 മണിക്കൂർ TVKN കണ്ണോം അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 കേൾക്കാം സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 10 മണിക്ക് നാടകം, തുടർന്ന് ഗുലാം അലി പാടിയ ഗസൽ.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ആകാശവാണി കണ്ണൂർ,
2: കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം, സിനിമയ്ക്കൊപ്പം

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കണ്ണൂർ ടാക്കീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഒരു സിനിമ തിയേറ്ററുകളിലും പ്രേക്ഷകരുടെ മനസ്സിലും വിജയകരമായി മാറുന്നത് പല ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ്. ആകർഷകമായ കഥ, പ്രേക്ഷകരെ വൈകാരികമായി സ്പർശിക്കാൻ കഴിയുന്ന പ്രമേയം, കഥാപാത്രങ്ങളുടെ വികാസവും ഒഴുക്കുള്ള സംഭാഷണങ്ങളും പ്രേക്ഷകനെ അവസാനം വരെ സസ്പെൻസിൽ നിർത്തുന്ന രീതിയിലുള്ള അവതരണം. വ്യക്തമായ തിരക്കഥ, തിരക്കഥയെ ദൃശ്യഭാഷയിലേക്ക് മനോഹരമായി വിവർത്തനം ചെയ്യാനുള്ള സംവിധായകന്റെ കഴിവ്, രംഗങ്ങളുടെ ഭംഗിയും മൂടും ചോർന്നുപോകാതെ പകർത്തുന്ന ക്യാമറ വർക്ക്, സിനിമയ്ക്ക് കൃത്യമായ വേഗത നൽകുന്ന എഡിറ്റിംഗ്, തിയേറ്റർ അനുഭവം മികച്ചതാക്കാൻ പശ്ചാത്തല സംഗീതവും സൌണ്ട് എഫക്റ്റുകളും, കഥാപാത്രങ്ങൾക്കനുയോജ്യമായ അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുന്നതും അവർ നൽകുന്ന സ്വാഭാവികവും മികച്ചതുമായ പ്രകടനം, കൃത്യമായ പ്രമോഷനും മാർക്കറ്റിംഗും, അതിലുപരി സിനിമ കണ്ടിറങ്ങുന്ന ആദ്യ പ്രേക്ഷകർ നൽകുന്ന അഭിപ്രായമാണ് ഒരു സിനിമയുടെ വലിയ വിജയത്തെ നിർണയിക്കുന്നത്. പലപ്പോഴും വൻ ബജറ്റോ വൻ താരനിരയോ ഇല്ലാത്ത ചെറിയ സിനിമകൾ പോലും ശക്തമായ കഥയും മികച്ച അവതരണവും പോസിറ്റീവ് മൌത്ത് പബ്ലിസിറ്റിയും കൊണ്ട് മാത്രം ബോക്സ് ഓഫീസിൽ വിജയം നേടാറുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കിനി പതിവ് പോലെ കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യമിതായിരുന്നു.

0: നിങ്ങൾ കേട്ട ഈ ഗാനം ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ,

0: ഹലോ.
1: രവിയല്ലേ?
0: അതെ, എൻ്റെ പേര് രവീന.
1: ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കീസിൽ നിന്നാണ്. വിളിച്ചത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ.
0: മനസ്സിലായി.
2: ഈ ആഴ്ചയിലെ കണ്ണൂർ ടാക്കീസിലെ വിജയിയാണ്.
0: ആയിക്കോട്ടെ, സന്തോഷം.
1: നമുക്ക് ആദ്യത്തെ മെസ്സേജ് കിട്ടിയത് താങ്കളുടേതാണ്.
2: പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു വിജയം?
0: പെട്ടെന്ന് ഞാൻ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ കുറച്ച് ഡിലേ വന്നായിരുന്നു, അപ്പൊ പിന്നെ പ്രതീക്ഷിച്ചില്ല. എന്തായാലും അറിഞ്ഞപ്പോഴും
1: സന്തോഷം. എന്തായിരുന്നു ഉത്തരം?
0: അത് മൗനം വാചാലം.
1: അതെ അതെ, മൗനം വാചാലം എന്ന് പറഞ്ഞ സിനിമയാണ്. പക്ഷെ ഈ സിനിമ റിലീസായിട്ടില്ല.
2: അല്ലെ? അതെ, 1983 റിലീസ് ആകാനിരുന്ന ഒരു ചിത്രമായിരുന്നു. തമ്പാൻ എന്നൊരു സംവിധായകൻ സംവിധാനം ചെയ്ത ഒരു ചിത്രം, പക്ഷേ പുറംലോകത്ത് എത്തിയിട്ടില്ല. പക്ഷെ അതിലെ പാട്ടുകളൊക്കെ,
1: അതെ പാട്ടുകൾ, എല്ലാ പാട്ടുകളും നല്ല പാട്ടായിരുന്നു.
2: പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് ഇന്നും എല്ലാവരും അത്രയധികം ഇഷ്ടത്തോടെ കേൾക്കുന്ന ഒരു പാട്ടാണ് അല്ലേ? തിരകളിൽ
0: പിന്നെ
1: എസ് ജാനകിയും. അതെ, എസ് ജാനകിയാണ്.
2: അതെ, അവരുടെ രണ്ടുപേരുടെയും ആലാപനം കൂടി ആകുമ്പോ അതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ അല്ലേ?
0: പക്ഷെ എന്താന്ന് വെച്ചാല്, നമ്മള് ആ പാട്ട് ഈ പറഞ്ഞ പോലെ പാട്ടും അങ്ങനെ കൂടുതലായിട്ട് വന്നിട്ടൊന്നുമില്ല. ആകാശവാണി ആയാലും നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെങ്കില് ഞാൻ ആ പാട്ട് കേട്ടു നോക്കിയപ്പോഴും നല്ല രസമുള്ള പാട്ടാണ്.
2: ആകാശവാണിയിൽ എപ്പോഴും പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് തന്നെയാണ് ആ ഒരു പാട്ട്, മൗനം വാചാല എന്ന ചിത്രത്തിലെ ഈ ഒരു പാട്ടാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതലായിട്ട് കേട്ടിട്ടുള്ള ഒരു പാട്ട്. ഓൻ വീടെ വരികൾ, ഇത് പെട്ടെന്ന് പറയാൻ ഓർമ്മ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് ഈ ഒരു പാട്ട്? ഇത് സിനിമയിലേതാണെന്നൊക്കെ?
0: അല്ല, ഞാൻ അങ്ങനെ റീസെന്റ് ആയിട്ട് അങ്ങനെ കേട്ടിട്ടൊന്നുമില്ല. എന്നാലും പിന്നെ
2: ഒരു ഓർമ്മയിലുണ്ട് അല്ലേ?
0: ഓൻ വീട് അതും പിന്നെ മറ്റേ നമ്മുടെ
2: എം പി ശ്രീനിവാസന്റെ.
1: അതെ, എം പി, അതെ എം പി ശ്രീനിവാസനാണ് ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്.
2: നല്ല മനോഹരങ്ങളായ ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു കൂട്ടുകെട്ടല്ലേ ഓ എൻ വിയുടെയും എം പി
0: ശ്രീനിവാസന്റെ.
1: ഇപ്പോഴത്തെ പാട്ടുകളൊന്നും മനസ്സിൽ അങ്ങനെ നിക്കുന്നില്ല അല്ലേ?
0: അത്
1: നമ്മളാ പാട്ട് നമ്മളെ മനസ്സിൽ അങ്ങോട്ട് തറഞ്ഞു കേറാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോഴുള്ള പാട്ടുകൾ
0: എനിക്ക് തോന്നുന്ന നേരത്തെയുള്ള പാട്ടുകളൊക്കെ അതില് ശരിക്കും അതിന്റെ അർത്ഥങ്ങള്, ആശയങ്ങളുടെ സൗന്ദര്യം, അതിന്റെ മറ്റേ പിന്നെ പാടുന്നവരുടെ അതും അത് നോക്കണില്ല.
1: അതെ,
0: ഗായകന്മാരുടെ കഴിവ് അതെല്ലാം കൊണ്ട് നമ്മള് മനസ്സിലെ പാട്ട് ഇങ്ങനെ കേറുന്നു.
2: ഓൻവിയുടെ ഒക്കെ പാട്ടുകളിലെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയായിരുന്നു അല്ലേ? ആ ലാളിത്യവും സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന തരത്തിലുള്ള ഭാഷയും ഒക്കെ.
1: പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴുള്ള ചില പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്ന ഗാനങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല.
0: അതെ അതെ, പക്ഷെ നമ്മളൊക്കെ എന്ന് വെച്ചാല് ആ ഒരു പീരീഡ് ആയതുകൊണ്ട്, പഴയൊരു കാലഘട്ടമായതുകൊണ്ട്,
2: അതെ നമുക്കെപ്പോഴും ആ പാട്ടുകളൊക്കെ കേൾക്കാനാണ് ഇഷ്ടം.
0: ആ പാട്ടുകളൊക്കെ കേൾക്കാനും അതിങ്ങനെ ഉരുവിടാനും അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മൂളാനും ഒക്കെ അങ്ങനൊരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്.
2: അതൊക്കെ ഇരിക്കട്ടെ, എന്താണ് ചെയ്യുന്നത്?
0: ഞാനിപ്പോഴ് ഞാൻ SBIയിലായിരുന്നു. SBIന്ന് റിട്ടയർ ചെയ്തു.
1: കണ്ണൂരായിരുന്നു?
0: കണ്ണൂര്. നമ്മുടെ SBI മെയിൻ ബ്രാഞ്ചിന്റെ തൊട്ട് പിറകില് അവിടെ റാസ്മിക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഡിപ്പാർട്ട്മെന്റ്, ലോൺസ് അല്ലാതെ ലോണുകൾക്ക് അവിടുന്നാണ് സാങ്ഷൻ ചെയ്യുന്നത്. ഒരു സെൻട്രലൈസ്ഡ് യൂണിറ്റ് ആണ്, ഒരു ഓഫീസാണ്.
1: റിട്ടയർഡ് ആയിട്ട് കുറെ വർഷമായോ?
0: റിട്ടയർഡ് ആയിട്ട് 5 വർഷമായി.
1: 5 വർഷമായി.
2: എങ്ങനെയാണ് ഈ ഒരു റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്?
0: എനിക്ക് എന്താന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു, അതായത് നമ്മളെ ഒന്നാമത് റിട്ടയർമെന്റ് സംഘടനയാണ്, അപ്പൊ അതിന്റെ മീറ്റിംഗും കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെയായിട്ട് പോകും.
2: റേഡിയോ കേൾക്കാറുണ്ടോന്ന് ചോദിക്കുന്നില്ല, റേഡിയോയുടെ ഒരു സ്ഥിരം ശ്രോതാവ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ?
0: റേഡിയോ കേൾക്കാറുണ്ട്. റേഡിയോ എന്ന് വെച്ചാൽ ഞാനും വൈഫും സ്ഥിരമായിട്ട് റേഡിയോന്റെ മുന്നിൽ തന്നെ, ഞാനല്ലെങ്കിലും രാവിലെ ഒരു 5:50 6 മണിക്ക് തുറന്ന് വെച്ചാലും നമ്മുടെ ഡൈനിങ് ഹാളിൽ തന്നെ റേഡിയോ ഉള്ളത്. അപ്പൊ പിന്നെ അത് വൈകുന്ന രാത്രി കിടക്കുന്നത് വരെ
1: ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും,
0: പ്രോഗ്രാംസ് കേട്ടുകൊണ്ടേയിരിക്കും. ഞാൻ അങ്ങനെ ഇല്ലെങ്കിലും വൈഫൊക്കെ കേട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ചിലപ്പോ പുറത്തൊക്കെ പോകുമല്ലോ, അപ്പൊ ആ ഒരു സമയത്ത് ബ്രേക്കാവും, കേൾക്കുന്നില്ലെന്നേ ഉള്ളൂ.
2: വീട്ടില് ആരൊക്കെയാണ് വൈഫിനെ കൂടാതെ മക്കൾ?
0: വീട്ടില് 2 മക്കളാണ്, മൂത്ത മോളാണ്, ഓള് ENT ഡോക്ടറാണ്, ഓളെ കല്യാണം കഴിഞ്ഞു, കാഞ്ഞങ്ങാടാണ്. പിന്നെ മോനുള്ളത്, മോനും ഇപ്പം ഡോക്ടറാണ്, അവൻ പിന്നെ MD വിളിച്ചു വന്നു, കോട്ടയം മെഡിക്കൽ
1: കോളേജ്.
0: വീട്ടിലിപ്പം ഞാനും വൈഫും ഇല്ല,
1: വൈഫും മാത്രമേ ഉള്ളൂ. വൈഫ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: ഇല്ല, വൈഫ് ജോലി.
1: ജോലി.
2: ആകാശവാണിയുടെ പരിപാടികളിൽ

0: ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്?
1: ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറേ പരിപാടികൾ ഉണ്ടെങ്കിലും ഞാൻ ഒരു ടെലികിസിന്റെ ആളായതുകൊണ്ട് ടെലികിസ് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട പ്രോഗ്രാം.
0: ടെലികിസിലേക്ക് സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു ശ്രോതാവ് മത്സരാർത്ഥി കൂടിയാണ് അല്ലേ?
2: വിന്നറായിരുന്നോ എപ്പോഴെങ്കിലും?
1: നമുക്ക് എനിക്ക് ഇത്തവണ വിന്നറാവാൻ പറ്റിയില്ല, പക്ഷെ നേരത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മളെ ഈ
2: നബാർഡിന്റെ, അതെ,
1: അത് നമ്മളെ വിജയികൾക്ക് റേഡിയോക്കെ സമ്മാനിച്ച ഒരു പ്രോഗ്രാമായിരുന്നു.
2: അതെ,
1: അപ്പൊ അതില് നമുക്ക് രണ്ടാം കിട്ടിയ നിങ്ങൾ കിട്ടിയ പൈസ.
2: അത് ശരി. അപ്പൊ ഇവിടെ ആകാശവാണിയിൽ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ?
1: വന്നിട്ടുണ്ട്. നമ്മൾ അവിടെ വന്നിട്ട് ഒരു സ്റ്റുഡിയോ കിസ് ഉണ്ടായിരുന്നു.
2: അതെ, ഉണ്ടായിരുന്നു.
1: ആ, അതിൽ പങ്കെടുത്തായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ ബുധനാഴ്ച ഒക്കെ നമ്മൾ വെക്കുന്ന
2: പല്ലവിയാണ്
1: എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കേൾക്കാറുണ്ട്.
0: ശ്രമിച്ചിട്ടുണ്ടോ പങ്കെടുക്കാൻ വേണ്ടി?
1: നോക്കിയില്ല,
0: ശ്രമിച്ചു നോക്കൂ.
1: കണ്ണൂർ ടാക്കീസും,
2: കണ്ണൂർ ടാക്കീസും ഇഷ്ടമുള്ള പരിപാടി.
1: കണ്ണൂർ ടാക്കീസും കേൾക്കാറുണ്ട്.
0: സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ കണ്ണൂർ ടാക്കീസ്?
1: സ്ഥിരമായിട്ടില്ല, ചിലപ്പോ എവിടെയും പുറത്തെല്ലാം പോയിട്ടുണ്ട്, പിന്നെ നമുക്കത് മിസ്സാവും.
2: വീട്ടിലുള്ള സമയത്ത് കേൾക്കാറുണ്ട്.
0: വെള്ളിയാഴ്ചകളിൽ ഇതിന്റെ ഒരു പുനഃപ്രക്ഷേപണം കൂടിയുണ്ട്, വെള്ളിയാഴ്ച 2:30 അങ്ങനെ ഒരു അവസരം കൂടിയുണ്ട് കേൾക്കാൻ വേണ്ടി.
1: ഒന്നാമത് അതിന്റെ കണ്ണൂർ ടാക്കീസ് എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ, അത് തെരഞ്ഞെടുത്ത് തന്നെ നല്ല മനോഹരമായിട്ടൊരു സെലക്ഷൻ. കാരണം
0: പഴയ ഓർമ്മകൾ,
1: അതന്നെ പഴയ ഓർമ്മകളിലേക്കുള്ള ആ ഒരു ഇത് അങ്ങനെ നിലനിൽക്കുന്നുണ്ടല്ലോ. നമ്മള് നേരത്തെ പിന്നെ സിനിമ കൊട്ടക സിനിമ ടാക്കീസ് എന്നൊക്കെ പറയാം.
2: അതെ,
1: ശേഷമുള്ള തിയേറ്റർ എന്നെല്ലാം പറയാൻ തുടങ്ങിയത് കുറെ ഇങ്ങോട്ട് ലേറ്റസ്റ്റ് അല്ലേ. നേരത്തെയൊക്കെ നമ്മൾ പറയാറുള്ളത് സിനിമ ടാക്കീസും സിനിമ കൊട്ടകാന്നെല്ലാം നമ്മൾ പറയുന്നില്ലെങ്കിൽ സിനിമ ടാക്കീസ്. അതുപോലെ തന്നെ ആ പേരിനോട് തന്നെ സാമ്യമായിട്ട് കണ്ണൂർ ടാക്കീസിനെ ഒരു സെലക്ഷൻ തന്നെ നല്ല മനോഹരമായിട്ടുള്ള സെലക്ഷൻ ആകാശവാണിയുടെ.
0: അപ്പൊ അതിലൊരുപാട് സെഗ്മെന്റുകൾ ഉണ്ട്, അതിലേതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്?
1: ഇന്നത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെ ആൾക്കാരെ അവർക്ക് ഏതാണ് സിനിമ പിന്നെ പാട്ട് കേട്ടിട്ട് കേൾപ്പിച്ചിട്ട്
2: ക്ലിപ്പിംഗ്സ് കേൾപ്പിച്ചിട്ട്, അതെ,
1: അതാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടതും വളരെ ഭംഗിയായിട്ടും.
2: അത് കേൾപ്പിക്കുമ്പോഴ് പിന്നെ കണ്ട സിനിമയാണെങ്കിൽ പേരൊക്കെ ഓർമ്മ വരാറുണ്ടോ?
1: സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യില്ല, ഏകദേശം അടുത്തത്തേക്ക് എത്തും പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ഐഡിയ ഒക്കെ മനസ്സിലാവും അങ്ങനെ ഏതാണ് എന്താണെങ്കിലൊക്കെ.
2: കണ്ട സിനിമ തന്നെ ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് പേര് ഓർമ്മ വരില്ല അല്ലേ?
1: പെട്ടെന്ന് പേര് ഓർമ്മ.
0: ഇപ്പൊ പാട്ടാണെങ്കിലും അതുപോലെ തന്നെ അല്ലേ? എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന പാട്ടായിരിക്കും, പക്ഷെ അത് ആഴത്തിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കിയാലേ അതിന്റെ സംഗീത സംവിധാന രചനയൊക്കെ ആരാണെന്ന് നമുക്ക് മനസ്സിലാവും.
2: ഇപ്പോഴെങ്ങനെയാണ് പുതിയ സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ?
1: പുതിയ സിനിമ ഞാൻ കാണുന്നത് ഇപ്പൊ അടുത്തൊന്നും കണ്ടില്ല. ഞാനൊരു നേരത്തെ കണ്ടത് സർവമായും, അതിന് കണ്ടില്ല. പിന്നെ ഇവര് കുട്ടികളൊക്കെ വന്ന ശേഷം മറ്റവര് മറ്റേ ബദ്ലഹേം, എന്താണ് കുടുംബ
2: യൂണിറ്റ്,
1: കാണാൻ വേണ്ടി ഇങ്ങനെ പ്രോഗ്രാം ചെയ്തു, പക്ഷെ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അപ്പൊ അതിനെ അതിന് ശ്രമിക്കുന്നുണ്ട്, അതൊന്ന് കാണുന്നുണ്ട്.
2: പാട്ട് പാടാൻ അറിയോ?
1: പാട്ടങ്ങനെ പാടിച്ചില്ലൊന്നുമില്ല, എന്നാലും ചിലപ്പോ ഇങ്ങനെ മൂളും.
2: രണ്ടുപേരും മൂളിക്കോ?
1: ഞാൻ സൂപ്പർമാനിലെ സിനിമയിലെ എസ് പി വെങ്കടേഷ് രമേശൻ നായരുടെ രചനയാണ് സർക്കാർ പാടിയത് പാട്ട്.
2: ആയിക്കോട്ടെ.
1: ഓണത്തുമ്പി പാടും പൊട്ടുപുരാജും, ഓർമ്മകൾ നേടും കാവിൽ ഒരു തിരി വൈശോനി, മേഘികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, മഴ നനയാൻ വാ, മനസ്സിലുറങ്ങാ വാ. ഓക്കെ ഓക്കെ.
2: ആ പാടാനൊക്കെ അറിയാലോ, നിങ്ങളെ ഗ്രൂപ്പുകളിലൊക്കെ പാടാറുണ്ടോ?
1: നമുക്ക് റിട്ടയറേഷൻ, നമ്മളിപ്പോ എന്റെ വീട് പാപ്പിച്ചേരിയല്ലേ, പാപ്പിച്ചേരി നമുക്ക് പുരോഗമന കലാ സാഹിത്യ സംഘം നമ്മുടെ ഒരു സംഘടനയുണ്ട്. അപ്പൊ അതില് നമ്മള് പിന്നെ കുറെ 10-25 ഗായിക ഗായകന്മാരിങ്ങനെ ആഴ്ചയിൽ ഒരു തവണ പിന്നെ കൂടിയിട്ട് ഒരു വീഡിയോ ഒരു സോങ് ഇട്ടിട്ട് അതിന്റെ ഓഡിയോ അയച്ചു കൊടുക്കും എല്ലാ വെള്ളിയായി. ലോക്കലായിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഇങ്ങനെ പല സ്ഥലത്തും ഉണ്ട്
2: കേട്ടോ. ടൈം പാസിംഗ് ഇതൊക്കെ മതിയല്ലോ, ബോറടിക്കാതെ ഒരു റിട്ടയർഡ് ജീവിതം ആസ്വദിച്ചിട്ട്.
1: റിട്ടയർ ചെയ്ത പയ്യന്നൊരു ഇതുപോലെ ആൾക്കാരെല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഒരു ഇതിലാക്കിട്ട് ഒന്ന് കൂടും അവര്, എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ പാട്ടുകൾ പാടും, എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യും അവരുടെ ഗ്രൂപ്പില്. അങ്ങനെ
0: അപ്പൊ ഏതായാലും താങ്കളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ കണ്ണൂർ ടാക്കീസിന്റെ വിജയിയായതിലുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.
2: പാട്ടൊക്കെ നന്നായി പാടാൻ കഴിയട്ടെ, പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. വീട്ടിലൂടെ പിന്നെ മക്കളോടും അന്വേഷണം പറയുക, വൈഫിനോടും അന്വേഷണം പറയുക.
1: ആകാശവാണിയിലെ എല്ലാ ആൾക്കാർക്കും എല്ലാ സ്റ്റാഫ്

0: നമ്മുടെ നമ്മുടെ എല്ലാം.
1: ഓക്കെ, താങ്ക് യു. സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
2: നമസ്കാരം.
3: നമസ്കാരം.
2: പേര്
3: സുരേഷ് ബാബു.
2: കേരളം.
3: കേരളം.
2: കള്ളിയത്താണ്
3: പണി. അപ്പൊ നമ്മള് പിന്നെ വീട്ടിൽ നിന്ന് ഒരു ഏണിമുക്ക് കയറുമ്പോ വീണ് പോയി
2: താഴെ.
3: താഴെ വീണ് മരുന്ന് പോകാൻ നോക്കുമ്പോ തിരിഞ്ഞ് പുള്ളി. അപ്പൊ കാലിന് കംപ്ലൈന്റ് പറ്റി, കൈക്കും കംപ്ലൈന്റ് പറ്റി.
2: ഓ, അത് ശരി.
3: അപ്പൊ കൈക്കെന്നിട്ട് ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തിട്ട് തെറാപ്പി
2: ഫിസിയോതെറാപ്പി ചെയ്യുന്നു.
3: കുറെ വ്യത്യാസമുണ്ട്, പക്ഷെ കുറച്ച് ടൈം എടുക്കും പറഞ്ഞു. ഇപ്പൊ 7 മാസമായിട്ട് ലീവാണ്. ഫെബ്രുവരിയിലാണ് സംഭവം നടന്നത്.
2: സ്വന്തം പറമ്പിലേതാണ്?
3: കോഴിത്തിരുത്തി എന്ന് പറയും.
2: പാട്ടെടുത്തിട്ടായിരുന്നു.
3: സർവീസ് എല്ലാം ഒരു 10-35 കൊല്ലത്തിലധികം ഉണ്ട്. ഇനി ഒരു കൊല്ലം പിരിയാനുണ്ട്.
2: അന്നേരം എങ്ങനെ പറ്റിയത്?
3: നമ്മള് പിരിയുന്ന സമയത്താണ് കുറച്ച് കൂടുതൽ കള്ളം വെക്കേണ്ടത്. അങ്ങനെ ഗ്രാറ്റ്വിറ്റി എല്ലാം കൂടുതൽ കിട്ടും.
2: അതൊരു കഷ്ടമായിപ്പോയി.
3: കുറയത്.
2: ഇനിയിപ്പോ ഏതായാലും പെട്ടെന്ന് റെഡിയാവട്ടെ, വീണ്ടും തുടരാലോ. വീട്ടിലാരൊക്കെയുള്ളത്?
3: വീട്ടില് പിന്നെ ഭാര്യ ഞാനാണ് ഇപ്പൊ ഉള്ളത്. 2 മക്കളുണ്ട്. മോഹൻ എറണാകുളത്ത് ഒരു ജോലിയാണ്. മോള കല്യാണം കഴിഞ്ഞിട്ട് പാട്ടയത്ത് കൊണ്ടുവരാം. കമ്പിൽ കമ്പിൽ പാട്ടയെന്നാണ്.
2: അത് ശരി.
3: ഇപ്പൊ നമ്മൾ എന്റെ വീട്ടിലുള്ളൂ.
2: ഇപ്പൊ സ്വന്തം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാനെല്ലാം പറ്റുന്നുണ്ട്.
3: ഞാൻ ഇപ്പൊ കുഴപ്പമില്ല, കൈങ്ങനെ പൊന്തൂലാന്നേലും ബാക്കിയെല്ലാം പുക്കുംപരവെന്നും
2: പ്രയാസമില്ല. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടി എല്ലാം കേൾക്കാറുണ്ട്?
3: ആകാശവാണി പിന്നെ അത്യാവശ്യം കേൾക്കല്ലോ. ഇപ്പൊ റേഡിയോ എല്ലാം കുറവാണ് വീട്ടില്.
2: ഇപ്പൊ
3: TV പ്രോഗ്രാം അതിപ്പോ എല്ലാം ഈ മൊബൈലിൽ കാണുന്നില്ലല്ലോ. അതെങ്ങനെ കാണുന്നില്ല?
2: മൊബൈലിലാണ്. ഇൻസ്റ്റാഗ്രാമും പുതിയ സോഷ്യൽ മീഡിയ ആണ് പ്രധാനമായിട്ട്
3: അല്ലെ.
2: നമ്മുടെ മൊബൈലിലും ആകാശവാണി കിട്ടും
3: കേട്ടോ.
2: ആകാശവാണി വേവ്സ് എന്നൊരു ആപ്പ് ഡൌൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആപ്പ് ഡൌൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസാർ ഭാരതിന്റെ പ്രോഗ്രാംസ് എല്ലാം അതിനകത്ത് കിട്ടും. അതിൽ റേഡിയോ നമുക്ക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ, പണ്ടെല്ലാം നമ്മള് ഹെഡ്ഫോൺ വെച്ചിട്ടല്ലേ ഈ പരിപാടി റേഡിയോ കിട്ടുന്നത്. ഇപ്പൊ അതിന്റെയൊന്നും ആവശ്യമില്ല, ഡയറക്റ്റ് തന്നെ നമുക്ക് റേഡിയോ കേൾക്കാൻ പറ്റും. ഈ കള്ളിച്ചത്ത് എന്ന് പറഞ്ഞാൽ രാവിലെ കുറച്ച് സമയമല്ലേ ഉണ്ടാവുള്ളൂ, പിന്നെ
3: വൈകുന്നേരം.
2: ഓ, 3 നേരമുണ്ട്. അത്
3: ശരിയാണ്. വെച്ചാൽ നമ്മള് 3 സമയത്തിന് രാവിലെ ഒരു 7 മണിയാകുമ്പോഴത്തെ കഴിയും, പിന്നെ ഉച്ചക്ക് ഒരു മണിക്കാർ നമ്മള് പോയി തുടങ്ങാം, പിന്നെ വൈകുന്നേരം ഒരു 5 മണി
2: കഴിയുമ്പോൾ.
3: ഇപ്പൊ വെച്ചാൽ ഒരു കുറെ കൊല്ലമായിട്ട് നമ്മൾ കഴിച്ചാല് രാവിലെ ഒരു 4 മണിയാകുമ്പോൾ പോകും.
2: 4 മണിയാണ്
3: പോയാല് ഒരു 6 മണിയാകുന്നവർക്ക് 5 മണിയാകുമ്പോഴത്തേക്ക് ചെയ്യും. പിന്നെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ആദ്യം 2-ാമത്തേറ്റ് തുടങ്ങും. ഉച്ചക്ക് ഏറ്റെന്നുള്ളത് 2-ാമത് തുടങ്ങും. അപ്പോഴത്തേക്ക് കള്ളെടുക്കാൻ വണ്ടി വരും. എന്റെ കള്ളും കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് വരും. പിന്നെ ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് വരണ്ടു. ആദ്യത്തെ ട്രിപ്പ് തന്നെ 2 കഴിഞ്ഞിട്ടുണ്ട്.
2: അപ്പോൾ ഒരു ട്രിപ്പിനെ
3: അധിക ആള് യുവാക്കളെല്ലാം രാവിലെ തന്നെ കയറുന്നു.
2: കുറച്ച് കിട്ടുന്ന സമയം എന്താ ചെയ്യാ?
3: കൃഷിപ്പണിയുണ്ട്, സ്വന്തമായി കൃഷിപ്പണിയുണ്ട്.
2: നെൽകൃഷി.
3: നെൽകൃഷിയും പിന്നെ കുറച്ച് തെങ്ങെല്ലാം വീട്ടില്. അതിനെ സ്ഥിരം നോക്കണ്ടല്ലോ. അപ്പൊ നെല്ല് ഇപ്പൊ നമ്മളിപ്പം ഈ പിന്നെ 1-ാം വിള നട്ട് ഇപ്പം 2-ാം വിളക്ക് വിത്തെല്ലാം പകരം ചെയ്തിട്ടാ ഉള്ളത്. ഒന്നിച്ച് സ്ഥലത്ത് ഇങ്ങനെ വിത്തിരുന്ന സ്ഥലമുണ്ട്,
2: പാടശേഖരം.
3: പക്ഷെ ഒറ്റക്കൊറ്റക്കന്നെ വിത്തിടുക, പാടം എല്ലാം അടിച്ച് ലെവലാക്കും.
2: ഒരുപാട് ആൾക്കാരുടെ സ്ഥലം നിങ്ങൾ ഒന്നിച്ച്
3: പാട്ടെടുത്തിട്ട്. ഇപ്പൊ നമ്മള് 45 ആള് ഒരു സ്ഥലത്ത് വിത്തിട്ടുണ്ട്, 2-3 ഏക്കർ സ്ഥലത്ത്. പിന്നെ നമ്മളവിടെ 2 പാടശേഖരമുണ്ട്. ഒരു പാടശേഖരം പിന്നെ കീഴാലം പാടശേഖരവും, ഒരു പാടശേഖരം മുല്ലക്കുടി കൈവൽ പാടശേഖരമാണ്. അപ്പൊ കീഴാലം പാടശേഖരത്തില് പാടശേഖരത്തിന്റെ വകയിൽ നിന്നൊക്കെ വണ്ടി വരും, എല്ലാ വണ്ടി അടിച്ച് ക്ലിയർ ആക്കും. അപ്പൊ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു സെന്റിന് ഇത്ര റുപ്യാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇപ്പൊ 50 റുപ്യ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത്. കണ്ടടിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, അതൊക്കെ നമ്മൾ പോയിട്ട് കണ്ടാടി അടിച്ചു നോക്കും, നമ്മൾ അതിന്റെ പൈസ കൊടുക്കും. അപ്പൊ ഈ ഉത്പാദന ബോണസ് പിടിക്കുമ്പോൾ നമ്മൾ അതിന് പൈസ അവര് പച്ചക്കറി കൃഷി ഞാൻ ചെയ്യല കുറവാണ്. തന്നീര് ശല്യം ഭയങ്കരം. മയിൽ തേച്ചും ഇപ്പൊ എല്ലാ ഭാഗത്തും ഉണ്ട്. മറ്റേ ഞാൻ കുറച്ച് കപ്പയും ചെയ്യാൻ പറ്റില്ല നടും വീട്ടില്. അപ്പൊ നട്ടേന് വീട്ടിൽ തന്നെ വന്നി മുള്ളം പന്നിയും മറ്റേ വലിയ പന്നിയും വന്നിട്ട് എല്ലാം പൊച്ചടി. അതുകൊണ്ട് പിന്നെ അതിനങ്ങനെ മനക്കാടില്ല. അപ്പൊ കുറച്ച് തെങ്ങലും വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാനല കൊണ്ടൊന്നും പണിയെടുക്കാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ കൊമ്പയ്ക്കാൻ ആളെ കിട്ടുന്നില്ല. മറ്റേ ഞാൻ തന്നെ
2: കൊത്തും.
3: ഇനിയിപ്പോ മഴയിൽ നിന്നിട്ട് കാര്യങ്ങളും ആക്കിയിട്ട് ചെയ്യണം.
2: ഈ കണ്ണൂർ ടാക്കീസ് പറഞ്ഞ പ്രോഗ്രാം ഒരു സിനിമയുടെ പ്രോഗ്രാമാണ്. സിനിമയിലും കാണുന്ന ആളാണോ?
3: സിനിമ അത്യാവശ്യം കാണില്ല, ഇപ്പൊ അങ്ങനെ കുറെ ആയിട്ട് കാണില്ല. എന്തെങ്കിലും മൊബൈലിൽ കൂടെ അങ്ങനെ കാണുന്നില്ലാണ്ട് അങ്ങനെ TV മുമ്പിൽ അങ്ങനെ ഇരിക്കില്ല.
2: പാട്ട് കേൾക്കലോ?
3: പാട്ട് ഇഷ്ടമാണല്ലോ.
2: പാട്ട് പാടുവോ?
3: പാട്ട് പാടലില്ല, പഴയ പാട്ടാണ് നല്ല ഇഷ്ടം.
2: അല്ലെങ്കിൽ
3: ഈ 2 പേരെ അറിയുകയും ചെയ്തു. അങ്ങനെ അങ്ങനെ നമ്മൾ മുമ്പേ
2: സിനിമയുടെ പാട്ട് കേൾപ്പിക്കണോ അതോ സിനിമയുടെ സീന് വേണോ, എന്താ വേണ്ടത്?
3: പാട്ട് കേട്ടാൽ പഴയ സിനിമ എല്ലാം ഏതെങ്കിലും പറയാ.
2: എന്നാ പാട്ട് നോക്കാം നമുക്ക്. ഞാനൊരു പാട്ട് കേൾപ്പിക്കാം.

0: ജയഭാരതി മോഹൻ ശർമ്മ.
1: മോഹൻ ശർമ്മ എത്ര പേര്?
0: 74 പാടാണത്.
1: 74
0: ഓർമ്മ കിട്ടത്തില്ല.

0: ഇത് നെല്ലി എന്ന് പറഞ്ഞ മനസ്സിലായ പറയുമ്പം പിന്നെ നല്ല ഓർമ്മയുണ്ട്. പാട്ട് നല്ല ഫെമിലിയർ ആയ ഒരു പാട്ടല്ലേ?
1: പാട്ട് കേൾക്കലുണ്ട്, മൊബൈലിൽ തന്നെ എല്ലാ പാട്ടും
0: കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ സാറില്ല, പങ്കെടുക്കാൻ പറ്റിയല്ലോ. ഏതായാലും സുരേഷ് ബാബുവിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. സഞ്ചരിക്കാം
1: സിനിമക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: പേരെന്താ?
1: എന്റെ പേര് രാജൻ.
0: രാജേട്ടൻ എവിടെയാ സ്ഥലം? എവിടെയാ?
1: മുയ്യം,
0: തളിപ്പറമ്പ് മുയ്യം. ഓക്കെ, എന്താ ചെയ്യണേ രാജേട്ടാ?
1: ഞാൻ റിട്ടയർഡ് ആണ്, കോൾ ഇന്ത്യയിൽ നിന്ന്.
0: അപ്പൊ കൽക്കരി ഖനിയല്ലേ? ഓക്കെ, കൊറേ വർഷം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്.
1: 34 വർഷം.
0: അതെ, അത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ
1: കൽക്കരി?
0: റിസ്ക് ഉള്ള ജോലികളിൽ ഒന്നാണത്.
1: പക്ഷെ ഞാൻ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. ഖനികൾ കാണാൻ പറ്റും, പക്ഷെ നമുക്ക് അങ്ങനെയുള്ള ഖനിക്കുള്ളിൽ ഒന്നും പോണ്ട.
0: അപ്പൊ രാജേട്ടന്റെ വർക്കിംഗിന്റെ ഒരു സമയത്ത് അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ ജോലിക്കാർക്ക് ഉണ്ടായതായിട്ടുണ്ടോ?
1: ഉണ്ടായിട്ട് പല അപകടം ഉണ്ട്. ഈ ജലം ബ്ലാസ്റ്റിംഗ് മരിക്കും, അല്ലെങ്കിൽ ഡംബർ മറിഞ്ഞിട്ട് മരിക്കും, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. കൽക്കരിയനികളിൽ സാധാരണ അപകടം കുറവാണെങ്കിലും എന്നാലും
0: റിസ്ക് ആണ്
1: വളരെ റിസ്ക്.
0: അവിടെ ജോലിക്കാരെന്ന് വെച്ചാൽ മലയാളികൾ തന്നെയായിരുന്നോ കൂടെ ഉണ്ടായത്?
1: മലയാളി അല്ല, അധികം ഹിന്ദിക്കാരാണ്. ഖനികളിൽ വർക്ക് ചെയ്യുന്ന അധികം ഹിന്ദിക്കാർ തന്നെയാണ്. ഉണ്ട്, പക്ഷെ തുലവും കുറവാണ്.
0: ഏത് പ്രായത്തിലാണ് ജോലിയിലേക്ക് പോയത്?
1: ഞാനൊരു 20-ാമത്തെ വയസ്സിൽ പോയിരുന്നു.
0: ആ ശരി, 20-ാമത്തെ വയസ്സിൽ നാട് വിട്ട് പോകുമ്പോൾ ഒരു പ്രയാസം
1: ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു.
0: കാരണം അന്നത്തെ കുറച്ചുകൂടെ മുന്നേ ഒരു കാലല്ലേ, നാട്ടിൽ നിന്ന് പൊതുവെങ്കിലും പുറത്തു പോകുന്ന ആളുകള് ഒരു സേഫാണോ എന്നുള്ള ടെൻഷൻ അല്ലേ. നമുക്കിപ്പം ഇന്നത്തെ പോലെ ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല, വിളിച്ചു ചോദിക്കാനും വിവരങ്ങൾ പറയാനും.
1: കത്ത് അന്ന് കത്ത് എഴുതാനേ പറ്റുള്ളൂ.
0: അതെ അതെ, ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസിന്റെ പ്രോഗ്രാം എന്നാണ്. രാജേട്ടൻ ആകാശവാണി പരിപാടിയെല്ലാം കേൾക്കുന്ന ആളാണോ? എങ്ങനെയാണ്?
1: ഞാൻ ആകാശവാണിയുടെ തുടക്കം തൊട്ട്, ആകാശവാണി എന്ന് പറഞ്ഞാൽ ഞാനൊരു 77 തൊട്ട് ആകാശവാണി കേൾക്കുന്ന ആളാണ്.
0: അത് ശരി.
1: അപ്പോ അന്ന് ലൈസൻസ് ഒക്കെ ആവശ്യമുള്ള സമയമായിരുന്നു. അപ്പൊ എന്റെ മാമൻ മിലിറ്ററിയിലായിരുന്നു. അപ്പൊ പുള്ളി റേഡിയോ കൊണ്ട് തന്നു. അപ്പൊ അന്നൊക്കെ വാർത്ത എല്ലാം കേൾക്കുന്നതൊക്കെ ആകാശവാണി വാർത്തകളാണ്. നമുക്ക് മെയിനായിട്ട്
0: പത്രവാർത്തകളായാലും
1: എല്ലാം കേൾക്കും. ആരാ രഞ്ജിനി പോലെയുള്ള ഒരുപാട് എഴുത്ത് പറ്റി. അന്ന് നമ്മള് ആകാശവാണി കണ്ണൂരില്ല, കോഴിക്കോടാണ്. അന്ന് കത്തുകളൊക്കെ എഴുതും, കത്തുകള് എഴുത്ത് പെട്ടികളിലൂടെ വായിക്കും, അതൊക്കെ കേൾക്കും. ഞാനുണ്ടായിരുന്നു അങ്ങനെ. ആകെ ആദ്യ പ്രണയാണ് ആകാശവാണി. അത് അത്രയൊരു നീണ്ട ഇതാണ്, ബന്ധാണ്. അത് കഴിഞ്ഞു പിന്നെ ആകാശവാണി കണ്ണൂര് വന്നു. അപ്പോ കഥകളയച്ചു, പാട്ടുകളയച്ചു, കഥ എഴുതും. അപ്പോ മുയ്യൻരാജൻ എന്ന പേരിലാണ് കഥ എഴുതുന്നത്. അപ്പോ കുറെ കഥകള്, ഒരുപാട് കഥകൾ എഴുതി. എനിക്കൊന്ന് ലാസ്റ്റ് എനിക്കൊന്ന് ഒരു മുഞ്ചവയൽ എന്ന് പറഞ്ഞ ഒരു കഥയാണ് ഞാൻ വായിച്ചതെന്ന് തോന്നുന്നു. അന്നേരം KB ശരത്ചന്ദ്രൻ സാറാണ്.
0: വായിച്ചു
1: അവിടെ വന്ന് വായിച്ചു. കോവിഡിന്റെ സമയത്ത് ഫോണിലൂടെ സംവിധാനം കേൾപ്പിച്ചു. പിന്നെ പ്രശാന്ത് കുമാർ സാർ, കൊയ്യാൽ ബാലകൃഷ്ണൻ, PP ശ്രീധരൻ ഉണ്ണി, KK ബാലചന്ദ്രൻ സാറ്, എല്ലാരും വളരെ ഇതായിരുന്നു. MN രാജീവ് സാറ്, ദിലീപ് കുമാർ സാറ്, അപ്പോ വളരെ നല്ല
0: ഊഷ്മളമായ
1: ഒരു ബന്ധമാണ് ആകാശവാണിയായിട്ട്. അപ്പോ നിങ്ങളിപ്പോ സംസാരിക്കുമ്പോൾ വളരെയധികം നമുക്കൊരു സ്വന്തം കുടുംബത്തിൽ വന്ന് സംസാരിക്കുന്ന പോലെ ഉള്ള ഒരു അനുഭവമാണ്.
0: എന്നാലും അത്രയും അടുപ്പമുള്ള ഒരു ആളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എനിക്കും വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ ഇത് കണ്ണൂർ ടാക്കീസ് പറഞ്ഞൊരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്.
1: കേൾക്കാറുണ്ട്?
0: കേൾക്കാറുണ്ട്. അപ്പൊ സിനിമയുടെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാം. രാജേട്ടന് സിനിമ കാണുന്ന ആളാണോ? എങ്ങനെയാണ് ആസ്വദിക്കുന്നത്?
1: ഞാൻ സിനിമ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ പോലും കാണുന്ന ആളാണ്. ഏറ്റവും ഞാൻ കണ്ടത് ബേത്ലഹേം അറ്റ് ഹോം
0: കുടുംബ
1: യൂണിറ്റ് ആണ് ഏറ്റവും ഞാൻ കണ്ടത്. കണ്ണൂർ പോയിട്ടാണ് കണ്ടത്.
0: എങ്ങനെയുണ്ട് പടം?
1: നല്ല പടമാണ്. നല്ല പടം. ഒരു കുടുംബ, ഒരു പ്രേമ ലവ് സ്റ്റോറി,
0: ഫാമിലി
1: മോളും ഞാൻ, വൈഫും ഞാനും കൂടിയാണ് പോയത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ മൂന്നുപേരെ ഇവിടെ എടുക്കും. വീട്ടില് ഒരു മൂത്ത മോള് പുറത്താണ്.
0: അത് ശരി. ഓക്കെ, നമുക്ക് എന്താ ചോദ്യത്തിലേക്ക് പോവാല്ലേ രാജേട്ടാ?
1: പറയാം.
0: ഓക്കെ, നമുക്ക് നോക്കാം കിട്ടുമോന്ന്.
3: കുഴിവെള്ള, കുഴിവെള്ള ഒരു പരന്ന പിഞ്ഞാണത്തില്, പരന്ന
4: പിഞ്ഞാണം,
3: പിഞ്ഞാണം, പിഞ്ഞാണത്തില് വെള്ളം കൂടുതലാക്കി പഴങ്കഞ്ഞി കോരിയെടുക്കണം. പഴങ്കഞ്ഞി കോരിയെടുക്ക. എന്നിട്ട് കുറച്ച് കട്ട തൈര് ഇതിലോട്ട് ഒഴിക്കണം. എന്നിട്ട് പച്ചമുളക് കീറിയിട്ട മാങ്ങാക്കറി, പച്ചമുളക്
4: കീറിയിട്ട
3: മാങ്ങാക്കറി ഇതിലോട്ട് ഇടണം. എന്നിട്ട് അങ്ങോട്ട് ഞെരടി ഞെരടി ഞെരടി ഇതിലോട്ട് ചേർത്തിട്ട് തലേ ദിവസത്തെ മരിച്ചീനി ഇതിലോട്ട് ഇടണം. എന്നിട്ട് അങ്ങോട്ട് ഇളക്കി.
0: ഇത് മോഹൻലാലും ഉർവശിയുള്ള ഒരു പടാണ്. കുറച്ച് പഴയതാണ്, ഒരു 90s ആ ഒരു സമയത്തുള്ള പടാണ്. നല്ല പാട്ടുകളുണ്ട് അതിനകത്ത്.
1: ഓർമ്മയുണ്ട്, പക്ഷെ പേര് കിട്ടുന്നില്ല. ഞാൻ കണ്ട പടമാണ്.
0: ആ പടത്തിന്റെ പേര് വെച്ചിട്ട് തന്നെ പാട്ടും ഉണ്ട്.
1: കളിപ്പാട്ടം, കളിപ്പാട്ടം,

0: പാട്ടം കറക്റ്റ്. അപ്പൊ ഉത്തരത്തിലേക്ക് എത്തി എന്ന് പറയും അല്ലേ. ഇത് നല്ല സിനിമയായിരുന്നു,
1: നല്ല സിനിമയാണ്.
0: ഒരുപാട് പ്രാവശ്യം ടിവിയിലൊക്കെ വന്നിട്ടുള്ളതും ഈ സീനുകളൊക്കെ ഒരുപാട് നമ്മള് റീൽസിലൊക്കെ
1: കണ്ടിട്ടില്ല, പെട്ടെന്ന് ഓർമ്മയിട്ടൊന്നുമില്ല.
0: നല്ല ഒരു അറ്റാച്ച്മെന്റ്, ഫാമിലി അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള നല്ലൊരു മൂവിയായിരുന്നു. ഏതായാലും രാജേട്ടൻ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
0: പേര്?
3: എന്റെ പേര് ഉഷാ സുരേന്ദ്.
0: ഉഷാ സുരേന്ദ്. ഉഷാ ചേച്ചി എന്താ ചെയ്യണേ?
3: ഞാനിപ്പോ എഴുത്തും വായനയായിട്ടിരിക്കുകയാണ്. എഴുത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഒരു രണ്ടു മൂന്ന് പുസ്തകങ്ങൾ പുറത്തിറക്കി. അപ്പൊ ഇനി അടുത്ത ഒരു ആത്മകഥ എഴുതാനുള്ള തയ്യാറെടുപ്പിലാണ്.
0: അത് ശരി. ഓക്കെ. അപ്പോ എഴുത്തും വായനയും ഒക്കെയാണ് ഇപ്പം പറഞ്ഞപ്പോ അതിന് തൊട്ട് മുമ്പ് എന്തായിരുന്നു?
3: അതിനു മുന്നേ അധ്യാപന രംഗത്തായിരുന്നു. ടീച്ചറായിട്ട് സ്കൂളുകളിലൊക്കെ വർക്ക് ചെയ്തു.
0: ഏതാ സബ്ജക്ട് എടുത്തത്?
3: ഞാൻ മാത്സ് ആയിരുന്നു.
0: ഒന്നും ഒന്നും ഒരു എമ്മടി വലിയ ഒന്ന് എന്ന് പറയുന്ന പോലെ മാത്സ് മാച്ച് ആവുന്നില്ലല്ലോ ടീച്ചറെ. സാഹിത്യവും മാത്സും അല്ലേ?
3: അതെ. പക്ഷെ സാഹിത്യത്തോട് ആണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് ഒരു ബ്രേക്ക് എടുത്തിട്ട്,
0: ടീച്ചിങ്ങിലൊരു ബ്രേക്ക് എടുത്തു.
3: ടീച്ചിങ്ങിലൊരു ബ്രേക്ക് എടുത്തുകൊണ്ട് വായനയും എഴുത്തുമായിട്ട് ഇപ്പൊ
0: മുന്നോട്ട് പോകുന്നു.
3: വീട്ടിലാരൊക്കെ
0: ഉള്ളത്?
3: വീട്ടില് മകളും മകളുടെ ഭർത്താവ് കുട്ടി.
0: പുസ്തകങ്ങൾ എഴുതി എന്നെല്ലാം പറയുന്നില്ലേ, അപ്പോ എഴുത്തും വായന ഇല്ലാത്ത റേഡിയോ എന്ന് പറയുന്നത് എത്രത്തോളം സ്വാധീനമുണ്ട്?
3: ചെറിയ പ്രായത്തില് നമുക്ക് പത്രം കഴിഞ്ഞാല് വാർത്തകൾ അറിയാനും മറ്റു കാര്യങ്ങൾ അറിയാനും നമ്മൾ അന്നൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് നമ്മുടെ റേഡിയോ ആണല്ലോ. അപ്പൊ അന്ന് തൊട്ടേ റേഡിയോ ഉണ്ട്. ഇപ്പോഴും കുട്ടികളൊക്കെ കളിയാക്കും ഈ ജാംബവാന്റെ റേഡിയോ ഒക്കെ ഇപ്പോഴും കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് റേഡിയോ ന്യൂസും റേഡിയോയിലെ എല്ലാ പരിപാടിയും സാഹിത്യരംഗമായാലും മറ്റൊക്കെ ആയാലും രാവിലെ പിന്നെ ന്യൂസ് കഴിഞ്ഞിട്ടാകുമ്പോ ഇല്ലേ കവിതാലാപനമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും കേൾക്കാൻ. അപ്പൊ റേഡിയോ ഒരു ഭാഗം തന്നെയാണ് ജീവിതത്തിന്റെ
0: ഭാഗമാണ്. ഇപ്പോ ഇത് കണ്ണൂട്ടാക്കി സ്വന്തൊരു സിനിമാ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയോട് എങ്ങനെയാണ് താല്പര്യം?
3: സിനിമ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതുപോലെ ഇപ്പോ ഇറങ്ങുന്ന സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാകുമ്പോ ഒരു ചെറിയ റിവ്യൂ എഴുതുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട്.
0: അത് ശരി. പറഞ്ഞു ആത്മകഥ എഴുതാനുള്ള പുറപ്പാടിലാണെന്ന് പറഞ്ഞു. ഒരു സിനിമയുടെ തിരക്കഥയൊക്കെ എഴുതാനുള്ള മനസ്സിലുണ്ടോ?
3: അത്രത്തോളമൊന്നുമില്ല, സ്വന്തം ജീവിതം കഴിഞ്ഞിട്ട് മതി.
0: അല്ല, നമ്മളെ തിരക്കഥ ഇപ്പം എഴുത്തുന്നവർക്ക് തിരക്കഥയായാലും എഴുത്തിന്റെ ഭാഗം തന്നെയാണല്ലോ, അതൊരു സൃഷ്ടി തന്നെയാണല്ലോ. സിനിമയെ കുറിച്ചുള്ള റിവ്യൂ ചെയ്യുന്നു എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മനസ്സിലും ആ ഒരു സിനിമാ മോഹം ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു.
3: ഇല്ല, അങ്ങനെയൊന്നുമില്ല,
0: സിനിമാ മോഹമില്ല. ഇതിലൊരു സിനിമയുടെ ക്ലിപ്പാണ് കേൾപ്പിക്കുക. അത് ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്. നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ?
3: ശ്രമിക്കാം.
4: പാടുന്നു പറഞ്ഞിട്ടുണ്ട്.
5: പേടിച്ചിട്ടൊന്നല്ല.
4: പേടിയോ? ആര്?
5: അതല്ല, വലിയ വലിയ പാട്ടുകാരൊക്കെ വരല്ലേ, നമ്മൾ അതിനടക്കി.
4: അത് ശരിയാ.
5: ഈ ജൂനിയർ ഏഴ്സസ് ഒന്നും വരാൻ പോണില്ല, വന്നാ തന്നെ ഏതെങ്കിലും ഡൂക്കിലായിരിക്കും. താ നോക്കിക്കോ.

0: ഏതാ സിനിമാന്ന്
1: മനസ്സിലായി?
0: സല്ലാപം. കറക്റ്റ് ഉത്തരാണ്. അത് പിന്നെ സംശയിക്കാനൊന്നുമില്ല അല്ലെ. ജൂനിയർ യേശുദാസ് എന്ന കഥാപാത്രം തന്നെ സല്ലാപത്തിന്റെ ഹൈലൈറ്റ് അല്ലെ. ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രം നല്ലൊരു സിനിമയായിരുന്നു സല്ലാപം എന്ന് പറയുന്നത്. ഏതായാലും ചോദിച്ചു ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
2: വെള്ളിത്തിരക്ക് പിന്നിൽ
3: യവന കഥയിൽ നിന്നു വന്ന ഇടയ കന്യകെ.
2: ബെത്ലഹേം കുടുംബ യൂണിറ്റ്. പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ചിത്രം ചിരിപ്പിച്ചും രസിപ്പിച്ചും ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മനോഹര ചിത്രം തിയേറ്ററുകൾ നിറഞ്ഞോടുകയാണ്. ഒരു തവണ കണ്ടവർ വീണ്ടും വീണ്ടും കാണുന്നു. സിനിമ കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ സന്തോഷവും മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയും സമ്മാനിക്കുന്ന ചിത്രം. ഗിരീഷ് എ ഡി എന്ന സംവിധായകന്റെ ഏറ്റവും വലിയ വിജയം.

ദൈവം അതുതന്നെയാണ്. നമ്മുടെയൊക്കെ വീടുകളിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും സൗഹൃദത്തിന്റെ ഊഷ്മളതയും ജീവിതത്തിന്റെ സ്വാഭാവികമായ നർമ്മ മുഹൂർത്തം

0: സിനിമയെയും നമ്മോട് അത്രമേൽ അടുപ്പിക്കുന്നത്. തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന പ്രണയമഴയിൽ തുടങ്ങി സൂപ്പർ ശരണ്യ എന്ന കലാലയ ഓർമ്മകളുടെ കുളിരിലൂടെ കടന്ന് പ്രേമലുവിന്റെ നഗരവസന്തം താണ്ടി ഇപ്പോൾ ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന വലിയ വിജയതീരത്തെത്തി നിൽക്കുന്ന ഗിരീഷ് എ ഡി മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച അപൂർവമായൊരു ദൃശ്യവസന്തമാണ് ഈ സിനിമ. തിയേറ്ററുകളിൽ വലിയ തരംഗമായി മാറിയ തന്റെ പുതിയ ചിത്രം ബത്ലഹേം കുടുംബ യൂണിറ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അദ്ദേഹം ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുകയാണ്. കാതോർക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: തണ്ണീർമത്ത ദിനങ്ങൾ, പ്രേമലു, സൂപ്പർ ശരണ്യ തുടങ്ങിയ ഒരു യൂത്ത് ഐക്കൺ മൂവിയിൽ നിന്ന് മാറി ഒരു കുടുംബ ചിത്രം, ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു ചിത്രം ഇപ്പോൾ സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ്. അത്തരത്തിലൊരു കുടുംബ പശ്ചാത്തലത്തിലുള്ള കഥ പറയാൻ തോന്നിയത് എന്തുകൊണ്ടാണ്?
2: ഞാൻ ആക്ച്വലി ഈ കഥ ഒരുപാട് മുമ്പേ എന്റെ മനസ്സിലുണ്ടായിരുന്നതാണ്. ശരിക്കും തണ്ണീർമത്തന്റെ ഒക്കെ ടൈമിൽ ഇതിന്റെ ഒരു ബേസിക് തോട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോ ഞാൻ അങ്ങനെ യൂത്ത്ഫുൾ പടങ്ങൾ മാത്രം ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നിരുന്ന ആളൊന്നല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോ പിന്നെ അത് ഡെവലപ്പായി ഡെവലപ്പായി ഈ സമയത്താണ് അതൊരു കറക്റ്റ് നമുക്കൊക്കെ തൃപ്തികരമായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റിൽ പോട്ട് എത്തിയത്. അപ്പൊ അങ്ങനെ ഇത് ചെയ്തതാണ്. ആ സമയത്ത്
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് പറഞ്ഞത്.
4: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
3: കണ്ട കണ്ട, ചാർജ് ചെയ്യണ്ട.
5: എപ്പോഴൊരു മെലങ്കോളിക് പാവാടാ.
4: അത് നീ ഈ അടുത്തുള്ളപ്പായിരിക്കും, അല്ലാത്ത സമയത്തൊക്കെ കളിച്ചിരിച്ച് കിടക്കാനുള്ള കൊച്ചു.

0: കാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കാസ്റ്റിംഗ് ആണ്. നിവിനും മമിതയും ചേർന്നിട്ടുള്ള ആദ്യത്തെ സിനിമ കൂടിയാണിത്. ആ ഒരു താര ജോഡിയെ സെലക്ട് ചെയ്യുന്നതിൽ, കാസ്റ്റ് ചെയ്യുന്നതിൽ ശരിക്കും ഒരു സംവിധായകൻ എന്ന നിലയിൽ ഗിരീഷ് ആദ്യമേ അത് മനസ്സിൽ കണ്ടിരുന്നോ? എങ്ങനെയാണ്?
1: നിവിൻ പോളിയും അമിതയും എന്ന് പറഞ്ഞ ഇപ്പോ ആ കാസ്റ്റിംഗിൽ തന്നെ ഉണ്ട്. അവര് എന്താ ബോയ് നെക്സ്റ്റ് ഡോർ, ഗേൾ നെക്സ്റ്റ് ഡോർ എന്നുള്ള ഇമേജ് ഉള്ള ആളുകളാണ്. അവരെ ഭയങ്കര ഇഷ്ടമാണ്, മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവര് തമ്മിലൊരു പേർ ആയി വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കണ്ടിരിക്കാൻ ഇഷ്ടമായിരിക്കും തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ് അത്. ഇപ്പൊ മമിതന്റെ കൂടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് മുമ്പ്, നിവിൻ ചേട്ടനുമായിട്ട് ആദ്യമായിട്ടാണ്. പക്ഷെ ഇത് ക്യാരക്ടറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിവിൻ ചേട്ടനായിരുന്നു വൺ ഓഫ് ദി ആർട്ടിസ്റ്റ് മനസ്സിലേക്ക് വന്നത്.
2: നമ്മളല്ലാതെ വേറെ ആരും കാര്യം അറിയാൻ പാടില്ല. അങ്കമാലി പരിസരങ്ങൾ നമ്മൾ തികച്ചും സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും.
3: അതിന് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് അല്ലല്ലോ, പരിചയക്കാരല്ലേ.
2: പരിചയം പോലും വേണ്ടാന്ന് ഉദ്ദേശം.
4: നീ എന്നെ ഇങ്ങനെ ഗോസ്റ്റ് ചെയ്യുന്നു വിചാരിച്ചു, പക്ഷെ ഞാൻ ഓർബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു.
3: ഓർബിറ്റോ?
4: ഇതൊക്കെയല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ ഭാഷ?
3: ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല.

0: ചേട്ടന് താല്പര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ മറന്നോളാം.
1: തമാശക്ക് പറഞ്ഞാണേ.
2: ഭാവന സ്റ്റുഡിയോസുമായിട്ട് എപ്പോഴും ടൈപ്പ് ചെയ്തിട്ടാണ് സിനിമകൾ വരുന്നത്. ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നതിൽ ഭാവന സ്റ്റുഡിയോസ് എത്രത്തോളം ഗിരീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്?
3: ഭാവന സ്റ്റുഡിയോസ് എനിക്ക് ഭയങ്കര കംഫർട്ട്, ഭയങ്കര എന്താ പറയാ, ഒരു ഹോം ലൈക്ക് ഫീൽ ഉള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. അവര് അവരുടെ ഹെഡ് ആയിട്ടുള്ള ശ്യാമേട്ടനും ദിലീഷ് ഏട്ടനുമാണ് ഇതിന്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളും പരിപാടികളും ഒക്കെ നടത്താറ്. ഫഹദ് അങ്ങനെ വരാറില്ല. ഫഹദിനെ സിനിമയുടെ റിലീസിനും അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നമ്മൾ കാണാറുള്ളൂ. അപ്പോൾ ഇവര് എന്ന് പറഞ്ഞാൽ ഇവർ ഓൾറെഡി ക്രിയേറ്റീവായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ടും ഫിലിം മേക്കേഴ്സ് ആയതുകൊണ്ടും ഇവരുടെ ഒരു ഗൈഡൻസ് നമുക്കെപ്പോഴും ഉണ്ടാവും. അതിപ്പോൾ സ്ക്രിപ്റ്റ് ആയാലും നമ്മൾ നമ്മുടെ ഒരു വെർഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇവരുമായിട്ട് അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ എടുക്കും, അത് നമുക്ക് ശരിയാണെന്ന് തോന്നുന്നതൊക്കെ നമ്മളത് തിരുത്താറും ഒക്കെ ഉണ്ട്. അത് വളരെ

0: ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അത് അങ്ങനത്തെ ഒരു അസോസിയേഷൻ എനിക്ക് തോന്നുന്നത് ഭയങ്കര എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല അസോസിയേഷൻ ആണ് ഭാവന സ്റ്റുഡിയോസ് ആയിട്ടുള്ളത്.
1: കഷ്ടായിപ്പോയല്ലേ? എന്ത് അല്ലേ, അപ്പൂപ്പനമ്മ ഒരുമിച്ച് മരിച്ചത്? ഇതൊക്കെയാണല്ലേ കപ്പിൾ ഗേൾസ്.
2: എടാ, അമ്മൂമ്മയാണ് മരിച്ചത്, അപ്പൂപ്പൻ പണ്ടെങ്ങാണ്ടോ മരിച്ചതാണ്, ഫോട്ടോ ഒരുമിച്ച് വെച്ചോളൂ. നിന്റെ ചില സമയത്തുള്ള സംശയം എനിക്ക് അവിടെ പിടിക്കണോണ്ടാ
3: പടങ്ങാണാൻ പരിസരത്തുള്ള പെമ്പിള്ളേർക്കും ഒക്കെ മനസ്സമാധാനം കൊടുത്തേക്കണേ.
4: അച്ഛേ ചേച്ചിയുടെ പുറകെ രണ്ട് സ്റ്റെപ്പ് മാറിക്ക് എന്നിട്ടാ ലോഡി
5: കൊച്ചിന്റെ പാവ. കൊച്ചിന്റെ പാവയൊന്നുമില്ല, കഷ്ടപ്പെട്ട് അള്ളിയെടുത്ത പാവയുള്ളൂ.
4: അവനെ തേട്ടോ പേര് തന്നെയാണ്.

0: നമ്മൾ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും കണ്ടുമുട്ടുന്ന ആളുകൾ, എപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന സംഭവങ്ങൾ, ഈ കൊച്ചു കൊച്ചു സംഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച് രസകരമായിട്ട് ആ സിനിമ ഒരുക്കിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ മാജിക്? ഗ്രീഷ്,
1: അത് പ്രത്യേകിച്ച് മാജിക്കൊന്നുമല്ല. എനിക്ക് അങ്ങനെ ദൈനംദിന കാര്യങ്ങൾ ഭയങ്കര മണ്ടൈൻ ആയിട്ടുള്ള സംഭവങ്ങൾ, ഡീറ്റെയിൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയും അത് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ. ഞാൻ അതിലൊക്കെ ഭയങ്കര കൗതുകം പൂർവ്വം നോക്കിക്കാണുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ടായിരിക്കാം അതൊക്കെ എൻ്റെ സിനിമയിലേക്കും അത് എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അത് ആളുകൾ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയായിരുന്നു. കാരണം അവരും ഇത് ഡെയിലി ലൈഫിൽ ചിലപ്പോൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലെങ്കിലും ഡെയിലി ലൈഫിൽ കടന്നു പോകുന്നുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കറക്റ്റ് സ്ലോട്ടിൽ വന്ന് വീഴുമ്പോൾ ആളുകൾ എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ആയിരിക്കാം.
2: ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ്.
3: എന്താണ് ഞാൻ പ്രൊഡ്യൂസർ?

0: പിന്നെ അതിനകത്ത് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, സോൾമേറ്റ്, ഒരു സാത്തുക്കുടി പ്രണയം. അതിപ്പോ യൂത്ത് ഏറ്റെടുത്തിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്?
1: അത് സിനിമയിലെന്തായാലും ഒരു ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ, അപ്പൊ അത് ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് രണ്ടു മൂന്ന് സീനുകൾ ഷൂട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിക്കണം. അപ്പൊ അതിനൊരു കറക്റ്റ് സിനാരിയോ വേണം, അല്ലാണ്ട് വെറുതെ ക്യാമറ വെച്ചിട്ട് നടി നടന്മാരിങ്ങനെ നിക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു ഇതല്ലാണ്ട് അതിനൊരു കറക്റ്റ് സ്ക്രിപ്റ്റ് വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതിന് സ്ക്രിപ്റ്റിങ്ങിലെ തന്നെ ഐഡിയ ഉണ്ടായിരുന്നു, ഇത് ഫുള്ളായിട്ട് ഷോർട്ട് ഫിലിമായിട്ട് ഡെവലപ്പ് ചെയ്ത് അത് ഷൂട്ട് ചെയ്ത് അത് ഇറക്കാന്നുള്ളത് അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത്ര ഭയങ്കര ഹിറ്റായി മാറുമെന്ന് പ്രതീക്ഷിച്ചില്ല.
2: അപ്പനയില് കുറെ കാസറ്റ് കളക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പഴല്ല, ഒരു 2005 കാലഘട്ടത്തിലൊക്കെ. ഞാനതൊക്കെ MP3 കൺവേർട്ട് ചെയ്തിട്ട് നെറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങളെ പോലുള്ളവർ അപ്ലോഡ് ചെയ്ത പാട്ടുകളാണ് പിന്നീട് ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയത്. MP3 കിങ് ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ കിങ്.

0: പാട്ടും മ്യൂസിക്കും. അത് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ മറ്റൊരു ഘടകം കൂടിയാണ്. വിഷ്ണു വിജയുടെ സംഗീതം, നല്ല പാട്ടുകൾ, നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് അന്ന എന്ന സിനിമയിലുള്ള യവന കഥ. അതുണ്ടാക്കിയ ഓളം ഇപ്പൊ ചെറുതൊന്നും അല്ലല്ലോ. എല്ലാ ചാനലുകളും തുറന്നു കഴിഞ്ഞാലും യവന കഥയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നോ ഈ ഒരു പാട്ട് ഇത് ചെയ്യണം, ഈ പാട്ടിനെ ഉൾപ്പെടുത്തണം എന്നുള്ളത് മനസ്സിൽ ഉണ്ടായിരുന്നോ?
1: അന്നയിലെ പാട്ട് എനിക്ക് പണ്ട് തുടങ്ങി എനിക്ക് മനസ്സിലുണ്ടായിരുന്നതാണ്. അപ്പൊ അത് ഈ സിനിമയായിട്ട് എവിടേക്കോ ഒരു കണക്ഷൻ ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു, ചുമ്മാ ഒരു ഫീലിംഗ്. കാരണം അത് അതിന്റെ ഒറിജിനൽ സിനിമ ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല അത് എന്ത് സിറ്റുവേഷൻ ആണ് ഏതാണെന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് ഇതിൽ ഉൾക്കൊള്ളിച്ചതാണ്. പിന്നെ വിഷ്ണു വിജയ്, ആസ് ഓൾവേസ് വിഷ്ണു വിജയ് ഒരു എന്താ പറയുക, ഒരു മജീഷ്യൻ മ്യൂസീഷ്യനാണ്.

പുള്ളി ഭയങ്കര എഫർട്ട്ലെസ്സായിട്ട് ഇത് ക്രാക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആശയം ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര സൂതിങ്ങായിരിക്കണം, ആളുകൾക്ക് വളരെ ഇമോഷണലി കണക്ട് ആവണം എന്നൊക്കെയുള്ളൊരു മുമ്പുള്ള സിനിമകളിലെ പാട്ടുകൾ ഭയങ്കര ക്യുർക്കി ആയിരുന്നു. ഭയങ്കര എന്താ പറയുക, അങ്ങനെ ഇച്ചിരി തെറിച്ച് നിൽക്കുന്ന പാട്ടുകളായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടി ഒരു ബ്രീസി ആയിട്ടുള്ള കുറച്ച് സോങ്സും ഒക്കെ ഇതിൽ വേണമെന്ന് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരു ബ്രീഫ്. വിഷ്ണു വിജയ് അത് പുള്ളിയുടേതായിട്ടുള്ള ശൈലിയിൽ അത് ചെയ്തു നന്നായിട്ട്, ഭയങ്കര രസമായിട്ട് അതിൻ്റെ മ്യൂസിക് വന്നു.

0: ഇതിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങൾ പോലും, ഈ സിനിമ കണ്ടാൽ മനസ്സിലാകും, ഇതിൽ വന്നു പോകുന്ന ചെറിയ ചെറിയ കഥാപാത്രങ്ങൾക്ക് പോലും വ്യക്തമായൊരു ഐഡന്റിറ്റി കൊടുക്കാൻ ഗിരീഷിന്റെ സ്ക്രിപ്റ്റിന് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിന് പോലും കൃത്യമായൊരു ഐഡന്റിറ്റി കൊടുത്തുകൊണ്ട് തന്നെയാണോ ഗിരീഷ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്?
1: സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് അവർക്ക് എന്തെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഉണ്ടാവണമെന്ന് വിചാരിക്കാറുണ്ട് എപ്പോഴും. വെറുതെ ചുമ്മാ നായകന്റെ കൂടെ നടക്കുക എന്നൊക്കെ അല്ലാതെ അവരെന്താണ്, അവരുടെ ഫിലോസഫി എന്താണെന്നുള്ളതിനൊക്കെ കുറിച്ച്. അപ്പൊ നമ്മുടെ കൂടെ നടക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരൊക്കെ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ അല്ലാതെ വെറുതെ ചുമ്മാ നടക്കുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള തൊട്ടുകളിൽ നിന്നാണ് ഇങ്ങനെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിനൊക്കെ എന്തെങ്കിലും ഒരു ഐഡന്റിറ്റി കൊടുക്കണമെന്നുള്ളൊരു ഇതിൽ. എല്ലാ ക്യാരക്ടേഴ്സിനും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും കൂടുതൽ സ്ക്രീൻ ടൈമൊക്കെ ഉള്ള ക്യാരക്ടേഴ്സിന് ഒരു ഒരു ഒരു പേഴ്സണാലിറ്റി കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അത് നമ്മളിപ്പോൾ റിയൽ ലൈഫിൽ കണ്ട ആൾക്കാരുടെ എന്തെങ്കിലും ആട്രിബ്യൂട്ട്സ് ഒക്കെ കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇമാജിൻ ചെയ്തുണ്ടാക്കി കൊടുക്കുന്നതൊക്കെ ആയിരിക്കാം.
2: മേലാവും പറഞ്ഞിട്ട് എന്റെ മെക്കട്ടങ്ങനെ കേറി.

0: സിനിമയോടുള്ള ഇഷ്ടം ഒരു സംവിധായകനാവുക അല്ലെങ്കിൽ സിനിമയുടെ പിന്നണിയിലോ സിനിമയിലോ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക എന്നുള്ളൊരു ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു?
1: സിനിമയോടുള്ള ഇഷ്ടം പണ്ടുതൊട്ടേ ഉണ്ട്. എനിക്ക് സ്കൂൾ കാലഘട്ടം തുടങ്ങിയുണ്ട്. എപ്പോഴൊക്കെയാണ് ഇത് സിനിമ ഭയങ്കര താല്പര്യമായിട്ട് മനസ്സിലേക്ക് കയറിക്കൂടിയെന്നൊന്നും എനിക്ക് ഒരു പിൻ പോയിന്റ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. ആ കാലഘട്ടത്തിൽ എപ്പോഴൊക്കെയോ ഇങ്ങനെ സിനിമ ഫിലിം മേക്ക് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുകയായിരുന്നു. പിന്നെ ഒരു പ്ലസ് ടു കാലഘട്ടത്തിലൊക്കെയാണ് ഇങ്ങനെ ഇങ്ങനെ സിനിമ ചെയ്താലോ സിനിമ സംവിധായകനായാലോ എന്നൊക്കെ നമ്മൾ ഒരു എന്താ ഒരു സീരിയസ് ഒന്നും അല്ലാത്തൊരു ചിന്തയൊക്കെ വന്നത്. പിന്നെ കോളേജ് ടൈമിലൊക്കെ ഇങ്ങനെ ഇത് കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അങ്ങനെ സിനിമ പഠിക്കാനൊക്കെ പോകണോ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പിന്നെ അത് ഒക്കെ വേണ്ടെന്ന് വെച്ചാൽ ജോലി ചെയ്യാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. മാത്രമല്ല എനിക്ക് ഞാൻ പതുക്കെ മോഹമൊക്കെ ഉപേക്ഷിച്ചായിരുന്നു. കാരണം ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടൊക്കെ ഉള്ളൂ. അന്ന് എനിക്ക് സോഷ്യൽ ആങ്സൈറ്റിയും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ആണ് കോളേജൊക്കെ കഴിഞ്ഞ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര പ്രചാരത്തിലായതിന് ശേഷമാണ് അതിലൂടെ കുറേ ആൾക്കാരെ സെയിം സിനിമ മോഹങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുകയും അപ്പോഴേക്കും കുറേ ഷോർട്ട് ഫിലിമുകളൊക്കെ യൂട്യൂബിലൊക്കെ വരാൻ തുടങ്ങുകയും അതൊക്കെ കാണുകയും അപ്പോൾ ഇതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് തോന്നി. അങ്ങനെ ഒരു ഒരു സിനിമ ബന്ധം ഇല്ലാതെ തന്നെ നമുക്ക് ചെറിയ ചെറിയ സിനിമകളൊക്കെ എടുക്കാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ള കുറച്ച് കാശൊക്കെ വെച്ച് ചെയ്യാമെന്നൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു വഴി തുറന്നു കിട്ടിയത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണെന്ന്

0: പറയാം. അങ്ങനെയാണ് ഞങ്ങൾ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കാൻ തുടങ്ങിയതും. അത് അത്യാവശ്യം സക്സസ് ആവുകയും അത് കോമ്പറ്റീഷനിലൊക്കെ പ്രൈസ് നേടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഇനിയൊരു സിനിമ എഴുതിയാലോ നമുക്ക് എന്നൊക്കെ ഉള്ളൊരു ചിന്ത വന്നതും. അങ്ങനെ ഗ്രാജുവലായിട്ട് എന്നൊരു പ്രോസസ്സാണത്. അങ്ങനെ 2019 ആദ്യമായിട്ട് സിനിമ ചെയ്യും. അത് ഭയങ്കര ആദ്യത്തെ സിനിമ തന്നെ ഭയങ്കര വലിയ വിജയമാവുകയും ഒക്കെ ചെയ്തു.
1: Thank you.

0: തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു, ദായ്പോ, ബത്ലഹേം കുടുംബ യൂണിറ്റ് സൂപ്പർ ഹിറ്റുകളാണ് ഗിരീഷ് നൽകിയിട്ടുള്ളത്. എന്താണ് ഇനി പ്രേക്ഷകർ ഗിരീഷിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്?
1: അടുത്ത സിനിമ അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒന്നും പറയാറായിട്ടില്ല. ഞാനും ഇപ്പൊ കിരൺ ജോഷി ബിസിയാണ്. അപ്പോ ഇനി ഇപ്പൊ റിലീസിന്റെ പരിപാടികളായിട്ട് ഞാനും കുറച്ച് തിരക്കിലൊക്കെയാണ്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഒന്ന് സമാധാനമായിട്ട് ഒന്ന് ഇരുന്ന് കിരൺ ജോഷി ആയിട്ട് തന്നെ കോറൈറ്റ് ചെയ്യുന്നത്, പിന്നെ ഭാവന പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെയാണ് ഇപ്പോ. അപ്പൊ അത് നടക്കും, നടക്കുന്നേ ഉള്ളൂ.

0: പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവവും സാത്താനും തമ്മിലുള്ള ചൂതുകളിയാണ് നമ്മുടെയൊക്കെ ജീവിതം. മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ട് ഗാംബ്ലിങ്ങിന്റെ ചരിത്രത്തിനും. ഇവിടെ ചിലർ വാഴുന്നു, ചിലർ വീഴുന്നു. കിടപ്പാടം നഷ്ടപ്പെട്ട ദരിദ്രൻ മുതൽ രാജ്യവും കൊട്ടാരവും നഷ്ടപ്പെട്ട രാജാവ്, തോൽക്കുന്നവരാരും തിരിച്ചറിയാത്ത ഒരു രഹസ്യം ഗാംബ്ലിങ്ങിന്റെ ഏറ്റവും വലിയ സീക്രട്ട്.
1: ദുൽഖർ സൽമാനെ നായകനാക്കി RDX ഫെയിം നഹാസിദായത്ത് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാളം ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഐആം ഗെയിം. തന്റെ വിജയകരമായ ആക്ഷൻ ത്രില്ലറായ RDXന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത ചിത്രവുമാണിത്. മൂന്ന് വർഷത്തിനുശേഷം ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രം കൂടിയാണ് ഇത്. മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും ബജറ്റ് കൂടിയ സിനിമയാണ് ഐആം ഗെയിം. ചിത്രത്തിൽ മറ്റു പ്രധാന വേഷം അവതരിപ്പിച്ചിരിക്കുന്നത് തമിഴ് സംവിധായകൻ മഷ്കിൻ, ആന്റണി വർഗീസ്, തമിഴ് നടൻ കതിർ, നടി കയാതു ലോഹർ ഉൾപ്പെടെയുള്ളവരാണ്. വേഫറർ ഫിലിംസിന്റെ ബാനറിൽ ദുൽഖർ സൽമാനും ജോം വർഗീസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സജീർ ബാബ, ഇസ്മയിൽ അബൂബക്കർ, ബിലാൽ മൊയ്തു എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. സജീർ ബാബ, ആദർശ സുകുമാരൻ, ഷഹബാസ് റഷീദ് എന്നിവർ ചേർന്നാണ് സംഭാഷണങ്ങൾ രചിച്ചിരിക്കുന്നത്. റിലീസിന് മുന്നോടിയായുള്ള അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിലൂടെ മാത്രം ചിത്രം 2.76 കോടി രൂപ സ്വന്തമാക്കി. ആദ്യ ദിനം ഏകദേശം 2 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. അണ്ടർഗ്രൌണ്ട് സ്പോർട്സ് ബെറ്റിംഗ് ശൃംഖലയിലെ ഒരു ചൂതാട്ടക്കാരന്റെ കഥയാണ് ചിത്രമെന്ന് സൂചനകളുണ്ട്. അതേസമയം ഒരു കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വ്യക്തിയുടെ പ്രതികാര കഥയാണ് ചിത്രമെന്നും റിപ്പോർട്ടുകളുണ്ട്.
0: ഗാംബ്ലിംഗിലായാലും ജീവിതത്തിലായാലും നമ്മൾ ഒരിക്കലും മറക്കരുതാത്തൊരു തത്വമുണ്ട്.

0: I'm sorry, Daddy. Ini parentalukan ngan kekka. Dek singrani kalle, Daddy. I promise.
1: മുഖത്തെ ചായം തേച്ചുകൊണ്ട് ചെറുപ്പം നമുക്കുള്ളിലെ ദുഃഖം ഒളിപ്പിക്കാൻ പറ്റും. നമ്മളെ നശിച്ച തലവരെ മായ്ക്കാൻ ആരെ കൊണ്ടും പറ്റില്ല.
0: ഞാൻ പോവല്ല.
2: അയാൾക്കെന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല.
3: കെ ജി എഫ് പരമ്പരയുടെ പാൻ ഇന്ത്യൻ താരമായി മാറിയ നടനാണ് യഷ്. 4 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററിൽ എത്തിയ യഷ് ചിത്രമാണ് ടോക്സിക്, എ ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ്.
4: എന്റെ ഫാമിലിയുടെ മേൽ കൈവച്ചല്ലേ.
3: ഗീതു മോഹൻദാസിന്റെ സംവിധാനത്തിൽ വൻ താരനിര അണിനിരുന്ന ചിത്രം മാസും ക്ലാസും ഒരുപോലെ ഒത്തുചേർന്ന മികച്ച തിയേറ്റർ അനുഭവമാണ് സമ്മാനിക്കുന്നത്. കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെ തന്നെ സംവിധായിക എന്ന നിലയിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ നടി ഗീതു മോഹൻദാസ് ലയേഴ്സ് ഡൈസ്, നിവിൻ പോളി നായകനായ മൂത്തോൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം സംവിധാനം ചെയ്ത ചിത്രമാണ് ടോക്സിക്. 87th ഓസ്കർ അവാർഡിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായിരുന്നു ഗീതുവിന്റെ ലയേഴ്സ് ഡൈസ്. 3rd ചിത്രമായ ടോക്സിക്കിൽ യഷ്, നയൻതാര കിയാര അദ്വാനി, രുക്മിണി വസന്ത്, താര സുതാരിയ, ഹുമ ഖുറേഷി, സുദേവ് നായർ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ ഉള്ളത്.
4: എന്നിന് അലങ്കാരമാണ് അഴക്. ആ അഴകിനെ ഇങ്ങനെ ആയുധമാക്കിയ എങ്ങനെ അഴക്? എത്രയും മേടിക്കുന്നു.
3: ഗോവയാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം. സ്വാതന്ത്ര്യത്തിന് മുൻപും രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം പോർച്ചുഗീസുകാരുടെ കൈവശമായപ്പോഴുള്ള ഗോവയുമാണ് ഈ സിനിമയിൽ സംവിധായിക ദൃശ്യവൽക്കരിക്കുന്നത്. രായ എന്ന ഗ്യാങ്സ്റ്റർ കഥാപാത്രമായാണ് യഷ് ചിത്രത്തിലെത്തുന്നത്. യഷിന്റെ സഹോദരിയായ ഗംഗയായി നയൻതാര എത്തുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഗോവയും രണ്ടാം പകുതിയിൽ ചൈനയിലെ മക്കാവും പശ്ചാത്തലമായി വരുന്ന ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ടി പി ആബിദ്, ആർട്ട് ഡയറക്ടർമാരായ മോഹൻ ബി കെരെ, സന്ദീപ് ജി ശർമ്മ, വസ്ത്രാലങ്കാരം നിർവഹിച്ച നേഹ ആർ ബജാജ്, സാനിയ സർദാരിയ, മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ ഷിപ്ര സിംഗ് ആചാര്യ, പ്രശാന്ത് ജെ ഡോയ്ഫോയ്ഡ് എന്നിവരും പ്രത്യേക പരാമർശം അർഹിക്കുന്നു.
5: ഇതെങ്ങനെ അവസാനിക്കാന്ന് തനിക്ക് തന്നെ അറിയാലോ.
6: കോങ്ങാട് സ്റ്റേഷനിലെ 174-നെ കുറിച്ച് അറിയാനല്ലേ?
7: അതെ സാർ.
6: ഈടോ അതിനാ ഫയൽ ഒന്ന് എടുത്തു നോക്കിയാ പോരെ.
7: സാർ, ഫയൽ തൊടാൻ എല്ലാവർക്കും പേടിയാ.
6: ഈടോ ഒരു കേസിൽ ആദ്യം അന്വേഷിക്കേണ്ടത് ആര്, എപ്പോൾ, എങ്ങനെ, എന്തിന്, എവിടെ വെച്ചെന്നുള്ളതാണ്. ഇതൊന്നും ഈ കേസിൽ സംശയകരമായി തോന്നിയിട്ടില്ല.
8: നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പിന്നാലെ പോയിട്ടുള്ളവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. എന്താ പറ്റിയെ?
7: അയാൾക്ക് പല്ലിയുണ്ടായിരുന്നു.
8: പല്ലിയോ?
3: കുഞ്ചാക്കോ ബോബനെ നായകനാക്കി കിരൺ ദാസ് സംവിധാനം ചെയ്ത ഉന്മാദം ഒടിടിയിലേക്ക്. ലിജോ മോളാണ് ചിത്രത്തിൽ നായികയായി എത്തിയത്. ഷാഹി കബീർ തിരക്കഥൊരുക്കിയ ഈ സിനിമയ്ക്ക് റിലീസിന്റെ ആദ്യ ദിവസം മുതൽ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളാണ് ലഭിച്ചിരുന്നത്. തീർത്തും വേറിട്ടൊരു പോലീസ് കഥാപാത്രമാണ് കുഞ്ചാക്കോ ബോബന്റേത് എന്നാണ് പ്രേക്ഷക പ്രതികരണം. ഒരു സ്റ്റേഷനിൽ അന്ധവിശ്വാസവുമായി ബന്ധപ്പെട്ട തൊട്ടാൽ പ്രശ്നമാകുന്ന ഒരു ഫയലിന് പിന്നാലെ നായക കഥാപാത്രം നീങ്ങുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ദേശീയ പുരസ്കാര ജേതാവായ ഷാഹി കബീർ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ശേഷം കുഞ്ചാക്കോ ബോബനുമായി വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിന് ഉണ്ട്. സിദ്ദിഖ്, സുധീഷ്, വിശാഖ് നായർ, സാബുമോൻ, കോട്ടയം നസീർ, ജിജോയ് രാജഗോപാൽ, ഗോകുലൻ, അരുൺ ചെറുകാവിൽ, ഉണ്ണിലാലു, ഷാജു ശ്രീധർ, കൃഷ്ണപ്രഭ, കിരൺ പീതാംബരൻ, വിഷ്ണു, റീന രാധാകൃഷ്ണൻ, സിജോയ് വർഗീസ്, വിഘ്നേശ്വർ സുരേഷ് തുടങ്ങിയ വൻ താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നു.

0: ഈ സീരീസും പനോരമ സ്റ്റുഡിയോസും സംയുക്തമായി അവതരിപ്പിച്ചതാണ് ഈ ചിത്രം.
1: ചിലപ്പോ നാളെ എനിക്കൊരു സസ്പെൻഷൻ അടിച്ചു കേട്ടു.
2: ഇറങ്ങുന്നില്ലേ? എനിക്ക് പോകാൻ നേരമേ.

0: Song of the Week.
1: We are all here for you. Everything will be fine.
2: ഈ ഗാനം ഐ ആം ഗെയിം എന്ന ചിത്രത്തിന് വേണ്ടി അർമാൻ മാലിക് പാടിയത്. ഷർഫുവിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജേക്സ് ബിജോയ്.

0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി, നിർവഹണ സഹായം ബേബി സ്മിത, ഷെണി രഞ്ജിത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടോക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടുകൂടി ഞങ്ങളുടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അർച്ചന ടീച്ചർ എന്ന ചിത്രത്തിലെ ഗാനമാദ്യം വാണി ജയറാം പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചന, ശ്യാമിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പാർവതി, എം ടി രാജേന്ദ്രന്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: സി എം ഇബ്രാഹിം സംഘവും അവതരിപ്പിച്ച കോൽക്കളിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
6: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
7: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
11: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
13: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
14: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
15: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
14: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
15: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
14: ഏറ്റവും പുതിയ റിലീസുകൾ,
15: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
14: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
13: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
14: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
16: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
17: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
18: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു.
17: 29,999 വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
19: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
20: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
21: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
22: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
21: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
22: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
21: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
23: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
18: മൈ ജി പ്രൈസ് ചാലഞ്ച്.
17: 29,999 വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
24: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ,
0: അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.
1: പിന്നണി ഗായിക ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയുള്ള സമയങ്ങളിലാകും നിയന്ത്രണം. ശബരിമല തീർത്ഥാടനം തുടങ്ങിയതിനു ശേഷവും മുന്നൊരുക്ക പ്രവൃത്തികൾ തുടരുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 18-ാമത് രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് ഈ മാസം 25-ന് തുടക്കമാകും. തിരുവനന്തപുരം കൈരളി ശ്രീ നിള തിയേറ്ററുകളിലായി ഈ മാസം 30 വരെയാണ് മേള. ഇടുക്കി കട്ടപ്പനയിൽ സർക്കാർ നിരോധനം ലംഘിച്ച് വിറ്റഴിച്ച 450 കിലോയോളം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നഗരസഭ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിക്ക് കൊല്ലം അച്ചൻകോവിൽ ആവണിപ്പാറയിൽ തുടക്കമായി. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ. സെമിയിൽ മലേഷ്യയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശനം. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക് ആന്റ് ഗെയിംസ് മീറ്റ് തിരുവനന്തപുരത്ത് സമാപിച്ചു. കായികമേളയിൽ 99 പോയിന്റുകൾ നേടിയ കണ്ണൂർ സിറ്റി പോലീസ് ജില്ലാ പോലീസ് തലത്തിൽ ചാമ്പ്യന്മാരായി. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: व संपत्ति उन्होंने त्यागा था, मानव जीवन की इतने विश्व को सब उन्होंने पैदा किया, इतना रूसी लैंग्वेज ट्रांसलेशन हुआ है। मुझे विश्वास है कि पीपल टू पीपल कॉन्टेक्ट भाई सांस्कृतिक संबंधों को बढ़ाने में बहुत बड़ी भूमिका।
1: President Putin arrived in the national capital in the early hours today. Prime Minister Modi will also hold talks with the Iranian President Masoud Pezeshkian this evening. The meeting assumes significance in view of the prevailing situation in West Asia. Regional developments are expected to be among the key issues to be discussed by the two leaders. The stage is all set for the 18th BRICS summit to be held at Bharat Mandapam in New Delhi tomorrow. During the summit, Prime Minister Narendra Modi will play host to world leaders including Russian President Vladimir Putin, Chinese President Xi Jinping, South African President Cyril Ramaphosa, Egyptian President Abdel Fattah el-Sisi, Indonesian President Prabowo Subianto, Iran President Masoud Pezeshkian, and Crown Prince of Abu Dhabi Sheikh Khalid bin Mohammed bin Zayed Al Nahyan. The summit will get underway tomorrow with a closed session for BRICS member countries on inclusive global governance and strengthening multilateralism. Leaders of BRICS member countries will witness the Bharat Innovates exhibition at Bharat Mandapam. They will also undertake a joint tree plantation, which will be followed by gala dinner hosted by Prime Minister Modi. The Prime Minister will hold a series of bilateral meetings with BRICS leaders on the sidelines of the summit. The leaders' session of BRICS Business Forum is underway at Bharat Mandapam in New Delhi. Heads of state of BRICS member countries, including Prime Minister Narendra Modi, Russian President Vladimir Putin, Iranian President Masoud Pezeshkian, and South African President Cyril Ramaphosa are attending the session. In his address, Union Minister of Commerce and Industry Piyush Goyal said that during India's chairship, BRICS has been driven by a clear purpose to achieve more balanced trade amongst member nations and to explore expansion of trade in services across the bloc.
2: Merchandise exports increased from about $900 billion in 2003 to now nearly $6 trillion in 2024. This remarkable expansion demonstrates the scale of the BRICS market and our potential to deepen trade further in the years ahead. Our task now is to translate this momentum of growth into stronger intra-BRIC trade, more resilient supply chain, and greater opportunities for our businesses.
1: Traffic restrictions, diversions and regulated movement will be enforced on several key roads in the national capital tomorrow in view of the BRICS summit. The restrictions will remain in force from 8:15 p.m. to 11 p.m. with traffic regulations along India Gate, Kartavya Path, Janpath, Mandi House, Tilak Marg, Bhagwan Das Road, Mathura Road, Pragati Maidan, along with other connecting stretches. Commuters have been advised to plan their journeys in advance, use the metro wherever possible, and allow additional travel time while travelling through or towards the affected areas. In the Junior Asia Cup hockey, Indian junior men's team defeated Malaysia 3-1 in the first semi-final today to book a final. This news bulletin.
3: Akashavani, Kozhikode. പാലക്കാട് ജില്ലാ വൃത്താന്തം.
4: അങ്കണവാടി കുട്ടികളുടെ ആരോഗ്യ പരിശോധനാ ക്യാമ്പയിൻ ബാല്യസ്പന്ദനത്തിന് ജില്ലയിൽ തുടക്കമായി. കുട്ടികളിലെ വരൾച്ചാ സംബന്ധമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, വൈകല്യങ്ങൾ എന്നിവ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സയും തുടർ പരിചരണവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. തേങ്കുറിശ്ശി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല ഉദ്ഘാടനം കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഷക്കീന നിർവഹിച്ചു. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഒഴിവുവന്ന 7 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 28 നടക്കും. പട്ടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പറക്കാട്ടുചെള്ള, കരിമ്പ ഗ്രാമപഞ്ചായത്തിലെ വെട്ടം, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ രാഗം കോർണർ, ചിറ്റൂർ തത്തമംഗലം നഗരസഭയിലെ പരുത്തിക്കാവ്, മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹേമാംബിക നഗർ, ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അത്തിപ്പൊറ്റ, പാലക്കാട് ജില്ലാ പഞ്ചായത്തിലെ പല്ലച്ചന എന്നീ വാർഡുകളിലേക്കും ഡിവിഷനുകളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. സെപ്റ്റംബർ 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. സെപ്റ്റംബർ 29 രാവിലെ 10 മുതൽ വോട്ടെണ്ണൽ ആരംഭിക്കും. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പ്രദേശങ്ങളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു. മണ്ണാർക്കാട് താലൂക്കിൽ പൊറ്റശ്ശേരി 1 പാലക്കയം വില്ലേജുകളിലായി സ്ഥിതി ചെയ്യുന്ന ഇഞ്ചിക്കുന്ന് മലവാരത്തിലെ 428 ഹെക്ടർ സ്ഥലം നിക്ഷിപ്ത വനമായി വിജ്ഞാപനം ചെയ്തതായി മണ്ണാർക്കാട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. 1974 സ്വകാര്യ വനം നിക്ഷിപ്തമാക്കലും പതിച്ചുകൊടുക്കും.

0: ും ചട്ടമനുസരിച്ച് ബന്ധപ്പെട്ട ഓഫീസുകളിൽ തിരുത്തൽ വിജ്ഞാപനം പരിശോധിക്കാവുന്നതാണെന്നും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ലോക സാക്ഷരതാ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ജില്ലയിലെ എല്ലാ തുടർ വിദ്യാ കേന്ദ്രങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് തുല്യതാ സാക്ഷരതാ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ നടന്നു. അട്ടപ്പാടി കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ നടക്കുന്ന ഉല്ലാസ് പദ്ധതി രജിസ്ട്രേഷൻ ആരംഭിച്ചു. പരിപാടിയുടെ ഭാഗമായി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ദീപ്തി ബ്രെയിൽ സാക്ഷരതാ ക്ലാസുകളുടെ രണ്ടാം ബാച്ച് ഉദ്ഘാടനവും നടന്നു. കാർഷിക മേഖല വരൾച്ചാ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ മീങ്കര ഡാം സെപ്റ്റംബർ 14 തുറക്കാൻ ഉപദേശക സമിതി യോഗം നിർദ്ദേശിച്ചു. ആയക്കെട്ട് പ്രദേശത്തെ ഒന്നാം വിളയ്ക്കാണ് വെള്ളം തുറക്കുന്നത്. ഇതിനു മുന്നോടിയായി മീങ്കര കനാലുകൾ വൃത്തിയാക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്ന് ചിറ്റൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കി. കുടിവെള്ളത്തിനായുള്ള ജലനിരപ്പ് മാറ്റിവെച്ചാൽ നിലവിൽ മീങ്കരയിൽ 8 ദിവസത്തേക്ക് വിതരണത്തിനുള്ള ജലമാണ് സംഭരിച്ചിട്ടുള്ളത്. മീങ്കരയിലെ ഇടതുകര വലതുകര കനാലുകൾ വഴി ഒരേ സമയമാകും ജലം തുറന്നുവിടുകയെന്നും ജലസേചന വകുപ്പ് അധികൃതർ അറിയിച്ചു. തത്തമംഗലം നാട്ടുകൾ റോഡിലെ ചിറ്റൂർ പുഴപ്പാലത്തിൽ നടത്താനിരുന്ന അറ്റകുറ്റപ്പണികൾ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം നീട്ടിവച്ചതായി പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. 57 വർഷം പഴക്കമുള്ള പാലത്തിന്റെ അടിയന്തര അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പാലത്തിന്റെ ബെയറിംഗ് പാഡ് മാറ്റുന്നതിനായുള്ള പ്രവൃത്തികളാണ് താൽക്കാലികമായി നീട്ടിയത്. നിലവിൽ പാലത്തിൽ നടക്കുന്ന പാച്ച് വർക്കുകൾ തുടരുമെന്നും അധികൃതർ അറിയിച്ചു. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ സമഗ്ര രണ്ടാംഘട്ട വായ്പാ വിതരണോദ്ഘാടനം സെപ്റ്റംബർ 24 പറളി കൺവെൻഷൻ സെന്ററിൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രിയങ്കാഗാന്ധി MP ചടങ്ങിൽ മുഖ്യാതിഥിയാകും. പാലക്കാട് ജില്ലയിൽ 50 കോടി രൂപയുടെ വായ്പാ വിതരണമാണ് ലക്ഷ്യമിടുന്നത്. വിതരണോദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. VK ശ്രീകണ്ഠൻ MP ചെയർമാനായും ജില്ലയിലെ നിയമസഭാംഗങ്ങൾ വൈസ് ചെയർമാൻമാരായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് SP രാജു കൺവീനറുമായാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. കാരാക്കുറിശ്ശി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 5 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി N ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ മികച്ച ഭൌതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഉറപ്പുവരുത്തുകയാണ് സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. പുതിയ ഹയർ സെക്കൻഡറി ബാച്ച്, സ്മാർട്ട് ക്ലാസ് റൂം എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി KA തുളസി നിർവഹിച്ചു. ശബരിമല ഫെസ്റ്റിവൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പാലക്കാട് ജില്ലയിലെ നെന്മാറ കൊല്ലങ്കോട് റോഡ് നവീകരണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. 15.24 കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത്. അയിനമ്പാടം ജപമാല പള്ളി മുതൽ കൊല്ലങ്കോട് പഞ്ചായത്ത് ഓഫീസ് വരെ 13 കിലോമീറ്റർ റോഡാണ് പദ്ധതിയുടെ ഭാഗമായി നവീകരിക്കുക. 8 മാസത്തിനകം നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുന്നതിനായി കിളിക്കൂട് ഭവന പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം 10 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ലക്ഷ്യമിടുന്നത്. രമേശ് പിഷാരടി MLA നേതൃത്വത്തിൽ വിവിധ വ്യവസായ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീതി. ഫാം വിശേഷങ്ങളുമായി മാലൂർ ഇക്കോ ഫാംസ് മാനേജർ ശ്രീ ഗോപിനാഥ് മണത്തണ. 7:20 കമ്പോള വില നിലവാരം. 7:35 9:30 രാത്രി 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് സാഹിത്യരംഗം. അപ്പുവിന്റെ അമ്മ ആറോൺ റോമി മെൻഡോൺസയുടെ ചെറുകഥ, VK ദിവാകരന്റെ കവിതകൾ, 1:30 TVKN കണ്ണോം അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 10 മണിക്ക് നാടകം, തുടർന്ന് ഗുലാം അലി പാടിയ ഗസൽ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ മേരി കൂറ്റ്യാനിക്കൽ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. ഇതിൽ തിരുനെല്ലൂർ കരുണാകരന്റെ റാണി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, ആലപിച്ചത് മൃദുല. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. കണ്ണൂർ സർവകലാശാല ഫോക്ലോർ മ്യൂസിയത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? സ്പോർട്സ് ടൈം രണ്ട് വ്യത്യസ്ത കായിക ഇനത്തിൽ മികവ് തെളിയിച്ചു.

ഐവൻ ഡിക്രൂസ് 80 വയസ്സിലും ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരിയിൽ ലളിത ഗാനങ്ങൾ, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ, 9 പ്രിയം പ്രിയതരം തബലിസ്റ്റ് പ്രമോദ് KP അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ, 10 നേർവഴി കാഴ്ചപരിമിതി നേരിടുന്നവർക്കായുള്ള പ്രത്യേക പരിപാടി, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 ആൽബം ഗാനങ്ങൾ, 12:10 അറിയിപ്പുകൾ സേവന വാർത്തകൾ, 12:15 തോറ്റമ്പാട്ട്. MP കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ചത്. ആരോഗ്യദീപ്തി ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായറുമായുള്ള അഭിമുഖം അവസാന ഭാഗം. ഉച്ചയ്ക്ക് 1 ഓർമ്മയിലൊരു ഗാനം, 2:15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിലിണങ്ങൾ പാട്ടും പറച്ചിലുകളും തേടി. വൈകിട്ട് 5 സംസ്കൃത പാഠം, 5:15 ഇടയ്ക്ക PV രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത്, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം എറണാകുളം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത. ആറ് 50 കിസാൻവാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണി. ബട്ടർ ആൻഡ് ബ്ലൂം എന്ന സംരംഭത്തിന്റെ ഉടമയും വിദ്യാർത്ഥിനിയുമായ സാറാ മായിൻ പരിചയപ്പെടുത്തുന്നു. 8 വളപ്പൊട്ടുകൾ, മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 ദേശീയ സംഗീത പരിപാടിയിൽ ഡോക്ടർ അശ്വിൻ എം ദാൽവിയുടെ സുർബഹാർ വാദനം, 11 സ്പോട്ട് ലൈറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 19:56. ഞായറാഴ്ച 20-ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്ന് റിലേ ചെയ്യുന്നു.

0: प्रतकाश्च एकत्रिताः भवन्ति। अद्य प्रातः सम्बोधयन् विदेशमन्त्री डॉ एस जयशंकरः निरूपितवान् यत् ब्रिक्स संघटनस्य विंशति वर्षपूर्तौ वर्धमानायाः वैश्विक अनिश्चिततायाः मध्ये अधिकदृढतायै सततविकासाय सहकाराय च दृढसंकल्पः आवश्यकः। सः अवोचत् यत् गभीरसहकारेण दृढतरसहभागितया च सततविकासस्य संवर्धनं काम्यम्। अत एव सुदृढता प्रत्येकस्य राष्ट्रस्य आर्थिकरणनीतेः केन्द्रबिन्दुभूता सञ्जाता। अपरत्र मञ्चस्य उद्घाटनसत्रं सम्बोधयता वाणिज्योद्योगमन्त्रिणा पीयूषगोयलेन ब्रिक्स देशेभ्यः आह्वानं कृतं यत् स्वकीयम् आर्थिकसामर्थ्यं जनानां कृते उद्योगावसरेषु सम्पत्तौ समृद्धौ च परिणमयितुं तैः परस्परं मिलित्वा कार्यं करणीयम्। संयुक्तराज्य अमेरिकायां सञ्जातस्य भीषणस्य नव एकादश इत्याख्यस्य आतंकवादिप्रहारस्य पञ्चविंशतितमे स्मृतिदिवसे भारतेन आतंकवादनिर्मूलनाय स्वकीयः दृढसंकल्पः पुनरपि निरूपितः। प्रधानमन्त्री नरेन्द्रमोदी अवोचत् यत् यद्यपि आतंकवादस्य स्वरूपं नैरन्तर्येण परिवर्तते तथापि सर्वप्रकारकस्य आतंकवादस्य विरोधं कर्तुं भारतस्य संकल्पः सर्वथा निष्कम्पः दृढश्च वर्तते। एतस्य घोरप्रहारस्य पञ्चविंशतितमे वार्षिकोत्सवे अद्य सामाजिक सञ्चारपटलीय सन्देशे श्रीमोदी निरूपितवान् यत् आतंकवादेन जगति असंख्यानां निरपराधिनां जीवनं विनाशितम्। सः प्रत्यपादयत् यत् भारतं विगत दशकेभ्यः आतंकवाद विरोधि संग्रामे अग्रिम पंक्तौ संस्थितमस्ति। प्रधानमन्त्रिणा अस्मिन् घोर प्रहारे मृतेभ्यः अश्रुपूर्णा श्रद्धाञ्जलिः समर्पितः। अथ च तेषां शोकसंतप्त परिवाराणां कृते ऐक्यभावः प्रकटितः। भारतस्य ऋतुविज्ञान विभागेन अद्य छत्तीसगढ़ राज्ये तटीय आन्ध्रप्रदेशे ओडिशा राज्ये च प्रचण्डतोपि प्रचण्ड वृष्ट्यै नारंगवर्णीया संचेतना दत्तास्ति। अरुणाचलप्रदेशः असम मेघालय झारखण्ड केरलम् माहे मध्यप्रदेश तेलंगाना उत्तराखण्ड विदर्भ पश्चिमबंग सिक्किम गुजरात इत्येतेषु प्रदेशेष्वपि अग्रिमाणि दिनानि यावत् प्रचण्ड वृष्टिः भवितुम् अर्हति। एतदतिरिच्य दिल्ली नगरे आगामिनि द्वित्रि दिनानि यावत् आकाशः मेघावृतः स्थास्यति। अतिलघु वर्षापि भवितुमर्हति। कनिष्ठ एशिया चषक हॉकी क्रीडायां भारतीय कनिष्ठ पुरुषदलम् अद्य प्रथमायाम् उपान्त्यस्पर्धायां मलेशिया देशम् एकस्योत्तरे त्रिभिः अंकैः पराजित्य चीनदेशस्य मोकवी नगरे अन्तिमस्पर्धायां स्थानं प्राप्तवत्। इति वार्ताः।
1: अल्पसमयത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ।
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
2: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും യു എൻ സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് കെ എസ് ഇ ബി. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഫലപ്രദമായ ചർച്ചകൾക്ക് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യു എ ഇ എന്നീ 11 രാജ്യങ്ങളാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ലീഡേഴ്സ് സെഷൻ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. നൂതന ആശയങ്ങളുടെ ആഗോള കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ മാറുന്നതായി ശ്രീ മോദി ലീഡേഴ്സ് സെഷനിൽ പറഞ്ഞു. ആഗോള അനിശ്ചിതാവസ്ഥകൾക്കിടയിലും ഇന്ത്യ വളർച്ചയുടെയും സുസ്ഥിരതയുടെയും കേന്ദ്രമായി തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: ബ്രിക്സ് ദേശ് ഗ്ലോബൽ ഇനോവേഷൻ ഓർ സൊല്യൂഷൻസ് കെ ലിയെ മഹത്വപൂർണ സെന്റർസ് ഭി ബൻ രഹേ ഗ്രാസ് റൂട്ട് സേ ലേക്കർ ഫ്രണ്ടിയർ ടെക്നോളജീസ് തക് ഹമാരെ ദേശോ മേ ഇനോവേഷൻ കി നയി സംഭാവനയെ ആകാർ ലേ രഹീ ബ്രിക്സ് കി ബഡ്തി സ്കേൽ സ്പീഡ് ഓർ ഓപ്റ്റിമിസം ഹമാരെ ബീച്ച് സാഫ് ദിഖായി ദേ രഹീ ഹേ.
1: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ മേഖലകളിലെയും ഊർജ്ജ ബഹിരാകാശ രംഗങ്ങളിലെയും സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യയിലെയും കരിങ്കടൽ മേഖലയിലെയും സംഘർഷം ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ചർച്ചകളും നയതന്ത്രവുമാണ് സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഏക മാർഗമെന്ന് പറഞ്ഞ ശ്രീ മോദി സമാധാന ശ്രമങ്ങൾക്കുള്ള ഇന്ത്യൻ പിന്തുണ ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്നതിനുള്ള നൂതന പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി വയോജന ക്ഷേമ വകുപ്പ്. രാജ്യത്ത് ആദ്യമായാണ് വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കുന്നത്. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. പൊതുമാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. പടികളില്ലാത്ത പ്രവേശനം, താഴത്തെ നിലയിലെ ശൌചാലയം, മുതിർന്ന പൌരന്മാർക്കായി മുൻഗണന ക്യൂ എന്നിവ നിർബന്ധമായും പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ഇന്ന് അവലോകന യോഗം ചേർന്നു. വിശദാംശങ്ങളിലേക്ക്.
4: ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുതെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണം. പമ്പ, ശബരിമല ഇടത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ ശുചീകരണ യജ്ഞം നടത്തേണ്ടതാണ്. പ്രസാദ വിതരണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ ലഭ്യതയും ഉറപ്പുവരുത്തണം. ഭക്തർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ, മന്ത്രിമാരായ കെ എം ഷാജി, പി കെ ബഷീർ, സി പി ജോൺ, ചീഫ് സെക്രട്ടറി ഡി ജി പി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രതിദിനം 3.25 ലക്ഷം നിർമ്മാണ ശേഷിയോടെ അരവണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിച്ചതായി ദേവസ്വം ബോർഡ് യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാൻ ഒരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 മണിവരെയായിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന് KSEB അറിയിച്ചു. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ സർക്കാർ വൻ പരാജയമെന്ന് മുൻ വൈദ്യുതി

0: വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 6080 മെഗാവാട്ട് വരെ ഉപഭോഗം കൂടിയിട്ടും എൽഡിഎഫ് സർക്കാരിന്റെ കാലത്ത് പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ എൽഡിഎഫ് സർക്കാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്കിടയാക്കിയതെന്ന ആരോപണം ശരിയല്ലെന്നും കരാർ റദ്ദ് ചെയ്തത് റെഗുലേറ്ററി കമ്മീഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ എന്നിവയെ പ്രതിനിധീകരിച്ചുള്ള കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാവിലെ പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടമത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. ലോങ് ജംപ്, ഹൈജമ്പ്, ഷോർട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, 200 മീറ്റർ ഹീൽസ്, ഹാമർ ത്രോ എന്നീ മത്സരങ്ങളും ഇന്ന് നടന്നു വരികയാണ്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 5 കാറ്റഗറികളിലായി 600 കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ചയാണ് സമാപനം.
0: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6ാം സീസണ് ഈ മാസം 19 ആലപ്പുഴ കരുവാറ്റയിൽ തുടക്കമാകും. ഫൈനലടക്കം ആകെ 11 മത്സരങ്ങളുള്ള സിബിഎല്ലിലെ നവംബർ 21 കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ് ട്രോഫിയുടെ സമാപനമാകും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ്. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ കടന്ന് ഇന്ത്യ. ഇന്ന് നടന്ന ആദ്യ സെമിയിൽ മലേഷ്യയെ 3-1 ഇന്ത്യ പരാജയപ്പെടുത്തി. വനിതാ ഹോക്കി സെമിയിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് 2ാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. രാത്രി 8 മത്സരം. ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കടന്നു. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 121 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 80 പോയിന്റ് നഷ്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. രാവിലെ കുറഞ്ഞ സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടി. ഇന്നലത്തേതിൽ നിന്നും പവന് 800 രൂപ കുറഞ്ഞ് 113,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് നിലവിൽ വില. സംസ്ഥാനത്തെ 3 സർക്കാർ ആയുർവേദ കോളേജുകളിലെ BAMS പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ ക്വാട്ട സീറ്റുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ 1 സീറ്റിന്റെ കുറവാണുള്ളതെന്നും ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും യുഎൻ സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് KSEB. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനവും സാമൂഹ്യ ഇടപെടലുകളും. തയ്യാറാക്കിയത് അനീഷ് ഐലം. ലേഖകൻ ജന്മഭൂമി ദിനപത്രം, ഡൽഹി ബ്യൂറോ. അവതരണം ആമിന നജ്മ. ഇന്നലെ ഒരു ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണം കൂടി കടന്നുപോയി. ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡ് പ്രിവെൻഷനും സംയുക്തമായി 2003 മുതലാണ് സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം ആചരിച്ചു വരുന്നത്. ആത്മഹത്യയെ ചെറുക്കാൻ പരസ്പര സംഭാഷണത്തിലൂടെ ആത്മഹത്യാ നിരക്ക് കുറച്ചുകൊണ്ടുവരിക എന്നതായിരുന്നു ദിനാചരണ പ്രമേയം. ഓരോ ആത്മഹത്യയും കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ജോലിസ്ഥലങ്ങൾക്കും സമൂഹങ്ങൾക്കും ദീർഘകാല സാമൂഹിക വൈകാരിക സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആത്മഹത്യാ പ്രതിരോധത്തെ സ്കൂളുകൾ, ജോലിസ്ഥലങ്ങൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് വ്യാപിക്കുന്ന ഒരു സാമൂഹിക ഉത്തരവാദിത്തമാക്കി മാറ്റേണ്ടതുണ്ട്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട ആക്സിഡന്റൽ ഡെത്ത്സ് ആൻഡ് സൂയിസൈഡ്സ് ഇൻ ഇന്ത്യ 2024 റിപ്പോർട്ടിലെ കണക്കനുസരിച്ച് 2024 170,746 പേരാണ് ആത്മഹത്യ ചെയ്തത്. 2023 ഇത് 171,418. 112.3 എന്നതാണ് രാജ്യത്തെ ആത്മഹത്യാ നിരക്ക്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ഫലം കണ്ടതോടെയാണ് 2024 നേരിയ കുറവ് വരുത്താനായത്. ഭാരതത്തിൽ ഒരു മണിക്കൂറിൽ ശരാശരി 19 മുതൽ 20 വരെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദേശീയ ആത്മഹത്യാ നിരക്കിനേക്കാൾ കൂടുതലാണ് നഗരങ്ങളിലെ ആത്മഹത്യാ നിരക്ക്. കുടുംബ പ്രശ്നങ്ങളാണ് മൂന്നിലൊന്ന് ആത്മഹത്യയുടെയും പ്രധാന കാരണം. രോഗങ്ങൾ കാരണം 18%, ലഹരി ഉപയോഗമോ ആസക്തികളോ കാരണം 7.6% ആത്മഹത്യകൾ ഉണ്ടാകുന്നു. ആത്മഹത്യ ചെയ്യുന്നവരിൽ 73.5% പുരുഷന്മാരാണ്. ആത്മഹത്യ ചെയ്ത പുരുഷന്മാരിൽ 69% പേരും സ്ത്രീകളിൽ 63.2% പേരും വിവാഹിതരായിരുന്നു. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കൂട്ട ആത്മഹത്യകൾ ഇക്കാലയളവിൽ റിപ്പോർട്ട് ചെയ്തത്. പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിന്നിൽ. ആരോഗ്യവും വിദ്യാഭ്യാസവും ഏറെ മുന്നിലുള്ള കേരളത്തിൽ ആത്മഹത്യാ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയിലേറെയാണെന്നതും ഞെട്ടിക്കുന്നതാണ്. രാജ്യത്തെ ശരാശരി ആത്മഹത്യാ നിരക്ക് 12.2 കേരളത്തിൽ ഇത് 30.2. സംസ്ഥാനങ്ങളിലെ ഉയർന്ന ആത്മഹത്യാ നിരക്കിൽ ദേശീയ തലത്തിൽ 3rd സ്ഥാനത്താണ് കേരളം. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും സിക്കിമുമാണ് കേരളത്തിന് മുന്നിലുള്ളത്. 2024 മാത്രം കേരളത്തിൽ 10,865 പേരാണ് സ്വയം ജീവനൊടുക്കിയത്. നഗരങ്ങളിലെ ആത്മഹത്യാ നിരക്കിൽ രാജ്യത്ത് ഒന്നാമത് കേരളത്തിലെ കൊല്ലം ജില്ലയാണ്. തൊഴിലില്ലായ്മ മൂലം ജീവനൊടുക്കിയവരുടെ എണ്ണത്തിലും കേരളമാണ് മുന്നിൽ. രാജ്യത്ത് തൊഴിലില്ലായ്മ കാരണം മരിച്ച 14,778 പേരിൽ 2,370 പേർ കേരളത്തിലാണ്. കൂടാതെ സ്വകാര്യ മേഖലാ ജീവനക്കാരുടെ ആത്മഹത്യയിൽ 4rd സ്ഥാനവും സംസ്ഥാനത്തിനാണ്. സംസ്ഥാനത്തെ ആത്മഹത്യകളിൽ 53% കാരണം കുടുംബ പ്രശ്നങ്ങളാണ്. ഭാരതത്തിൽ 2022 സർക്കാർ രാജ്യത്തെ ആദ്യത്തെ ദേശീയ ആത്മഹത്യാ പ്രതിരോധ തന്ത്രം ആരംഭിക്കുന്നത്. വിവിധ സമീപനത്തിലൂടെ 2030 ആത്മഹത്യാ മരണനിരക്ക് 10% കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. പദ്ധതികൾ വിജയം കാണുന്നു എന്നതിന്റെ ലക്ഷണമായി ആത്മഹത്യാ നിരക്കിലുണ്ടായ നേരിയ കുറവിനെ വിലയിരുത്താം. സ്കൂളുകളിലും കോളേജുകളിലും മാനസികാരോഗ്യ പരിശോധന, പ്രതിസന്ധി ഹെൽപ്പ് ലൈനുകൾ, മനഃശാസ്ത്ര പിന്തുണാ കേന്ദ്രങ്ങൾ, അപമാനം കുറയ്ക്കുന്നതിനുള്ള കമ്മ്യൂണിറ്റി അവബോധ പരിപാടികൾ, ജോലിസ്ഥലത്തെ മാനസികാരോഗ്യ ഇടപെടലുകൾ എന്നിവ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഭാരതത്തിന്റെ ആത്മഹത്യ പ്രതിരോധ തന്ത്രത്തിന്റെ ഒരു പ്രധാന ഭാഗം മാനസികാരോഗ്യ സംരക്ഷണത്തിനുള്ള പദ്ധതി കമ്മ്യൂണിറ്റി തലത്തിലും ഡിജിറ്റൽ സേവനങ്ങളിലൂടെയും വികസിപ്പിക്കുക എന്നതാണ്. 2022 ഒക്ടോബറിൽ ആരംഭിച്ച നാഷണൽ ടെലി മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ടെലിമാനസ് 1-4-4-1-6, 1-8-0-0-8-9-4-4-1-6 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പരുകളിലൂടെ 24 മണിക്കൂറും സൌജന്യ ടെലി കൌൺസിലിംഗ് നൽകുന്നുണ്ട്. 2026 ഓഗസ്റ്റ് 6 വരെ ടെലിമാനസ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 53 സെല്ലുകൾ സ്ഥാപിച്ചു. അതിലൂടെ 4.32 ദശലക്ഷത്തിലധികം കോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ടെലിഫോൺ കൌൺസിലിംഗിനൊപ്പം മാനസികാരോഗ്യ പിന്തുണയ്ക്കായി ടെലിമാനസ് മൊബൈൽ ആപ്ലിക്കേഷനും വീഡിയോ കൺസൾട്ടേഷൻ സൌകര്യവും വികസിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ മാനസികാരോഗ്യ പരിപാടിയും 767 ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു. ആത്മഹത്യാ പ്രതിരോധത്തിൽ ഭാഷയ്ക്കും സംഭാഷണത്തിനുമുള്ള പങ്ക് എടുത്തുകാട്ടുന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ 2026 പ്രമേയം. വൈകാരിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ തിരിച്ചറിഞ്ഞ് ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. യുവജനങ്ങൾക്കിടയിൽ ഇത് പ്രത്യേകിച്ചും വളരെ പ്രധാനമായ ഇടപെടലാണ്. രാഷ്ട്രീയ കിഷോർ സ്വാസ്ഥ്യ കാര്യക്രമം, സ്കൂൾ ആരോഗ്യക്ഷേമ പരിപാടി, മനോദർപ്പൺ തുടങ്ങിയ സർക്കാർ സംരംഭങ്ങൾ സ്കൂളുകളിലും സമൂഹങ്ങളിലും മാനസികാരോഗ്യവും മാനസിക സാമൂഹിക പിന്തുണയും ശക്തിപ്പെടുത്തുന്നതിന് ഫലപ്രദമായ ഇടപെടലുകളാണ്. വിദ്യാർത്ഥികളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയവും ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ, പ്രണയബന്ധങ്ങളുടെ തകർച്ച, അസുഖം, പരീക്ഷാ പരാജയം എന്നിവയാണ് ആത്മഹത്യയുടെ പ്രധാന കാരണങ്ങളെന്ന് NCERB വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇടപെടുന്നതിനപ്പുറം പ്രതിരോധത്തിനും കൂടുതൽ കാര്യങ്ങൾ ആവശ്യമാണ്. ഭയമില്ലാതെ മാനസികാരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന സാമൂഹിക പശ്ചാത്തലമൊരുക്കുക, പ്രാപ്യമായ പ്രൊഫഷണൽ പിന്തുണ ഉറപ്പാക്കുക എന്നിവ ആത്മഹത്യാ പ്രതിരോധത്തിന് അത്യാവശ്യമാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന വാചകങ്ങൾ ഉരുവിടുന്നതിനുമപ്പുറം വീടുകളും സൌഹൃദ ഇടങ്ങളും തൊഴിലിടങ്ങളും ഓരോരുത്തരെയും ചേർത്തുപിടിക്കുന്ന, പിന്തുണയ്ക്കുന്ന ഇടങ്ങളായി മാറണമെന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണം കടന്നുപോകുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനവും സാമൂഹ്യ ഇടപെടലുകളും.

0: ആകാശവാണി കണ്ണൂർ.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വില കുറവുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
4: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
3: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
5: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
6: എന്താ സംശയം? അത് മൈജിയിലല്ലേ.
5: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
6: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: TNC അപ്ലൈ.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ ഇന്ന് രാത്രി 8 മണിക്ക് സാഹിത്യരംഗം. ഇതിൽ അപ്പുവിന്റെ അമ്മ, ആറോൺ റോമി മെൻഡോൺസയുടെ ചെറുകഥ, വി കെ ദിവാകരന്റെ കവിതകൾ, 1.5 മണിക്കൂർ ടി വി കെ എൻ കണ്ണോം അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം ഇന്ന് രാത്രി 8 മണിക്കുള്ള സാഹിത്യരംഗം പരിപാടിയിൽ.

0: ആകാശവാണി കണ്ണൂർ ഹരിതവീഥി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഗുഡ്ഡത്ത് എന്ന കമ്പനിയുടെ കീഴിലുള്ള മാലൂർ ഇക്കോഫാംസ് എന്ന സ്ഥാപനത്തിന്റെ മാനേജർ ശ്രീ ഗോപിനാഥ് മണത്തനെയാണ് ഇന്ന് നമ്മോടൊപ്പം ഹരിതവീഥിയിൽ. നമസ്കാരം ഗോപിയേട്ടാ.
1: നമസ്കാരം. എന്റെ പേര് ഗോപിനാഥ്, മണത്തണ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മാലൂർ എന്ന സ്ഥലത്ത് ഗുണ്ടർത്ത് കമ്പനിയുടെ കീഴിലുള്ള മാലൂർ ഇക്കോ ഫാംസ് എന്ന സ്ഥാപനത്തിൽ മാനേജറായി ജോലി ചെയ്യുന്നു. ഇവിടെ നമ്മൾ 27 ഏക്കർ സ്ഥലത്ത് കൺസ്ട്രക്ഷനും അതോടൊപ്പം തന്നെ പിന്നെ ജൈവ കൃഷിയാണ് നടത്തി വരുന്നത്. ഇതിൽ 17 ഏക്കർ വീടുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. ഒരു ഓർഗാനിക് ഫാമും കൂടെ ഇതിന്റെ കൂടെയുണ്ട്. ഇതിൽ നമ്മൾ കൃഷി ചെയ്തു വരുന്നത് പൂർണ്ണമായും ജൈവ രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാതരം പഴവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഇവിടെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ 4 വർഷത്തോളമായി നമ്മളിവിടെ കൃഷി ആരംഭിച്ചിട്ട്.
0: ഇതിപ്പോ തുടങ്ങിയിട്ട് 4 വർഷം ആയിട്ടേ ഉള്ളൂ അല്ലേ?
1: 4 വർഷം പൂർത്തിയാവുന്നു.
0: പക്ഷെ ഒരുപാട് വർഷത്തെ ഒരു ഇതുപോലെ ഉണ്ട് കാണുമ്പോ. നമുക്കിപ്പോ കേറി വരുമ്പം തന്നെ ഒരു കുറേ വർഷങ്ങളായിട്ട് ഉള്ള ഒരു,
1: അത് നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ്. നമ്മള് ഇത് ഇവിടെ മുഴുവൻ റബ്ബർ തോട്ടമായിരുന്നു. ഈ 27 ഏക്കർ സ്ഥലവും പൂർണ്ണമായി റബ്ബർ തോട്ടമായിരുന്നു. ഒരുപാട് വർഷങ്ങൾ റബ്ബർ കൃഷി ചെയ്ത സ്ഥലമാണ്. കേരളം മുഴുവൻ നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഈ റബ്ബർ കൃഷിയുടെ ഒരു തിരിച്ചടികൾ. റബ്ബർ കൃഷി ഫലത്തിൽ നമുക്ക് നാണ്യവിളയാണെങ്കിലും ആ ഏകവിള കൃഷിയിലൂടെ നമുക്ക് കുറെ പ്രശ്നങ്ങളും വന്നിട്ടുണ്ട് കേരളത്തിൽ. ശരിക്കും നമ്മളെ ജല ദൗർലഭ്യത്തിന്റെ ഒരു

0: കാരണം, അതുപോലെ നമ്മുടെ മണ്ണിന്റെ ഘടന മുഴുവൻ മാറിപ്പോകുന്നില്ല, മണ്ണ് വല്ലാതെ വരണ്ടു പോകുന്നു. കാരണം മറ്റ് വിളകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന ഒരു വിളയാണ് ഈ റബ്ബർ.
1: റബ്ബർ അതെ.
0: അപ്പോ ഒരു ചെറിയൊരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്ഥലത്ത് നിൽക്കുന്നത് നമുക്ക് ഏത് മരം നിൽക്കുന്നത് നമുക്ക് പ്രശ്നമല്ല, പക്ഷെ വലിയൊരു ഭാഗം 90% ഇതായി മാറുമ്പോൾ നമുക്ക് അത് പരിസ്ഥിതിക്ക് നേരെ തിരിച്ചടികൾ, അതിന്റെ തിരിച്ചടികളുണ്ടാവും. അപ്പോൾ മുൻകാലങ്ങളിലെ നമ്മൾ കൃഷി രീതികൾ എല്ലാ വീടുകളിലും നമുക്ക് ബഹുവിളത്തോട്ടങ്ങളായിരുന്നു. തെങ്ങ് മുതൽ കവുങ്ങും ഈ പറഞ്ഞ പോലെ എല്ലാ സംഗതിയും, പുളിയായാലും മാവും കറിവേപ്പിലയും എല്ലാം ചേർന്ന് വാഴയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കൃഷിരീതിയാണ്, ഒരു സമ്മിശ്ര കൃഷി രീതിയാണ് നമ്മളെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിനെ പൂർണ്ണമായി നിരാകരിച്ചുകൊണ്ടാണ് ആളുകൾ ഈ റബ്ബർ കൃഷി അതുപോലുള്ള ഏകവിള ഇലയ്ക്ക് മാറി. അത് നമ്മളെ സാമ്പത്തിക ആവശ്യങ്ങൾ മുൻനിർത്തിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അപ്പോൾ നമ്മൾ സംഭവിച്ചത് ഒരു ബാലൻസ് ഉണ്ട്, പ്രകൃതിക്ക് തന്നെ ഒരു ബാലൻസ് ഉണ്ട്. ഈ കൃഷി എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലുള്ള എല്ലാ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും തമ്മിലുള്ള ഒരു പാരസ്പര്യം നിലനിർത്തിക്കൊണ്ടാണ് എല്ലാം മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ കൃഷിയിൽ നമ്മൾ എല്ലാ മരങ്ങൾക്കും അവർ വലിച്ചെടുക്കുന്ന അതിന്റെ മൂലകങ്ങൾ, ഓരോന്നിനും ആവശ്യമുള്ള മൂലകങ്ങളും അത് പുറന്തള്ളുന്ന മൂലകങ്ങളുണ്ട്. അത് പലതും പല മൂലകങ്ങൾ സ്വീകരിക്കുകയും പലതും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് മറ്റു മരങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അങ്ങനെ ഒരു പാരസ്പര്യത്തിലാണ് ഈ പ്രകൃതി നിലനിൽക്കുന്നത്. എല്ലാം ഒരു സന്തുലനാവസ്ഥയിലാണ്. ആ സന്തുലനാവസ്ഥയാണ് നമുക്ക് തകിടം മറിഞ്ഞു പോയത് ഈ റബ്ബർ കൃഷി വ്യാപകമായതോടുകൂടി. അപ്പോൾ അതിനെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ട് ആരും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ ഈ ഇത്തരം ഒരു കൃഷി രീതിയിലേക്ക് എത്തിപ്പെട്ടത്.
1: അപ്പോൾ ഈ സ്ഥലം എത്ര ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞത് ഗോപിട്ട്?
0: ഇതിപ്പോൾ 8 ഏക്കർ കൃഷിയുണ്ട്.
1: അല്ല, ടോട്ടൽ
0: 27 ഏക്കർ.
1: ഈ 27 ഏക്കറും റബ്ബർ കൃഷി ആയിരുന്നു ഇവിടെ നേരത്തെ.
0: റബ്ബർ കൃഷിയായിരുന്നു. അപ്പൊ അത് മുഴുവൻ വെട്ടി മാറ്റിയിട്ടാണ് നമ്മൾ പുതിയ കൃഷി രീതി നമ്മളിവിടെ പരീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ മണ്ണ് അങ്ങേയറ്റം ദുർബലമായതും വളരെ ദരിദ്രമായ ഒരു മണ്ണായിരുന്നു കിട്ടിയിരുന്നത്. ഒട്ടും തന്നെ അതിൽ പോഷകങ്ങളോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഫുൾ ഈ ചരൽ മണ്ണായിരുന്നു. അപ്പൊ ആ ഈ ചരൽ മണ്ണിന്റെ പ്രത്യേകത എന്താ വെച്ചാല്, ഇതില് ഈ ഒരു മണ്ണിന്റെ ക്വാളിറ്റി, അതിന്റെ ആരോഗ്യം നമ്മൾ നിർണ്ണയിക്കുന്നത് അതിൽ എത്രമാത്രം കാർബണിന്റെ അംശം അടങ്ങിയിട്ടുണ്ടെന്നാണ്. ജൈവ കാർബൺ എത്ര അടങ്ങിയിട്ടുണ്ട്, ജൈവ കാർബൺ എത്രയുണ്ട് എന്നുള്ളതനുസരിച്ചിരിക്കും ആ മണ്ണിന് വെള്ളത്തിനെ പിടിച്ചു നിർത്താനുള്ള ശക്തി. അപ്പോൾ ആ കപ്പാസിറ്റി വളരെ കുറവായിരിക്കും ഈ ഈ ചരൽ മണ്ണിന്. വെള്ളം അതിലേക്ക് വീണാൽ അതുടനെ തന്നെ അത് ഒലിച്ച് താഴേക്ക് പോവുകയും അത് ആവിയായി പോവുകയും ചെയ്യും. അതിനെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്തത് ഇലകളും അതുപോലെ ഇതിന്റെ പുല്ലും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കമ്പോസ്റ്റ് ചെയ്തിട്ട് ഈ മണ്ണിലേക്ക് ചേർക്കുകയാണ് ആദ്യം ചെയ്തത്. നമ്മൾ പശു വളർത്തുന്നുണ്ട്, കാസർഗോഡ് കുള്ളൻ പശുക്കളാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ അതിന്റെ ചാണകവും മൂത്രമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കമ്പോസ്റ്റ് ചെയ്ത് ആ കമ്പോസ്റ്റിനാണ് നമ്മൾ ഈ മണ്ണ് മുഴുവൻ അപ്പോ ഈ ഈ സ്ഥലം മുഴുവൻ അങ്ങനെ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ആദ്യം നമ്മൾ തുടങ്ങിയത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചപ്പോൾ മുതൽ നമ്മൾ, പിന്നെ രണ്ടാമത് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ മത്സ്യത്തിന്റെ വേസ്റ്റ്. പ്രധാനമായിട്ട് നമ്മളെ ഈ മണ്ണിന്റെ മേൽമണ്ണ് മുഴുവൻ കഴിഞ്ഞ പ്രളയവും അതിവർഷം തുടങ്ങിയ ഈ പ്രകൃതി ക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിന് നഷ്ടമായത് 2 അടിയിലധികമുള്ള മേൽമണ്ണാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നഷ്ടപ്പെട്ടു. അപ്പോ ആ നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു വരും തലമുറേന്റെ ഭക്ഷ്യസുരക്ഷയാണ് ഒലുകിപ്പോയത്, നമ്മളത് അറിയുന്നില്ല. നമ്മളത് നിസ്സാരമായിട്ട് കാണുമെങ്കിലും അത് വളരെ വലിയൊരു നഷ്ടമാണത്, ഒരു തലമുറേന്റെ നഷ്ടമാണത്. അപ്പൊ അത് നമുക്ക് നികത്തിക്കൊണ്ടിരണമെങ്കിൽ നമ്മൾ അത് ആ മണ്ണിനെ പുനഃസൃഷ്ടിക്കേണ്ടതുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് കൃഷി സാധ്യമാവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ ഒഴുകിപ്പോയത് മുഴുവൻ കടലിലേക്കാണ് പോയത്. അപ്പോൾ ആ കടലിന്റെ മത്സ്യസമ്പത്തോ അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ തിരിച്ച് നമ്മളെ കരയിലേക്ക് എത്തിക്കാൻ തന്നെയാണ് നമ്മൾ ആവശ്യമുള്ളത്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ മത്സ്യത്തിന്റെ വേസ്റ്റ് കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അതിൻ്റെ അകത്ത് വെല്ലം, ഗോമൂത്രം, പിന്നെ മറ്റ് പല പഴവർഗ്ഗങ്ങളുടെ ചീഞ്ഞ പഴവർഗ്ഗങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു 45 ദിവസം അത് ഇളക്കി ഫെർമെന്റ് ചെയ്യിപ്പിച്ച് ആ സാധനം എടുത്തിട്ടാണ് നിറപ്പിച്ചിട്ടാണ് ഈ ചെടികൾക്ക് എല്ലാം ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ അത് ഇലകളിൽ സ്പ്രേ ചെയ്യും. മാർക്കറ്റുകളിൽ പോയിട്ട് നമ്മൾ വേസ്റ്റ് മീൻ അതിന്റെ വെട്ടിയിടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവര് പുറന്തള്ളുന്ന സാധനങ്ങൾ, അത് മതി നമുക്ക്. അപ്പൊ അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ കാൽസ്യം ഉണ്ട്, ഇതിനാവശ്യമുള്ള നമുക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ ജൈവ രീതിയിൽ തന്നെ നമുക്ക് ലഭിക്കും ചെടികൾക്ക്. അപ്പൊ അതാണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ജൈവ പോഷകം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ചാണകവും ഈ പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് നമ്മൾ സാധാരണ കർഷകരൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ആ സാധനം
1: അതിപ്പോഴും നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടോ?
0: നമ്മളത് കൃത്യമായ ഇടവേളകളിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ pH, മണ്ണിന്റെ pH ലെവൽ അത് ശരിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ കക്കയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അസിഡിറ്റി കൂടുതലുള്ള മണ്ണായതുകൊണ്ട് അത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പച്ചക്കക്ക കൊണ്ടുവന്നിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ലോഡ് കണക്കിന് പച്ചക്കക്ക കൊണ്ടുവന്നിട്ട് പറമ്പ് മുഴുവൻ വിതറിയിട്ടുണ്ട്.

0: അതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് പതുക്കെ മാത്രമേ മണ്ണിലേക്ക് ലയിക്കുള്ളൂ. മണ്ണിന്റെ അസിഡിറ്റി വർദ്ധിക്കുമ്പോൾ അത് പൊടിഞ്ഞു ചേർന്ന് അങ്ങനെ കുറെ വർഷങ്ങൾ നമുക്ക് അതിന്റെ ഗുണം കിട്ടും. കുമ്മായി ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ അതുമല്ലാതെ ജൈവാണുക്കൾക്കെല്ലാം ദോഷം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആ രീതിയിലുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു നമ്മൾ സാധാരണ ജൈവകൃഷിക്ക് എതിരായിട്ട് മറ്റുള്ള ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ തുടക്കത്തിൽ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെ വരുമ്പോൾ ഈ 3 വർഷത്തെ വളർച്ചയല്ല ഇതിന് കാണുന്നതെന്ന് പറയുമ്പോൾ എല്ലാവരും മുൻപ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദം എന്ന് പറഞ്ഞാൽ ജൈവ കൃഷിയിൽ ഒന്നും തന്നെ ഉണ്ടാവില്ല, വളർച്ച കുറയും, കായ് ഫലം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ കാരണം ജൈവ കൃഷി എന്ന പേരിൽ പല ആളുകളും അറിവില്ലാതെ പല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ഇത് ശരിക്കും ജൈവ രീതിയിൽ കൃഷി ചെയ്യേണ്ടത്, ശാസ്ത്രീയമായി അതിന്റെ രീതി എന്തെന്ന് പഠിക്കാതെയാണ് പലരും ചെയ്തിട്ടുള്ളത്. അതിലുണ്ടായ പരാജയങ്ങളെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും ജൈവ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആ മണ്ണിന്റെ പരിശോധന ആവശ്യമുണ്ട്, മണ്ണിൽ എന്തൊക്കെ മൂലകങ്ങളുണ്ട്, എന്തെല്ലാം കുറവുണ്ട് എന്ന് നമ്മൾ പഠിക്കണം. എന്നിട്ട് ആ സാധനങ്ങൾ നമുക്ക് രാസവസ്തുക്കൾ ചേർക്കുന്നതിന് പകരം ജൈവ രീതിയിൽ പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ആ മൂലകങ്ങൾ നമ്മൾ ഇതിൽ ചേർക്കണം. അത് കിട്ടിയാൽ മാത്രമേ ഇതിന് വളർച്ചയുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഒരു കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ സാധനവും കൊടുക്കുന്നില്ലേ, അതുപോലെ എല്ലാ പോഷകങ്ങളും കിട്ടിയാലേ ചെടി വളരുള്ളൂ. അപ്പൊ അതിനുള്ള പോഷകങ്ങളെല്ലാം കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് കൊടുക്കുകയും പിന്നെ വെള്ളം ഒരു നിശ്ചിത അളവിൽ, ഓരോ ചെടിക്കും വെള്ളത്തിന്റെ അളവ് വ്യത്യസ്തമാണ്, അതിന് കണക്കായ രീതിയിൽ വെള്ളം കൊടുക്കുക, പിന്നെ അത് കൃത്യമായ പരിപാലനം എല്ലാ സമയത്തും നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ സഞ്ചരിക്കുക. ആളുകൾ അതിന് വളരെ പ്രതിബദ്ധതയുള്ള ആളുകളാണ് നമ്മൾ ഇവിടെ തൊഴിലാളികളായിട്ട് വെച്ചിട്ടുള്ളത്. വെറും ഒരു പണി എന്നുള്ള ഉപരിയായിട്ട് ഇതൊരു ഒരു എന്താ പറയുക, ഒരു കടമയായിട്ടോ അല്ലെങ്കിൽ ഒരു അവരുടെ ഇഷ്ടമുള്ള ഒരു ജോലിയായിട്ടോ കാണുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം അവർക്ക് തന്നെ ഇവിടെ സാധാരണ തൊഴിലാളികളായതുകൊണ്ട് തന്നെ സാധാരണ രീതിയിലുള്ള കൃഷി മാത്രമേ അവർക്ക് അറിയുള്ളൂ. നമ്മൾ ഈ പുതിയ ആശയം നമ്മൾ അവരെ വളരെ പണിപ്പെട്ടിട്ട് പഠിപ്പിച്ചെടുക്കുകയത്. അങ്ങനെയാണ് ഇവിടെ ഇത് മുഴുവൻ വെട്ടിക്കളയേണ്ട സാധനങ്ങളും വെട്ടിക്കളയേണ്ടാത്ത സാധനങ്ങളും നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരെ കാണിച്ചു കൊടുത്തിട്ടാണ് ഇതിനെ സംരക്ഷിച്ചെടുക്കുന്നത്. അതുപോലെ ഒരുപാട് മരുന്ന് ചെടികൾ നമ്മൾ നട്ടിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ. നമ്മളെ കൃഷി രീതി ഗ്രിഡ് സമ്പ്രദായത്തിലാണ്.
1: അപ്പൊ ഒരു ഗ്രിഡ് ഗോപിയായിട്ട് പറഞ്ഞു ഇവിടെ അല്ലേ, അതൊന്ന് വിശദീകരിക്കാമോ ശ്രോതാക്കൾക്ക് വേണ്ടി?
0: ഗ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു 40 അടി സ്ക്വയറിലുള്ള ഒരു സ്ഥലത്തിനാണ് ഗ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു ഗ്രിഡായിട്ട് കണക്കാക്കുന്നത്. ആ ഗ്രിഡില് നടുക്കായിട്ട് ഒരു തെങ്ങാണ് വരുന്നത്, ഒരു കുള്ളൻ തെങ്ങ്, ഉയരം കുറഞ്ഞ ഒരു തെങ്ങാണ്. പിന്നെ അതിന്റെ ഒരു മൂലക്ക് പൊക്കം കൂടിയ ഒരു തെങ്ങ്, കുറ്റിയാട് തെങ്ങ് ഇടതുവശത്ത്, വലതുവശത്തെ മൂലക്ക് ഒരു റംബുട്ടാൻ, ഇടതുവശത്തെ മൂലക്ക് ഒരു മാംഗോസ്റ്റിൻ, പിന്നെ മറ്റേ മൂലക്ക് ഒരു പ്ലാവ്. അങ്ങനെ 4 മൂലക്കും 4 വലിയ വൃക്ഷങ്ങളാണ് ഉള്ളത്. പിന്നെ അതിന്റെ 20 അടി ഇടവിട്ടിട്ട് 4 കൊക്കോ നട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ 10 അടി ഗ്യാപ്പിൽ കരുവേപ്പില, മുരിങ്ങ തുടങ്ങിയ സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ അതിന്റെ ഇടയിലുള്ള 5 അടി 5 അടി അകലത്തിൽ നമ്മൾ മരുന്ന് ചെടികളും അതുപോലെ പൂച്ചെടികളും അങ്ങനെയുള്ള.
1: അത് ഈ നടുക്ക് നട്ട ഈ തെങ്ങിന്റെ അടുത്തുനിന്ന് 3 അടി,
0: അതെ അതെ, അതിന്റെ ചുറ്റും, അതിന്റെ ചുറ്റുമായിട്ട് ഒരു സ്ക്വയറാണ് ഈ ഒരു ഗ്രിഡ്. അതിന്റെ പിന്നെ റിപ്പീറ്റേഷൻ ആയിട്ടാണ് പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെയുള്ള ഒരു 100 ഗ്രിഡുകൾ ഇവിടെയുണ്ട്. അപ്പൊ നമുക്ക് അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഈ എല്ലാ ചെടികളും നട്ടിരിക്കുന്ന ഒരു അനുപാതത്തിലാണ്. എല്ലാ ചെടികൾക്കും സൂര്യപ്രകാശം ആവശ്യമാണ്. സൂര്യപ്രകാശം കിട്ടിയാൽ മാത്രമേ അതിന്റെ വളർച്ചയും കായ്ഫലമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഓരോന്നിന്റെയും പൊക്കം കൊണ്ട് മറ്റേതിന് മറിഞ്ഞു പോയി സൂര്യപ്രകാശം തട്ടാതെ പോയാൽ അതിന് കായ്ഫലം ഇല്ലാണ്ടായി പോകും. അപ്പൊ അതിന് ആ ക്രമീകരണത്തിൽ സൂര്യപ്രകാശത്തിന് എല്ലാത്തിനും കിട്ടുന്ന ക്രമീകരണത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ വളർച്ചേനെ ബേസ് ചെയ്തിട്ടാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ ഇതിൽ പോഷകങ്ങളിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈമാറ്റം, ഇപ്പോൾ മൂലകങ്ങളുടെ കൈമാറ്റവും കൃത്യമായിട്ട് നടക്കണമെങ്കിൽ ഈ വെറൈറ്റീസ് എല്ലാം ആവശ്യമുണ്ട്. കുറെ മുരിക്ക് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് വളരെ അപൂർവമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മുരിക്ക്. നമ്മളെ നാട്ടിൽ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എവിടെയും കാണാനില്ല.
1: കുരുമുളക് വള്ളി കയറ്റാനും അതിന്റെ പൂവ് നഗമായിട്ട് യൂസ്
0: ചെയ്യാനും അതിന്റെ മുരിക്കിന്റെ പൂവും ആ കളറൊക്കെ നമുക്ക്
1: കാണാനില്ല,
0: അത് അപ്രത്യക്ഷമായി പോയി. അപ്പൊ അതിന് പല കാരണങ്ങളും പറയുന്നുണ്ടെങ്കിൽ അതിന് വലിയ ശാസ്ത്രീയ അടിസ്ഥാനമൊന്നുമില്ല, മൊബൈൽ ടവർ വന്നുകൊണ്ടാണെന്നൊക്കെ കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിനൊന്നും വലിയ അടിസ്ഥാനം ഇല്ല എന്നാണ് എന്റെ അറിവ്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു പാഴ്വസ്തു എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇതിനെ ഉപേക്ഷിക്കുകയത്, ഇത് പിന്നെ ആരും ഇത് നട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത് കുറച്ചു കാലം കൊണ്ട് ഇത് നശിച്ചു പോകും. ഇത് അധിക കാലം നിൽക്കുന്ന സാധനമല്ല. അപ്പൊ അത് വീണ്ടും അതിന്റെ തൈയോ കമ്പുകളോ വെട്ടിയിട്ട് നമ്മൾ വീണ്ടും റീപ്ലാന്റ് ചെയ്താൽ മാത്രമല്ലേ വീണ്ടും ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ആരും അത് ചെയ്യാത്തതുകൊണ്ട് എല്ലാവരും മറ്റ് കൃഷികളിലേക്ക് പോവുകയും കുരുമുളക് കൃഷിയൊക്കെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇതിന് പിന്നീട് ആരും നട്ടില്ല എന്നുള്ളത്.
1: കുരുമുളക് കൃഷി ഉപേക്ഷിച്ചതല്ല, കുരുമുളക് കൃഷി ഇപ്പോ PVC പൈപ്പിന്റെ മേലെയും പിന്നെ അങ്ങനെയുള്ള
0: പുതിയതായി തുടങ്ങി വരുന്നത്.
1: സിമന്റ് തോടിന്റെ മേലെയൊക്കെ ആയത്.

0: കൊണ്ടാണ് ഈ മുരുക്കിനെ ആരും ശ്രദ്ധിക്കാതിരുന്നത്.
1: അപ്പൊ നമ്മളെ പരമ്പരാഗത രീതി ഉപേക്ഷിച്ചത് കൊണ്ട് അപ്പോ ഇത് ഈ മുരുക്കിനെ ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ അതൊരു വംശം അറ്റുപോയ ഒരു സാധനമാണ്. അപ്പൊ അതിനെ നമ്മൾ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ 100-200

0: ജൈവ വൈവിധ്യത്തിനെയും കൂടെ സംരക്ഷിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് നമ്മൾ ഇതിന് കാണുന്നത്. വെറും ഒരു കൃഷി മാത്രമല്ല. അപ്പൊ ഇവിടെ ഈ ജീവജാലങ്ങളും എല്ലാം ഈ നമ്മുടെ ഫാമിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നട്ടിരിക്കുന്ന ഈ പപ്പായ അതുപോലുള്ള പല പഴവർഗ്ഗങ്ങളും നമ്മൾ പകുതിയൊക്കെ മാത്രമേ പറിച്ചെടുക്കാറുള്ളൂ. ബാക്കി മുഴുവൻ നമ്മൾ പക്ഷികൾക്കും അണ്ണാനും അങ്ങനെയുള്ള ജീവികൾക്കൊക്കെ കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ ജീവികളും ഈ പ്രദേശത്ത് കാണാത്ത എല്ലാ ജീവികളും തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ നമ്മൾ ഈ സൂര്യകാന്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നടന്നു, കോസ്മോസ് ഒക്കെ നടന്നുകൊണ്ട് അതിന്റെ വിത്തുകൾ ശേഖരിക്കാൻ തത്തകൾ വരുന്നുണ്ട്. 100 തത്തകൾ എല്ലാ ദിവസവും വൈകുന്നേരം വരും ഇവിടെ. അപ്പൊ ഇതൊന്നും ഇവിടെ ആളുകൾ ഇനി മുമ്പ് എത്രയോ കാലം മുമ്പേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അത് ഇല്ലാതെ ഇരുന്നതിന്റെ കാരണം അതിനാവശ്യമുള്ള ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത്. അതിനാവശ്യമുള്ള കിട്ടിയാലേ വരുള്ളൂ. അപ്പൊ നമ്മൾ ഈ പ്രകൃതിയിലുള്ള എല്ലാ അതിഥികളെയും നമ്മൾ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ നമുക്ക് അവർക്കുള്ള ഒരു ആവാസ വ്യവസ്ഥ നമ്മൾ സൃഷ്ടിച്ചാൽ മാത്രമേ വരുള്ളൂ സുരക്ഷിതമായ. അപ്പൊ അത് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു 180 സ്പീഷീസ് പിന്നെ ചിത്രശലഭങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ശലഭ നിരീക്ഷകരായിട്ടുള്ള വി സി ബാലകൃഷ്ണൻ, അങ്ങനെ വളപ്പിൽ ബാലകൃഷ്ണൻ അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ ഇവിടെ വന്നിട്ട് ക്യാമ്പ് ചെയ്ത് കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുകയും പ്രകൃതി പഠനത്തിനും ശലഭ നിരീക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള വേദികളൊക്കെ കുറെ ഒരുക്കിയിട്ടുണ്ട്. കുറെ പരിപാടികൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതുപോലെ പല ക്യാമ്പുകളും കൃഷിക്കാരുടെ ക്യാമ്പുകളും പലതും നമ്മളിവിടെ നടക്കാറുണ്ട് ഇവിടെ. അപ്പൊ ഈ ശലഭങ്ങൾക്കൊക്കെ മുട്ടയിടണമെങ്കിൽ അതിന് അതിന്റേതായ ഈ അതിഥി ഇത് വേണം, വൃക്ഷം വേണം, ഹോസ്റ്റ് പ്ലാന്റുകൾ എന്ന് പറയും. അപ്പൊ ഈ മൾബറി ഒരു ഹോസ്റ്റാണ്, അതുപോലെ ഈ മുരിങ്ങ ഒരു ശലഭത്തിന്റെ ഹോസ്റ്റാണ്, മുരുക്ക് വേറൊന്നിന്റെയാണ്. അപ്പൊ ആ ഒരു പ്രത്യേക ശലഭം ആ ഇതിൽ മാത്രമേ ആ മുട്ടയിടുള്ളൂ. അപ്പൊ ആ ചെടി ഉണ്ടെങ്കിൽ മാത്രമേ അത് വരുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ബോധപൂർവം കുറെ സാധനങ്ങൾ ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ഈ വെള്ളില എന്നൊക്കെ പറയുന്ന ചെടി ഉണ്ടല്ലോ,
1: അമ്മ കറുത്ത് മോള് വെളുത്ത് മോള മോള് സുന്ദരി പെണ്ണല്ലേ, അങ്ങനെയല്ലേ പറയാ.
0: അങ്ങനെയൊക്കെ നമ്മള് നാടൻ പഴഞ്ചൊല്ലിൽ പറയുന്ന ആ ചെടിയൊക്കെ ഒരു ശലഭത്തിൽ മുട്ടയിടാനുള്ള ഒരു ഇതാണ്. അത് അവിടെയൊക്കെ അത് നമ്മള് നട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഈ സാധനങ്ങൾ നിലനിർത്തിയിട്ടുണ്ട് വെള്ളിയില. അപ്പൊ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബോധപൂർവ്വം ഇതിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ശലഭങ്ങൾ ഇപ്പൊ കാണുന്നില്ലേ, ഈ ശലഭങ്ങൾ ഇങ്ങനെ മഴ പോകുന്നതോടുകൂടി ശലഭങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പൊ ഈ ഇത് നീലിയാമരി എന്ന് പറയുന്ന ചെടിയാണ് ഈ കാണുന്നത്, ഇവിടെ കാണുന്ന ഈ ചെടി.
1: അതാണിപ്പം ഡൈക്ക് ഉപയോഗിക്കുന്നത്.
0: ഈ മുമ്പ് മുതലേ നമ്മള് നീലം എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, നമ്മൾ പണ്ട് സൂപ്പർ വൈറ്റ് ഇതൊക്കെ ഉജാലയൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ നീലമാണല്ലോ ഉപയോഗിച്ചത്, പൊടിനീലാണ് നമ്മൾ
1: തുണിയിൽ കെട്ടി
0: വൈറ്റ്നറായിട്ട് ഉപയോഗിച്ചത്. അപ്പൊ ആ സാധനമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണിത്.
1: ഓ,
0: അതുപോലെ പ്രധാനമായിട്ടും പിന്നെ ഇത് ഹെർബൽ ഡൈ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹെന്ന മിക്സറിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സാധനം. അപ്പൊ ഈ ഔഷധ മൂല്യമുള്ള ഇത് എണ്ണ കാച്ചാനും ആയുർവേദ എണ്ണകളൊക്കെ കാച്ചാൻ വേണ്ടിട്ട് മുടി വളർച്ചക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇതായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ തന്നെ ഇവിടെ ചില നിർമ്മാണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇത് ഒരു ചിത്രശലഭത്തിന്റെ ഒരു ഹോസ്റ്റ് പ്ലാന്റ് ആണ് ഈ സാധനം
1: നീലയമരി.
0: നീലയമരി അത് വേറെ തന്നെ ഒരു ചിത്രശലഭം. പിന്നീട് തുളസി വർഗ്ഗങ്ങൾ എല്ലാം ചിത്രശലഭങ്ങൾ മുട്ടയിടുന്ന കുറെ തുളസി വർഗ്ങ്ങൾ, ഇതൊക്കെ കാട്ടു തുളസിയാണ്. ഇതുപോലെ 9 തുളസി വർഗ്ഗങ്ങൾ ഇവിടെയുണ്ട് പലതരത്തിലുള്ള. അതുപോലെ വാഴയിനങ്ങൾ ഒരു 25 വാഴയിനങ്ങൾ, നമ്മളെ നാടനും ഹൈബ്രിഡും ആയിട്ടുള്ള ഒരു 25 ഇനം വാഴവർഗ്ഗങ്ങളുണ്ട്. പിന്നെ നാരങ്ങയുടെ 5 നാരങ്ങയുടെ വർഗ്ഗങ്ങൾ, മുസമ്പി അടക്കമുള്ള ഗണപതി നാരങ്ങം, മറ്റേ ഈ പല ചെറുനാരങ്ങ, അങ്ങനെയുള്ള എല്ലാ തരം നാരങ്ങയുടെ വർഗ്ഗങ്ങളുണ്ട്. പിന്നെ മാവുണ്ട്.
1: നിങ്ങൾ ഇവിടുത്തെ ആവശ്യത്തിന് തന്നെയല്ലേ എടുക്കുള്ളൂ, വേറെ വിപണനം ഉണ്ടോ?
0: ഇത് വിപണനം ഉണ്ടാവും. ഇതിപ്പം ഇതെല്ലാം കായ്ച്ചു വരുന്നേ ഉള്ളൂ, പ്ലാവൊക്കെ നമ്മളെ കായ്ച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മൾ ഇവിടെ ഒരു 50 കുടുംബങ്ങൾ ഇപ്പൊ താമസത്തിന് വരും. നമ്മളെ പ്രോജക്ട് ഓപ്പൺ ആകുന്നതോട് കൂടിയിട്ട് ഇത് നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഗുഡ് എർത്ത്. അപ്പൊ നമ്മളുടെ ഒരു നിർമ്മാണ രീതി എന്ന് പറഞ്ഞാൽ പ്രകൃതി സൗഹൃദ നിർമ്മാണമാണ്. അപ്പൊ പ്രകൃതിയിൽ നിന്ന് കൂടുതൽ ലഭിക്കുന്ന സാധനങ്ങൾ, പ്രാദേശികമായി ലഭിക്കുന്ന വസ്തുക്കൾ തന്നെ നിർമ്മാണ വസ്തുവായി ഉപയോഗിക്കുക കൂടുതൽ. അപ്പോ പ്രാദേശികമായിട്ടുള്ള സമ്പദ്ഘടനയെ നമ്മൾ സഹായിക്കും, പരോക്ഷമായി സഹായിക്കുകയും ചെയ്യും. കൂടുതൽ സിമെന്റ് പോലുള്ള പ്രകൃതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ കുറെയൊക്കെ ഒഴിവാക്കാനും സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പിന്നെ പ്രകൃതി സൗഹൃദ ജീവിത രീതി ഇഷ്ടപ്പെടുന്ന ഒരു 50 ആളുകളുടെ ഒരു കമ്മ്യൂണാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ നിർമ്മാണം ഒരു വശത്ത്
1: നടന്നുകൊണ്ടിരിക്കുന്നത്,
0: അതാണ് നമ്മളെ പ്രധാന വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് 46 വീടുകളും ക്ലബ് ഹൗസ്, പിന്നെ കളിസ്ഥലങ്ങൾ, നീന്തൽക്കുളം, പിന്നെ ജിംനേഷ്യം, സ്പാ, പിന്നെ ആരോഗ്യ കേന്ദ്രം, ചെറിയ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ കേന്ദ്രം, അങ്ങനെ പ്രായമായവർക്കുള്ള ക്ലബ് ഹൗസുകൾ, പിന്നെ അങ്ങനെ എല്ലാ ആംഫി തിയേറ്റർ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ സംഗതികളും ഒരു ഒരു കമ്മ്യൂണിന് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ഭൗതിക സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷ, അവരുടെ ഭക്ഷ്യസുരക്ഷയാണ് നമ്മൾ ഈ ഫാം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ടുള്ള കാച്ചില്, ചേന, പിന്നെ പൊടിക്കിഴങ്ങ്, അടതാപ്പ്,

0: ഇഞ്ചി, മഞ്ഞള്, പിന്നെ കസ്തൂരി മഞ്ഞള്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, മരുന്ന് ഇനങ്ങളായിട്ടുള്ളതും ഭക്ഷ്യ വിളകളായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ തന്നെ അവർക്ക് വാഴക്കുല ഇതെല്ലാം തന്നെ അവർക്ക് ലഭ്യമാണ്. അതും പൂർണ്ണമായി ജൈവ രീതിയിൽ, 100% ജൈവ രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് യാതൊരു ആശങ്കയില്ലാതെ ഒരു തരത്തിലുള്ള കീടനാശിനി വളങ്ങളോ ഉപയോഗിക്കാതെ നമ്മൾ അത്രയും പ്യുവറായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ധൈര്യമായിട്ട് അവർക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യ സുരക്ഷ കൂടി നമ്മൾ. ഇനി ഇപ്പം കോവിഡ് പോലുള്ള ഒരു പ്രശ്നം നമ്മൾ നേരിടേണ്ടി വന്നാൽ പോലും, അങ്ങനെ ഉണ്ടായാൽ പോലും, നമുക്ക് ഇവിടെ അത് നമുക്ക് ഈ കമ്മ്യൂണിറ്റി അത് ബാധിക്കാതെ നമ്മൾ സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മുൻകരുതലും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അത് തുടങ്ങിയിട്ടില്ല, ആളുകൾ താമസമായിട്ടില്ല, അത് പൂർണ്ണമായിട്ടില്ല, നമ്മളെ പ്രോജക്ട് പൂർണ്ണമാകാത്തതുകൊണ്ട് തന്നെ അതുവരെ ഇപ്പോൾ നമ്മൾ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ പുറത്ത് മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ വരുന്ന ആളുകൾ, ഇവിടെ ആളുകൾ സന്ദർശിക്കാൻ വരുന്നവരൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളും ഉദ്യോഗസ്ഥരും എഞ്ചിനീയേഴ്സൊക്കെ അവരും വാങ്ങാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ അത്
1: ചെലവാക്കുന്നത്.
0: നമ്മൾ പുറത്തുള്ള റേറ്റിന് തന്നെയാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ കുറെയൊക്കെ കൂടുതൽ വിളകൾ ഉണ്ടാകുന്ന നമുക്ക് ഇവിടെ സെയിലാവില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നാൽ നമ്മളത് ബാംഗ്ലൂരെ കയറ്റി വിടും. നമുക്കവിടെ നമ്മളെ ഓർഗാനിക് സ്റ്റോർ ഉണ്ട്, കമ്പനീന്റെ തന്നെ സ്റ്റോർ ഉണ്ട്. ഇതുപോലുള്ള വലിയ പ്രോജക്ടുകൾ അവിടെ പൂർത്തിയായി, 30 വർഷം മുമ്പേ അവിടെ പൂർത്തിയായ പ്രോജക്ട് ഉണ്ട്. അവിടെ ഒരു നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിട്ട് അവിടെ സ്റ്റോറുകൾ തുടങ്ങിയിട്ടുണ്ട്, ഓർഗാനിക് സ്റ്റോറുകൾ. അവിടെ നമ്മൾ തന്നെ കൃഷി ചെയ്ത്, ഇപ്പൊ മുത്തങ്ങയിലൊക്കെ ഞങ്ങൾക്ക് കൃഷി, ജൈവ കൃഷി, നെല്ല് കൃഷിയുണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള നെല്ല്, പിന്നെ മൈസൂരിലും ഗുണ്ടൽപേട്ടിലൊക്കെ പച്ചക്കറി കൃഷി നടത്തുന്നുണ്ട്. അവിടെയുള്ള പച്ചക്കറികൾ, ഇവിടുന്ന് പോകുന്ന പഴവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും എല്ലാം തന്നെ ബാംഗ്ലൂരിൽ നമ്മളെ സ്റ്റോറിലൂടെ, പെട്രിക്കോർ എന്ന് പറഞ്ഞ നമുക്ക് ഓർഗാനിക് സ്റ്റോർ ഉണ്ട്, അവിടെ നമ്മൾ ആളുകൾക്ക് ലഭ്യമാക്കുന്നുണ്ട്.
1: ഇതിപ്പം ആരൊക്കെ ചേർന്നാണ് ഇത് ഈ ഒരു ഫാമും പിന്നെ ഇതൊക്കെ ചെയ്തത്?
0: ഇതിന്റെ തുടക്കം ശരിക്ക് നമ്മളെ ഒരു ആലോചന തന്നെ വരുന്നത് ഒരു പരിസ്ഥിതി അവബോധത്തിൽ നിന്നാണ്. ഞങ്ങൾ തുടങ്ങിയത് ശരിക്കും ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ മണത്തണയിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന്, ഞാനടക്കമുള്ള കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഞങ്ങൾ ആദ്യം ഈ വാട്സാപ്പ് പോലുള്ള ഈ സംഗതി വന്നപ്പോൾ ആളുകളെല്ലാം വെറുതെ സമയം കൊല്ലാനും വെറുതെ തമാശ കളിക്കാനും മറ്റുള്ളവരെ കുറ്റം പറയാനൊക്കെ വേണ്ടിയിട്ട് ഈ സംഗതി ഇങ്ങനെ ദുരുപയോഗം എന്നുള്ള രീതിയിലേക്ക് ഇത് മാറിക്കഴിഞ്ഞപ്പോൾ വെറുതെ മനുഷ്യന്റെ സമയം കളയുന്ന ഒരു പരിപാടിയായിട്ട് മാറിയൊരു സമയമുണ്ടായിരുന്നു. അപ്പൊ ഇതിനെ ഏതെങ്കിലും ഉപയോഗപ്രദമാക്കി, പുതിയ ടെക്നോളജി അല്ലേ, അതിനെ നിഷേധിക്കാൻ ആർക്കും കഴിയില്ല, ഇന്നല്ലെങ്കിൽ നാളെ അത് വ്യാപകമാവും. അപ്പോൾ അതിനെ ഉപകാരപ്രദമായ രീതിയിലേക്ക് എന്തെങ്കിലും നമുക്ക് തിരിച്ചുവിടാൻ പറ്റുമോ എന്നുള്ള ഒരു ആലോചന പകരം ഞാനും എൻ്റെ ഒരു 5-6 സുഹൃത്തുക്കളും കൂടി ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ പരിസ്ഥിതി അവബോധമുള്ള മനുഷ്യർക്ക് നമുക്ക് ഈ പ്രകൃതിക്ക് വേണ്ടി എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും, നമ്മൾ ഇവിടുന്ന് എടുത്ത് ഉപയോഗിക്കുന്നതിന് പകരം നമ്മളേതായ എന്തെങ്കിലും ഒരു അങ്ങോട്ടേക്ക് കൊടുക്കല്, ആ തിരിച്ചു കൊടുക്കാൻ എന്ത് നമുക്ക് സാധിക്കും. അപ്പോൾ അതുപോലെ ആഗോളതാപനം പോലുള്ള പ്രശ്നങ്ങൾ, മരുഭൂമി വൽക്കരണം പോലെ, നമ്മളിപ്പം യു എൻ ഒക്കെ പറയുന്ന പോലെ ലോകം മുഴുവൻ മരുഭൂമി ഈ വൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിന്റെ അംശം ഈ വറ്റിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലും. അപ്പോൾ അതുപോലെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കാലാവസ്ഥയിൽ വൻ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനുള്ള മറുപടി എന്തെന്നുള്ളതിന് ആർക്കും വ്യക്തതയില്ല. അപ്പം പലരും നമ്മളെ സൂചിപ്പിക്കുന്ന, പല പരിസ്ഥിതി ശാസ്ത്രജ്ഞരും പറയുന്നത് ഇതിനുള്ള മറുപടി മരം തന്നെയാണ്, അല്ലെങ്കിൽ കൂടുതൽ പച്ചപ്പ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പച്ചപ്പ് കൂടുതൽ സൃഷ്ടിക്കുന്നതോട് കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഭക്ഷ്യ ഈ പച്ച കളറിനെ, ഈ ഹരിതകത്തിനല്ലാതെ ഭൂമിയിൽ ആർക്കും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല, ബാക്കി എന്തും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. പക്ഷെ ഭക്ഷണം എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കണമെങ്കിൽ ഈ മരങ്ങൾ ഉണ്ടായേ പറ്റൂ. അപ്പൊ അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണ്. നമ്മൾ ഭൂമിയെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ഇത് തന്നെയാണ്. നമ്മൾ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മൾ പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ട് അതിനെ നമ്മൾ എല്ലാ ആഴ്ചയിലും മാസവും അതിന്റെ വളർച്ചയെ നമ്മൾ ഗ്രൂപ്പ് വഴി ഇങ്ങനെ എല്ലാവരും പരസ്പരം പങ്കുവെക്കുകയും പുതിയ അറിവുകൾ പങ്കുവെക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയതാണ്. പിന്നീട് അത് വളർന്നു, ഒരുപാട് ആളുകൾ അതിൽ ചേർന്നു, പല മേഖലയിലും സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പലരും അതിൽ എത്തിപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ ഈ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെ ഈ ഗുഡർത്തിന്റെ പ്രധാന സ്ഥാപകരിലെ ഒരാളായിട്ടുള്ള സ്റ്റാൻലി ജോർജ് നമ്മുടെ ഗ്രൂപ്പിന്റെ ഭാഗമായി. അങ്ങനെ അദ്ദേഹം ഇതിൽ കുറച്ചും കൂടി ആഴത്തിൽ പഠിച്ച ആളായിരുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കൂടി ഞങ്ങൾക്ക് കുറേ കൂടെ പ്രചോദനമായി. അങ്ങനെ ഞങ്ങൾ അമ്പലങ്ങളിലും പള്ളികളുടെ ഒക്കെ വെറുതെ വേസ്റ്റ് ലാൻഡുകളിൽ നമ്മൾ ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ വകയായിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ട് അവിടെയൊക്കെ കാവുകൾ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറെ അമ്പലങ്ങൾക്ക് ഞങ്ങൾ കാവുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി മരങ്ങളുടെ, നമ്മളെ പരമ്പരാഗത മരങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നമ്മളെ തനിമ, കേരള തനിമയുള്ള മരങ്ങൾ, പിന്നെ നമ്മൾ ഈ പശ്ചിമഘട്ട വനങ്ങളിൽ പോയി നമ്മൾ കൊണ്ടുവരിക, പേരിയ വയനാട് വനങ്ങളിൽ പോയിട്ട് നമ്മൾ പറിച്ച് അറിയുന്ന ആളുകളെ കൂട്ടിപ്പോയിട്ട് കെ എം മാത്യു എന്നൊക്കെ പറഞ്ഞുള്ള പരിസ്ഥിതി പ്രവർത്തകനുണ്ട് ഇവിടെ വിളിക്കലുള്ള, അദ്ദേഹമൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. വിനയരാജ് എന്ന് പറയുന്ന ഒരാളുണ്ട്, പരിസ്ഥിതി പ്രവർത്തകനാണ്. അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഞങ്ങൾ ഈ മരത്തിനെ തിരിച്ചറിയാൻ, ഞങ്ങൾക്ക് പലതിനും തിരിച്ചറിയാൻ അറിയില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളെ കൂട്ടിപ്പോയിട്ട് ഈ വളരെ അപൂർവങ്ങളായ മരങ്ങളടക്കം ഞങ്ങൾ

0: കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരു നഴ്സറി ഉണ്ടാക്കി. കാട്ടുമരങ്ങളുടെ നഴ്സറി ആദ്യമായി ഞങ്ങളെ നാട്ടിൽ ഉണ്ടാക്കി. എല്ലാവരും റബ്ബറിന്റെയും കശുമാവിന്റെ ഒക്കെ നഴ്സറി ഉണ്ടാക്കി, ഞങ്ങൾ കാട്ടുമരങ്ങളുടെ നഴ്സറിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ആ കാട്ടുമരങ്ങളുടെ നഴ്സറി ഞങ്ങൾ ഒരു മാസം ഒരു വർഷത്തോളം അതിനെ വളർത്തി വലുതാക്കിയതിനു ശേഷം ഞങ്ങൾ ഈ അമ്പലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിരക്കണക്കിന് മരങ്ങൾ ഞങ്ങൾ നട്ടുപിടിപ്പിച്ച് ഒറ്റ പിന്നെ തിരിഞ്ഞുനോക്കാത്തതാണ് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയൊരു മോശം വശം. കാരണം ജൂൺ 5 പല സ്ഥലങ്ങളിലും പരിസ്ഥിതി ദിനാഘോഷവും മരം നടലൊക്കെ
1: നടന്നിട്ടുണ്ട്.
0: പക്ഷേ അടുത്ത കൊല്ലം നോക്കുമ്പോൾ അതേ കുഴിയിൽ തന്നെ വീണ്ടും നടേണ്ട അവസ്ഥയുണ്ട്. കാരണം ഈ മരത്തിനെ പിന്നെ ആരും തിരിഞ്ഞുനോക്കിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിനെ നമ്മൾ കുട്ടികളെ നോക്കുന്ന പോലെ ഒന്ന് രണ്ട് വർഷമെങ്കിലും വെള്ളം നനയ്ക്കുകയും വെയിൽ കൊള്ളാതെ സംരക്ഷിക്കുകയൊക്കെ ചെയ്താൽ മാത്രമേ ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റൂ. അപ്പൊ ആദ്യത്തെ അതിജീവനത്തിന് നമ്മൾ സഹായിക്കണം അതിനെ, പിന്നെ ആവശ്യമില്ല. അപ്പൊ ആ രണ്ടു വർഷം ഞങ്ങൾ എല്ലാ മരങ്ങളെയും വെള്ളം നനച്ചിട്ട് കുളത്തുനിന്നും അവിടുന്ന് ഇവിടുന്ന് പൊതുസ്ഥലങ്ങളിൽ നിന്ന് നമ്മള് ടാങ്കൊക്കെ സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾ വെള്ളം വണ്ടിയിലൊക്കെ കൊണ്ടുപോയിട്ട് നനച്ചിട്ടാണ് ഇതിനെ, അങ്ങനെ ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനത്തിലൂടെയാണ് ഇത്രയും കാവുകളൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെയുള്ള ഒരു ടീം രൂപീകരിച്ച് അങ്ങ് സ്വാഭാവികമായി ഉണ്ടായി വന്നതാണ്. ആ ടീമിന്റെ ഒരു ആലോചനയിലാണ് ഇനി അങ്ങോട്ടുള്ള പരിസ്ഥിതി പ്രവർത്തനം എന്ത്. വെറുതെ ഇങ്ങനെ നമ്മൾ കുറെ മരം നട്ട് ഇങ്ങനെ എവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ മരം നടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ റോഡ് വികസനത്തിന്റെ ഭാഗമായി കുറെ മുറിച്ചു,
1: ഇലക്ട്രിക് അതെ
0: അതെ. ഞങ്ങൾ തന്നെ നട്ട ഒരുപാട് സാധനങ്ങൾ പേരയൊക്കെ നട്ടിട്ട് ഇപ്പൊ മലയോര ഹൈവേന്റെ ഭാഗമായിട്ട് പേരയൊക്കെ അവർ മുറിച്ച് കളഞ്ഞ്, കായ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവർ മുറിച്ച് കളഞ്ഞു. 40 പേരകൾ നമ്മളെ കണ്ണു മുമ്പ് നിന്ന് മുറിച്ച് കളഞ്ഞു. അപ്പൊ അതൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ നല്ല നല്ല മരങ്ങളൊക്കെ ഇവർ വെട്ടിക്കളഞ്ഞു. അപ്പൊ നമുക്ക് തടയാൻ കഴിയില്ല. അതുപോലെ ഇലക്ട്രിക്കിന്റെ ലൈനിന്റെ താഴെ വരുന്ന എല്ലാവരും മുറിച്ച് കളയും. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് ഇത് ഇങ്ങനെയുള്ള പൊതു സ്ഥലങ്ങളിലേ നമുക്ക് വെക്കാൻ പറ്റൂ. അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് സംരക്ഷിക്കപ്പെടും. കാവുകൾ എന്നുള്ള നിലയ്ക്ക് അത് അങ്ങനെ സംരക്ഷിക്കപ്പെടും എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് പോയത്. പിന്നീട് അതൊരു സ്ഥലത്ത് ഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് മാത്രമായിട്ട് നമുക്ക് അധികം മുമ്പോട്ട് പോകാൻ പറ്റൂല, വെറും മരം നടലായിട്ട്. അങ്ങനെയാണ് ഞങ്ങൾ അത് കൃഷിയിലൂടെയാണ് ഇനി അങ്ങോട്ടേക്കുള്ള പരിസ്ഥിതി പ്രവർത്തനം, ഇനി നമ്മൾ കൃഷിയിലൂടെയാണ് വേണ്ടതെന്നുള്ള ഒരു പുതിയ സ്റ്റെപ്പിലേക്ക്. അതിന് നമ്മളെ പ്രചോദനമായത് നമ്മളെ ഇപ്പോഴത്തെ നമ്മുടെ MD ആയിട്ടുള്ള സ്റ്റാൻലി ജോർജ് ആണ്. പുള്ളിയാണ് ആദ്യമായിട്ട് പറഞ്ഞത് നമ്മൾ കൃഷിയിടത്തിൽ ആണ് പരിസ്ഥിതി പ്രവർത്തനം ഇനി നടത്തേണ്ടത്, അപ്പൊ നമുക്ക് കൃഷി തുടങ്ങാന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് ഈ ഫാമിന്റെ ആലോചന ഉണ്ടായതും ഈ ഫാമിലേക്ക് വരുന്നത്. ഇതിന്റെ ആലോചനയുടെ തുടക്കം മുതൽ ഞാനും ഉണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഇന്നും ഇതിന്റെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിട്ട് ഇനിയും 2-3 വർഷങ്ങളും കൂടെ വേണ്ടി വരും എന്നാണ് വിചാരിക്കുന്നത്.
1: എല്ലാ സ്വപ്നങ്ങളും
0: പൂർത്തീകരിക്കുന്നതോട് കൂടി ഒരു തൊഴിലിടവും കൂടിയാണ് ഇവിടെ ഇപ്പൊ 20-25. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്
1: മറ്റുള്ളവർക്ക്.
0: ഈ പ്രോജക്ട് ഇവിടെ വന്നതിന് ശേഷം ഈ പരിസര പ്രദേശങ്ങളിലെ 50 ആളുകൾക്ക് തൊഴിൽ, നിരന്തരമായിട്ടുള്ള തൊഴിൽ കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിൽ പിന്നെ ഒരുപാട് ആളുകൾ പണിയെടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യക്ഷത്തിലും പരോക്ഷമായും ഒരുപാട് നമ്മളെ ഇവിടുത്തെ സമ്പദ്ഘടനക്ക്, പ്രാദേശിക സമ്പദ്ഘടനക്ക് ഒരുപാട് സംഭാവന ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം കല്ല്, മണ്ണ്, പൂഴി, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ പരിസരത്ത് നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അതുപോലെ ഈ കോൺട്രാക്ടർമാരെല്ലാം ഇവിടെ അടുത്തുള്ളവരാണ്. പിന്നെ ഈ കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന എല്ലാവരും ഇതിന്റെ പരിസര പ്രദേശത്തുള്ള സാധാരണ തൊഴിലാളികളാണ്. അവർക്കെല്ലാം അവരുടെ ഒരു കുടുംബത്തിന്റെ ഒരു നിത്യ വരുമാനം എന്നുള്ള രീതിയിൽ നല്ലൊരു വരുമാനം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു മാന്യമായ ശമ്പളം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് നമ്മളൊരു കാഴ്ചപ്പാട് തന്നെയായിരുന്നു തുടക്കത്തിലേ നമ്മൾ തീരുമാനിച്ചിരുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഈ പ്രൊജക്ട് കൊണ്ട് ഇതിന്റെ പരിസരത്തുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടണം എന്ന ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. അതും കൂടെ നടക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഭാവിയിൽ ഇതുപോലുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്താൻ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ അത് ഈ നമ്മളെ കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കും. കാരണം നമ്മളെ ചെറുപ്പക്കാര് മുഴുവൻ നമ്മളെ കേരളം വിട്ടുപോവുകയും മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ തന്നെ തിരിച്ചു വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ക്രൈസിസ് നമ്മൾ നേരിടുന്നുണ്ട്. കേരളം ഒരു പ്രായമായ ആളുകളുടെ മാത്രം ഒരു സ്റ്റേറ്റായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൾഫിലൊക്കെ പോയവർ പിന്നെയും തിരിച്ചു വരും. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയവർ ആരും തന്നെ തിരിച്ചു വരുന്നില്ല. ഇവിടെയുള്ള പ്രോപ്പർട്ടിയും കൂടെ വിറ്റ് അവരെ അവിടെ പോയിട്ട് സ്ഥലമെടുത്ത് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇതിനെ പൂർണ്ണമായി നമ്മളെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നല്ല കഴിവുള്ള കുട്ടികളെ മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ അവർക്ക് പ്രതീക്ഷ നൽകുന്ന എന്താണ് ഇവിടെ ഉള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. നമ്മളവരെ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ എന്താണ് ഒരു മറുപടി എന്ന് പറയേണ്ട കാര്യം കൂടിയുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഒരു കാണിച്ചു കൊടുക്കുന്ന ഒരു മാർഗമാണിത്. നമുക്ക് ഒരേ സമയത്ത് നമുക്ക് നിർമ്മാണവും കൃഷിയും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. കൃഷി ഒരു പിന്നെ ലാഭമില്ലാത്തൊരു പരിപാടിയായി മാറിയത് അതിന് മാർക്കറ്റിംഗിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ്.
1: വിപണനം
0: വലിയ പ്രശ്നമാണ്. കർഷകർക്ക് അത് നേരിട്ടായാലും യാതൊരു കൺട്രോളും ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരാണ് അത് വില നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതിനെ നമുക്ക് മൂല്യവർദ്ധിതമായി ഉപയോഗിക്കാൻ, സാധനങ്ങളാക്കി മാറ്റാൻ ഉള്ള പദ്ധതികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ മാർക്കറ്റിങ്ങിനെ കുറിച്ചും കൂടെ നമ്മൾ ആലോചിക്കും. നമ്മളിപ്പോ അങ്ങനെയാ ചെയ്യുന്നത്, നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾ നമ്മൾ ബാംഗ്ലൂർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇനി നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ റൂട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കർഷകർക്ക് ഈ സാധനങ്ങൾ നേരിട്ട് സംസ്കരിച്ച് പുതിയ സാധനങ്ങളാക്കിയിട്ട് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോ കൃഷി ഒരു ലാഭകരമായ ഒരു കാര്യമായി മാറാൻ നമുക്ക് സാധ്യതയുണ്ട്. അപ്പോ ആളുകളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്ക് അവർക്ക് ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ കൊടുത്തേ പറ്റും. അപ്പൊ അതിനുള്ള ചെറിയൊരു ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്, ഒരു മാതൃക. ഇത് സർക്കാരിന് വേണമെങ്കിൽ കോപ്പി ചെയ്യാം. നമ്മൾ ആറളം ഫാമില് 500 ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട്. സർക്കാരുമായിട്ടുള്ള ഒരു ഉടമ്പടിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 10-20 വർഷത്തേക്കാണ് എടുത്തിട്ടുള്ളത്. അവിടെ നമ്മളൊരു അഗ്രോ പാർക്ക്, പിന്നെ അതുപോലെ ബയോഡൈവേഴ്സിറ്റിന്റെ ഒരു കേന്ദ്രം, ഇങ്ങനെയുള്ള ഒരു വലിയൊരു പദ്ധതിയാണ് അവിടെ നടത്തുന്നത്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
2: ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഗുഡർത്ത് എന്ന കമ്പനിയുടെ കീഴിലുള്ള മാലൂർ ഇക്കോഫാംസ് എന്ന സ്ഥാപനത്തിന്റെ മാനേജർ ശ്രീ ഗോപിനാഥ് മണത്തണയുടെ ഫാം വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇദ്ദേഹത്തിന്റെ ഫാം വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വെള്ളിയാഴ്ച 6:50 ഹരിതവീഥിയിൽ തുടർന്ന് കേൾക്കാം. ഇന്നത്തെ ഹരിതവീഥി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം HVinod Babu, കൂടെ ശ്രീഷ മാനു.

പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ രാത്രി 8 മണിക്ക് സാഹിത്യരംഗം പരിപാടിയിൽ അപ്പുവിന്റെ അമ്മ ആറോൺ റോമി മെൻഡോൺസയുടെ ചെറുകഥ, പി കെ ദിവാകരന്റെ കവിതകൾ, ടി വി കെ എൻ കണ്ണോം അവതരിപ്പിക്കുന്ന 1.5 മണിക്കൂർ എന്ന ചെറുകഥ എന്നിവ കേൾക്കാം രാത്രി 8 മണിക്കുള്ള സാഹിത്യരംഗം പരിപാടിയിൽ. പത്ത് മണിക്ക് നാടകം സേതുവന്ദനം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
3: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
4: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
5: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
6: 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
8: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
9: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
8: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിഡലിന് കണ്ണൂർ 28,330 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 28,600 രൂപ. കൊപ്ര കിൻഡലിന് കണ്ണൂർ 15,500 രൂപ, തലശ്ശേരി 14,500 രൂപ, കാസർഗോഡ് 15,000 രൂപ, തളിപ്പറമ്പ് 14,700 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് കിൻഡലിന് കണ്ണൂർ 5,800 രൂപ, തലശ്ശേരി 5,350 രൂപ, കാസർഗോഡ് 5,400 രൂപ, തളിപ്പറമ്പ് 5,200 രൂപ. കുരുമുളക് കിൻഡലിന് തലശ്ശേരി 67,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 67,500 രൂപ, കാസർഗോഡ് 66,000 രൂപ. ചുക്ക് കിൻഡലിന് തലശ്ശേരി, തളിപ്പറമ്പ് എന്നീ കേന്ദ്രങ്ങളിൽ ഇന്ന് വിപണനം നടന്നില്ല. റബ്ബർ തളിപ്പറമ്പ് 25,000 രൂപ, കാഞ്ഞങ്ങാട് റബ്ബർ കിൻഡലിന് 24,000 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് തളിപ്പറമ്പ് 37,500 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് കണ്ണൂർ 6,000 രൂപ, തലശ്ശേരി 5,900 രൂപ, തളിപ്പറമ്പ് 5,400 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 6,000 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 595 രൂപ, തളിപ്പറമ്പ് 600 രൂപ, തലശ്ശേരി 610 രൂപ. അടയ്ക്കാ പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,600 രൂപ, കാസർഗോഡ് 4,000 രൂപ. ശ്രോതാക്കളെ, ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:54. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരത്തു നിന്നും റിലേ ചെയ്യുന്നു.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ, ഊർജ്ജ മേഖലകളിലെ സഹകരണം വിലയിരുത്തി. വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ഇന്ത്യയുടെ തീരമേഖല സമുദ്രവിഭവങ്ങൾക്കും ബ്ലൂ ഇക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നാളെ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തിത്തുടങ്ങി. ഒരു റിപ്പോർട്ട്.
2: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് എൽ സിസി, ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജെസീക്ക അലൂപ്പോ, നൈജീരിയൻ വൈസ് പ്രസിഡന്റ് കാഷിം ഷെട്ടിമ തുടങ്ങിയ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി രാജ്യ തലസ്ഥാനത്തെത്തി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഗോള ഭരണവും ബഹുപക്ഷ സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലും എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കായി നടത്തുന്ന സെഷനോടെ ഉച്ചകോടിക്ക് നാളെ തുടക്കമാകും. ഭാരത് മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ സന്ദർശിക്കും. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ,

0: റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. രാഷ്ട്രീയം, സാമ്പത്തികം, പ്രതിരോധം, ഊർജ്ജം, ബഹിരാകാശം, നൈപുണ്യ കൈമാറ്റം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി കൂടിക്കാഴ്ചയിൽ ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യ, കരിങ്കടൽ മേഖല എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചയായി. തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചകളും നയതന്ത്രവുമാണ് വഴിയെന്നും സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റുമായും യുഎൻ സെക്രട്ടറി ജനറലുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെയും പരിഹാര മാർഗ്ഗങ്ങളുടെയും പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക ജനസംഖ്യയുടെ 50% ആഗോള ജിഡിപിയുടെ 40% ആഗോള വ്യാപാരത്തിന്റെ 25%ത്തിലധികവും ഇന്ന് ബ്രിക്സ് രാജ്യങ്ങൾ പ്രതിനിധീകരിക്കുന്നു. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടി വേഗതയിലാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: ബ്രിക്സ് ദേശ് ഗ്ലോബൽ ഇനോവേഷൻ ഓർ സൊല്യൂഷൻസ് കെ ലിയെ മഹത്വപൂർണ സെന്റർസ് ഭി ബൻ രഹേ ഹേ. ഗ്രാസ് റൂട്ട് സേ ലേക്കർ ഫ്രണ്ടിയർ ടെക്നോളജീസ് തക് ഹമാരെ ദേശോ മേ ഇനോവേഷൻ കീ നയി സംഭാവനയെ ആകാർ ലേ രഹീ. ബ്രിക്സ് കീ ബഢ്തി സ്കേൽ, സ്പീഡ് ഓർ ഓപ്റ്റിമിസം ഹമാരെ ബീച്ച് സാഫ് ദിഖായി ദേ രഹീ ഹേ.
1: വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകളും താരിഫ് ഇതര തടസ്സങ്ങളും ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അത്തരം നടപടികൾ ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കി. മുംബൈയിൽ നടന്ന ബ്രിക്സ് ധനകാര്യമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് അംഗരാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാനുറോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ധനകാര്യ സേവന മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചും ഇരുകൂട്ടരും ചർച്ച നടത്തി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഉറുഗ്വേ വിദേശകാര്യമന്ത്രി മരിയോ ലുബിഡ്കിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഉറുഗ്വേയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര സാമ്പത്തിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഇന്ത്യ മെർക്കുസൂർ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള വഴികൾ ചർച്ച ചെയ്തതായി ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി ചൈന നാഷണൽ പെട്രോളിയം കോർപ്പറേഷൻ ചെയർപേഴ്സൺ ഡൈ ഹൌലിയാങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ വിപണിയുടെ സ്ഥിരതയിൽ ഇരു രാജ്യങ്ങൾക്കും നിർണായകമായ പൊതു താൽപര്യങ്ങളുണ്ടെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉപഭോക്താക്കളിലും ഇറക്കുമതിക്കാരിലും ഉൾപ്പെടുന്നവരാണ് ഇന്ത്യയും ചൈനയുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയുടെ അത്യാധുനിക സാങ്കേതിക നവീകരണങ്ങൾ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് എക്സ്പോസിഷന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ എക്സ്പോയിൽ രാജ്യത്തെ 37 മുൻനിര ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യയുടെ തീരമേഖല സമുദ്ര വിഭവങ്ങൾക്കും ബ്ലൂ എക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. തീരപ്രദേശങ്ങളെ പരിസ്ഥിതി, സുരക്ഷ, സാമ്പത്തിക രംഗം, സാങ്കേതിക വിദ്യ, മാനവ വികസനം എന്നിവ സമന്വയിക്കുന്ന ഇടമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ തീരദേശ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാനൊരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെ ആയിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണ്. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രമാണ് സ്വന്തമായി ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി

0: പന്ത്രണ്ട് 45 മണിവരെ ഉള്ള സമയങ്ങളിലാകും നിയന്ത്രണം. ശബരിമല തീർത്ഥാടനത്തിന് മുന്നൊരുക്കം വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്നും സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ മലേഷ്യയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള ഔദ്യോഗിക നിർദ്ദേശം യൂറോപ്യൻ കമ്മീഷൻ യൂറോപ്യൻ കൌൺസിലിന് മുന്നിൽ സമർപ്പിച്ചു. കരാർ കൌൺസിൽ അംഗീകരിക്കുന്നതോടെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒപ്പുവയ്ക്കുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറായി ഇത് മാറും. ഈ വർഷം ജനുവരിയിലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വ്യാപാര കരാർ ചർച്ചകൾ പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ചത്. ശ്രീനഗറിലെ ബറ്റമാലുവിൽ തെരച്ചിൽ നടത്തുന്ന ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് പ്രദേശവാസികളിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വരുന്നുവെന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന വീഡിയോ ശ്രീനഗറുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. എച്ച് പി വി പ്രതിരോധ കുത്തിവയ്പ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് എച്ച് പി വി പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ആചാര്യ വിനോബ ഭാവെയുടെ ജന്മദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനോബ ഭാവെയുടെ ജയ് ജഗത് എന്ന ആഹ്വാനം അതിലുകളെല്ലാം ഭേദിച്ച് മാനവികതയ്ക്ക് പരമപ്രാധാന്യം നൽകുന്നതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രശസ്ത തമിഴ് പ്രഭാഷകനും സംവാദ പരിപാടികളുടെ അവതാരകനുമായ സോളമൻ പാപ്പയ്യ മധുരയിൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. നർമ്മം കലർന്നതും തനത് മധുര തമിഴ് ശൈലിക്കും പേരുകേട്ട അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി ഏകദേശം 12,000 തമിഴ് സംവാദ പരിപാടികൾ നയിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയ സാമ്പത്തിക പ്രതിരോധ ഊർജ്ജ മേഖലകളിലെ സഹകരണം വിലയിരുത്തി. വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ഇന്ത്യയുടെ തീരമേഖല സമുദ്രവിഭവങ്ങൾക്കും ബ്ലൂ ഇക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആകാശത്തിലേക്കൊരു കിളിവാതിൽ എന്ന ചിത്രത്തിലെ ഗാനം പി ജയചന്ദ്രൻ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനരചനയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചത് ഔസേപ്പച്ചൻ.

0: ആകാശവാണി കണ്ണൂർ സാഹിത്യരംഗം ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ
1: അരുന്ധതി പേഴ്സ് തുറന്ന് അതിൽ നിന്നൊരു ഫോട്ടോ പുറത്തു.
2: നേരത്തെ ഞാൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല അവൾ. ജീവിതത്തിന്റെ പക്വവും അനുഭവവുമുള്ള
3: പുലിയുന്ന വറുതിയായി എവിടെയോ അലയുന്നു ഞാനും.
0: ആറോൺ റോമി മെൻഡോൺസ, ടി വി കെ എൻ കണ്ണോം എന്നിവർ അവതരിപ്പിക്കുന്ന ചെറുകഥകളും വി കെ ദിവാകരൻ ചൊല്ലുന്ന കവിതകളും കേൾക്കാം. ചെറുകഥയോടെ തുടങ്ങാം. വേർപാടിന്റെ മുറിവുണങ്ങും മുമ്പേ ഓർമ്മയുടെ നിഴൽ തേടിയൊരു യാത്ര. അപ്രതീക്ഷിതമായൊരു കാഴ്ചയിൽ നിറഞ്ഞുപോയി ആ അമ്മയുടെ കണ്ണുകൾ. ആ കണ്ണുനീരിനു പിന്നിലെ കഥ കേൾക്കൂ. അപ്പുവിന്റെ അമ്മ. കഥ പറയുന്നു ആറോൺ റോമി മെൻഡോൺസ.
1: ആ വെള്ളിയാഴ്ച ഓർത്തെടുക്കാൻ അരുന്ധതി വളരെയധികം പാടുപെട്ടു. മേരിമാത ആശ്രമത്തിനു മുമ്പിൽ ബസ്സിറങ്ങുമ്പോൾ നേരം ഏറെ വൈകിയിരുന്നു. ആരോ കുറിച്ചു തന്ന മേൽവിലാസം പലരോട് ചോദിച്ച് അവിടെ വരെ എത്തുകയായിരുന്നു. ബസ്സിറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ അവസാനത്തെ പ്രതീക്ഷയും അറ്റുപോകാതിരിക്കാൻ മനസ്സിനെ പലവട്ടം പിടിച്ചു നിർത്തേണ്ടി വന്നു. മുൻപിലെ ചരൽ വിരിച്ചിട്ട് പാതയിലൂടെ ഏറെ ദൂരം നടന്നപ്പോൾ അങ്ങകലെ ആശ്രമത്തിന്റെ പേരെഴുതിയ ബോർഡ് കണ്ടു. നിറം മങ്ങി അക്ഷരങ്ങൾ പലതും മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കുറച്ചു ദൂരത്തായി ചെറിയൊരു പള്ളി, അതിനടുത്തായി അച്ഛന്റെ മേട, കുഞ്ഞുങ്ങളുടെ ആരവങ്ങളാൽ നിറഞ്ഞ ഓട്ടുപുരയും വലിയ ഡോർമെട്രിയും സമീപത്തു തന്നെ ഉണ്ടായിരുന്നു. ചെരുപ്പ് പുറത്തഴിച്ചുവെച്ച്

ലൂടെ ആദ്യം പള്ളിയിലേക്ക് കയറി. മുൻപിൽ അൾത്താരയിൽ മകനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന അമ്മ മാതാവിനെ കണ്ടു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവൾക്ക് നിശ്ചയമില്ലായിരുന്നു. കുരിശ് വരച്ചാൽ ആദ്യം ഏതു ഭാഗത്ത് സ്പർശിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. എന്നിട്ടും

അങ്ങോട്ടേക്ക് നടന്നു. പഴമയുടെ ജീർണതയേറ്റുവാങ്ങി കാലങ്ങൾക്ക് സാക്ഷിയായതുപോലെയുള്ള ഒരു ഇരുനില കെട്ടിടം. താഴെ ചെറിയ വരാന്ത, മുകളിലേക്കുള്ള മരഗോവണി അവിടെയായിരുന്നു. റെക്ടർ എന്ന ബോർഡ് മുകളിലേക്കുള്ള വഴിയിലേക്ക് കൈ ചൂണ്ടി. ജീർണിച്ചു തുടങ്ങിയ മരപ്പലകകളിൽ കാലൂന്നുമ്പോൾ തെന്നി വീഴാതിരിക്കുവാൻ അരുന്ധതി കൈവരികളിൽ അമർത്തിപ്പിടിച്ചു. പതുക്കെ കയറി മുകളിലെത്തിയപ്പോൾ അവിടെ മുഴുവൻ നിശബ്ദമായിരുന്നു. ചുറ്റും തിരഞ്ഞപ്പോൾ ഇടനാഴിയുടെ അങ്ങേ അറ്റത്ത് ആളനക്കം കേട്ടു. വെളുത്ത ലോഹയ്ക്കുള്ളിൽ നീണ്ട കറുത്ത താടിയോടുകൂടിയ ഒരു മുഖം. പ്രകാശം താണ് കുഴികളിൽ ആഴ്ന്ന കണ്ണുകൾ വട്ടക്കണ്ണടയിലൂടെ തെളിഞ്ഞു കണ്ടു. അച്ഛാ, നീണ്ട നിശബ്ദതയെ തന്റെ ആ വിളി തൊട്ടുണർത്തിയതായി അരുന്ധതിക്ക് തോന്നി. ഇങ്ങോട്ട് വരാം, കൈകൾ കൊണ്ട് അങ്ങനെ ഒരു സന്ദേശം അങ്ങേ തലക്കലിൽ നിന്നുണ്ടായി. പതുക്കെ നടന്ന് നീണ്ട ഇടനാഴിയുടെ അറ്റത്തെത്തിയപ്പോൾ അവരെ കണ്ടയാൾ എഴുന്നേറ്റ് കൈകൂപ്പി. മുന്നിലിട്ടിരിക്കുന്ന കസേരയിലിരിക്കാൻ ആംഗ്യം കാണിച്ചു. ഈശോ മിശിഹായിക്ക്, വാചകം പൂർത്തിയാക്കും മുമ്പേ അച്ഛൻ പറഞ്ഞു, അങ്ങേർക്ക് എപ്പോഴും സുഖം തന്നെയാണ്. ഇവിടെ ഭൂമിയിലുള്ള ഞങ്ങൾക്കല്ല കഷ്ടപ്പാടും. അത് കേട്ടപ്പോൾ അറിയാതെ ചിരിച്ചുപോയി. മനസ്സിലെ സങ്കടത്തിന് നേർത്ത ലഘുത്വം കൈവന്ന പോലെ. താൻ ചിരിക്കുന്നത് കണ്ടിട്ടോ എന്തോ എഴുത്തു നിർത്തി വട്ടക്കണ്ണട ഊരി പതുക്കെ മേശപ്പുറത്തിരുന്ന തുവാലയെടുത്ത് മുഖം തുടച്ച് അച്ഛൻ നിവർന്നിരുന്നു. ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനെ തോന്നാൻ, അങ്ങനെ ചോദിക്കാനാണ് ആദ്യം തോന്നിയത്. അങ്ങോർക്കെന്താ, 100-200 എണ്ണത്തിനെ മേയ്ക്കാൻ തന്നിട്ട് മൂപ്പറ് സുഖമായിട്ട് അവിടെ നിൽക്കുകയല്ലേ. ഞാനാ ഇപ്പം കുരിശ് തൂങ്ങിക്കിടക്കുന്നത്. പകുതി തമാശയും കുറെ കാര്യങ്ങളും ചേർത്ത് അടുത്തിരുന്ന നല്ല ഇടയന്റെ ചിത്രം കാണിച്ച് ആന്റണി അച്ഛൻ സംസാരിക്കാൻ തുടങ്ങി. താനൊരു അപരിചിതയാണെന്ന ഭാവം ആ മുഖത്തില്ലായിരുന്നു. 200-ൽ കുട്ടികളുള്ള ഇൻഫന്റ് ജീസസ് ഹോമിന്റെ റെക്ടറാണ് അച്ഛൻ. വരവ് ചെലവുകളുടെ കണക്കുകൾ കൃത്യതയിലെത്തിക്കാൻ പാടുപെടുകയാണ് അദ്ദേഹം. അതിനിടയിലാണ് അരുന്ധതിയുടെ വരവ്. കണക്കുകൾ ഒത്തുവരാത്തതിന്റെ പരിഭവമായിരുന്നു ആ വാക്കുകളിൽ മുഴുവനും. ബൈദബായി പേരു പറഞ്ഞില്ല. ഒരിടവേളയിൽ തന്റെ പ്രാരാബ്ധങ്ങൾ ഇറക്കി വെച്ച അദ്ദേഹം അവളോട് ചോദിച്ചു. അച്ഛൻ ചോദിച്ചില്ല. അരുന്ധതിയുടെ വാക്കുകളിൽ ഒരൽപ്പം പരിഭവമുണ്ടായിരുന്നു. ഞാനിങ്ങനെയാണ്, ആരാണെന്നും എന്താണെന്നും നോക്കാറില്ല. കിട്ടിയവരോടൊക്കെ ഇവിടുത്തെ വിഷമം പറയും, പക്ഷെ പലപ്പോഴും ആരെയും കിട്ടാറില്ലെന്നതാണ് സത്യം. അച്ഛൻ വീണ്ടും പഴയപടിയായി. അവസാനം എപ്പോഴോ ഒരിടവേള കിട്ടിയപ്പോൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ അരുന്ധതി മേനോൻ, മോഹനവർമ്മ കോളേജിൽ മലയാളം വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. ഐ എം സോറി. ഒരു കോളേജ് അധ്യാപികയോടാണ് ഞാൻ എന്റെ പരിഭവം പറഞ്ഞതെന്നോർക്കുമ്പോൾ അച്ഛൻ വിഷണ്ണനായി കാണപ്പെട്ടു. അതൊന്നും സാരമില്ല, അച്ഛനു വേണ്ടിയല്ലോ ഇതൊക്കെ സഹിക്കുന്നത്. ആ വൈദികന്റെ നിഷ്കളങ്കമായ വാചാലതയെ വേദനിപ്പിക്കേണ്ടെന്ന് അരുന്ധതിക്ക് തോന്നി. ഞാൻ എന്താണാവോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? അച്ഛൻ അവരോട് ചോദിച്ചു. തന്റെ നേരെ നീളുന്ന ദേയുടെ ഹസ്തം തിരിച്ചറിഞ്ഞ് അരുന്ധതി പേഴ്സ് തുറന്ന് അതിൽ നിന്നൊരു ഫോട്ടോ പുറത്തെടുത്തു. ഈ കുഞ്ഞ് അടുത്തെങ്ങാനും താങ്കളുടെ ആശ്രമത്തിൽ വന്നിട്ടുണ്ടോ? ഐ മീൻ പോലീസോ മറ്റോ എവിടെ നിന്നെങ്കിലും കണ്ടെടുത്ത് ഇവിടുത്തെ സംരക്ഷണയിൽ ഏൽപ്പിച്ചിരുന്നു. അത്രയും പറയുമ്പോൾ തന്നെ അവരുടെ സ്വരത്തിന് ദുഃഖത്തിന്റെ വിള്ളൽ വീണിരുന്നു. ഒരു 4 വയസ്സുകാരന്റെ നിറം മങ്ങിയ ഫോട്ടോ ആയിരുന്നു അത്. ഫോട്ടോ വാങ്ങി അച്ഛൻ പലവട്ടം തിരിച്ചു മറിച്ചും നോക്കി. ഇവിടെയുള്ള ആർക്കൊക്കെയോ ഇവന്റെ ഛായയുണ്ട്, പക്ഷെ ആരാണെന്ന് തീർത്തു പറയാൻ സാധിക്കുന്നില്ല. ആന്റണി അച്ഛന്റെ വാക്കുകളിൽ സംശയത്തിന്റെ നിഴലുണ്ടായിരുന്നു. എനിക്കൊന്ന് കാണാൻ പറ്റുമെങ്കിൽ. ആഗ്രഹങ്ങളുടെ ആവേഗങ്ങൾക്കിടയിൽ അരുന്ധതിയുടെ സ്വരം നീർത്തുപോയിരുന്നു. ഞാൻ അടുത്ത കാലത്താണ് ആശ്രമത്തിന്റെ ചാർജ് ഏറ്റെടുത്തത്, അതുകൊണ്ട് കൃത്യമായി പറയാൻ വിഷമമാണ്. പിന്നെ ഇൻഫന്റ് ജീസസ് ഹോമിന്റെ ചാർജുള്ള സിസ്റ്റർ ഗ്രേസിനെ കണ്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും. മേശപ്പുറത്ത് അഴിച്ചു വെച്ചിരുന്ന കണ്ണട എടുത്ത് ധരിച്ച് വീണ്ടും തന്റെ മുമ്പിലെ കണക്കുകൾ കൂട്ടിക്കിഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഫാദർ ആന്റണി ഫ്രാൻസിസ്. പ്ലീസ്, എനിക്കൊന്നവനെ കാണാൻ സാധിച്ചിരുന്നെങ്കിൽ. അരുന്ധതിയുടെ പ്രതീക്ഷകൾക്ക് ഉയരം വെച്ചു. പക്ഷെ സിസ്റ്റർ ഗ്രേസ് പുറത്തു പോയിരിക്കുകയാണ്, പർച്ചേസിനോ മറ്റോ. പെട്ടെന്ന് വന്ന് ഒരാവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അതിന് ഒരുക്കമില്ലാത്തതുപോലെയായിരുന്നു അച്ഛന്റെ വാക്കുകൾ. പ്ലീസ് ഫാദർ, ഞാൻ എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കാം, എനിക്കൊന്നേ അറിയണ്ടു. ആ 30-കാരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടപ്പോൾ അവരോട് അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് അച്ഛനും തോന്നി.
ഞാനൊരു എക്സ്ക്യൂസ് പറഞ്ഞെന്നേ ഉള്ളൂ, ഇവിടുന്ന് വരാനുള്ള മടി കൊണ്ട്. അതിരിക്കട്ടെ, ആരാണ് ഈ കുട്ടി? ഫാദർ ആന്റണിയുടെ ചോദ്യത്തിന് ഉത്തരം ഒരു

0: പൊട്ടിക്കരച്ചിലായിരുന്നു. അല്പനേരത്തിനു ശേഷം അടക്കി പിടിച്ച തേങ്ങലുകൾക്കിടയിൽ പതിഞ്ഞ സ്വരത്തിൽ അരുന്ധതി പറഞ്ഞു, ഇതെന്റെ മകനാണ് അച്ഛാ, അപ്പു. ഓ എന്റെ ദൈവമേ, അറിയാതെ ആ വൈദികന്റെ ചുണ്ടുകൾ വിറച്ചു. ഇൻഫൻ ജീസസ് ഹോമിലേക്കുള്ള വഴിയിൽ വെച്ചാണ് അരുന്ധതി ആ കഥ പറഞ്ഞത്. അപ്പു അവന്റെ അച്ഛനോടൊപ്പം മംഗലാപുരത്ത് ഡോക്ടറെ കാണിക്കാൻ പോയതായിരുന്നു. ചെറുപ്പം തൊട്ടേ അവൻ അലട്ടിയിരുന്ന ആസ്തമയ്ക്ക് മംഗലാപുരത്തെ ഡോക്ടറുടെ ചികിത്സയിലായിരുന്നു. സാധാരണ അരുന്ധതിയും കൂടെ പോകാറുണ്ടായിരുന്നു. കോളേജിൽ അന്നൊരു പ്രധാനപ്പെട്ട ചടങ്ങുണ്ടായിരുന്നതുകൊണ്ട് അന്നവർ പോയില്ല. അതിരാവിലെ തിരിച്ചാൽ വൈകുന്നേരത്തെ പാസഞ്ചറിന് മടങ്ങി വരാറുള്ള അച്ഛനും മകനും അന്ന് രാത്രി വൈകിയും എത്തിയില്ല. സെൽഫോൺ ഔട്ട് ഓഫ് കവറേജ് ആയിരുന്നു. വേവലാതികളോടെ അവർ ആ രാത്രി കഴിച്ചുകൂട്ടി. രാവിലെ ഭർത്താവിനെയും മകനെയും കാത്തിരുന്ന അവർക്ക് പോലീസിൽ നിന്ന് ഒരറിയിപ്പ് കിട്ടി. അരവിന്ദാക്ഷ മേനോനെ വിഷം കഴിച്ച് അവശനിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അരുന്ധതി മംഗലാപുരത്തെ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അയാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു. കൂടെ അപ്പുവില്ല. കീശയിൽ ഒരു തുണ്ട് കടലാസിൽ ചില വരികൾ മാത്രം ബാക്കി വെച്ച്. ഏറെ തിരഞ്ഞെങ്കിലും അപ്പുവിനെ കണ്ടില്ല. അന്ന് തുടങ്ങിയതാണ് ഈ യാത്ര. മംഗലാപുരം ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ തീവണ്ടികളിലും അന്വേഷിക്കാൻ സ്ഥലം എസ് പി ഉത്തരവിട്ടു. RPFഉം മറ്റേജൻസികളും ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ അപ്പുവിനെ കണ്ടവരും കണ്ടെത്തിയവരുമായി ആരെയും അരുന്ധതി കണ്ടില്ല. അവസാനം അവർ ഓരോ അനാഥാലയങ്ങളിലും ആശ്രമങ്ങളിലും ചെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അച്ഛാ ഞാൻ ഇവിടെയും എത്തിയത്. വിതുമ്പുന്ന മിഴികളോടെ അരുന്ധതി കഥ പറഞ്ഞു നിർത്തി. ഇൻഫൻ ജീസസ് ഹോമിലേക്കുള്ള തറയോട് പാകിയ വഴി അപ്പോഴേക്കും അവസാനിച്ചിരുന്നു. എന്തു പറയണമെന്നും അരുന്ധതിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നും അറിയാതെ ഫാദർ ആന്റണി ആകുലപ്പെട്ടു. എനിക്കത്ര നിശ്ചയമില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം, അത്രയേ ആ വൈദികനും പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഭാഗ്യത്തിന് സിസ്റ്റർ ഗ്രേസ് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം പറഞ്ഞ് ബാഗ് തുറന്ന് ഫോട്ടോ പുറത്തെടുത്ത് കാണിച്ചപ്പോൾ അവർ നിശബ്ദം അകത്തേക്ക് പോയി. അല്പസമയത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ കൂടെ ഒരഞ്ചു വയസ്സുകാരനുമുണ്ടായിരുന്നു. അവൻ അപ്പുവിന്റെ അതേ ചായയായിരുന്നു, അതേ പ്രായവും. പക്ഷേ അതവരുടെ അപ്പുവായിരുന്നില്ല. കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണീർപ്പാടുകൾ മായ്ക്കാതെ അരുന്ധതി അവന്റെ അടുത്ത് കുനിഞ്ഞ് മുട്ടുകുത്തി നിന്നു. ആ മുടിയിഴകളെ തഴുകി കവിളത്തൊരു ഉമ്മ കൊടുക്കുമ്പോൾ അവൾ അറിയാതെ പറഞ്ഞുപോയി, നീ എന്റെ അപ്പുവിനെ പോലെ ഇരിക്കുന്നു, നിങ്ങൾ എന്റെ അമ്മയെപ്പോലെ തന്നെയുണ്ട്. തന്നെ തലോടുന്ന അവരെ നോക്കി അത്രയും പറയുമ്പോൾ ആ അഞ്ചു വയസ്സുകാരന്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവനെ മാറോട് ചേർത്ത് നെറുകയിൽ വീണ്ടും ചുംബിക്കുമ്പോൾ അവൾ അറിയാതെ വാവിട്ട് നിലവിളിച്ചു. കണ്ടു നിൽക്കാനാവാതെ ഫാദർ ആന്റണി ഫ്രാൻസിസ് കണ്ണുകൾ പിൻവലിച്ചു.
1: അപ്പുവിന്റെ അമ്മ ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് ആറോൺ ഡ്രോമി മെൻഡോൺസ. സാഹിത്യരംഗം പരിപാടിയിൽ ഇനി വി കെ ദിവാകരൻ ചൊല്ലുന്ന കവിതകൾ. ആദ്യം പൊലിഞ്ഞുപോയ സ്വപ്നങ്ങൾ എന്ന കവിത.

തങ്ങൾ എവിടെ എന്റെ വിയർപ്പു തുള്ളി പടുത്തുയർത്തിയ ഹർമ്മ്യ സ്വപ്നങ്ങൾ എവിടെ എന്റെ മനം കുളിർത്തിടും ഇന്ദ്രചാപങ്ങൾ എവിടെ എന്റെ ചിലങ്ക കെട്ടിയൊരരുവിയും പാട്ടും എവിടെയമ്മയുടുത്തൊരുങ്ങിയ ഹരിത സൗഭാഗ്യം എവിടെയമ്മ നനുത്ത ചുണ്ടിൽ നനച്ച വാത്സല്യം തലകുനിച്ച് മടിയിൽ മുകിലിനെ മുല കൊടുക്കും മാമലയും മധുരസുന്ദര പ്രകൃതി സൗഭാഗ്യം അതിരുകെട്ടി വളച്ചുവെച്ച സുഖത സ്വപ്നശലാഖ ഇന്നെവിടെ മലയറുത്ത് പുഴതടഞ്ഞ് വഴിയൊരുക്കി പടുതുയർത്തിയ പുരവുമിന്നെവിടെ നിന്നുടെ ധാർഷ്ട്യമിന്നെവിടെ കരയടർത്തി കുന്നുമാന്തി

ല്ലേ സ്വപ്നം പൊലിഞ്ഞു പോയില്ലേ. കല്ലു വെട്ടി കുഴിയെടുത്ത് അണയൊരുക്കിയ നദി കറുത്തില്ലേ. നാക്കൂവറ്റി തളർന്നു പോയില്ലേ. പ്രളയവാരിയിലൊരു തുരുമ്പിൽ കരയുമീ പക്ഷി വിധുരമായി വിറപൂണ്ടു നമ്മുടെ ചോദ്യമെന്താവാം. മലയിടിക്കല്ലേ നിങ്ങൾ മരമറൂക്കല്ലേ. വാനിൽ പുക പരത്തല്ലേ. അരുതുമർത്യ കിരാതരേ ദുരയരുത് നിങ്ങൾ ദുരിതമേറ്റ് ഈ ഭുവനമിങ്ങനെ നാശമാക്കല്ലേ. ഇനി വരുന്നൊരു തലമുറയ്ക്കിതു സ്വന്തമാണല്ലോ. കുളിരുകാറ്റും കിളികളും മരമർമരങ്ങളിലും തെളിമയോടിതു ചോദ്യമായി നാം കേട്ടു നിൽക്കുകയോ. എവിടെ എന്റെ കിനാക്കൾ വാരി വിതച്ച പാടങ്ങൾ. എവിടെ എന്റെ വിയർപ്പു തുള്ളി പടുത്തുയർത്തിയ ഹർമ്മ.

നോക്കാൻ ഇനി എത്ര ഇനി എത്ര ഇനി എത്ര ദൂരം. അണ പൊട്ടിയൊഴുകുന്നൊരാഗം അകതാരിലെവിടെയോ തടതല്ലിത്തിരയായി മധുരിക്കുമോർമ്മയായി ഉറവ

ഞാനും ഇനിയില്ല നീയെന്നതറിയുമ്പോഴും എരിയുന്ന പൊൻതാരമായി മാറുമ്പോഴും ഉള്ളിലെവിടെയോ നോവായി നീയുമൻ സ്വപ്നം വരുമെന്നു ചൊല്ലി നീ എന്തിനോ വഴി നീളമിഴി നട്ടു കാത്തിരുന്നിട്ടും കാലം കടന്നുപോയിട്ടും ഞാനുമൻ

ഹേ നീയുമി ജ്ഞാനുമൻ പ്രാണനും ഇനി എന്തു നേടൻ ജീവിതം ജീവിച്ചു തീർക്കുവൻ വേഷങ്ങളാടിത്തിമർക്കവേ നീയുമി ജ്ഞാനുമൻ

0: ഇതുവരെ സ്വന്തം കവിതകൾ ചൊല്ലിയത് വി കെ ദിവാകരൻ. സാഹിത്യരംഗം പരിപാടിയിൽ ഒരു ചെറുകഥ കൂടി കേൾക്കാം.
1: ഇന്നത്തെ ദിവസത്തിന്റെ ജോലിത്തിരക്കിൽ നിന്നും വിടുതൽ നേടി പുറത്തിറങ്ങിയപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. ഇനി വീട്ടിലെത്തിയിട്ട് വേണം കുന്നു നടുവി നിർത്താൻ. അതിനിനിയും ഒന്നര മണിക്കൂർ വേണം. അതെ, ഒന്നര മണിക്കൂർ. അതിനിടയിൽ
0: ചില മുഖങ്ങൾ കാലം മായ്ച്ചു കളയില്ല. വർഷങ്ങൾക്കിപ്പുറം ഒരു യാത്രയിൽ അപ്രതീക്ഷിതമായി ആ മുഖം

0: വീണ്ടും മുന്നിലെത്തുമ്പോൾ ഓർമ്മകൾക്ക് എന്താണ് സംഭവിക്കുക? പിന്നിട്ട വഴിയിലേക്ക് തിരിഞ്ഞു നോക്കിയ ഒരു നിമിഷത്തിന്റെ കഥ. ഒന്നര മണിക്കൂർ. ഈ ചെറുകഥ അവതരിപ്പിക്കുന്നത് TVKN കണ്ണം.
1: സ്റ്റേഷനിൽ എത്തിയപ്പോൾ എനിക്ക് പോകേണ്ട ലോക്കൽ ട്രെയിൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽപ്പുണ്ടായിരുന്നു. വണ്ടി പുറപ്പെടാൻ ഇനിയും സമയമുണ്ട്. പുറത്ത് നല്ല ചൂടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു വണ്ടിയുടെ അകത്തും. ഈ ചൂടിൽ അകത്തിരുന്നാൽ ശ്വാസം മുട്ടുന്ന പോലെ തോന്നും. ഒരു സീറ്റ് ഒപ്പിച്ചില്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ വണ്ടി നിറയും. ഞാൻ പുറകിലേക്ക് നടന്നു. അതാണ് എനിക്ക് പറ്റിയ ഇടം. അവസാനത്തെ കമ്പാർട്ട്മെന്റിൽ ജനലരികിൽ ഒരു സീറ്റ് കണ്ടുപിടിച്ചു. വെയിൽ കൊള്ളാത്ത ഒറ്റപ്പെട്ട ഒരു സീറ്റ്. എനിക്കെതിരെയുള്ള സീറ്റിൽ ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. പുതുതായി ഒരാളെ കാണുമ്പോൾ തോന്നുന്ന ഒരപരിചിതത്വം അനുഭവപ്പെട്ടു. അവർ ആദ്യം എന്നെയൊന്ന് നോക്കി, പിന്നെ കണ്ടില്ലെന്ന ഭാവത്തിൽ സീറ്റിൽ ചടഞ്ഞിരുന്നു. സീറ്റിൽ ഞാൻ എൻ്റെ ബാഗ് വെച്ച് അവരോട് പറഞ്ഞു, ഒന്ന് നോക്കണേ, ഞാൻ ഇപ്പോൾ വരാം. അവർ മനസ്സിലാമനസ്സോടെ തലയാട്ടി. ആ ചൂടിൽ നിന്നും അല്പം ആശ്വാസത്തിനായി ഞാൻ പുറത്തിറങ്ങി. പ്ലാറ്റ്ഫോമിലെ കറങ്ങുന്ന ഒരു ഫാനിൻ്റെ കീഴിൽ ഞാനിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ ആ സ്ത്രീയെയും എൻ്റെ ബാഗും എനിക്ക് കാണാമായിരുന്നു. ഞാൻ കയ്യിലുള്ള വാരികയുടെ പേജുകൾ അലക്ഷ്യമായി മറിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും വണ്ടിയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരുന്നു. വണ്ടി പുറപ്പെടാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഞാൻ എൻ്റെ സീറ്റിനടുത്തേക്ക് നടന്നു. എൻ്റെ സീറ്റിൽ കാലുകൾ കയറ്റിവെച്ച് ഇരിക്കുകയായിരുന്നു അവൾ. എന്നെ കണ്ടതും ഒരു ജാള്യതയോടെ കാലുകൾ പിൻവലിച്ച് ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ഭാഗ്യം, ഇപ്പോഴെങ്കിലും കാർമേഘം ഒന്ന് മാറി ആകാശം തെളിഞ്ഞല്ലോ. പക്ഷേ ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന മട്ടിൽ നേരത്തെ വായിച്ചുകൊണ്ടിരുന്ന വാരിക തുറന്ന് വായിക്കാൻ ശ്രമിച്ചു. വായിച്ചതൊന്നും മനസ്സിൽ കയറുന്നില്ല. അതുകൊണ്ട് ആ അഭ്യാസം വേണ്ടെന്ന് വെച്ച് വാരിക മടക്കി ബാഗിൽ വെച്ചു. അപ്പോൾ ഒരാശ്വാസം പോലെ ഗാർഡിൻ്റെ വിസൽ മുഴങ്ങി. വണ്ടി ഇളകിത്തുടങ്ങി. മെല്ലെ മെല്ലെ പിച്ച വെച്ച് അത് മുന്നോട്ട് നീങ്ങി. അപ്പോൾ തണുത്ത കാറ്റ് വണ്ടിക്കുള്ളിലേക്ക് അരിച്ചു കയറി. മറഞ്ഞുപോകുന്ന കാഴ്ചകൾക്കിടയിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ച് അവളെ ഒന്ന് നോക്കി. അവൾക്ക് ഏകദേശം ഒരു 40 വയസ്സ് പ്രായം വരും. വെളുത്ത് ചുവന്ന മുഖത്ത് വയസ്സിൻ്റെ പോറലുകൾ ഇല്ലാതില്ല. എങ്കിലും അവൾ സുന്ദരിയാണ്. കഴുത്തിൽ ഒരു ചെറിയ സ്വർണമാല. അത് ആ കഴുത്തിന് അപര്യാപ്തമായിരുന്നു. അവളുടെ ദേഹത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത്. മഞ്ഞ നിറത്തിൽ കറുത്ത പൂക്കളുള്ള ചൂരിദാർ. നല്ല മുറ്റിയ കറുത്തിരുണ്ട തലമുടി. അമുടിക്കുള്ളിൽ കാൽമേഘത്തിൽ നിന്നും തെളിയുന്ന ചന്ദ്രനെപ്പോലെ അവളുടെ മുഖം. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടോ എന്തോ അവൾ ഹാൻഡ് ബാഗ് തുറന്ന് മൊബൈലെടുത്ത് നോക്കാൻ തുടങ്ങി. അത് കാലത്തിൻ്റെ ഒരു അടയാളമായി മാറിയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ നോട്ടത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു ഉപായം. ഇടയ്ക്ക് ഫോണിൽ നിന്നും കണ്ണെടുത്ത് അവൾ എന്നെ നോക്കുന്നതും ഞാൻ കണ്ടു. പെട്ടെന്നായിരുന്നു അവളുടെ ഭാഗങ്ങൾക്ക് ഒരു മാറ്റം സംഭവിച്ചത്. അവൾ മുന്നിലേക്ക് ദൃഷ്ടിയിൽ ഊന്നി എന്നോടായി പറഞ്ഞു, ചെക്കിങ്. ഞാൻ പുറകിലേക്ക് നോക്കി. പിന്നിൽ ടിക്കറ്റ് എക്സാമിനർ. ഞാൻ പറഞ്ഞു, സാധാരണയായി ഈ സമയത്ത് ചെക്കിംഗ് ഉണ്ടാകാറില്ലല്ലോ. അതിനിടയിൽ ഞാൻ അവളെ ശ്രദ്ധിച്ചു. അവൾ ബാഗിൽ എന്തോ തിരയുകയായിരുന്നു. എന്താ, ടിക്കറ്റ് എടുത്തില്ലേ? ഞാൻ ചോദിച്ചു. ഉണ്ട്, സീസണാണ്. ഇതിനർത്ഥം അവൾ എന്നെപ്പോലെ സ്ഥിരമായി യാത്ര ചെയ്യാറുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഇതുവരെ ഞാൻ ഇവളെ കണ്ടതായി ഓർക്കുന്നില്ല. അതിനിടയിൽ അവൾ എന്തെല്ലാമോ പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച അവർ വന്നിരുന്നു. അന്ന് ഞാൻ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഇവിടെ നിന്നും ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലായിരിക്കും യാത്ര. അതുകൊണ്ടായിരിക്കും ഇതുവരെ കാണാതിരുന്നത്. എന്നും കാണുന്ന ചില മുഖങ്ങളുണ്ട്, അതുപോലെ കാണാതിരിക്കുന്ന മുഖങ്ങളും. നേരത്തെ ഞാൻ വിചാരിച്ചതുപോലെയായിരുന്നില്ല അവൾ. ജീവിതത്തിൻ്റെ പക്വവും അനുഭവവുമുള്ള വാക്കുകളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അവൾ. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ അവളുടെ നെറ്റിയിലേക്ക് നോക്കി. ഒരു പൊട്ടോ സിന്ദൂരരേഖയിൽ സിന്ദൂരമോ കണ്ടില്ല. അണിഞ്ഞൊരുങ്ങലിൻ്റെ ഒരു ലാഞ്ചനം പോലും ഞാൻ ആ മുഖത്ത് കണ്ടില്ല. നേച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്ന സൗന്ദര്യം മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ഏതായാലും ഒരു കാര്യം ഞാൻ തിരിച്ചപ്പെടുത്തി. ഇല്ല, ഇവൾ വിവാഹം കഴിച്ചിട്ടില്ല. എൻ്റെ ആകാംക്ഷ വർദ്ധിക്കുകയായിരുന്നു. അവളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ. അവൾ ആരെന്നോ എന്തെന്നോ അറിയാതെ തികച്ചും അപരിചിതമായി തുടങ്ങിയ സൗഹൃദം അല്പനിമിഷത്തിനുള്ളിൽ പടർന്ന് പന്തലിച്ച് എത്തിയിരിക്കുന്നു. അതിനിടയിൽ അവൾക്ക് എവിടെയാണ് ഇറങ്ങേണ്ട എന്ന ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. പലതും അറിയാൻ ആഗ്രഹിക്കുകയും അത് പറയാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ പെട്ടെന്ന് വേർപെടേണ്ടി വന്നാലോ? എന്തും അരികിലുണ്ടാകുമ്പോൾ അതിൻ്റെ വിലയേറിയില്ല. നഷ്ടപ്പെടുമ്പോഴാണ് കഴിഞ്ഞ കുറേ നിമിഷങ്ങൾ വെറുതെ നഷ്ടപ്പെടുത്തി വേർപെടുമെന്ന് തോന്നുമ്പോൾ മനസ്സിൻ്റെ ഒരവസ്ഥ. ഇനി ഏത് നേരത്തും അവൾ ഇറങ്ങിപ്പോകും, അല്ലെങ്കിൽ ഞാനാകും. രണ്ടായാലും വേർപാട് തന്നെ. അതിനു മുമ്പ് അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്ന് മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്. അതെന്തിനാണെന്ന് മാത്രം എനിക്കറിയില്ല. ജീവിതം എത്ര വിചിത്രമാണ് അല്ലേ. പെട്ടെന്ന് എവിടെയോ മഴ പെയ്യുന്നുണ്ടെന്ന പ്രതീതി ഒഴിവാക്കിക്കൊണ്ട് തണുത്ത കാറ്റ് വീശി. അന്തരീക്ഷം പെട്ടെന്ന് തണുത്തു. നേരിയ മഴത്തുള്ളികൾ വണ്ടിക്കകത്തേക്ക് ചിതറി വീണു. മനസ്സും ശരീരവും തണുത്ത ഒരു പ്രതീതി. ഒരു വർഷകാലത്തിൻ്റെ ആദ്യത്തെ വർഷപാതത്തെ ഓർമ്മിപ്പിക്കും വിധം മണ്ണിൻ്റെ പുതുഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങിനിന്നു. വണ്ടി അതിൻ്റെ യാത്ര തുടർന്നു. അവൾ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ മനസ്സിന് എന്തോ ഒരു ആശ്വാസം പോലെ. കൊടും ചൂടിൽ നിന്നും അന്തരീക്ഷം മാറിയപ്പോൾ എൻ്റെ മനസ്സ് കഴിഞ്ഞുപോയ ഓർമ്മകളിലേക്ക് ചേക്കേറുകയാണ്. അവൾ ആരോടിന്നല്ലാതെ പറഞ്ഞു, എന്തൊരു ഹൃദയ ഐക്യം, ഞാനും ആഗ്രഹിച്ചത് അത് തന്നെയല്ലേ. എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു, ഇനി അധിക നേരം ഞങ്ങൾ ഒന്നിച്ചുണ്ടാവില്ല, എനിക്കിറങ്ങേണ്ട സ്റ്റേഷൻ എത്താറായി. അവൾക്കോ? എൻ്റെ വേവലാതി കണ്ടോ എന്തോ അവൾ പറഞ്ഞു, നിങ്ങളുടെ സ്റ്റേഷൻ എത്താറായി അല്ലേ, എനിക്കിനിയും പോകാനുണ്ട്. പക്ഷേ അതെവിടെയാണെന്ന് മാത്രം അവൾ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചതുമില്ല. പക്ഷേ ഒരു കാര്യം തിരക്കിട്ട് അവൾ പറഞ്ഞു, എൻ്റെ പേര് ധനലക്ഷ്മി. എൻ്റെ മനസ്സിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. ഞാൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അത് അവൾ തന്നെയായിരിക്കുമോ? അവൾക്ക് എന്നെ മനസ്സിലായി കാണുമോ? ഞാൻ എന്നും മനസ്സിൽ സൂക്ഷിക്കുകയും എവിടെയെങ്കിലും ഒന്ന് കാണാൻ കഴിയുമോ എന്ന് ആഗ്രഹിച്ചിരുന്ന ആ രൂപം, ആ പഴയ രൂപത്തിൻ്റെ ഒരു ചെറിയ ഓർമ്മ മാത്രമുണ്ട്. ഒരു ഫോട്ടോ പോലും ഇല്ല. എങ്കിലും കണ്ടാൽ തിരിച്ചറിയുന്ന വിശ്വാസമുണ്ട്. പണ്ട് പഠിച്ച കോളേജിനടുത്തുള്ള ടൗണിലൂടെ പോകുമ്പോൾ ഓരോ സ്ത്രീകളെയും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അവൾ ഇവിടെ എങ്ങാനും ഉണ്ടാകുമോ? പെട്ടെന്ന് എന്നെ തിരിച്ചറിഞ്ഞ് കുശലം ചോദിക്കുമോ എന്നൊക്കെ. വീണ്ടും കണ്ടുമുട്ടുമ്പോൾ ആ കണ്ണുകൾ കലങ്ങുമോ? അത് സന്തോഷം കൊണ്ടായിരിക്കുമോ അതോ ദുഃഖം കൊണ്ടോ? എൻ്റെ മനസ്സിലേക്ക് പവാടയും ബ്ലൗസും ഇട്ട ആ കൊച്ചു സുന്ദരിയുടെ രൂപം തെളിഞ്ഞു വന്നു. നല്ല വട്ടമുഖം, നെടുകെ ചെയ്യൊതുക്കിയ നീളമുള്ള മുടി. എൻ്റെ മനസ്സിൻ്റെ നിഗൂഢതയിൽ നിന്നും ഞാൻ അവളോട് പറയുമായിരുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നു. ഞാനത് തുറന്നു പറഞ്ഞില്ലെങ്കിലും അവൾക്കതറിയാമായിരുന്നു, ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അവൾക്കും അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് അവളുടെ വാക്കുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. കൂട്ടുകാരികളിൽ നിന്നും തെന്നിമാറി അവൾ പലപ്പോഴും എൻ്റെ അടുത്തേക്ക് വരാറുണ്ടായിരുന്നു. എൻ്റെ സാമീപ്യം അവൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവ്. നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് മാത്രം ഞാൻ അവളോട് പറഞ്ഞു. പിന്നീട് കാണുമ്പോഴെല്ലാം അവൾ ചോദിക്കുമായിരുന്നു, എന്താണ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അവൾക്ക് അതറിയാമെങ്കിലും എൻ്റെ വായിൽ നിന്നും കേൾക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഞാനത് മാത്രം പറഞ്ഞില്ല. ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിലെ നൊമ്പരങ്ങൾ, പറയണമെന്ന് ആവർത്തിച്ച് മനസ്സ് പറയുമ്പോഴും സമയമായില്ല എന്ന തോന്നൽ. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. പരീക്ഷയുടെ തയ്യാറെടുപ്പിനായി കോളേജ് അടച്ചു. ഇനി പരീക്ഷയുടെ സമയത്ത് എല്ലാം തുറന്നു പറയാം എന്ന് തീരുമാനിച്ചു. അവസാനത്തെ ക്ലാസ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ബസ് സ്റ്റാൻഡ് വരെ ഞാൻ അവളെ പിന്തുടർന്നു. കൂട്ടുകാരികളുടെ ഇടയിൽ നിന്നും ഇടയ്ക്ക് അവൾ തിരിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ബസ്സിൽ കയറുന്നതും നോക്കി ഞാനങ്ങനെ നിന്നു. ഇനി ഒരു മാസം. ചൂടുപിടിച്ച ദിവസങ്ങൾ, പരീക്ഷ എന്ന പേടി അടുത്തു വരുമ്പോഴും അവളെ കാണാനുള്ള തിരക്കഥയിൽ എല്ലാം മറന്നുപോകുന്നു. അങ്ങനെ ആ ദിവസവും വന്നു ചേർന്നു. എന്നും 2 മണിക്കാണ് പരീക്ഷ. വളരെ നേരത്തെ ഞാൻ കോളേജിലെത്തുമായിരുന്നു. അവളെ കാണണം, സംസാരിക്കണം, കാര്യങ്ങൾ തുറന്നു പറയണം എന്നൊക്കെ ഓരോ ദിവസവും വിചാരിക്കും. പക്ഷെ ഒന്നും കഴിഞ്ഞില്ല. ഇന്ന് പറയാം, നാളെ പറയാം എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പരീക്ഷയും കഴിഞ്ഞു. വളരെ നിരാശയോടെ, എവിടെയോ നഷ്ടപ്പെട്ട മനസ്സുമായാണ് ഞാനന്ന് വീട്ടിലെത്തിയത്. ദിവസങ്ങളോളം ഒരു നഷ്ടബോധം എന്നെ തളർത്തിയിരുന്നു. ഇനി അവളുടെ വീടോ വിലാസമോ എനിക്കറിയില്ലായിരുന്നു. അതേക്കുറിച്ച് ഇതുവരെ ചോദിക്കാത്ത ഞാൻ എത്ര വിഡ്ഢിയാണ് എന്ന് തോന്നി. ഇനി അവളെ ബന്ധപ്പെടാൻ ഒരു വഴിയുമില്ല. അനന്തമായ ഈ ലോകത്ത് ഞാൻ എവിടെ അവളെ തിരയും? പിന്നിലുള്ള ഓരോ യാത്രയിലും എൻ്റെ കണ്ണുകൾ അവളെ തിരയുകയായിരുന്നു. ഇവിടെയെങ്ങാനും നീയുണ്ടോ എന്ന് തിരിച്ചറിയുമോ എന്ന് മനസ്സ് ഒന്തരിക്കുമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അതിനിടയിൽ ഒരിക്കലും അവളെ കണ്ടെത്താനായില്ല. ഇപ്പോൾ അവൾ അതൊരു നമ്പരമായി മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അന്നൊരു പ്രത്യേകതയായി തോന്നിയ അവളുടെ പേര് എവിടെ കേൾക്കുമ്പോഴും ഞാൻ ചോദിക്കും, അത് നീയാണോ എന്ന്. ഇന്ന് ഈ യാത്രയിലും ഞാൻ ചോദിക്കുകയാണ്, അവൾ നീയാണോ എന്ന്. പക്ഷേ അവൾ കുറച്ചുകൂടി വെളുത്തിട്ടാണ്. അവൾക്ക് നീണ്ട മുടിയുണ്ടായിരുന്നു. കൊല്ലങ്ങൾ ഒരുപാട് കഴിഞ്ഞില്ലേ? ഒരുപക്ഷേ

0: മാറ്റമാണെങ്കിലോ? എന്താണ് ആലോചിക്കുന്നത്? അവളുടെ പെട്ടെന്നുള്ള ചോദ്യം എന്നെ ചിന്തയിൽ നിന്നുണർത്തി. ഏയ്, ഒന്നുമില്ല, ഞാൻ അലക്ഷ്യമായി പറഞ്ഞു. ഇറങ്ങാനുള്ള എൻ്റെ തയ്യാറെടുപ്പ് കണ്ടിട്ടോ എന്തോ അവൾ പറഞ്ഞു. നിങ്ങളുടെ സ്റ്റേഷൻ എത്താറായി അല്ലേ? എനിക്കിനിയും പോകാനുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടതുപോലെ ഇവിടെയും ഞാൻ. അവളുടെ വാക്കുകൾ മുറിയുന്നതും കണ്ണുകൾ നിറയുന്നതും ഞാൻ കണ്ടു. അവൾ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുമോ? അറിഞ്ഞിരുന്നെങ്കിൽ എന്തേ ഒന്നും പറയാതിരുന്നത്? എന്റെ മനസ്സ് വല്ലാതെയായി. എവിടെയാണ് ഇറങ്ങേണ്ടത്? ഞാൻ ചോദിച്ചു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. തികഞ്ഞ നിർവികാരത. ഇറങ്ങാൻ നേരത്ത് അവൾ പറഞ്ഞു, നാളെ ഈ വണ്ടിയിൽ ഞാനുണ്ടാവും. ആ വാക്കുകളിൽ എന്തോ പ്രതീക്ഷ ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഞാൻ ഇറങ്ങി നടന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ വണ്ടിയുടെ വഴികളിൽ പിടിച്ച് എൻ്റെ പോക്കും നോക്കി അവൾ ഇരിക്കുകയായിരുന്നു. ചിന്തകളിൽ മുഴുകി ഞാൻ നടന്നപ്പോൾ വല്ലാത്തൊരു കുറ്റബോധം. ഇവിടെയെല്ലാമാണ് എനിക്ക് പിഴച്ചത്. എന്നാൽ ഒന്നും സ്വയം അറിഞ്ഞുകൊണ്ടായിരുന്നില്ലല്ലോ. ഇനി അത് നീയായിരുന്നെങ്കിൽ, എന്നെ മനസ്സിലായിരുന്നെങ്കിൽ നിനക്ക് പറയാമായിരുന്നു. ഇനി ഈ ഒന്നര മണിക്കൂറിൽ വിചാരിക്കാതെ എന്തൊക്കെയോ പഴയ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ, പുതിയ പ്രതീക്ഷകൾ. ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും എത്രമാത്രം വിലയുണ്ടെന്ന് തിരിച്ചറിയുന്ന മണിക്കൂർ. വണ്ടി മെല്ലെ ഇളകി. പെട്ടെന്ന് വേഗം വർദ്ധിക്കുകയും മെല്ലെ മെല്ലെ അത് കണ്ണിൽ നിന്ന് മറയുകയും ചെയ്തു.
1: ഒന്നര മണിക്കൂർ. ടി വി കെ എൻ കണ്ണോം അവതരിപ്പിച്ച ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.

0: നിങ്ങൾ കേട്ട ഗാനം സുൽത്താൻ ഹൈദരലി എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. കൈതപ്രത്തിന്റെ ഗാനരചനയ്ക്ക് രാജാമണി സംഗീതം. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരത്തുനിന്ന് റിലേ ചെയ്യുന്നു.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ രാജ്യതലസ്ഥാനത്തെത്തി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെയും പരിഹാര മാർഗ്ഗങ്ങളുടെയും പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടി വേഗതയിലാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയം, സാമ്പത്തികം, പ്രതിരോധം, ഊർജ്ജം, ബഹിരാകാശം, നൈപുണ്യ കൈമാറ്റം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി കൂടിക്കാഴ്ചയിൽ ഇരുകൂട്ടരും വിലയിരുത്തി. പശ്ചിമേഷ്യ, കരിങ്കടൽ മേഖല എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചയായി. സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയ്ക്കും തീരദേശ വികസനത്തിനും പ്രത്യേക പരിഗണന നൽകിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി അബ്ദുൽ ഗഫൂർ. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കടലാമ സംരക്ഷണത്തിനുള്ള ടെഡ് ഉപകരണങ്ങൾ, മത്സ്യവിപണന കിയോസ്കുകൾ എന്നിവയുടെ വിതരണവും മത്സ്യഫെഡ് മികവ് 2026 വിദ്യാഭ്യാസ അവാർഡ് ദാനവും മന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്നതിനുള്ള നൂതന പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി വയോജന ക്ഷേമ വകുപ്പ്. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. പൊതുമാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാനൊരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 വരെയായിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 ശേഷവും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. രാത്രി 12:45 വരെയുള്ള സമയത്താകും നിയന്ത്രണം. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് അട്ടപ്പാടിയിലെ അഗളിയിൽ തുടക്കമായി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടപ്പിലാക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതിക്ക് കൊല്ലം അച്ചൻകോവിൽ ആവണിപ്പാറയിൽ തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനവും വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും സി അജയ് പ്രസാദ് എംഎൽഎ

0: നിർവഹിച്ചു. സമൂഹത്തിൽ പിന്നാക്കം നിൽക്കുന്ന ഗോത്രവർഗ വിഭാഗങ്ങൾക്ക് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ ഊരുകളിൽ നേരിട്ടെത്തിച്ചു നൽകുന്നതാണ് സഞ്ചരിക്കുന്ന റേഷൻ കട പദ്ധതി. ശബരിമല തീർത്ഥാടനത്തിന് മുന്നൊരുക്കം വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്നും സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ മൂന്ന് സർക്കാർ ആയുർവേദ കോളേജുകളിലെ ബി എ എം എസ് പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ ക്വാട്ട സീറ്റുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ ഒരു സീറ്റിന്റെ കുറവാണുള്ളതെന്നും ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിലെ ഏറ്റവും സുപ്രധാനമായ ഘടകമാണ് പട്ടയ വിതരണമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. തൃശൂരിൽ പട്ടയമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റവന്യൂ മന്ത്രി. പാലക്കാട് നടക്കാനിരിക്കുന്ന സംസ്ഥാനതല പട്ടയമേളയോടെ 10,000-ത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വളരുന്ന കുഞ്ഞുങ്ങളെ ആരോഗ്യമുള്ളവരാക്കി മാറ്റി മികച്ച പൌരന്മാരാക്കി വളർത്തുന്നതിന് അങ്കണവാടികൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ലെന്ന് ടി ഒ മോഹനൻ എം എൽ എ. കണ്ണൂരിൽ രാഷ്ട്രീയ പോഷൻ മാഹ് 2026, ബാല്യസ്പന്ദനം എന്നീ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ മലേഷ്യയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് രണ്ടാം സെമിയിൽ പാകിസ്ഥാനെതിരെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പാകിസ്ഥാൻ 9 ഓവറിൽ 3 വിക്കറ്റിന് 49 റൺസ് എന്ന നിലയിലാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. അസാപ്പ് കേരളയുടെ ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10ാം ക്ലാസ്, പ്രായം 18 വയസ്സിന് മുകളിൽ. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾക്ക് 94 95 99 97 21 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ പറശ്ശിനിക്കടവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഒരു വർഷത്തെ HDCM കോഴ്സിലേക്ക് 45 വയസ്സ് കവിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 15 മുൻപായി ബിരുദം, SSLC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോൺ നമ്പർ 0497 278 4044. അസാപ്പ് കേരള പാലയാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഗ്രാജുവേറ്റ് ഇന്റേൺ തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13 വൈകിട്ട് 6 മണി. ഫോൺ നമ്പർ 94 95 99 97 12. പായ്വളികി ഗ്രാമപഞ്ചായത്തിൽ കൊക്കച്ചാൽ അട്ടഗോളി വാർഡുകളിലേക്ക് ആശാവർക്കർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 19 ഉച്ചയ്ക്ക് 2:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരായ 10ാം ക്ലാസ് പാസായ വനിതകൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 25-45 മധ്യേ. ഫോൺ നമ്പർ 94 96 04 97 19. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ LID ആൻഡ് EW വിഭാഗത്തിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 15 ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499 94 27 00 34. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ബ്ലോക്കിൽ നടപ്പിലാക്കി വരുന്ന വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി വെറ്ററിനറി സർജൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 11 മണിക്ക് കാസർഗോഡ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499 94 55 4 8 3. സംസ്ഥാനത്ത് പ്ലസ് വൺ മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ ഇ ഗ്രാന്റ് സൈറ്റ് മുഖേന അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ലംസം ഗ്രാന്റ്, സ്റ്റൈപ്പൻഡും മറ്റ് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 ആണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 2304594. പരവനടുക്കം പെൺകുട്ടികൾക്കായുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ചിത്രകലയിൽ താൽപര്യമുള്ള

ഉള്ള വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിന് അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 17:00 to 2:00 സ്കൂളിൽ നടക്കും. മാസ്റ്റർ ഇൻ ഫൈൻ ആർട്സ്, ബാച്ചിലർ ഇൻ ഫൈൻ ആർട്സ്, ഡിപ്ലോമ ഇൻ ഫൈൻ ആർട്സ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 0499924 2399. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിനോടനുബന്ധിച്ചുള്ള ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 17:00 to 11:00 നടക്കും. ഇംഗ്ലീഷ് വിഷയത്തിൽ ബിരുദാനന്തര ബിരുദവും സെറ്റുമാണ് യോഗ്യത. സർവീസിൽ നിന്നും വിരമിച്ചവരെയും പരിഗണിക്കും. ഫോൺ നമ്പർ 9400006496. ചിമേനി അപ്ലൈഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള താൽക്കാലിക കമ്പ്യൂട്ടർ പ്രോഗ്രാമറുടെ കൂടിക്കാഴ്ച 15:00 to 10:30 നടക്കും. ഫസ്റ്റ് ക്ലാസ് BSc കമ്പ്യൂട്ടർ സയൻസ്, BCA, PGDCA എന്നിവയാണ് യോഗ്യത. ഫോൺ നമ്പർ 99-61-41-62-02. കണ്ണൂർ ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുകയും പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള ഇന്റർവ്യൂ 17 കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. സേവന വാർത്തകളാണ് കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദേവരാഗം എന്ന ചിത്രത്തിലെ ഗാനം സുജാതയും സിന്ധുവും ചേർന്ന് പാടിയത്. ഗാനശില്പികൾ MD രാജേന്ദ്രൻ, MM കീരവാണി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ഗാനശില്പികൾ വി ദക്ഷിണാമൂർത്തി, പുതിയാകം മുരളി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം പ്രജ. ഗാനശില്പികൾ എം ഡി രാജേന്ദ്രൻ, എം ജി രാധാകൃഷ്ണൻ.

ഒരു ഗാനം കൂടി. കരയിലേക്കൊരു കടൽ ദൂരം എന്ന ചിത്രത്തിൽ സുജാത പാടിയത്. വിനോദ് മങ്കരയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

സേതു ബന്ധൻ ശ്രീ കെ തായാട്ട് രചിച്ച നാടകം. ഈ നാടകത്തിൽ പങ്കെടുത്ത അഭിനേതാക്കൾ സർവശ്രീ, എം കുഞ്ഞാണ്ടി, ബാലൻ കെ നായർ, എൻ എം വാസു, എ വി ഭാസ്കരൻ നായർ, കെ തായാട്ട്, കുമാരി ഗിരിജ, മാസ്റ്റർ കെ പി അച്യുതൻ, ശ്രീമതി പി വിജയലക്ഷ്മി. സംവിധാനം സി എസ് പിള്ള.

0: ഇതാ സർ, ഈ പുസ്തകത്തിൽ പേരും മേൽവിലാസവും എഴുതണം.
1: എഴുതിക്കോളൂ.
0: പേര്
1: ബാബു.
0: ഉദ്ദേശം?
1: ഉദ്ദേശമോ?
0: സന്ദർശിക്കാൻ കാരണം എന്തെന്ന്?
1: ഓ, അതാണോ വിശ്രമം?
0: മേൽവിലാസം
1: ഇങ്ങോട്ട് തരൂ, ഒക്കെ ഞാൻ ചേർത്തോളൂ.
0: നല്ല സർ.
1: ശരി, ഇനി മുറി കാട്ടിത്തരൂ.
0: ഓ, ഒരു കോളം കൂടി ബാക്കിയുണ്ടല്ലോ സർ.
1: എന്താണത്?
0: എത്ര ദിവസം താമസിക്കുമെന്ന്?
1: ഓ, അങ്ങനെ ഒരു ചിട്ടപ്പെടുത്തിയ താമസമൊന്നുമില്ല, മടുക്കുന്നവരെ.
0: എന്നാലും കോളത്തിൽ എന്തെങ്കിലും ചേർത്തണമല്ലോ സർ.
1: ഇഷ്ടമുള്ളത് ചേർത്തോളൂ.
0: ഒരു 3 ദിവസം എന്ന് ചേർക്കട്ടെ സർ.
1: ശരി, 3 ദിവസം തന്നെയാവാം.
0: ഓ, വരൂ ബാബു സർ, നമുക്ക് മുറിയിലേക്ക് പോകാം. കഴിഞ്ഞ 5-10 ദിവസമായി ഇവിടെ സന്ദർശകരുണ്ടായിരുന്നില്ല സർ. മുറിയിലാകെ പൊടി പറഞ്ഞിരിക്കുന്നു. ആളുകൾക്ക് ഈ സഞ്ചാരത്തിലുള്ള താല്പര്യം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ബാബു സർ,
1: എന്താണ് കാവൽക്കാര
0: ചോദിക്കുന്നതുകൊണ്ട് മറ്റൊന്നും ധരിക്കരുത്.
1: എന്ത് വേണം?
0: ബാബു സാറിന്റെ ജോലി വെറുതെ ചോദിച്ചാണ്, മുഷിയരുത്. എനിക്ക് ഇനി അങ്ങോട്ട് 2-3 ദിവസം താങ്കൾ എന്റെ അതിഥിയാണല്ലോ, അപ്പോൾ കൂടുതൽ പരിചയപ്പെടുന്നത് നല്ലതാണെന്ന് കരുതി ചോദിച്ചതാണ്.
1: അങ്ങനെ ഒരു ജോലിയൊന്നുമില്ല, ഒരു കഥയെഴുത്തുകാരനാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അതൊരു ജോലിയല്ലല്ലോ.
0: അങ്ങനെയാണോ സർ?
1: കഥയെഴുത്തുകാരെ ഇഷ്ടമാണ്?
0: ഇവിടെ വരുന്ന എല്ലാ സന്ദർശകരെയും ഇഷ്ടപ്പെടുക എന്റെ ധർമ്മമാണല്ലോ സർ. എന്നാൽ കഥയെഴുത്തുകാരെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു.
1: ഓഹോ.
0: അപ്പോൾ
1: എന്താണ്?
0: ബെഡിങ്ങും പെട്ടിയും ഒന്നുമില്ലേ സർ? രാത്രിയായാൽ വലിയ തണുപ്പായിരിക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ മഞ്ഞുകാലവുമാണ്.
1: ഓ, സാരമില്ല, കമ്പിളിയും സ്വെറ്ററുമുണ്ട്.
0: താങ്കളെപ്പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൂടുതലാണ്. ഈ എഴുത്തുകാർ വലിയ മറവിക്കാരാണ് സർ. കയ്യിലുള്ളത് എന്തായാലും എവിടെയെങ്കിലും വെച്ച് മറക്കും. അതുകൊണ്ട് പറഞ്ഞതാണ്.

0: കഴിഞ്ഞ സീസണിൽ താങ്കളെ പോലെയുള്ള ഒരു കഥാകാരൻ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു.
1: ഓഹോ,
0: അതെ, ഈ മുറിയിലാണ് അദ്ദേഹം താമസിച്ചത്.
1: ഇതേ മുറിയിൽ?
0: അതെ.
1: എന്നിട്ട്?

0: എന്നിട്ട്
1: കഥ മുഴുമിറ്റില്ല, മുഴുമിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതാവും ശരി.
0: എന്തു പറ്റി?
1: അദ്ദേഹം ഇങ്ങോട്ട് പോയി.
0: മുഴുവിച്ചില്ലെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു?
1: എഴുതിത്തേർന്ന കടലാസുകൾ മുറിയിൽ തന്നെ മറന്നുകൊണ്ടാണ് അദ്ദേഹം പോയത്. ഇതാ ബാബുസർ, ഇതേ മേശപ്പുറത്താണ് അത് കിടന്നിരുന്നത്. കാണാതായതിന്റെ തലേന്ന് രാത്രി 12 മണിവരെ ഉറക്കമിളിച്ച് അദ്ദേഹം എഴുതിയിരുന്നു.
0: എന്നിട്ട്
1: രാവിലെ ചാരിക്കിടന്ന വാതിൽ തുറന്ന് ഒരു കപ്പ് ചുടുകാപ്പിയുമായി ഞാൻ അകത്തേക്ക് ചെന്നു. ആളെ കണ്ടില്ല.
0: അയാൾ പോയി കളഞ്ഞതാണ്.
1: ആർക്കറിയാം ബാബു സർ.
0: മറ്റു സാധനങ്ങളൊക്കെ എടുക്കാതെയാണോ പോയത്?
1: മറ്റു സാധനങ്ങൾ എന്ന് പറയാൻ എന്തുണ്ട് സർ? തേൻ കുറ്റിയായ ടൂത്ത് ബ്രഷ്, ചപ്പി ശൂന്യമായ പേസ്റ്റ്, പച്ചമഷി നിറച്ച ഒരു പേനയും ഒരു ഡയറിയും കൂടി ഉണ്ടായിരുന്നു. ഡയറിയും കഥ എഴുതിയ കടലാസുകളും ഞാൻ എടുത്തു സൂക്ഷിച്ചു. കടലാസുകൾ എവിടേക്കോ പോയി, ഡയറി മാത്രം ബാക്കിയായി. വായിച്ചു നോക്കിയപ്പോൾ എനിക്കത് നശിപ്പിക്കാൻ തോന്നിയില്ല. എന്താണ് സാർ ചിന്തിക്കുന്നത്?
0: ഓ, ഒന്നുമില്ല.
1: കഥാകൃത്തിന് എന്ത് പറ്റിയെന്ന് ചിന്തിക്കുകയാണോ? ഇന്നും അത് അജ്ഞാതമാണ് സർ. എന്തോ സംഭവിച്ചു, അത്രയൊക്കെ പറയാൻ പറ്റൂ. അല്ലെങ്കിലും ഈ മലമ്പ്രദേശം വല്ലാത്തൊരു സ്ഥലമാണ് ബാബു സർ. ചുറ്റും അത്യഗാധങ്ങളായ കൊല്ലികളാണെന്നറിയാമല്ലോ. പല കൊലപാതകങ്ങളും ഇവിടെ മുമ്പ് നടന്നിട്ടുണ്ടത്രേ. ഈ ബംഗ്ലാവിന്റെ വളപ്പിൽ, അതാ സർ, അവിടെ കാണുന്ന ആ പൊന്തക്കാടില്ലേ, അതൊരു വലിയ കാടിന്റെ അതിർത്തിയായിരുന്നു. ആ കാടുകൾ വെട്ടിത്തെളിയിച്ചപ്പോൾ അതിന്റെ ചരിവിലായി 1-2 മനുഷ്യ കങ്കാളങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ടത്രേ.
0: ആത്മഹത്യ ചെയ്തോ?
1: ആവാം സർ. അത്തരക്കാർക്ക് ഈ മലം പ്രദേശം ഒരു സ്വർഗമാണ്. അല്ലെങ്കിൽ കൊലപാതകങ്ങളാവാം.
0: എന്താണ് ശബ്ദം കേൾക്കുന്നത്?
1: ഭയപ്പെട്ടു പോയോ സർ? ഭയപ്പെട്ടു പോയോ? ഇവിടെ കുറുനരികളുടെ ശല്യമാണ്.
0: ആ കഥാകൃത്തിന് എന്ത് പറ്റിയിരിക്കും? നിങ്ങൾ എന്താണ് ചിരിക്കുന്നത്?
1: സ്വഭാവമായി മാറിക്കഴിഞ്ഞതാണ്. ശ്വാസം കഴിക്കുന്നത് പോലെയോ കൺചുങ്ങുന്നത് പോലെയോ സ്വയം നിയന്ത്രിക്കാനാത്തൊരു സ്വഭാവം.
0: ഇവിടെ കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ അറിവിൽ കാണാൻ, നിങ്ങൾ എന്തിനു വീണ്ടും വീണ്ടും ചിരിക്കുന്നു?
1: ചോദ്യം കേട്ടപ്പോൾ ചിരിച്ചുപോയി സർ.
0: ഓ, ശബ്ദം എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുവല്ലോ. കാവൽക്കാരാ, നിങ്ങളുടെ ചിരിയും.
1: ബാബു സാർ, എന്റെ അറിവിൽ എന്തെങ്കിലും കൊലപാതകം നടന്നിട്ടുണ്ടെന്ന് താങ്കൾ ചോദിച്ചുവല്ലോ. രഹസ്യം മൂടി വെക്കുന്ന കാര്യത്തിൽ ഞാൻ വളരെ ദുർബലനാണ് സർ.
0: എന്നുവെച്ചാൽ?
1: ഹീനുമായ ഒരു നരഹത്യക്ക് സാക്ഷ്യം വഹിച്ചവനാണ് സർ ഞാൻ. ഒരു പിഴച്ച പെണ്ണിൽ ഈ ബംഗ്ലാവിന്റെ പടിഞ്ഞാറ് ചരിവുള്ള പുലി ഒരാൾ എറിഞ്ഞു കൊന്നിട്ടുണ്ട്. അവൾ ഒരു നർത്തകിയായിരുന്നു. അവളുടെ പ്രേതം ഈ ബംഗ്ലാവിന്റെ പരിസരത്തിൽ അലഞ്ഞു തിരിയുന്നുണ്ടെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്.
0: കേട്ടത് മതി, കേട്ടത് മതി.
1: ഓ, താങ്കൾ വല്ലാതെ നടും. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു. ക്ഷമിക്കണം സർ, ക്ഷമിക്കണം. ഞാൻ അതും ഇതും പറഞ്ഞ് ഇനിയും താങ്കളെ അസ്വസ്ഥനാക്കുന്നില്ല. ഇതാ, ഇതാണ് ആ കഥാകൃത്ത് ഇട്ടേച്ചു പോയ ഡയറി. ഉറക്കം വരുവോളും സമയം പോക്കാൻ താങ്കൾ ഇത് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും.
0: മേശപ്പുറത്ത് വെച്ചേക്കോ.
1: ഞാൻ പോകട്ടെ സർ. വരാന്തയിലാണ് എന്റെ ഉറക്കം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും തോന്നിയാൽ എന്നെ വിളിക്കും.
0: ശരി, അല്ലെങ്കിൽ നിങ്ങൾ പോകും മുമ്പ് ആ ജനാല അടച്ചേക്കോ.
1: ഓർമ്മിപ്പിച്ചത് നന്നായി സർ. ഇവിടെ ജനാലകൾ തുറന്നു വയ്ക്കുന്നത് അത്ര നന്നല്ല. കുറച്ചു കഴിഞ്ഞാൽ

0: മഞ്ഞും കോടയുമുണ്ട്. നിങ്ങൾ കോട കണ്ടിട്ടില്ലേ സർ? തുറന്ന ജനലഴികളിലൂടെ വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലുള്ള കോട മുറിക്കുള്ളിൽ നീങ്ങിയെത്തും. മാത്രമല്ല, കടും നീല നിറത്തിലുള്ള ഒരുതരം കാട്ടുവണ്ടുകളുടെ ശല്യവുമുണ്ടാവും. അതിന്റെ മൂളിച്ചയാണ് സർ, സഹിക്കാൻ വിഷമം. ഗുഡ് നൈറ്റ് സർ.
1: ഗുഡ് നൈറ്റ്. എന്താണ് കാവൽക്കാരാ?
2: ഒന്നുമില്ല, ഉറങ്ങിയും നോക്കിയതാണ്.
1: ഉറങ്ങിയില്ല.
2: ഡയറി നോക്കിയോ സർ?
1: അതാണ് വായിക്കുന്നത്.
0: എന്തൊരു അസ്വസ്ഥത നിറഞ്ഞ രാത്രി. കഥാബീജവും തേടി ഈ ഭൂമിയുടെ മേൽപ്പുരിയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിച്ചപ്പോൾ എത്ര ഭീകരമാകും ഈ ലോകമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. ഇവിടെ പ്രേതങ്ങളുണ്ടെന്ന് പറയും. ഒരു നർത്തകിയുടെ പ്രേതം ഈ ബംഗ്ലാവിന്റെ പരിസരത്ത് ചുറ്റിത്തിരിയുന്നുണ്ടെന്ന് പറയുന്നു. എനിക്കോ പ്രേതങ്ങളിൽ വിശ്വാസമില്ല. പക്ഷെ കാവൽക്കാരൻ പറഞ്ഞ കഥ കേട്ട് എന്റെ ഹൃദയം അസ്വസ്ഥമാകുന്നു.
1: കാവൽക്കാരൻ,
2: എന്താണ് സർ?
1: എന്തിനാണ് ചിരിച്ചത്?
2: അയാൾ എന്തൊരു ഭീരുവായിരുന്നു സർ.
0: രാത്രി ഉറക്കം വരുന്നില്ല. എനിക്കെല്ലാറ്റിനെയും സംശയം തോന്നുന്നു. ഇവിടുത്തെ കാവൽക്കാരനെ പറ്റി പോലും എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ശരിക്കൊരു മനുഷ്യനോ പ്രേതമോ?
1: കാവൽക്കാരൻ, നിങ്ങൾ എന്തിനിങ്ങനെ കൂടെ കൂടെ ചിരിക്കുന്നു?
2: സംശയം തുടങ്ങിയ എല്ലാറ്റിനെ പറ്റിയും സംശയമാണ്. എന്നെ പറ്റി പറയുന്നത് കേട്ടില്ലേ?
0: ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ല. പെരുമ്പാമ്പുകളെ പോലെ ചുരങ്ങളിൽ നിന്നും ചുരങ്ങളിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന റോഡിൽ അങ്ങകലെ പാതാളത്തിൽ നിന്നെന്ന പോലെ കേട്ട ആ ഗാനം എന്നെ ഞെട്ടിച്ചു. ഞാൻ മെല്ലെ എഴുന്നേറ്റ് വിറയുന്ന കൈകളോടെ ജനലിന്റെ തിരസ്കരണി പതുക്കെ നീക്കി താഴോട്ട് നോക്കി. കത്തിക്കടാറായ കനൽക്കട്ടകൾ കോർത്തുണ്ടാക്കിയ വലിയ മാലകളെന്നോണം അരിച്ചരിച്ച് നീങ്ങുന്ന മങ്ങിയ വെളിച്ചക്കട്ടകൾ എന്നെ കിടിലം കൊള്ളിച്ചു.
1: കാവൽക്കാരാ, നിങ്ങൾ ഇനി ചിരിക്കരുത്. വേണമെങ്കിൽ അട്ടഹസിച്ചോളൂ. ചിരിയേക്കാൾ ആ അട്ടഹാസമാണ് എനിക്കിഷ്ടം.
2: താങ്കൾക്ക് വിഷമമുണ്ടെങ്കിൽ ഞാൻ ഇനി ചിരിക്കുന്നില്ല. പക്ഷേ സന്ദർശകരില്ലാതെ ഈ സത്രം ശൂന്യമാകുമ്പോൾ എനിക്ക് ഒരേ ഒരു കൂട്ടുകാരൻ ഈ ചിരി മാത്രമാണ്. ഞാൻ എന്റെ മുറിക്കുള്ളിലെ കട്ടിലിൽ കമ്പിളിപ്പുതപ്പിനുള്ളിൽ കൂനിയിരുന്ന് ജനാല വഴി പുറത്തേക്ക് നോക്കി വിതുമ്പി വിതുമ്പി ചിരിക്കാറുണ്ട്. എനിക്കതൊരു സ്വഭാവമായി മാറിപ്പോയി. കരയണമെന്ന് തോന്നുമ്പോൾ പോലും പൊട്ടിവരുന്നത് ചിരിയായിരിക്കും. ഈ ചിരി താങ്കളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ചിരിക്കാതിരിക്കാൻ ശ്രമിക്കാം. ക്ഷമിക്കണം ബാബു സർ, ക്ഷമിക്കണം.
1: സാരമില്ല.
0: ഇന്ന് ഞാൻ ഒരു കഥ എഴുതി തുടങ്ങി. സത്രം കാവൽക്കാരൻ പറഞ്ഞു തന്നതാണ് ഇതിലെ കഥ. ഇത് ശരിക്കും സംഭവിച്ചതാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അമ്മുക്കുട്ടി എന്ന് പേരുള്ള അനാഥയായ ഒരു പെൺകുട്ടിയുടെ കഥ. കാടും കാട്ടാറും കൊല്ലിയും ചുരങ്ങളും പാറക്കെട്ടുകളും താഴ്വരകളും നിറഞ്ഞ ഈ മലമ്പ്രദേശത്തിനൊട്ടകലെ ഒരു ഗ്രാമത്തിൽ നടന്ന അതിദയനീയമായൊരു കുടുംബകഥ. ജീവിതത്തിന് വഴി കാണാതെ ഒടുവിൽ പിഴച്ച മാർഗം സ്വീകരിച്ച പെൺകുട്ടി ഒരു നർത്തകി കൂടിയായിരുന്നു.

Babusar. Babusar. ഓ, ഇത്ര വേഗം ഉറങ്ങിയോ സർ? സുഖമായി ഉറങ്ങൂ സർ, സുഖമായി ഉറങ്ങൂ.

0: ബാബു സർ, ബാബു സർ,
1: ആരാണ് നിങ്ങൾ?
0: മനസ്സിലാകുന്നില്ലേ ബാബു സർ?
1: ഇല്ല, ആരാണ്?
0: അമ്മുക്കുട്ടി.
1: എന്ത്?
0: അതെ ബാബു,
1: അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി. അപ്പോൾ വാതിലടച്ചിരുന്നില്ലേ?
0: അടച്ചിരുന്നു.
1: സാക്ഷി ഇട്ടിരുന്നില്ലേ?
0: ഇട്ടിരുന്നു.
1: എന്നിട്ട് പിന്നെ എങ്ങനെയകത്ത് വന്നു?
0: എനിക്ക് എവിടെയും കടന്നു ചെല്ലാം ബാബു സർ. കതകും ഓടാമ്പലയും എനിക്ക് തടസ്സമല്ല. മലയിടുക്കുകളും ചുരങ്ങളും താഴ്വരകളും പാറക്കെട്ടുകളും ഒരു നിമിടി ഇട കൊണ്ട് ഞാൻ കടന്നു മറയും. കോടകളേക്കാൾ വേഗത്തിൽ, കാറ്റിനേക്കാൾ വേഗത്തിൽ. എന്താണ് ബാബു സർ, എന്താണ് അമ്പരക്കുന്നത്?
1: അപ്പോൾ നീയാണ് ആ പ്രേതമല്ലേ?
0: ഏത് പ്രേതം?
1: കാവൽക്കാരൻ പറഞ്ഞ ആ പ്രേതം.
0: എന്ന് പറഞ്ഞു ബാബു സർ? എന്നെ കണ്ടാൽ അങ്ങനെ തോന്നുമോ? നിങ്ങൾ നോക്കൂ, എന്റെ മുഖത്തേക്ക് നോക്കൂ. രക്തവും മാംസവും തുടിക്കുന്ന ഒരു യുവതിയല്ലേ ഞാൻ? എന്റെ നെഞ്ചിൽ കൈവച്ചു നോക്കൂ, അവിടെ ഒരു ഹൃദയം സ്പന്ദിക്കുന്നില്ലേ? ആ സ്പന്ദനം അങ്ങ് കേൾക്കുന്നില്ലേ? ഈ കണ്ണുകളും കവിളുകളും നോക്കൂ, കുറുനിരയും നെറ്റിത്തടവും നോക്കൂ, കണങ്കാലുകൾ നോക്കൂ. ആകർഷകമല്ലേ ബാബു സർ?
1: തീർച്ചയായും, തീർച്ചയായും അതെ
0: ബാബു സർ. ജീവിതത്തിന്റെ എല്ലാ മാർഗങ്ങളും എനിക്കെതിരെ കൊട്ടിയടക്കപ്പെട്ടപ്പോൾ ദൈവം കനിഞ്ഞരുളിയ അനുഗ്രഹങ്ങളാണിത്. അറ്റ കൈക്ക് ഞാനിത് ഉപയോഗിച്ചു ബാബു. അതുകൊണ്ട് ഞാൻ പിഴച്ചു പോയെന്ന് പറയുന്നു. അങ്ങനെ ഭയപ്പെടുന്ന പോലെ തോന്നല്ലോ. ഞാനൊരു പ്രേതമാണെന്ന് ഭയപ്പെടുകയാണ്. ഒന്നും വിശ്വസിക്കാൻ തോന്നില്ലേ? ഒക്കെ സ്വപ്നമായി തോന്നുന്നുണ്ടോ? ഉണ്ടോ ബാബു? ബാബു, അങ്ങൊരു കഥാകൃത്താണ്. അങ്ങയുടെ ഭാഷയിൽ തന്നെ ഞാൻ സംസാരിക്കണം.
1: അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി, ഞാൻ കാണുന്നത് സ്വപ്നമോ? നീ യാഥാർത്ഥ്യമായും പ്രേതമല്ലേ? മനുഷ്യശ്രീയാണോ? ഞാൻ എന്ത് വിശ്വസിക്കണം
0: ബാബു? ജീവിതം തന്നെ വിശ്വാസങ്ങളുടെയും അവിശ്വാസങ്ങളുടെയും ആകത്തുകയല്ലേ? സൗകര്യമുള്ളത് നാം വിശ്വസിക്കുന്നു, വിശ്വസിച്ചാൽ അസൗകര്യമുണ്ടാക്കുന്നത് വിശ്വസിക്കാതെയും ഇരിക്കുന്നു. പിന്നെ സ്വപ്നത്തിന്റെ കാര്യം, ഏതാണ് സ്വപ്നം, ഏതാണ് യാഥാർത്ഥ്യമെന്ന് ആർക്ക് പറയാൻ കഴിയും ബാബു? ഈ സത്രവും കാവൽക്കാരനും യാഥാർത്ഥ്യവും ഞാൻ സ്വപ്നവുമാണെന്ന് ബാബു എങ്ങനെ ഉറപ്പിക്കും?
1: ശരിയാണ്, ഒന്നും ഉറപ്പിക്കുക വയ്യ.
0: ബാബു, അങ്ങ് വിയർക്കുന്നുവല്ലോ, വല്ലാതെ വിളറുന്നല്ലോ. ക്ഷീണം തോന്നുന്നുണ്ട് ബാബു? ഉണ്ടോ? എങ്കിൽ ലോകത്തിലുള്ള എല്ലാ ക്ഷീണത്തിനും പാരവശ്യങ്ങൾക്കും ഒരു മൃതസജീവിനിയാണ് ഞാൻ. ഞാൻ നൃത്തം ചെയ്യുമ്പോൾ, എന്റെ കാലുകളിലെ ചിലങ്കകൾ ശബ്ദിക്കുമ്പോൾ, എന്റെ വാലിട്ടെഴുതിയ കണ്ണുകൾ ചലിക്കുമ്പോൾ, അറിയാമോ ബാബു, സ്വർഗമായി നിങ്ങൾക്ക് തോന്നുന്ന ഈ നരകത്തിലെ സർവചരാചരങ്ങളും എനിക്ക് ചുറ്റും വന്നു നിൽക്കും. ഒരാളൊഴികെ എന്റെ പ്രിയപ്പെട്ട കൊച്ചേട്ടൻ കാണണോ ബാബു? കാണണോ?
1: നിർത്തൂ, നിർത്തൂ അമ്മുക്കുട്ടി, മതി, നൃത്തം മതിയാക്കൂ അമ്മുക്കുട്ടി.
0: ബാബു, ബാബു, എന്നെ ഇങ്ങനെ ഉറക്കെ വിളിക്കരുത്.
1: അമ്മുക്കുട്ടി,
0: വിളിക്കരുത് ബാബു. ദൈവത്തെ ഓർത്ത് ഇത്ര ഉറക്കെ വിളിക്കരുത്. എന്റെ കൊച്ചേട്ടൻ ഇവിടെ എങ്ങാനും ഉണ്ടാവും എന്നെ.

0: നോക്കൂ ബാബു, സൂചി മുന പോലെ കൂർത്തു നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ നോക്കൂ ബാബു, അതിന്റെ മുകളിൽ പിടിച്ചു കൊണ്ടുപോയി കൊല്ലിയിലേക്ക് വലിച്ചെറിയും ബാബു.
1: വിളിക്കില്ല, ഞാൻ ഉറക്കെ വിളിക്കില്ല.
0: ഇല്ല ഇല്ല, ഞാൻ പോയിക്കോളാം. എവിടേക്ക് എവിടേക്ക് ബാബു?
1: അമ്മുക്കുട്ടി പോകുന്നിടത്തേക്ക്.
0: എന്തിന്?
1: അമ്മുക്കുട്ടിക്ക് പിന്നിൽ കരയിക്കുന്ന ഒരു കഥയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ കഥ പൂർണ്ണമായും കേൾക്കാൻ, നിന്റെ ജീവിതം മുഴുവനുമായി കാണാൻ.
0: വേണ്ട ബാബു സാർ, കണ്ടാൽ അങ്ങ് തിരിഞ്ഞോടും, അറയ്ക്കും, വേദനിക്കും. ഈ ചിലങ്കകളും ചായം തേച്ച് മിനുക്കിയ മുഖവും വാലിട്ടെഴുതിയ കണ്ണും അവിടെ കാണില്ല. അവിടെ മനുഷ്യരില്ല, അസ്ഥികളെയുള്ളൂ. വിശപ്പിന്റെ ഹോമാഗ്നിയിൽ മാംസം ദഹിച്ച് കരിഞ്ഞുപോയ മനുഷ്യാസ്ഥികളെയുള്ളൂ. അതിനാൽ അങ്ങ് വരരുത്, ഒരിക്കലും വരരുത് സാർ, ഒരിക്കലും വരരുത്. ഞാൻ പോകുന്നു സാർ, ഞാൻ പോകുന്നു.
1: അമ്മുക്കുട്ടി, നീ എവിടെ? എന്ത്, പോയോ? യഥാർത്ഥമായും പോയോ? ആരാണത്?
2: ഞാനാണ് സാർ.
1: എന്ത് വേണം?
2: എന്തോ പിറുപിറുക്കുന്നത് കേട്ടല്ലോ.
1: കേട്ടോ? എന്താണ് പിറുപിറുത്ത്?
2: ഒന്നും വ്യക്തമായില്ല.
1: കാവൽക്കാര, ഞാൻ ഉറക്കത്തിൽ ചിലപ്പോൾ പിച്ചുമ്പേയും പറയും. ആകട്ടെ, അകത്തേക്ക് വരൂ.
2: വാതിൽ അടച്ചിട്ടിരിക്കുകയാണല്ലോ സാർ.
1: ഓ, തുറന്നു തരാം.
2: എന്ത് വേണം സാർ?
1: ആ കൂജയിൽ വെള്ളമുണ്ടോ?
2: എന്തിനാണ് സാർ?
1: കുടിക്കണം.
2: ദാഹമുണ്ടോ?
1: എന്തോ കുറച്ച് വെള്ളം കുടിക്കണം.
2: ഈ തണുപ്പിലോ ചൂടുള്ളത് വല്ലതും വേണം സാർ?
1: ഞാൻ മദ്യപിക്കാറില്ല.
2: കാപ്പി കൊണ്ടുവരാം.
1: വേണ്ട, എനിക്ക് തണുത്ത വെള്ളമാണ് വേണ്ടത്.
2: അതെയോ? ഇതാ ഇതാ സർ.
1: നിങ്ങളുടെ പേര് ഞാൻ ചോദിച്ചില്ല.
2: ബർണാഡ്. പക്ഷേ ബർണാഡ് എന്നത് എന്റെ ശരിയായ പേരല്ല സർ. ശരിയായ പേര് ഗോപാലൻ എന്നാണ്. ബെർണാഡ് എന്നത് എന്റെ പണ്ടത്തെ യജമാനായിരുന്ന തോട്ടം സൂപ്രണ്ട് ഇട്ട പേരാണ്. സൂപ്രണ്ടിന് ഒരു നായ ഉണ്ടായിരുന്നു, വളരെ ഓമനിച്ച് വളർത്തിയ ഒരാൾ ശേഷൻ നായ. നായെ നരി പിടിച്ചു. സൂപ്രണ്ടിന് അത് വലിയ വിഷമമായി തോന്നി, സഹിച്ചില്ല. ആ നായയുടെ ഓർമ്മക്കായി എന്നെ അയാൾ ബെർണാഡ് എന്ന് വിളിച്ചു. എന്താ ബാബു സാർ?
1: അമ്മുക്കുട്ടി ആരായിരുന്നു?
2: ഓ, ആ കഥയെ കുറിച്ചാണോ സാർ?
1: അതെ.
2: എന്തേ അത് ചോദിക്കാൻ?
1: നിങ്ങളാണോ അവളെ പറ്റി പറഞ്ഞു കൊടുത്തത്? ബെർണാഡ്, നിങ്ങൾക്ക് അവളെ അറിയാമായിരുന്നു. ബെർണാഡ്,
2: ഞാൻ ചിരിക്കരുതായിരുന്നു. എന്ത് ചെയ്യാം സാർ? കരയണമെന്നാണ് തോന്നുക, പക്ഷെ ചിരിയാണ് പുറത്തു വരിക. അതും സാധാരണ ചിരിയാണെങ്കിൽ തരക്കേടില്ല. മനുഷ്യരെ ഇഷ്ടപ്പെടാത്തൊരു തരം ചിരി സാർ.
1: ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ബെർണാഡിന് അവളെ അറിയാമായിരുന്നു.
2: ആ കഥ മുഴുവൻ വായിച്ചോ ബാബു സാർ?
1: എഴുതിയെടുത്തോളം വായിച്ചു. എന്നിട്ട് മറുപടി പറഞ്ഞില്ലല്ലോ. അമ്മുക്കുട്ടി ആരായിരുന്നു?
2: പറയാം സാർ. എവിടെ തുടങ്ങണമെന്ന് ആലോചിക്കുകയാണ് സാർ. അഞ്ചാൺമക്കളും ഒരു പെണ്ണും, അങ്ങനെയുള്ള കുടുംബത്തെ പറ്റി ബാബു സാർ എന്തു പറയും?
1: മനസ്സിലായില്ല.
2: ആൺകുഞ്ഞുങ്ങൾ കുടുംബത്തിന്റെ സമൃദ്ധിയും പെൺമക്കൾ ഒരു ശാപവുമാണെന്നാണ് പൊതുവെയുള്ള ധാരണ, അല്ലേ ബാബു സാർ?
1: എന്തോ എനിക്കറിയില്ല.

0: அம்முக்குட்டி அஞ்சாங்களமாருக்கு ஒரு பெண்களாயிருந்தோம். அவள் ரெண்டாமத்தீதுமாயிருந்தோம். அதாவது மூத்தது ஒரு ஆணும் அவளுக்கு தாழே நாலனியன்மாரும். ஏழாமத்தி குஞ்ஞின் பாரம் வயற்றில் பேர் நடந்த அம்ம ஜீவச்சிக்கிற குஞ்சுங்களை வளர்த்தானுள்ள கஷ்டப்பாடுகள் ஓர்த்தும், வயற்றிலுள்ள குஞ்சினை வெளிச்சம் காணிச்சாருள்ள புத்திமட்டுகள் ஓர்த்தும் சொந்தம் வீட்டில் கிணத்தில் சாடி ஆத்மஹத்திய செய்து.
1: அம்முக்குட்டியோட அம்மையோ?
0: அதே.
1: നിങ്ങൾക്ക് അവരെ അറിയാമായിരുന്നു?
0: ഇല്ല സർ.
1: പിന്നെ എങ്ങനെ അറിഞ്ഞു?
0: അമ്മുക്കുട്ടി പറഞ്ഞു.
1: അച്ഛനുണ്ടായിരുന്നില്ലേ?
0: അയാൾ ഒരു നിത്യരോഗിയായിരുന്നു സർ. മാത്രമല്ല, ഭാര്യ ആത്മഹത്യ ചെയ്തതോടെ അയാളുടെ സമനില തെറ്റി. തന്റെ കീഴിലുള്ള നാലാങ്ങളമാരുടെയും ഭാരം അമ്മുക്കുട്ടിയുടെ പെഞ്ച് ചുമലിൽ വീണു.
1: മറ്റൊരാൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ.
0: അവൻ അമ്മുക്കുട്ടിയുടെ മൂത്തവനായിരുന്നു സർ. അമ്മ മരിച്ചു ഒരു 3 മാസത്തിന് ശേഷം അവൻ നാടുവിട്ടു.
1: കഥയിൽ പറഞ്ഞ കൊച്ചേട്ടനാണ്?
0: അതെ അതെ സർ, അതെ.
1: അയാൾ അമ്മുക്കുട്ടിയെ കൊന്നു?
0: ഓ, സാവകാശത്തിൽ പറയാം ബാബു സർ. ഞാൻ അമ്മുക്കുട്ടിയെ ആദ്യം കണ്ടുമുട്ടിയത് മുതൽ പറയട്ടെ. അന്ന് എനിക്ക് ഒരു എസ്റ്റേറ്റ് സൂപ്രണ്ടിന്റെ ബംഗ്ലാവിലായിരുന്നു സർ ജോലി. ഒരു രാത്രിയിൽ തീരും കുടിയും കഴിഞ്ഞു
2: അയ്യോ ഏമാനെ, അയ്യോ പട്ടി കൊല്ലണ്ടേ, പട്ടി കൊല്ലണ്ടേ, അയ്യോ അമ്മേ, എന്റെ അമ്മേ, അയ്യോ അയ്യോ അമ്മേ, അയ്യോ
0: അയ്യോ. നീ ആരാണ് പെണ്ണേ? നീ എങ്ങനെ ഈ ആത്തു കിടന്നു?
2: രക്ഷിക്കണം ഏമാനെ.
0: രക്ഷിക്കേണ്ട കാര്യം പിന്നെയല്ലേ? നീ എങ്ങനെ ഇവിടെ കടന്നു വന്നു?
2: വിശന്നിട്ടാണ് ഏമാനെ, വിശപ്പ് സഹിക്കാനായിട്ടാണ്.
0: അതിന് മറ്റുള്ളവന്റെ അടുക്കളയിൽ കയറി മോഷ്ടിക്കണം അല്ലടി? എടി, നീ ഒരു പെൺകൊച്ചല്ലേ? ഇങ്ങനെ രാത്രിയിൽ മോഷണവുമായി നടന്നാൽ നിന്നെ ഏത് പട്ടിയാടി അയച്ചുവിട്ടത്?
2: എന്നെ ആരും അയച്ചതല്ല, വിശപ്പ് സഹിക്കാനായിട്ടാണ് ഏമാനെ.
0: എന്നാലും നീ എങ്ങനെ ഈ അകത്ത് കടന്നു എന്ന് ഞാൻ ചോദിച്ചത്?
2: വടക്കുപുറത്തെ വാതിൽ ചാരി ഏമാൻ അകത്തോട്ട് പോയപ്പോൾ തക്കം നോക്കി കടന്നതാ.
0: നിന്നെ ജീവനോട് വിട്ടാൽ പറ്റില്ല, വിട്ടാൽ നീ എല്ലാ വീടുകളിലും കയറും, വലിയ മോഷണക്കാരിയാവും. അതുകൊണ്ട് നീ മരിക്കണം. ഞാൻ പോയി
2: സായിപ്പിന്
0: നിന്നെ കാച്ചി കളയാം.
2: അയ്യോ അയ്യോ ഏമാനെ, കൊല്ലരുതേ.
0: ഇത് കണ്ടടി, ഈ തൂക്ക് കണ്ടോ?
2: അയ്യോ ഏമാനെ, അരുത് അരുത്, എന്നെ വെടിവെച്ച് കൊല്ലരുത്. ഞാൻ ഒരിക്കലും ഇനി വരില്ല. അയ്യോ അമ്മേ, വാസു മോനെ, വാസു.
1: പെണ്ണേ നീ ബോധം കിട്ടു, നോക്ക്, ഞാൻ നിന്നെ വെടിവെക്കില്ല, ഒരിക്കലും വെടിവെക്കില്ല. നിന്നെ പേടിപ്പിക്കാൻ ഞാൻ തമാശ കാണിച്ചതല്ലേ? നോക്കൂ, അങ്ങോട്ട് നോക്കൂ
0: ബാബു സാർ. അത് ഒരു വല്ലാത്ത രംഗമായിരുന്നു. വെടിവെക്കുമെന്ന് ഭയന്നും ബോധമറ്റു വീണ ആ പാവത്തിന് വളരെ നേരം കഴിഞ്ഞാണ് ബോധം വന്നത്. വീണ്ടും ഉണർന്നതും അവൾ എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇനി ഒരിക്കലും കാക്കില്ലെന്നും കൊല്ലരുതെന്നും പറഞ്ഞു. ഞാൻ കരഞ്ഞുപോയി. ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. വാടിക്കുഴഞ്ഞ പനിനീർപ്പ് പോലെ എന്ത് സുന്ദരമായ മുഖം, തളർന്നതെങ്കിലും എന്ത് മനോഹരമായ കണ്ണുകൾ, പിതൃസഹജമായ വാത്സല്യം എനിക്ക് ആ പെൺകുട്ടിയോട് തോന്നി. അവൾ കട്ടിടത്ത് ഭാണമായി കെട്ടിയ റൊട്ടി ഇറച്ചി ഞാൻ തിന്നോളാൻ പറഞ്ഞു. അവൾ കൂട്ടാക്കിയില്ല. തോക്ക് കണ്ട് ഭയന്നാണെന്ന് കരുതി ഞാൻ അവളെ ആശ്വസിപ്പിച്ചു നോക്കി. തിന്നില്ല. ഒടുവിൽ എന്റെ തിന്നാത്തെന്ന് നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ ബാബു സർ, അവൾ അടുക്കളപ്പുറത്തുള്ള ഇരുട്ടുമൂടിയ വിറകുപുരയിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ എലിക്കുഞ്ഞുങ്ങളെ പോലെ നിറച്ചു നിൽക്കുന്ന 2 അസ്ഥിക്കൂടങ്ങൾ അവൾ കാട്ടിത്തന്നു. അവളുടെ 2-ഉം 4-ഉം വയസ്സുള്ള അനുജന്മാരായിരുന്നു അത്.
1: കാവൽക്കാരാ,
0: ഞാൻ ആ പെൺകുഞ്ഞിനെ പല രൂപത്തിലും കണ്ടിട്ടുണ്ട്. പുകയിലച്ചിപ്പം പോലുള്ള കൊച്ചനിയനെ ഒക്കിലിടത്ത് നാടിത്തൊണ്ടുന്നത് കണ്ടിട്ടുണ്ട്. നനഞ്ഞു വേർത്ത പാവാടയുമായി അടുക്കള ചുമരോട് ചേർന്നു എന്റെ കയ്യിൽ നിന്നും ഊർന്നു വീഴുന്ന പിടിവറ്റിന് മാത്രം പാത്രം കാട്ടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. വളരെ കാലത്തിന് ശേഷം ഒരപ്സരസിന്റെ സൗന്ദര്യം വെച്ചുകെട്ടി അതിഥികൾക്ക് നൃത്തം കൊണ്ട് വിരുന്നു

0: എന്ന നർത്തകിയുടെ രൂപത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ വിറകുപുരയിലെ തന്റെ കൊച്ചനജന്മാരുടെ നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന പെൺകുഞ്ഞിന്റെ ദയനീയ ചിത്രം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല ബാബു സാർ, മറക്കാൻ കഴിയില്ല.
1: ബർണാഡ്,
0: ബാബു സാർ, ജന്മം നൽകുന്ന അച്ഛനമ്മമാർ മക്കളെ പോറ്റാൻ കഴിവില്ലെന്ന് കാണുമ്പോൾ അവരെ ജനിച്ച ഉടനെ കൊല്ലുകയാണ് നല്ലത്. സ്വന്തം മക്കളോട് കാട്ടുന്ന ഏറ്റവും വലിയ വാത്സല്യം അതായിരിക്കും. അന്നു മുതൽ അവൾ എന്റെ പതിവുകാരിയായി തീർന്നു സാർ. കയ്യിൽ ചോറുപാത്രവുമായി അവൾ അടുക്കള വാതിക്കൽ പ്രത്യക്ഷപ്പെടും. ചിലപ്പോൾ അപ്പുക്കുട്ടനെ അയക്കും.
1: ആരാണ് അപ്പുക്കുട്ടൻ?
0: അവളുടെ നേരെ താഴെയുള്ള അനുജൻ. ഒരിക്കൽ ഒന്ന് രണ്ട് ദിവസം തുടർച്ചയായി അപ്പുക്കുട്ടൻ വന്നു. ഇന്നും അപ്പുക്കുട്ടനാണോ?
2: അതെ സാർ.
0: ചേച്ചി എവിടെ?
2: ചേച്ചി ഇനി വരില്ല സാർ. ഇനി പഠിക്ക് പുറത്തിറങ്ങരുതെന്ന് അച്ഛൻ ചേച്ചിയോട് പറഞ്ഞു.
0: അതെന്തിനാ?
2: പെൺകുട്ടികൾ വെളിയിൽ ഇറങ്ങി തെണ്ടി തിന്ന് ശീലിക്കരുതെന്ന് അച്ഛൻ പറഞ്ഞു.
0: എന്നിട്ട് അച്ഛൻ ഭ്രാന്താണെന്ന് പറഞ്ഞത്?
2: ആണേ മോനെ. പിന്നെ അച്ഛൻ കാണാതെ ചിലപ്പോൾ ചേച്ചി വരിക. അന്ന് വീട്ടിൽ വലിയ ബഹളോ.
0: എന്ത് ബഹളം?
2: അച്ഛൻ എപ്പോഴും അമ്മുക്കുട്ടി അമ്മുക്കുട്ടി എന്ന് വിളിക്കും. വിളിച്ചാൽ ഉടനെ ചെല്ലണം. ചെന്നാൽ ചോറിനെ ചോദിക്കും. ചോറില്ലെന്ന് പറഞ്ഞാൽ ലഹളയും കൂട്ടും. ചെന്നില്ലെങ്കിലും ലഹള കൂട്ടും. ഞങ്ങളുടെ നീളോ മറ്റോ കണ്ടാൽ മതി, കയ്യിൽ കിട്ടിയതെടുത്ത് എറിയും. എന്നിട്ട് ചീത്തയും പറയും. കുറെ ചീത്ത പറഞ്ഞാൽ കരയും. അല്ല, അച്ഛൻ തന്നെ. അച്ഛൻ എത്ര ചീത്ത പറഞ്ഞാലും ചേച്ചി സഹിക്കും. എന്നാൽ കരഞ്ഞാൽ ചേച്ചിയും കരയും.

0: ദിവസങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങളായിരുന്നു. എത്രമാത്രം ഞാൻ അവളിലേക്ക് അടുത്തു കഴിഞ്ഞിരുന്നു, അവൾ എന്നിലേക്ക്. അവൾ എന്നെ ഏമാനെ എന്നതിന് പകരം ഓപാലട്ട എന്ന് വിളിച്ചു തുടങ്ങി. ഒരു ദിവസം അപ്പുകുട്ടും വന്നില്ല, അമ്മുക്കുട്ടിയും വന്നില്ല. പിറ്റന്നാളും അങ്ങനെ തന്നെ. മൂന്നാമത്തെ ദിവസം അതിരാവിലെ ചിക്കിപ്പറഞ്ഞ തലമുടിയും മുഷിഞ്ഞു നാറിയ പാവാടയും കരഞ്ഞു തൊടുത്ത മുഖവുമായി അവൾ അടുക്കള വാതിൽക്കൽ വന്നു. എന്താണ് അമ്മുക്കുട്ടി, എന്തുപറ്റി, എന്തിനാ കരയുന്നത്, എന്താണ് വിഷമം, പറയൂ. അച്ഛന് കൂടുതലായോ? അച്ഛൻ തല്ലിയോ?
1: ഇല്ല.
0: കൊച്ചേട്ടൻ വിവരം വല്ലതും അറിഞ്ഞു?
1: ഒന്നും അറിഞ്ഞില്ല ഗോപാലേട്ട.
0: അനിയന്മാർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ?
1: ഇല്ല.
0: പിന്നെ എന്തായിരിക്കും ഇങ്ങനെ കരയുന്നത്?
1: അപ്പുക്കുട്ടനെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി ഗോപാലേട്ട.
0: എന്തിനാണ്? എവിടുന്ന്?
1: അമ്പലത്തിൽ നിന്ന്.
0: അമ്പലത്തിൽ നിന്നു? അമ്പലത്തിൽ കക്കാൻ എന്തുമാത്രം ഇരിക്കുന്നു?
1: ഇത് രണ്ടാമത്തെ കളവാണ് ഗോപാലേട്ട. തിന്നാളൊരിക്കൽ ശ്രീകോവിലിൽ കയറി അപ്പുക്കുട്ടൻ നിവേദിച്ചോറ് കട്ടുതിന്നു. അതാരും കണ്ടില്ല. പട്ടി കയറി തിന്നതാകുമെന്ന് കരുതി ആരൊന്നും പറഞ്ഞില്ല. മിനിയാന്ന് അവൻ വീണ്ടും ശ്രീകോവിലിൽ കയറി ബിംബത്തിന് ചാർത്തിയ തിരുവാട കട്ടു ഗോപാലേട്ട. അച്ഛനോട് കൺമുണ്ടില്ലായിരുന്നു. എവിടുന്നെങ്കിലും ഒരു മുണ്ട് സമ്പാദിക്കണമല്ലോ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. അച്ഛൻ കാണാതെ ഞാൻ അവനെ തിരഞ്ഞു പുറപ്പെട്ടു. അമ്പലനടയിൽ നിന്നും ആളുകൾ പൊതിഞ്ഞിന്ന് അവനെ കണ്ടമാനം തല്ലുന്നത് ഞാൻ കണ്ടത്. ഞാൻ ഓടിച്ചെന്ന് തല്ലരുതെന്ന് വിലക്കി. അപ്പോൾ ഒക്കെ കള്ളവർഗമാണെന്ന് പറഞ്ഞു എന്നെയും തല്ലി ഗോപാലേട്ട. കട്ടെടുത്ത പട്ടുവസ്ത്രം അപ്പുകുട്ടനെ കൊണ്ട് എടുപ്പിച്ച് അവർ അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചു കൊണ്ടുപോയി ഗോപാലേട്ട.
2: എന്തൊരു ദുരിതം നിറഞ്ഞ കഥ.
0: ആയില്ല സർ, ദുഃഖം താങ്കളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഭാഗം ഇനി വരുന്നതേയുള്ളൂ. ബാബു സാർ, ലോകത്തിലുള്ള എല്ലാ അച്ഛനമ്മമാർക്കും അമ്മുക്കുട്ടിയും കുടുംബവും ഒരു പേടി സ്വപ്നമാവണം. ബാബു സാർ വിവാഹിതനാണോ?
2: അല്ല.
0: അപ്പോൾ താങ്കൾക്കും ഈ കഥ ഓർമ്മയിലിരിക്കുന്നു.

0: താങ്കൾ വല്ലപ്പോഴും മരണം കണ്ടിട്ടുണ്ടോ?
1: ഉണ്ട്.
0: മരിച്ചവരുടെ ജഡം കണ്ടിട്ടുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്, മരണത്തിന്റെ വൈരൂപ്യം കണ്ടിട്ടുണ്ടോ എന്ന്.
1: ഇല്ല.
0: ഞാൻ കണ്ടിട്ടുണ്ട് സർ. ഈ 55 വയസ്സിനിടയിൽ മരണത്തിന്റെ പല വികൃത മുഖങ്ങളും കണ്ടവനാണ് ഈ ബർണാഡ്. അമ്മുക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഞാനത് ചെയ്തു.
1: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ബർണാഡ്.
0: ഒരു കഥയെഴുത്തുകാരൻ ആണെന്ന് പറഞ്ഞിട്ട് എന്താണ് സർ? താങ്കൾക്ക് ജീവിതം വ്യാഖ്യാനിക്കാൻ അറിയില്ല.
1: ബർണാഡ്, നിങ്ങൾ കൊന്നു? ആരെ കൊന്നു?
0: കൊന്നു സാർ, കൊന്നു. കഴുത്ത് ഞെരിച്ചില്ല, ഭക്ഷണത്തിൽ വിഷം കലർത്തിയില്ല, അടിച്ചു കൊന്നില്ല, സായിപ്പിന്റെ തോക്കെടുത്ത് വെടിവെച്ചില്ല. ഇതൊന്നുമില്ലാതെ, ദൈവം പോലും അറിയാതെ ഞാൻ കൊന്നു. ബാബു സാർ, അമ്മുക്കുട്ടിയുടെയും മറ്റ് 5 അനാഥ ശിശുക്കളുടെയും ജനനത്തിന് കർത്തൃത്വം വഹിക്കുകയും വെറും പുഴുക്കളെ പോലെ അവരെ നരകത്തിന്റെ ചടിയിലേക്ക് വലിച്ചഴക്കുകയും എന്നിട്ട് രോഗത്തിന്റെയും ഭ്രാന്തിന്റെയും രക്ഷാവലയത്തിൽ സ്വയം തപസ്സിരുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ ദയാശൂന്യനായ പിതാവിനെ ഞാൻ കൊന്നു.
1: നിങ്ങൾ മനുഷ്യനല്ല, പിശാചാണ്. പിശാച്, ക്രൂരനായ പിശാച്, രക്തദാഹം മൂത്ത പിശാച്.
0: അതാണ് സർ ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ വ്യാഖ്യാനിക്കാൻ താങ്കളെ പോലുള്ള ശുദ്ധഗതിക്കാർക്ക് അറിയില്ല എന്ന്.
1: നിങ്ങളോട് അങ്ങനെ ചിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞു.
0: ഞാൻ ചിരിക്കുകയായിരുന്നു. ബാബു സാർ, താങ്കൾ ഈ കഥ കുത്തിക്കുറിക്കുമ്പോൾ, എനിക്ക് രൂപം നൽകുമ്പോൾ, ലോകത്തിലെ ഏറ്റവും നീചനായ കൊലയാളിയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും എന്നെ ചിത്രീകരിക്കുക, അല്ലേ ബാബു സാർ? എന്നാൽ ഒന്നുകൂടി ചോദിക്കട്ടെ, ദിവസങ്ങളോളം ഒരിറക്കുപോലും വെള്ളം കിട്ടാത്ത ആർത്തിയോട് ഭക്ഷണത്തിന് വാവിളിച്ചു നിൽക്കുന്ന സ്വന്തം മക്കൾക്ക് ചോറിൽ വിഷം കലർത്തി കൊടുക്കുന്ന അമ്മമാരും കുടുംബ ഭാരം താങ്ങാൻ കഴിവില്ല, താലി കെട്ടിയവളെയും അരഡസൻ മക്കളെയും കൊന്ന് സ്വയം ആത്മഹത്യ ചെയ്യുന്ന പിതാക്കളും വെളിച്ചം കാണാൻ കുതിച്ചു നിൽക്കുന്ന ഗർഭശിശുവിനെയും വയറ്റിൽ താങ്ങി കിണറ്റിൽ ചാടി മരിക്കുന്ന അമ്മമാരുമുള്ള ഈ ലോകത്ത് ഞാനാണ് ഏറ്റവും വലിയ കൊലപാതകിയെന്ന് വിധിയെഴുതാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ബാബു സർ? പറയൂ, എങ്ങനെ സാധ്യമാകും?
1: ബർണാഡ്,

0: 산 되게.
1: 어머나.
0: 옛날에 뭐니? 이 라트리 인증을 잃고 비행 군으로니 나는 또 그랬겠는걸요?
1: 고발했다.
0: 아가트로.
1: 마수, 이내 외다 늙었다 고발했다. 아버님 외다 물었니 꼬대.
0: 물었나요? 이외다 물었나요? 이 인증은 뭐니?
1: 안는길 아차 인내면에 꼴룸
0: 오 연속되나 먹을 바리는데 아차 꼴룸은노
1: 꼬바네다 이건 말이야 샤디 가르는 바갈 물건 가르치라 이르노 아찬 가르이르는 바르노 이번 가르이는도 건다네 아찬 우락감 말아두던도 바르노 아트리 가르나 복귀해놨다 그날들 내리이만도 바르노
0: 아도 그 소음일라도 건다 바리는데 먹을디 알라리 이해된길 마친 마클에 കിണറ്റിൽ എറിഞ്ഞു കൊല്ലുമോ
1: അല്ല ഗോപാലട്ട അച്ഛൻ ഇവനെ തീരെ ദുഷ്ടിച്ചുകൂടെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ അച്ഛൻ ചെയ്യുകയും ചെയ്യും
0: അടുത്ത് വിടരുന്ന ആരെയും തുണക്കിയിട്ടറിയില്ലേ
1: ആദ്യം വന്നിരുന്നു എന്നാൽ എല്ലാ ദിവസവും ഇത് പതിവായപ്പോൾ അവർ നിലവിളി കേട്ടാലും വരാതായി
0: ഞാൻ എന്ത് ചെയ്യും ആട്ടെ നീ ഒരു കാര്യം ചെയ്യും നീയും കുട്ടിയും കൂടെ ഇന്നുടനെ
1: അത് പറ്റില്ല അച്ഛൻ കാണാതെയാണ് ഞാൻ വന്നത് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും രാത്രിയാണെങ്കിൽ അച്ഛൻ തീരെ ഉറങ്ങില്ല ഇവന്റെ നേരെ മൂത്തത് എന്നെ കാണാതെ നിലവിളി വിട്ടുകയും ചെയ്യും എനിക്ക് പോകാതെ പറ്റില്ല ഇവിടെ നിന്നോട്ടെ ഗോപാലേട്ട
0: ഞാൻ ഒരു പോംവഴി കണ്ടുപിടിച്ചു അവരെ ഞാൻ തിരിച്ചയച്ചു ഞാനും ഒപ്പം പോയി ഒരു രാത്രിയെങ്കിലും അച്ഛന്റെ ഭീതിയിൽ നിന്നും വിട്ടുനിന്ന് കുട്ടികൾ സ്വൈരമായി ഉറങ്ങട്ടെ എന്ന് ഞാൻ കരുതി
2: നിങ്ങൾ ആ വീട്ടിൽ കാവൽ കടന്നു
0: ഇല്ല
2: പിന്നെ

0: കുറച്ച് ഉറക്ക ഗുളികൾ കീശയിലിട്ടു. ഞങ്ങൾ വീട്ടിലെത്തി. അവളെ അകത്തേക്ക് അയച്ചു. ഞാൻ വെളിയിൽ നിന്ന്. പേടിക്കണ്ട അമ്മുക്കുട്ടി, പേടിക്കാതെ പോയിക്കോ. കുഞ്ഞിന്റെ വായ പൊത്തി പൊത്തി പിടിച്ചോളൂ. മെല്ലെ അകത്തേക്ക് കയറിക്കോ.
1: എവിടെയും പോയില്ലല്ലോ. ഞാൻ എവിടെയും പോയില്ല അച്ഛ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. വിളിച്ചത്
2: കേട്ടിരുന്നില്ല.
1: കേൾക്കാഞ്ഞിട്ടാണ് അച്ഛ.
2: നിന്റെ അമ്മയെ ഞാൻ കേൾപ്പിച്ചു, അവള് കേട്ടു. ഞാൻ വിളിക്കുമ്പോ അവള് ഇപ്പോഴും കേൾക്കും. കേൾക്കണം നിനക്ക്.
0: കൊണ്ടുവന്ന് ഉറക്ക കുടിയിൽ എത്രയുണ്ടെന്ന് എണ്ണി നോക്കുക പോലും ചെയ്യാതെ

0: പോലെ അയാളത് വിഴുങ്ങി. എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അയാൾ മെല്ലെ മെല്ലെ തറയിലേക്ക് ചാഞ്ഞു. ബാബു സാർ, പിന്നീട് ആസ്തികൂടം ശബ്ദിച്ചിട്ടില്ല.
1: ദ്രോഹി, നിങ്ങൾ ചെടി നിർത്തു, എന്നിട്ട് കഥ മതിയാക്കോ. മതി, കേട്ടത് മതി, കടന്ന് പുറത്തു പോകൂ.
0: എന്തിനു സാർ, എന്തിനു? ചിരി നിർത്താൻ പറഞ്ഞതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. പക്ഷേ കഥ എന്തിനു നിർത്തുന്നു സാർ?
1: എനിക്കത് കേൾക്കണ്ട.
0: കഴിഞ്ഞു സാർ, ഇനി കേൾക്കേണ്ടെന്ന് വെക്കാൻ ഒന്നുമില്ല. ഇനിയുള്ള ഭാഗം നിങ്ങളെ പോലെയുള്ള കഥാകൃത്തുകൾക്ക് ഇഷ്ടപ്പെടും. സീതബന്ധനം കഴിഞ്ഞ് മറുപര സ്പർശിക്കാൻ കാലവും ശ്രീരാമസ്വാമിയോട് സീതയെ വീണ്ടെടുക്കാതെ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞാൽ എന്തൊരർത്ഥശൂന്യതയാണ് സാർ. അതുകൊണ്ട് കുറച്ചുകൂടെ ക്ഷമിക്കൂ. ഞാൻ പറയട്ടെ, അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ ആ വീട്ടിലെ നിത്യസന്ദർശകനായി. ഞാൻ അവരുടെ പിതാവായി മാറി, അല്ലെങ്കിൽ രക്ഷിതാവ്. അച്ഛൻ തങ്ങൾക്കൊരു ശാപമായിരുന്നുവെന്ന് മനസ്സിലാക്കിക്കത്തക്ക വിധത്തിൽ ഞാൻ അവരോട് പെരുമാറി. ഒരാറു മാസം കഴിഞ്ഞു. അതിനിടയിൽ എന്റെ യജമാനൻ 10-50 മൈൽ അകലെയുള്ള മറ്റൊരു ചായത്തോട്ടത്തിലേക്ക് താമസം മാറ്റി.
1: നിങ്ങളും പോയി അല്ലേ?
0: പോകാതെ എന്ത് ചെയ്യും സാർ? ഞാൻ അമ്മുക്കുട്ടിയോട് വിവരം പറഞ്ഞു. ഞാൻ അവളെ കൂടുതൽ നിർബന്ധിച്ചില്ല ബാബു സാർ. അച്ഛനമ്മമാർക്ക് സംരക്ഷിക്കാൻ കഴിയാത്ത ആ ഊന്തിൽ കുഞ്ഞുങ്ങളെ ഞാൻ എന്ത് ചെയ്യാനാ സാർ? എന്നാലും എന്റെ മനസാക്ഷി കുത്തുകൊണ്ട് പോകുന്നതിന് തലേന്നാൾ ഒന്നുകൂടി ഞാൻ അവളെ സന്ദർശിച്ചു. ആശീർവദിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല. എന്നാലും ഞാൻ ആശീർവദിച്ചില്ലെങ്കിലും സമുദായം പിന്നീട് അവളെ ആശീർവദിച്ചതായി ഞാൻ മനസ്സിലാക്കി.
1: നിങ്ങൾ അവളെ പിന്നീട് കണ്ടുമുട്ടിയിട്ടില്ലേ?
0: കണ്ടുമുട്ടി വളരെ കാലത്തിന് ശേഷം, ഒരു 10-12 കൊല്ലത്തിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം.
1: ഇവിടെ വെച്ച്?
0: ഇവിടെ വെച്ച്, ഈ ബംഗ്ലാവിൽ വെച്ച്.
1: ആട്ടെ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി?
0: ഓ, അത് ഞാൻ പറഞ്ഞില്ല അല്ലേ. സായിപ്പ് ചായത്തോട്ടം വിറ്റ് നാട് കടന്നപ്പോൾ എനിക്ക് ജോലിയില്ലാതായി. അടുക്കളപ്പണിയല്ലാതെ വേറൊരു ജോലിയും അറിഞ്ഞുകൂടാത്ത എനിക്ക് സായിപ്പ് കപ്പൽ കയറും മുമ്പ് ഈ കാവൽക്കാരന്റെ ജോലി വാങ്ങിത്തന്നു. ഒരു രാത്രി 2-3 ചെറുപ്പക്കാരോടൊപ്പം ഒരു യുവതി ഇവിടെ വന്നിറങ്ങി. അവർ ആ മുറി വാടകക്കെടുത്തിരുന്നു.
1: അത് അമ്മുക്കുട്ടിയായിരുന്നു?
0: ആയിരുന്നു ബാബു സാർ.
1: നിങ്ങൾക്ക് അന്യോന്യം മനസ്സിലായില്ലേ?
0: ഇവിടെ അങ്ങനെ എത്ര പേർ വരുന്നു, എത്ര പേർ പോകുന്നു, അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. ശ്രദ്ധിച്ചാലും മനസ്സിലാകുമായിരുന്നില്ല. കാലം അത്രമാത്രം അവളിൽ കൈപ്പുണ്യം കാട്ടിയിരുന്നു. എന്നാൽ അവൾ എന്നെ തിരിച്ചറിഞ്ഞു. അന്ന് രാത്രി ആ ഹോളിൽ വലിയ പൊട്ടിച്ചിരിയും തീനും കൂത്തും നടന്നു.

0: അവസാനിച്ചപ്പോൾ ചുരങ്ങൾ പോലും തളർന്നുറങ്ങിയപ്പോൾ ഞാൻ അവരെ അവരുടെ പാട്ടിന് വിട്ടുകൊണ്ട് ഉറങ്ങാൻ പോകുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ വിളിക്കുന്നത് കേട്ടു. ഉണർന്നു. അപ്പോൾ അവൾ ജനാലയഴികളിൽ മുഖമമർത്തി എന്നെ വിളിച്ചു. ആ പഴയ വിളി.
1: ഗോപാലേട്ട, ഗോപാലേട്ട.
0: ആരാണിത്? ആരാണ് വിളിച്ചത്?
1: ഞാനാണ് ഗോപാലേട്ട, ഞാനാണ്. ഇങ്ങോട്ട് നോക്കൂ, ഈ ജനലഴികൾ നോക്കൂ. മനസ്സിലായില്ലേ? എന്നെ മനസ്സിലായില്ലേ? ഇല്ലേ ഗോപാലേട്ട?
0: അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി, എന്റെ അമ്മുക്കുട്ടി.
1: കരയുന്നു ഗോപാലേട്ട. കരയേണ്ടവൾ ഞാനല്ലേ? അല്ലാതെ ഗോപാലേട്ടന് എന്തിനു കരയണം? കരയേണ്ടവർ ചിരിക്കുമ്പോൾ ചിരിക്കേണ്ടവർ കരയുന്നു. എന്തൊരു പുതുമ.
0: നിനക്ക് എന്ത് സംഭവിച്ചു? ഞാനിത് എങ്ങനെ വിശ്വസിക്കും?
1: എന്ത് സംഭവിക്കാനാണ് ഗോപാലേട്ട? സംഭവിക്കേണ്ടത് എങ്ങനെയായാലും സംഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ വിശ്വാസത്തിന്റെ കാര്യം.

0: ചിലപ്പോൾ വിശ്വസിക്കാൻ പാടില്ലാത്തത് വിശ്വസിക്കേണ്ടി വരികയും വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാതിരിക്കുകയും വേണ്ടി വരും.
1: അകത്തു വരൂ അമ്മുക്കുട്ടി, അകത്തു വരൂ.
0: എന്താ ചോറുണ്ടോ? പക്ഷേ ഞാൻ ചോറ്റുപാത്രം കൊണ്ടുവന്നില്ലല്ലോ ബാലേട്ട. പിന്നെ ചോറിന് വേണ്ടി വിശക്കുന്ന ഒരു വയറും എന്നെ കാത്തു നിൽക്കുന്നുമില്ല.
1: കുട്ടികൾക്കൊക്കെ എന്തു പറ്റി?
0: കുട്ടികളോ? ഏത് കുട്ടികൾ? കുട്ടികൾ ഇങ്ങനെ അങ്ങും ഇങ്ങും തൊടാതെ ചോദിച്ചാൽ ഏത് കുട്ടികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഓഹോ, അനുജന്മാരെ പറ്റിയാണല്ലോ. അച്ഛനമ്മമാർക്ക് വേണ്ടാത്ത ആ നാരോന്തുകളെ എനിക്കെന്തിനാ ഗോപാലേട്ട? എങ്ങനെയാണെന്നാ ഞാൻ പറയേണ്ടത്? ചത്തു അത്ര. എന്താ അപ്പുക്കുട്ടിനെ പറ്റിയൊന്നും ചോദിക്കാത്തത്? അവനെ മറന്നോ? എന്തിനീ പാരവിശ്യം കാണിക്കുന്നു ഗോപാലേട്ട? എനിക്കില്ലാത്ത ദുഃഖം നിങ്ങൾക്കെന്തിന്? അവനിന്ന് എന്നേക്കാൾ സുഖമായി ജീവിക്കുന്നുണ്ട്. ഇരുന്നെടുത്താ ചോറ്. ജയിലിൽ അപ്പുക്കുട്ടനെ പുറത്തു വരേണ്ട വിചാരമേ ഇല്ല. എന്തൊരു സുഖിയൻ. ശരി, ഞാൻ മുറിയിലേക്ക് പോട്ടെ.
1: അമ്മുക്കുട്ടി,
0: എന്നെ വിളിക്കണ്ട, എനിക്ക് തിരക്കുണ്ട്. കുറച്ചെങ്കിലും ഉറങ്ങണ്ടേ? അധികം ഉറക്കം വിളിച്ചാൽ നാളെ നൃത്തം ചെയ്യാൻ കാൽ നേരെ നിൽക്കില്ല.
1: അവിടെ തുടരുത്. നിങ്ങൾ ആരാണ്? അത് അന്വേഷിക്കാൻ നിങ്ങൾ ആരാണ്? പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത്. അവിടെ തുടരുത്. അമ്മുക്കുട്ടി, നീ അടുത്ത ദിവസം മരിക്കും. മരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ കുത്തിയത്. പക്ഷെ കുത്തിയത് ആരെന്ന് അറിയും മുമ്പ് നീ മരിക്കരുത്. നിന്നെ കുത്തിയത് ഞാനാണ്. ഇങ്ങോട്ട് നോക്കൂ, നിന്റെ കൊച്ചേട്ടൻ. ബഹളം കൂട്ടിയാൽ നിനക്കും ഇതേ ഫലമാവും. ഈ ഒരു കാര്യം ചെയ്യും, ഇവിടെ തൂക്കിയെടുത്ത ടാക്സിയിൽ വെക്കൂ, ഞാനും സഹായിക്കാം.
2: ഞാൻ അനുസരിച്ചു. അയാൾ അമ്മുക്കുട്ടിയുടെ ചോറിയൊലിച്ച് പിടയുന്ന ശരീരം കാറിൽ വെച്ചു, എന്നെയും കയറ്റിയിരുന്നു. നോക്കൂ സർ, ആ ജനാല തുറന്ന് പുറത്തേക്ക് നോക്കൂ. അവിടെ ആ കാണുന്ന ചുരത്തിന്റെ മോന്തായത്തിൽ അയാൾ കാർ നിർത്തി. എന്നിട്ട് യാതൊരു കയ്യറപ്പുമില്ലാതെ അവളെ കൊല്ലിയിലേക്ക് വലിച്ചെറിഞ്ഞു.
1: അയാൾ എന്തിനത് ചെയ്തു? അപ്പോൾ മാത്രം അയാൾ എവിടെ നിന്ന് വന്നു?
2: വിധി അല്ലെങ്കിൽ സ്വന്തം അച്ഛനമ്മമാരെ അയാൾ അമ്മുക്കുട്ടിയിലൂടെ കണ്ടിരിക്കും. അവരോടുള്ള പ്രതികാരം അയാൾ അമ്മുക്കുട്ടിയിലൂടെ ചെയ്യില്ല.
1: എന്നാലും അയാൾ അവിടെ എങ്ങനെ എത്തി?
2: വളരെ അപ്പുറത്തു നിന്നും വന്ന ആ സന്ദർശകരുടെ ടാക്സിയിൽ ഡ്രൈവറായിരുന്നു അയാൾ. ഒരു സംശയം പോലും തോന്നിയിരിക്കില്ല.
1: എന്നിട്ട് എങ്ങനെ തിരിച്ചറിഞ്ഞു?
2: ഒരു പക്ഷേ ഈ ജനാലപ്പുറത്ത് നിന്ന് അവളെ എന്നോട് കഥ പറയുമ്പോൾ ഒളിഞ്ഞു നിന്ന് കേട്ടിരിക്കും. അവളുടെ സ്വരവും ഭാവവും കണ്ടപ്പോൾ എനിക്ക് തന്നെ അറപ്പ് തോന്നിയിരുന്നു ബാബു സർ. ഒരു ദുർബല നിമിഷത്തിൽ തന്റെ സഹോദരി പിഴച്ചു പോയതിനെ ചൊല്ലി അയാൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കണം. ആ നിമിഷത്തെ അതിജീവിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരിക്കില്ല ബാബു സർ. പക്ഷെ മറ്റൊരു ദുർബല നിമിഷത്തിന്റെ വിപത്തിന് അയാൾക്കും അതിജീവിക്കാൻ കഴിഞ്ഞില്ല.
1: അയാൾക്ക് എന്ത് പറ്റി?
2: എന്ത് പറ്റാനാണ് സർ? അയാളും ആ ചെടത്തോടൊപ്പം കൊല്ലിയിലേക്ക് വീണു. ആത്മഹത്യയാണോ എന്നറിയില്ല. ഒന്ന് മാത്രം അറിയാം, അയാൾ അമ്മുക്കുട്ടിയുടെ ജഡം വീണ അതേ പാതാളത്തിൽ വീണു മരിച്ചു.
1: നിങ്ങൾ അയാളെ തള്ളിയിട്ട് കൊന്നതായിരിക്കും. നിങ്ങൾക്കാണ് ഭ്രാന്ത്. ബെർണാർഡ്, നിങ്ങൾക്കാണ് ഭ്രാന്ത്.
2: ബാബു സാർ, ജീവിതത്തെ വ്യാഖ്യാനിക്കേണ്ട മട്ടിൽ വ്യാഖ്യാനിക്കാൻ അറിയാത്തവർക്ക് എന്തും പറയാം.

നിങ്ങൾ ഇതുവരെ കേട്ടത് സേതുബന്ധനം. നാടകരചന ശ്രീ കെ തായാട്ട്. ഈ നാടകത്തിൽ പങ്കെടുത്ത അഭിനേതാക്കൾ സർവശ്രീ, എം കുഞ്ഞാണ്ടി, ബാലൻ കെ നായർ, എൻ എം വാസു, എ വി ഭാസ്കരൻ നായർ, കെ തായാട്ട്, കുമാരി ഗിരിജ, മാസ്റ്റർ കെ പി അച്യുതൻ, ശ്രീമതി പി വിജയലക്ഷ്മി. സംവിധാനം സി എസ് പിള്ള.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കാതോട് കാതോരം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും ലതികയും പാടിയത്. ഗാനരചന ONV, സംഗീതം ഔസേപ്പച്ചൻ.

അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചനയ്ക്ക് ശങ്കർ ഗണേഷിയാണ് നൽകിയത്. ചിത്രം മൃഗയ. ആലാപനം യേശുദാസും കെ എസ് ചിത്രയും.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി. ജയ്ഹിന്ദ്.